0: ആകാശവാണി സമയം 5 മണി കഴിഞ്ഞ് 55 മിനിറ്റ്. ഇപ്പോൾ സുഭാഷിതം, ഡോക്ടർ എം എസ് ബാലകൃഷ്ണൻ നായർ അവതരിപ്പിച്ചത്.
1: ശിവം ശിവകരം ശാന്തം, ശിവാത്മാനം ശിവോത്തമം, ശിവമാർഗപ്രണേതാരം, പ്രണതോസ്മി സദാശിവം. മംഗളരൂപനും മംഗളം വരുത്തുന്നവനും ശാന്തിസ്വരൂപനും മംഗലാത്മാവും പരമസുഖരൂപിയും മുക്തിമാർഗത്തിലേക്ക് നയിക്കുന്നവനുമായ സദാശിവനെ ഞാൻ നമിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ സാരം. വിവിധ മതങ്ങളെന്ന ഒരാശയം ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഭക്തിയുടെ നിറവിൽ ആലപിച്ചിരുന്ന ശ്ലോകങ്ങൾ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ അപരിമിതമായ സന്തുഷ്ടി കണ്ടെത്തണമെന്ന ചോദനയോടെ ആത്മസാക്ഷാത്കാരത്തിനായി ആയിരുന്നു ഭാരതീയർ ആവിഷ്കരിച്ചിരുന്നത്. ഇവിടെ വർഗമത ജാതിഭേദങ്ങൾ ഒന്നുമില്ലായിരുന്നു. പരാശയം കൂടാതെ ഒരു വ്യക്തിക്ക് അല്ലലില്ലാത്ത പരമമായ സന്തുഷ്ടിയുടെ സർഗസ്ഥിതി വരുത്തുകയാണ് പ്രാർത്ഥന ലക്ഷ്യമാക്കിയിരുന്നത്. അങ്ങനെയാണ് സത്യാന്വേഷിയായ ഒരു വ്യക്തിക്ക് തൻ്റെ യഥാർത്ഥ സ്വത്വത്തിലേക്ക് വഴികാട്ടുന്ന ചിരപുരാതനമായ യോഗശാസ്ത്രം പതഞ്ജലി മഹർഷി സമാഹരിച്ചത്. മനസ്സിൻ്റെ വികാസത്തിനും ചിട്ടപ്പെടുത്തലിനും വഴിയൊരുക്കി അതിബോധാവസ്ഥയുടെ ആത്യന്തിക സത്യത്തിലെത്തുക എന്ന ലക്ഷ്യമാണ് യോഗാഭ്യാസത്തിനുള്ളത്. മനഃശാസ്ത്രത്തിൻ്റെ ഒരു പഠനമാണിതെന്ന് പറയാമെങ്കിലും പതഞ്ജലിയുടെ യോഗസൂത്രങ്ങൾ മനോരോഗങ്ങളെയോ മനസ്സിൻ്റെ ഭീതികളെയോ അല്ല പഠന വിഷയമാക്കുന്നത്. ശരീരവും മനസ്സും രോഗവിമുക്തമാക്കി നിലനിർത്തുകയും മനഃശക്തിയുടെ കലവറ അത്ഭുതകരമായ സിദ്ധികൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷത്തെ ആണ് ആചാര്യൻ വിശകലനം ചെയ്യുന്നത്. അങ്ങനെ മനസ്സിൻ്റെ ഏറ്റവും താഴേക്കിടയിലുള്ള തലങ്ങളിൽ നിന്ന് ഏറ്റവും ഉന്നത തലത്തിലുള്ള മുക്തി, പരിപൂർണമായ മോചനം എന്ന അവസ്ഥയിലേക്ക് ഉപാസകനെ അത് ഉയർത്തുന്നു. അഥ യോഗാനുശാസനം എന്ന് പറഞ്ഞുകൊണ്ട് യോഗസൂത്രങ്ങൾ ആരംഭിക്കുന്നു. സാധാരണഗതിയിലുള്ള മനുഷ്യജീവിതം പൊതുവെ മടുപ്പിക്കുന്നതും ആഗ്രഹങ്ങൾ എത്രയൊക്കെ നിറവേറ്റിയാലും മതിവരാത്തതും തൃപ്തി തരാത്തതുമാണെന്നും അഹന്തയുടെ കളികൾ അർത്ഥശൂന്യമെന്നും യഥാർത്ഥ സുഖലബ്ധിക്ക് ആത്യന്തികമായ ഒരു സത്യത്തെ തേടി അറിയാൻ കഴിഞ്ഞാൽ മാത്രമേ സാധിക്കൂവെന്നും ബോധ്യമായ ഒരു മനുഷ്യന് മാത്രമേ യോഗാനുശാസനത്തിന് അർഹത വരൂ. യോഗ എന്നാൽ ചിത്തവൃത്തികളെ, മനസ്സിൻ്റെ ഒടുങ്ങാത്ത ചാഞ്ചാട്ടങ്ങളെ, ചിന്തയുടെ തീരാത്ത ഒഴുക്കിനെ ഒതുക്കി നിശ്ചലമാക്കുകയാണ്. ഇതിന് ലോകകാര്യങ്ങളിൽ പരിമിതമായ താൽപ്പര്യം മാത്രം വച്ചു പുലർത്തുകയും നിഷ്പ്രയോജനങ്ങളായ ചിന്തകളെ അകറ്റാനും പുറന്തള്ളാനും ശീലിക്കുകയും വേണ്ടിവരുന്നു. അഷ്ടാംഗയോഗം 8 ഭാഗങ്ങൾ

0: ങ്ങളുള്ള ഒരു പഠന പ്രക്രിയയ്ക്ക് രൂപം കൊടുത്തിരിക്കുന്നു. യമനിയമങ്ങളും ആസന പ്രാണായാമങ്ങളും അതിൻ്റെ ഭാഗമാണ്. തുടർന്ന് പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി എന്ന അടുത്ത നാല് പടികളും വരുന്നു. അഹിംസ, സത്യം, ബ്രഹ്മചര്യം, അസ്തേയം, അപരിഗ്രഹം എന്നിവ യമങ്ങളാണ്. യമങ്ങൾ ശരീരത്തിനും അഹങ്കാരത്തിനും അമിത ലാളന അനുവദിക്കുന്നില്ല, ഇന്ദ്രിയ സുഖങ്ങൾക്ക് വഴി തുറക്കുന്നില്ല. തനിക്കില്ലാത്ത അന്യന്റെ വസ്തുക്കൾ കൊതിക്കുകയോ പാരിതോഷികങ്ങൾ സ്വീകരിക്കുകയോ അനുവദിക്കുന്നില്ല. ഇതൊക്കെ മനസ്സിനെ ശുദ്ധീകരിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. അങ്ങനെ അത് പരമാത്മബോധത്തെ ഉണർത്താൻ സഹായിക്കുന്നു. നിയമങ്ങൾ ഉൾക്കൊള്ളുന്നത് കർക്കശമായ സന്മാർഗനിഷ്ഠ, വേദാധ്യയനം, ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ശുദ്ധി, തനിക്കുള്ളതിൽ പൂർണ്ണമായ സംതൃപ്തി, ഈശ്വര സമർപ്പണം എന്നിവയാണ്. യോഗാസനങ്ങൾ ശരീരത്തെ വിശ്രാന്തമാക്കുന്നതിനും വളയാതെ ഇരിക്കുന്നതിനും സ്വബോധത്തിൽ തുടരുന്നതിനും ധ്യാനാവസ്ഥയിലേക്ക് കടക്കുന്നതിനും സഹായകമാകുന്നു. പ്രാണായാമം ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കുകയും സ്വസ്ഥമാക്കുകയും ചെയ്യുന്നു. പ്രത്യാഹാരം പഞ്ചേന്ദ്രിയങ്ങളെ ബാഹ്യവസ്തുക്കളിൽ നിന്നും വിടർത്തി തന്നിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവസരമൊരുക്കുന്നു. ധാരണ എന്ന ഈ പ്രക്രിയ കൊണ്ട് പ്രാണനെ ഒരു നിർദ്ദിഷ്ട സ്ഥാനത്ത് കേന്ദ്രീകരിക്കാൻ യോഗ സാധകന് കഴിയുന്നു. അങ്ങനെ തൻ്റെ ഉള്ളിൽ പൂർണ്ണമായ ബോധത്തോടെ താൻ ഉണർന്നിരിക്കുന്ന ശരീരത്തെയും ബാഹ്യലോകത്തെയും മറക്കുന്ന ഒരു സന്തുഷ്ടിയുടെ സ്ഥിതിയിൽ താനെത്തുന്നു. പുരാതന ഭാരതത്തിലെ ക്രാന്തദർശികളായ ഋഷീശ്വരന്മാർ ആധുനിക ശാസ്ത്രത്തിന് ഇനിയും എത്തിപ്പിടിക്കാൻ ആയിട്ടില്ലാത്ത നിത്യസത്യങ്ങൾ കണ്ടെത്തിയിരുന്നു. അവരുടെ ദർശനം തിരുത്തപ്പെടാനാവാതെ തുടരുമ്പോൾ ഇന്നത്തെ ശാസ്ത്രം അതിൻ്റെ പഴയ കണ്ടുപിടുത്തങ്ങൾ വെട്ടിത്തിരുത്തിയും പുതിയവയിൽ തെറ്റുകൾ ഒഴിവാക്കാനാവാതെ വീർപ്പുമുട്ടിയും പരിതപിക്കുന്നുവെന്ന് നമുക്ക് ശങ്കിക്കേണ്ടിയിരിക്കുന്നു.
1: ഡോക്ടർ എം എസ് ബാലകൃഷ്ണൻ നായർ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി, സമയം 6 മണി.
2: ഉഷമലരിയിൽ ഇന്ന് ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ ഭ്രമരഗീതി എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് രവിശങ്കർ.

ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. ഈ അറിയിപ്പിനെ തുടർന്ന് ഉദയഗീതം ജയവിജയ പാടിയത്, 6:30 പ്രഭാത ഭേരി, 6:45 പ്രാദേശിക വാർത്തകൾ, 7:00 മുതൽ 8:00 വരെ പുലർവേട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, പാട്ടും പൊരുളും, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങൾ. 7:25 വാർത്തകൾ, 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 33-ാം ഭാഗം, 8:35 സ്മൃതി മധുരം, 8:45 സംഗീത സരണി, വയലിൻ പാഠം, പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ, പഠിക്കുന്നത് ലക്ഷ്മി എസ് വാസുദേവ്. 9:00 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 നേർവഴി, അധ്യാപകനായ നാസിമുദ്ദീനുമായി അഭിമുഖം. 10:15 തമിഴ് ചൊൽമാലെ, ഉലക പുകയിലെ എതിർപ്പ് ദിനം, ഡോക്ടർ എം പ്രിയ സുന്ദരവുമായി അഭിമുഖം, ഭഗവതി മോത്തിലാൽ എഴുതി അവതരിപ്പിക്കുന്ന കഥ കാനൽ നീർ, തുടർന്ന് തിരയിപ്പൂക്കൾ. 11:00 ഗാനകൈരളി, മലയാള കവികളുടെ രചനകൾ 5-ാം ഭാഗം. 11:30 റേഡിയോ സ്മരണകൾ, നാടകകൃത്തം, പ്രഭാഷകനുമായ സുധാ തമ്പി പങ്കെടുക്കുന്നു. 11:40 ചലച്ചിത്ര ഗാനങ്ങൾ, 12:15 ഏകതാര, ലളിത സംഗീത പരിപാടി, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, എന്താണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്, ഡോക്ടർ സെബിൻ സെബാസ്റ്റ്യൻ സംസാരിക്കുന്നു. 12:50 വാർത്തകൾ, 1:00 രഞ്ജിനി, 2:15 ദോസ്തോവിസ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ ശബ്ദരൂപം, 33-ാം ഭാഗം, നാടക ആവിഷ്കാരം, ഡോക്ടർ എം രാജീവ് കുമാർ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 3:00 കൂട്ടുകാരി, അക്ഷരശ്രീ വനിതാ സാഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 3:30 4:45 ചലച്ചിത്ര ഗാനങ്ങൾ, 4:00 വെള്ളി വെളിച്ചം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:00 സംസ്കൃത പരിപാടി നാരായണീയ പാരായണം, 5:15 പാട്ടുകളം എസ് ഹരികുമാർ അവതരിപ്പിച്ച സോപാന സംഗീതം, 5:30 സ്പൈസ് സ്പോൺസർ പരിപാടി, 5:45 ഭക്തിഗാനങ്ങൾ ജയൻ പി ആർ പാടിയത്, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് സീഡ് പദ്ധതി, 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും, ജൈവ ജീവാണു കീടനാശിനികൾ പ്രാധാന്യം, ഡോക്ടർ ഒ പി റെജി റാണിയുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 യുവവാണി, മ്യൂസിക് ടൈം, പോൾ മാർക്ക് കാർട്ട്നി, 8:00 നാടകം പെയ്ത്ത് 2-ാം ഭാഗം, രചന അദിത് കൃഷ്ണ സി, സംവിധാനം റൂബി ബാബു, ശബ്ദം നൽകുന്നവർ അജ്മൽ, ദേവദത്തൻ, നിതീഷ്.

ധർമ്മരാജൻ, ഷാഹിനാസ് അബ്ദുൾ, സമത്ത്, ഷീബ കെ നായർ, ശില്പ പി പ്രസാദ്, ഗ്രീറ്റ യൂജീൻ, ജയന്തി കൃഷ്ണ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ഗ്രാമോദ്യോഗ് വികാസ് യോജന. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 കായിക ലോകം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആരവമുയരുമ്പോൾ ചർച്ച. പങ്കെടുക്കുന്നവർ ഫുട്ബോൾ താരവും പരിശീലകനുമായ എബിൻ റോസ്, ഫുട്ബോൾ പരിശീലകൻ വി പി ഷാജി. ചർച്ച നയിക്കുന്നത് സ്പോർട്സ് ജേർണലിസ്റ്റ് അൻസാർ എസ് രാജ്. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടി. സ്മിത മൊഗാഷി അവതരിപ്പിക്കുന്ന ഖയാൽ. 11:00 സ്പോട്ട് ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ. 11:15 മുതൽ നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹി റിലേ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

ഇനി ഇന്നത്തെ കാലാവസ്ഥ നോക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ചെറിയ തോതിൽ മഴയോ ഇടിയോട് കൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 0.5 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.5 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.8 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 2.2 മില്ലിമീറ്റർ. കാലാവസ്ഥ അറിയിപ്പാണ് കേട്ടത്.

ആകാശവാണി. സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇപ്പോൾ ഉദയഗീതം. ജയവിജയ പാടിയ ഭക്തിഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഷൺമുഖ സോദര മോഹിനി നന്ദന എന്നാരംഭിക്കുന്ന ഗാനത്തിലേക്ക്.

0: ആകാശവാണി, സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പ്രഭാതഭേരി. പ്രഭാതഭേരിയിൽ ആദ്യം പത്രവൃത്താന്തം. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് മാസം 3 ദിവസം വരെ ആർത്തവ അവധി അനുവദിക്കുമെന്ന് ഇന്നലെ നടന്ന സർക്കാർ നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കും 6 മാസം പ്രസവാവധി അനുവദിക്കും. നീറ്റ് യുജി ചോദ്യചോർച്ചയിൽ യുവജനങ്ങളുടെ ആശങ്കകളെ സർക്കാർ ഗൌരവത്തോടെയാണ് കാണുന്നതെന്നും പ്രശ്നത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. ഇറാൻ കപ്പലുകളെയും തുറമുഖങ്ങളെയും ലക്ഷ്യമിട്ട് ഹോർമൂസ് കടലിടുക്കിൽ US ഏർപ്പെടുത്തിയ നാവിക ഉപരോധം പിൻവലിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു. കർണാടക മുഖ്യമന്ത്രി സ്ഥാനത്ത് കാലാവധി പൂർത്തിയാക്കാൻ 2 വർഷം ശേഷിക്കെ സിദ്ധരാമയ്യ രാജി സമർപ്പിച്ചു. പുതിയ മുഖ്യമന്ത്രിയായി DK ശിവകുമാറിനെ ഇന്ന് ചേരുന്ന നിയമസഭാ കക്ഷിയോഗം തെരഞ്ഞെടുക്കും. മുൻമന്ത്രിയും കേരള കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായ TU കുരുവിള അന്തരിച്ചു. UDF സർക്കാരിന്റെ ആദ്യ ബജറ്റ് June 19 അവതരിപ്പിക്കും. തുറമുഖ വകുപ്പ് സെക്രട്ടറി ഡോക്ടർ എ കൌശികൻ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ചുമതലയുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറാകും. നിയമനത്തിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകാരം നൽകി. ഏഷ്യൻ ഗെയിംസ് ട്രയൽസിൽ പങ്കെടുക്കാൻ ഗുസ്തി താരം വിനീഷ് ഫോഗട്ടിന് സുപ്രീംകോടതി അനുമതി നൽകി. IPL ക്രിക്കറ്റ് ഫൈനലിൽ നാളെ അഹമ്മദാബാദിൽ ഗുജറാത്ത് ടൈറ്റൻസ് ബംഗളൂരു റോയൽ ചലഞ്ചേഴ്സിനെ നേരിടും.
1: പുതിയ അധ്യയന വർഷത്തിന് തുടക്കമാകുന്ന June 1 മുന്നിൽ കണ്ട് കേരളം ഇന്ന് വലിയൊരു സാമൂഹിക വെല്ലുവിളിയെയും ഗൌരവത്തോടെ നേരിടുകയാണ്. ലഹരി വസ്തുക്കളുടെ വർദ്ധിച്ചു വരുന്ന ഉപയോഗം, പ്രത്യേകിച്ച് സിന്തറ്റിക് ലഹരി വസ്തുക്കളുടെ വ്യാപനവും വിദ്യാർത്ഥികളെയും യുവാക്കളെയും ലക്ഷ്യമിടുന്ന മയക്കുമരുന്ന് ശൃംഖലകളും സംസ്ഥാനത്ത് വലിയ ആശങ്ക സൃഷ്ടിക്കുകയാണ്.
2: June 1 സ്കൂൾ തുറക്കുകയായി.
3: പുനലൂർ BRC ട്രെയിനറും അധ്യാപികയുമായ VR ബീന.
2: കുട്ടികളെ സ്വീകരിക്കുവാൻ, സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുവാൻ വിദ്യാഭ്യാസ വകുപ്പും അധ്യാപകരും ഒരുങ്ങിക്കഴിഞ്ഞു. നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് എത്തുമ്പോൾ അവരെ വലവീശി പിടിക്കുവാൻ മിഠായിയായും വിവിധങ്ങളായ മധുരങ്ങൾ പൊതിഞ്ഞുകൊണ്ട് ലഹരി മാഫിയായും നിൽക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ലഹരിക്ക് അടിമപ്പെടാതിരിക്കുവാൻ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും ബോധവൽക്കരണ ക്ലാസുകളും നൽകുന്നതിന് വിദ്യാഭ്യാസ വകുപ്പും എക്സൈസും കൈകോർത്തുകൊണ്ട് ക്യാമ്പസിനകത്ത് തന്നെ ലഹരി വിരുദ്ധ ക്ലബ്ബുകൾ രൂപീകരിക്കുകയും അതിലൂടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുവാനും അവരെ ബോധവൽക്കരിക്കുവാനുമുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഗവൺമെന്റ് ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരിൽ തന്നെ സംവിധാനം ഏർപ്പെടുത്തി മുന്നോട്ടു പോവുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സ്വഭാവത്തിലോ അവരുടെ ശീലത്തിലോ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവരുടെ സ്വഭാവ വ്യതിയാനത്തെ എത്രയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് ലഹരിക്ക് അടിമപ്പെട്ട് ഉണ്ടാകുന്നതാണ് എങ്കിൽ ഏറ്റവും ആദ്യം തന്നെ അതിനെ ചികിത്സിച്ച് ഭേദമാക്കുന്നതിനും ആ ലഹരിയുടെ സാന്നിധ്യം കണ്ടറിഞ്ഞ് അതിനെ തൂത്തറിയുന്നതിനും അധ്യാപകരും രക്ഷകർത്താക്കളും ഒന്നിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്.
3: പത്തനംതിട്ട കോന്നി ഉപജില്ല സെന്റ് ജോർജ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ KS ബിനു.
4: ഇന്നത്തെ കുട്ടികൾ നേരിടുന്ന പ്രധാന ചില പ്രശ്നങ്ങൾ, അത് 90% ലഹരി ഉപയോഗിക്കുന്ന കുട്ടികളുടെ അച്ഛന്മാർ അല്ലെങ്കിൽ അവരുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ലഹരി ഉപയോഗിക്കുന്ന മാതാപിതാക്കളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും. അതല്ലാതെ കുട്ടികളായി കടന്നു പോകുന്നവരുടെ എണ്ണം കൂടുതലത്തിൽ വളരെ കുറവാണ്. കുട്ടികളെ പരിശോധിക്കുമ്പോൾ 90% ആളുകളും അവരുടെ അച്ഛന്മാരോ വീട്ടിലെ സാഹചര്യങ്ങളോ മിക്കപ്പോഴും ആ കുട്ടികൾ ഉപയോഗപ്പെടുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇനി ഇത്തരം കുട്ടികളെ നിയന്ത്രിക്കാനും ഉപദേശിക്കാനും അവരെ നേർവഴി നയിക്കാനും വളരെയേറെ ടാസ്ക്കാണ്. അതിൽ അധ്യാപകർക്ക് ഇടപെടുന്നതിലുണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളെ സൃഷ്ടിക്കുന്നുണ്ട്. കാരണം ഇത്തരം ഒരു കുട്ടിയെ നമ്മൾ കണ്ടെത്തിയാൽ, ആ കുട്ടിയെ ആ വീട്ടിൽ അറിയിച്ചാൽ, അത് പോസിറ്റീവായിട്ട് എടുക്കുന്ന രക്ഷകർത്താക്കളുടെ അളവ് വളരെ കുറവാണ്. ഇപ്പോൾ സ്കൂളിലെ TC വാങ്ങിക്കൊണ്ട് പോവുക, മറ്റൊരു തരത്തിൽ ഈ അധ്യാപകരെ പിന്തുടരുക, അങ്ങനെ ചെയ്യുന്ന ആളുകളാണ് എന്റെ അനുഭവത്തിൽ വളരെ.

0: കൂടുതലുള്ളത്. ഒപ്പം നിൽക്കുന്ന കുട്ടിയെ നന്നാക്കണം എന്ന് കരുതുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. രക്ഷകർത്താക്കളുടെ പൂർണ്ണ പിന്തുണയില്ലാതെ, ഒരു സമൂഹത്തിന്റെ പൂർണ്ണ പിന്തുണയില്ലാതെ സ്കൂൾ തലത്തിലുള്ള ഒരു കുട്ടിയെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കുക എളുപ്പമല്ല.
1: രാജ്യത്ത് രാസലഹരി ഉപയോഗത്തിൽ കേരളം മുന്നിലുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നാണെന്ന റിപ്പോർട്ടുകളും ഈ വിഷയത്തിൽ കൂടുതൽ ജാഗ്രത ആവശ്യപ്പെടുന്നു. സ്കൂളുകൾക്കും കോളേജുകൾക്കും സമീപം പ്രവർത്തിക്കുന്ന ലഹരി വിതരണ സംഘങ്ങൾ, ഡിജെ പാർട്ടികൾ, തീരപ്രദേശങ്ങൾ, ഹോട്ടലുകൾ, സോഷ്യൽ മീഡിയ വഴിയുള്ള രഹസ്യ ഇടപാടുകൾ എന്നിവയ്ക്കെതിരെ ശക്തമായ നിരീക്ഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന സർക്കാർ ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് എന്ന പേരിൽ ശക്തമായ ലഹരി വിരുദ്ധ പദ്ധതിയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്.
2: സ്കൂള് തുറക്കുന്നതുമായി രണ്ടാഴ്ച മുമ്പ് തന്നെ എക്സൈസിന്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളതാണ്.
3: ജോയിന്റ് എക്സൈസ് കമ്മീഷണർ അവയർനെസ് വിംഗ് വിനോദ് കുമാർ എസ്.
2: സ്കൂളിന്റെ പരിസരവും പരിസരത്തുള്ള കടകളും എക്സൈസും പോലീസുമായിട്ട് ചേർന്ന് സംയുക്തമായി പരിശോധന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലഹരിയോ അല്ലെങ്കിൽ പുകയില ഉൽപ്പന്നങ്ങളോ മറ്റ് സാധനങ്ങളോ ലഹരി വസ്തുക്കളോ ഒന്നും അവിടെ ഇല്ലെന്നും സ്കൂൾ പരിസരത്തില്ലെന്നും ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് ഇത്തരത്തിലുള്ള പരിശോധന നടക്കുന്നത്. അത് ഈ മാസവും ജൂൺ 30 വരെ അത് കണ്ടിന്യൂസ് ആയിട്ട് നടക്കും. അപ്പൊ ഇത് കൂടാതെ സ്കൂളിന്റെ പരിസരത്തുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ, കുട്ടിക്കാടുകൾ, ഉപയോഗശൂന്യമായ ബാത്റൂമുകൾ, അങ്ങനത്തെ സ്ഥലങ്ങളിലെല്ലാം ഒരു പരിശോധന നടത്തും. പരിശോധന നടത്തി അത് രഹസ്യ നിരീക്ഷണം വേണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യുന്നതായിരിക്കും. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ സ്കൂളിൽ വന്നു പോകുന്ന, സ്ഥിരമായി സ്കൂൾ പരിസരത്ത് കാണുന്ന ബൈക്കോ കാറോ അങ്ങനത്തെ വണ്ടികളുണ്ടെങ്കിൽ അത് നിരീക്ഷിക്കാൻ വേണ്ടി എക്സൈസിന്റെ ഷാഡോ ടീമുകൾ ഉണ്ടായിരിക്കും. സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ആന്റി നർക്കോട്ടിക് ക്ലബ്ബുകളുടെ പുനഃസംഘടന ഉണ്ടാവും. അതുമായി ബന്ധപ്പെട്ട് ക്ലബ്ബ് ഫോം ചെയ്യുകയും ക്ലബിന്റെ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പിടിഎ മീറ്റിംഗിൽ വിവിധ വകുപ്പുകൾ ചേർന്നുള്ള ഒരു സംയുക്തമായിട്ടുള്ള ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കുന്നതാണ്. സ്കൂൾ പരിസരം ഒരു കാരണവശാലും ലഹരി മാഫിയ പിടിമുറുക്കില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട എല്ലാവിധ കാര്യങ്ങളും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നതാണ്.
3: പത്തനംതിട്ട സേക്രഡ് ഹാർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ പിടി അംഗം റഹീം മലയാളപ്പുഴ.
4: ലഹരിയുമായി ബന്ധപ്പെട്ട വിദ്യാലയങ്ങളിൽ വളരെയധികം പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ കാലയളവുകളിലായിട്ട് നടത്തിയിട്ടുണ്ട്. സാമൂഹികമായി ഏറ്റവും കൂടുതൽ ലഹരികളെ പുതിയ തലങ്ങൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുമ്പോൾ പുതിയ തലത്തിലുള്ള ലഹരികളെ കുറിച്ചാണ് കൂടുതൽ ബോധവൽക്കരിക്കപ്പെടേണ്ടത്. കാരണം നമുക്ക് നേരത്തെ ലഹരി എന്നുണ്ടായിരുന്ന ഒരു ക്ലാരിഫിക്കേഷൻ മാറിക്കഴിഞ്ഞു. മദ്യം, മയക്കുമരുന്ന് എന്നുള്ളതിൽ നിന്ന് മാറി ലഹരിക്ക് വിഭിന്ന രൂപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് മധുരത്തിന്റെ രൂപത്തിലും മറ്റുമൊക്കെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെ നമ്മൾ ഏത് തലത്തിലേക്കാണ് കുട്ടികളിലേക്ക് എത്തുന്നത് എന്ന് മനസ്സിലാക്കുകയും അതിന്റെ അടിസ്ഥാനപരമായ പരിഹാരം എന്നുള്ള നിലയിൽ കൃത്യതയോടുകൂടി ഒരു മോണിറ്ററൈസേഷൻ ഇതിനാവശ്യമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കൃത്യമായ ഒരു മോണിറ്ററൈസേഷൻ ഈ ലഹരി, നമ്മളൊരു ഒരു പരിപാടി തുടങ്ങിക്കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ചത് മുടക്കുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഏതൊരു പദ്ധതിയും ആവിഷ്കരിക്കുമ്പോൾ ആ പദ്ധതി പൂർണ്ണ തോതിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടാനും നിരീക്ഷിക്കപ്പെടാനും ആവശ്യകത ഉത്തരവാദിത്തപ്പെട്ട മേഖലയിൽ നിന്നുള്ളവർ എടുക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം.
3: അധ്യാപകനായ അജിത് ആർപിള്ള.
5: ലഹരിക്കെതിരായ പോരാട്ടത്തിൽ അധ്യാപകർ ക്ലാസ് മുറിയിലും പുറത്തും നടത്തുന്ന ചെറിയ ഇടപെടൽ പോലും ഒരു തലമുറയുടെ ജീവിത ദിശ മാറ്റിമറിക്കും. കുട്ടികൾക്ക് ലഹരി വിരുദ്ധ ക്ലാസ് അല്ല നമ്മൾ നൽകേണ്ടത്, അവർക്ക് ജീവിത നൈപുണ്യ അനുഭവങ്ങളാണ് പകരേണ്ടത്. ലഹരി ഉപയോഗം വെറും കൗതുകത്തിൽ നിന്നല്ല ആരംഭിക്കുന്നത്, മറിച്ച് ഏകാന്തത, സമ്മർദ്ദം, ആത്മവിശ്വാസക്കുറവ്, തെറ്റായ കൂട്ടുകെട്ട്, കുടുംബ സംഘർഷം, കാര്യക്ഷമമല്ലാത്ത രക്ഷാകർത്തൃത്വം എന്നിവ ലഹരി ഉപയോഗ ശീലത്തിലേക്ക് കുട്ടികളെ തള്ളിവിടുന്നു. നോ എന്ന് പറയേണ്ടിടത്ത് പറയാൻ കുട്ടികളെ ശീലിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അതിനുള്ള ആത്മവിശ്വാസം അവർക്ക് പകർന്നു നൽകണം. വികാരങ്ങൾ പങ്കുവയ്ക്കുവാനും പരാജയത്തെ കൈകാര്യം ചെയ്യുവാനും സൗഹൃദം ശരിയായ രീതിയിൽ തിരഞ്ഞെടുക്കുവാനും പരിശീലിപ്പിക്കണം. ലോകാരോഗ്യ സംഘടന മുൻനിർത്തുന്ന ജീവിത നൈപുണികൾ അവരെ പരിശീലിപ്പിക്കണം. ഈ പ്രവർത്തനങ്ങൾക്ക് സഹായകരമായ രീതിയിൽ വിദ്യാലയങ്ങളിലെ സൗഹൃദ ക്ലബ്ബുകളും പവർ ബ്രിഗേഡും ശക്തമാക്കണം. രക്ഷകർത്താക്കളും അധ്യാപകരും പരസ്പരം ശരിയായ സഹകരണം ശക്തമാക്കുന്ന വഴി നമ്മുടെ കുഞ്ഞുങ്ങളെ ലഹരി എന്ന സാമൂഹ്യ വിപത്തിൽ നിന്നും സംരക്ഷിക്കുവാൻ നമ്മൾക്ക് കഴിയും. വർത്തമാനത്തിലല്ല, പ്രവൃത്തിയിലാണ്, മാതൃകകളിലാണ് കാര്യമിരിക്കുന്നത് എന്ന് നമ്മളെങ്കിലും തിരിച്ചറിയണം.
3: കെ എസ് ബിനു.
0: സംശയമുണ്ടെങ്കിൽ നമ്മൾ ഈ പൊതു ബസ്സുകളില് പൊതു ഇടങ്ങളില് കുട്ടികൾ പെരുമാറുന്ന രീതികളൊക്കെ ഒരു 10 മുമ്പും പിമ്പും വെറുതെ പരിശോധിച്ചാൽ മതിയാവും. അതിനൊക്കെ ഒരു കാരണം നമ്മൾ നേരിടുന്ന വലിയൊരു സംഘർഷമുണ്ട്. അത് മറികടക്കാൻ അധ്യാപകർക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യത്തോടെ കുട്ടികളിലേക്ക് ഇടപെടാൻ കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. ശതമാനത്തിൽ കുറവ് ചില അധ്യാപകർ ചെയ്തു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ അധ്യാപകർ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ കൊണ്ടാണ് നമ്മുടെ സിസ്റ്റം എല്ലാ അധ്യാപകരുടെ മേലും ഇത്തരത്തിലുള്ള ഒരു കണ്ണോടുകൂടി കാണപ്പെടുന്നത്. ലഹരിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു കുട്ടിയെ നമ്മൾ കണ്ടെത്തുകയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഞങ്ങൾ എല്ലാ അധ്യാപകരും ചേർന്ന് അവരെ വീട്ടിലേക്ക് പോകും.

0: എല്ലാ അധ്യാപകരും അവരുടെ വീട്ടിലേക്ക് പോകും. ഈ കുട്ടിയോടൊപ്പം ഇരുന്ന് വർത്തമാനം പറയുകയും ചെയ്യും. അത് വീട്ടിൽ അച്ഛനും അമ്മയും ഉണ്ടായിരിക്കണം. അപ്പൊ അച്ഛൻ തുറന്നു പറയും, എനിക്കും ഉണ്ടായിരുന്നു ഈ ഒരു പ്രശ്നം, അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു പ്രശ്നം. അത് ആ രക്ഷകർത്താവ് തിരിച്ചറിയപ്പെടും. രക്ഷകർത്താവ് തിരിച്ചറിഞ്ഞപ്പെട്ടാൽ ഈ കുട്ടിയുടെ മുന്നിൽ ലഹരി ഉപയോഗിക്കുന്ന അതിന്റെ അളവ് കുറയും. എന്റെ അനുഭവമാണ്, അധ്യാപക ഭാഗത്തു നിന്നുള്ള ഒരു വലിയ പിന്തുണ അത്തരം കുട്ടികൾക്ക് കൊടുത്തേ പറ്റും. വീട്ടുകാരുടെ രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്ന് വലിയ പിന്തുണ, കാരണം ഇതിലും വലിയ ലഹരികൾ, സ്നേഹം, സൗഹൃദം, ഈ പറയുന്ന കല, കായികം എന്നീ മേഖലയിലേക്ക് അവനെ തിരിച്ചുവിടാൻ പ്രാപ്തമാക്കുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ മാറ്റണമെങ്കിൽ അധ്യാപകരും അത്രത്തോളം തയ്യാറാകണം. ഇന്നത്തെ ഒരു കാലത്ത് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്ന അധ്യാപകരുടെ എണ്ണം വളരെ കുറവാണ്. അത് മറ്റൊന്നുമല്ല, അധ്യാപകരുടെ നിലനിൽപ്പ് തന്നെ വലിയ പ്രശ്നമാണ്. കാരണം ഇങ്ങനെ ഒരു കുട്ടിയെ നമ്മൾ ഉപദേശിച്ചാലോ, കുട്ടിയെ കണ്ടെത്തിയാലോ, അതിനെ തിരിച്ചറിഞ്ഞാലോ, വളരെ പെട്ടെന്ന് അവനെ നയിച്ചുകൊണ്ട് വരേണ്ട ഒരു അധ്യാപകർ പലപ്പോഴും എന്റെ അനുഭവത്തിൽ പലയിടങ്ങളിലും നിശബ്ദരാകും. അതിന് കാരണം അവർ ഈ സിസ്റ്റത്തെ ഭയക്കുന്നുണ്ട്. കുട്ടി ഇത്തരത്തിൽ പ്രതികരിച്ചാൽ ആദ്യം തെറിക്കുന്നത് അധ്യാപകന്റെ ജീവിതവും അധ്യാപകന്റെ ജോലിയുമാണ്. അപ്പൊ ഈ ഒരു ഭയം ഇന്നത്തെ കാലത്ത് അധ്യാപകർക്കിടയിൽ വളരെ കൂടുതലാണ്.
1: വിനോദ് കുമാർ,
2: സ്കൂൾ പരിസരത്ത് ഓടിക്കുന്ന ഓട്ടോറിക്ഷ, ടാക്സി, അത്തരം വാഹനങ്ങളിലുള്ള ഡ്രൈവർമാരെ കണ്ട് അവർക്കും ആവശ്യമായ ബോധവൽക്കരണം നൽകുന്നതായിരിക്കും. ഇത് കൂടാതെ മോട്ടോർ വെഹിക്കിളുമായി ചേർന്ന് എല്ലാ റേഞ്ച് പരിധിയിലും സ്കൂൾ ബസ് ഓടിക്കുന്നവർക്ക് ഒരു ബോധവൽക്കരണ ക്ലാസ് നൽകാൻ ഇവിടെ നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. അത് നടന്നു വരികയാണ്. അപ്പോൾ രണ്ടു തരത്തിലുള്ള കാര്യങ്ങളും അതിനകത്ത് വരും. ലഹരിയുടെ ഉപയോഗവും മോട്ടോർ വെഹിക്കിൾ ആക്ടും ആയി ബന്ധപ്പെട്ടുള്ള രണ്ട് കാര്യങ്ങളും. ഇത് കൂടാതെ തന്നെ മോട്ടോർ വെഹിക്കിളുമായി ചേർന്ന് സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പരിശോധനകൾ സ്കൂൾ ബസ്സുകളുടെയും സ്കൂൾ വാനുകളുടെയും സ്കൂൾ കുട്ടികളെ കൊണ്ടുപോകുന്ന വണ്ടികളുടെയൊക്കെ പരിശോധന ഉണ്ടാവും. വണ്ടിയിലുള്ള ഡ്രൈവർമാരെയും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയെന്ന് പരിശോധന സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഉണ്ടായിരിക്കുന്നതായിരിക്കും.
1: ലഹരി വസ്തുക്കളുടെ വ്യാപനം ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല, അത് കുടുംബങ്ങളെയും സമൂഹത്തെയും ഭാവി തലമുറയെയും ബാധിക്കുന്ന ഗുരുതരമായ സാമൂഹിക വെല്ലുവിളിയാണ്. അതുകൊണ്ടുതന്നെ ലഹരിക്കെതിരായ പോരാട്ടം കേവലം പോലീസിന്റെയോ എക്സൈസിന്റെയോ മാത്രം ഉത്തരവാദിത്തമായി കാണാനാകില്ല. ദൃഢനിശ്ചയത്തോടെയുള്ള ഭരണ സംവിധാനത്തിനൊപ്പം പൊതുജന പങ്കാളിത്തവും അനിവാര്യമാണ്. ലഹരി വിൽപ്പനയെയോ ഉപയോഗത്തെയോ കുറിച്ച് സംശയാസ്പദ വിവരങ്ങൾ ലഭിച്ചാൽ ഭയമില്ലാതെ പോലീസ് സ്റ്റേഷനുകളിലോ എക്സൈസ് വകുപ്പിലോ അറിയിക്കുക. വിവരങ്ങൾ നൽകുന്നവരുടെ പേര് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. നമ്മുടെ സ്കൂൾ കോളേജ് ക്യാമ്പസുകൾ ലഹരി വിമുക്തമാകട്ടെ.
3: പ്രഭാത പേര് വീണ്ടുമെത്തും നാളെ രാവിലെ 6:30.
4: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
5: എന്നും രാവിലെ 7:13.
4: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
6: മൻ കി ബാത്,
7: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
6: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
7: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
6: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ
7: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
6: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
7: തുടർന്ന് മലയാള പരിഭാഷ.
6: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8:00. മൻ കി ബാത് നാളെ രാവിലെ 11:00.

0: മൊഴിയുറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.
1: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് സംസ്കൃതം വാർത്തകൾ ഡൽഹി റിലേ.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ

0: വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: സ്കൂള് തുറക്കാറായി.
2: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
1: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
2: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
3: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800420223.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. പശ്ചിമേഷ്യൻ സംഘർഷം കണക്കിലെടുത്ത് 30 ദിവസത്തെങ്കിലും LPG കരുതൽ ശേഖരം ഉറപ്പുവരുത്തണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര നിർദ്ദേശം. CBSEയുടെ റിസൾട്ടാനന്തര പോർട്ടൽ June 1 പ്രവർത്തനമാരംഭിക്കും. ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞം തുടക്കം രാവിലെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മുൻമന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന TV കുരുവള കൊച്ചിയിൽ അന്തരിച്ചു. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ വിജയിച്ച് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനൽ ബർത്ത് സ്വന്തമാക്കി. വാർത്തകൾ വിശദമായി. പശ്ചിമേഷ്യൻ സംഘർഷം കണക്കിലെടുത്ത് കുറഞ്ഞത് 30 ദിവസത്തെങ്കിലും LPG കരുതൽ ശേഖരം ഉറപ്പുവരുത്തണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികളോട് കേന്ദ്ര ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. രാജ്യത്തെ LPG ഉൽപ്പാദനം പ്രതിദിനം 92,000 മെട്രിക് ടണ്ണായി വർദ്ധിച്ച് റെക്കോർഡ് നേട്ടം കൈവരിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. ഇന്ത്യയിൽ ഇന്ധനക്ഷാമമില്ലെന്നും ആവശ്യത്തിന് പെട്രോൾ ഡീസൽ LPG കരുതൽ ശേഖരമുണ്ടെന്നും എല്ലാ റിഫൈനറികളും മികച്ച നിലവാരത്തിലാണ് പ്രവർത്തിക്കുന്നതെന്നും പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. അന്തർ മന്ത്രാലയ സമിതി യോഗത്തിനുശേഷം മാധ്യമങ്ങളെ അറിയിച്ചതാണിത്. അടിയന്തര സുരക്ഷാ വെല്ലുവിളികൾ നേരിടാൻ അതിർത്തി രക്ഷാസേനയ്ക്ക് അധിക ചുമതലകൾ നൽകുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ഗുജറാത്തിലെ ഭുജിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ 2 ഔട്ട്പോസ്റ്റുകൾ ഉദ്ഘാടനം ചെയ്യവേ BSF ജവാന്മാരുമായി സംവദിക്കുകയായിരുന്നു അമിത്ഷാ. സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഫണ്ട് അനുവദിക്കലും വിനിയോഗവും ന്യൂഡൽഹിയിൽ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അവലോകനം ചെയ്തു. സമഗ്ര ശിക്ഷ 3.0 കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമാക്കുന്നതിനും ഫലപ്രാപ്തി ബന്ധിതമാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് യോഗം ചേർന്നതെന്ന് സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ പ്രധാൻ അറിയിച്ചു. SSA, PM പോഷൺ, ഉല്ലാസ്, PM ശ്രീ അടക്കം പ്രധാന പദ്ധതികൾ സമഗ്ര സമീപനത്തിലൂടെ കേന്ദ്രീകരിക്കുന്നതിനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്. ഇത് സ്കൂൾ വിദ്യാഭ്യാസ രീതിയിൽ കൂടുതൽ ഏകോപനത്തിനും ഫലപ്രാപ്തിക്കും വഴിയൊരുക്കുമെന്ന് പ്രധാൻ വിലയിരുത്തി. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന പങ്കാളിത്തം ശക്തമാക്കുന്നതിനും സഹകരണ ഫെഡറലിസം ഉറപ്പാക്കാനും ഊന്നൽ നൽകുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി കുറിച്ചു. CBSEയുടെ റിസൾട്ടാനന്തര പോർട്ടൽ June 1 പ്രവർത്തനമാരംഭിക്കും. ഉത്തരക്കടലാസ് പരിശോധനയ്ക്കും പുനർമൂല്യനിർണയത്തിനും സുതാര്യതയും പ്രശ്നരാഹിത്യവും ഉറപ്പാക്കുകയാണ് പോർട്ടലിന്റെ ലക്ഷ്യമെന്ന് CBSE കേന്ദ്രങ്ങൾ അറിയിച്ചു. മൂല്യനിർണയത്തിന്റെ ഉയർന്ന നിലവാരം നടപടിയിലൂടെ സാധ്യമാകുമെന്ന് CBSE വ്യക്തമാക്കി. ഉടമസ്ഥരെ കണ്ടെത്താൻ കഴിയാത്ത ബാങ്ക് ആസ്തികളെക്കുറിച്ച് എളുപ്പത്തിൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ ധനകാര്യ സേവന വകുപ്പ് പോർട്ടൽ തുടങ്ങി. രാജ്യത്തെ 12 പൊതുമേഖലാ ബാങ്കുകൾക്ക് കീഴിലെ സംയുക്ത സംരംഭമായാണ് പോർട്ടൽ വികസിപ്പിച്ചത്. ഉടമസ്ഥരില്ലാത്ത ബാങ്ക് നിക്ഷേപങ്ങൾ, ഇൻഷുറൻസ് ക്ലെയിമുകൾ, ഓഹരികൾ, ഡിവിഡന്റുകൾ, മ്യൂച്വൽ ഫണ്ടുകൾ തുടങ്ങിയവയുടെ വിവരങ്ങൾ പോർട്ടലിൽ ലഭ്യമാകും. ന്യൂഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ ഇന്ത്യൻ വ്യോമയാന ചരിത്രത്തിൽ പുതിയ അധ്യായം കുറിച്ച് സ്കൈകാസ്റ്റ് പദ്ധതി കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്രസിംഗ് ഉദ്ഘാടനം ചെയ്തു. അതിനൂതന സാങ്കേതിക വിദ്യയിലൂടെ റിമോട്ട് സെൻസിംഗ് വഴി കാലാവസ്ഥാ നിരീക്ഷണത്തിന് ഉപയോഗിക്കുന്ന സ്കൈകാസ്റ്റ് പദ്ധതി സ്വായത്തമാക്കുന്ന 19-ാമത്തെ രാജ്യമാണ് ഇന്ത്യയെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്തെ കൂടുതൽ വിമാനത്താവളങ്ങളിലേക്ക് സംവിധാനം വ്യാപിപ്പിക്കുമെന്നും ഡോ സിംഗ് അറിയിച്ചു. കഴിഞ്ഞ സാമ്പത്തിക വർഷം ബാങ്കുകളടക്കം ധനകാര്യ സ്ഥാപനങ്ങളിൽ 48,021 കോടിയിലേറെ രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് ഉണ്ടായതായി റിസർവ് ബാങ്ക് അറിയിച്ചു. 10,114 തട്ടിപ്പ് കേസുകളാണ് കഴിഞ്ഞ വർഷം റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ 3 വർഷത്തിൽ പൊതു സ്വകാര്യ മേഖലാ ബാങ്കുകളിൽ സാമ്പത്തിക തട്ടിപ്പിന്റെ എണ്ണം കുറഞ്ഞെങ്കിലും തട്ടിപ്പിന്റെ തുക വർദ്ധിക്കുകയായിരുന്നു. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞം തുടക്കം രാവിലെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മെഡിക്കൽ കോളേജ് ക്യാമ്പസിലേതടക്കം വെള്ളക്കെട്ട് ഒഴിവാക്കാനും കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കാനും മാലിന്യ നിർമ്മാർജ്ജനം, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ എന്നിവ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിടുന്നതാണ് പദ്ധതി. പരിപാടിയിൽ ആശുപത്രിയും കോളേജും ഓഫീസ് പരിസരവും ശുചീകരിക്കും. ഡ്രെയിനേജ് സംവിധാനവും മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളും വൃത്തിയാക്കാനും നടപടിയുണ്ടാകും. മുൻമന്ത്രിയും കേരള കോൺഗ്രസ് ജോസ് വിഭാഗം ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന ടി യു കുരുവിള അന്തരിച്ചു. അദ്ദേഹത്തിന് 89 വയസ്സായിരുന്നു. ശ്വാസകോശ രോഗത്തെ തുടർന്ന് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ ഉച്ചകഴിഞ്ഞ് കോതമംഗലം ചേലാട് സെന്റ് സ്റ്റീഫൻസ് ബസുനിയ വലിയപള്ളിയിൽ നടത്തും. അരനൂറ്റാണ്ടിലേറെ രാഷ്ട്രീയ പൊതുമേഖലകളിലെ സജീവ സാന്നിധ്യമായിരുന്നു ടി യു കുരുവിള. 2006-ലും 2011-ലും കോതമംഗലത്ത് നിന്ന് നിയമസഭയിലെത്തി. 2016-ൽ മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. 2006-ൽ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷൻ, ഹൌസിംഗ് ബോർഡ് എന്നിവയുടെ ചെയർമാനായും പ്രവർത്തിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ടി യു കുരുവിളയുടെ നിര്യാണത്തിൽ അനുശോചനമറിയിച്ചു. കോഴിക്കോട് മുൻ മേയറും മുതിർന്ന CPIM നേതാവുമായിരുന്ന ടി പി ദാസൻ കോഴിക്കോട്ട് അന്തരിച്ചു. അദ്ദേഹത്തിന് 76 വയസ്സായിരുന്നു. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ്, KTDC ഡയറക്ടർ തുടങ്ങിയ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. 1967-ൽ CPIM അംഗമായ ദാസൻ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായും KSF ജില്ലാ സെക്രട്ടറിയായും DYFI സ്ഥാപക പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട്. മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ MPയുമായിരുന്ന KP ധനബാലൻ എറണാകുളത്ത് നിര്യാതനായി. 76 വയസ്സായിരുന്നു. ശാരീരിക അസ്വാസ്ഥ്യത്തെ തുടർന്ന് പുലർച്ചെ പറവൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. അതിരപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ ഒരാൾ മരിച്ചു. വെറ്റിലപ്പാറ സ്വദേശി പുല്ലാർക്കാട്ട് മോഹനാണ് പുലർച്ചെ കാട്ടാനയെ ഓടിക്കാൻ ശ്രമിക്കുന്നതിനിടെ ആനയുടെ ആക്രമണത്തിൽ മരിച്ചത്. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് തകർത്തു. ഇതോടെ അവർ രണ്ടാം ഫൈനലിസ്റ്റുകളായി. ന്യൂ ചണ്ഡിഗഡിൽ 215 റൺസ് വിജയലക്ഷ്യവുമായി കളിക്കാനിറങ്ങിയ ഗുജറാത്ത് 8 പന്തുകൾ ശേഷിക്കെ 3 വിക്കറ്റിന് 219 റൺസ് എടുത്തു. ഗുജറാത്ത് ടൈറ്റൻസ് നാളെ നിലവിൽ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഫൈനൽ മത്സരത്തിൽ നേരിടും. വൈകിട്ട് 7:30-ക്കാണ് മത്സരം. ഏഷ്യയിലെ ഏറ്റവും വലിയ വൈറ്റ് വാട്ടർ കയാക്കിംഗ് മത്സരവും സാഹസിക കായികമേളയുമായ മലബാർ റിവർ ഫെസ്റ്റിവലിന്റെ 12-ാം പതിപ്പ് ജൂലൈ 30-31, ഓഗസ്റ്റ് 1-2 തീയതികളിൽ കോഴിക്കോട്ട് നടത്തും. മന്ത്രി PC വിഷ്ണുനാഥിന്റെ അധ്യക്ഷതയിൽ നിയമസഭാ മന്ദിരത്തിൽ ചേർന്ന ആലോചനാ യോഗത്തിൽ റിവർ ഫെസ്റ്റിവലിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തി. കാസർകോടിന്റെ മുഖഛായ മാറ്റാൻ 100 കോടി രൂപയുടെ വികസന പാക്കേജ് കരട് പദ്ധതി സമർപ്പിച്ചു. കാസർകോട്ട് നിന്ന് P ജഗന്നിവാസൻ.
5: ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യ വികസനം, വിനോദസഞ്ചാരം, കാർഷികം തുടങ്ങിയ മേഖലകളിൽ വലിയ കുതിച്ചുചാട്ടം ലക്ഷ്യമിടുന്ന 27 സുപ്രധാന പദ്ധതികളാണ് സമഗ്രമായ ഈ കരടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആരോഗ്യമേഖലയ്ക്കും എൻഡോസൾഫാൻ ദുരിതബാധിതർക്കുമാണ് പദ്ധതിയിൽ വലിയ പരിഗണന നൽകിയിരിക്കുന്നത്. കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിനായി 10 കോടി രൂപയും പുതിയ അപകട ട്രോമാ കെയർ സൗകര്യത്തിനായി 5 കോടി രൂപയും കരട് വാർഷിക പദ്ധതി വകയിരുത്തി. വയോജന ആശുപത്രി ബ്ലോക്ക് സ്ഥാപിക്കാൻ 2.65 കോടി രൂപയും കരട് പദ്ധതിയിൽ അനുവദിച്ചിട്ടുണ്ട്.
4: തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അമൂല്യ വജ്രാഭരണവും വിളക്കും ക്ഷേത്രത്തിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ക്ഷേത്ര അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പരിശോധിച്ച് കണ്ടെത്തി. ഭക്തജനങ്ങൾ സമർപ്പിച്ച സ്വർണ്ണനാണയങ്ങളും സ്വർണ്ണക്കെട്ടുകളും ഉൾപ്പെടെ സമർപ്പിത വസ്തുക്കൾ സുരക്ഷിതമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സംസ്ഥാന പോലീസ് മേധാവി ഗവൺമെന്റിന് നൽകിയ റിപ്പോർട്ടിൽ വൈരനാമമെന്ന വജ്രാഭരണവും വിളക്കും നഷ്ടപ്പെട്ടെന്ന് അറിയിച്ചിരുന്നു. വസ്തുതകൾ പരിശോധിക്കാതെയും അന്വേഷിക്കാതെയും വസ്തുതാവിരുദ്ധ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉചിതമായ നടപടിയെടുക്കണമെന്ന് ക്ഷേത്ര ഭരണസമിതി ഗവൺമെന്റിനോട് ആവശ്യപ്പെടും. ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗത്തിലാണ് തീരുമാനം. കൊച്ചി നഗരസഭയുടെ സുസ്ഥിര വികസനവും അടിസ്ഥാന സൌകര്യങ്ങളും ലക്ഷ്യമിടുന്ന 9 മുൻഗണനാ പദ്ധതികളുടെ സമഗ്ര നിർദ്ദേശം മേയറുടെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിക്ക് കൈമാറി. നഗരം നേരിടുന്ന ഗതാഗതക്കുരുക്ക്, കുടിവെള്ളക്ഷാമം, മാലിന്യ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് ദീർഘകാല പരിഹാരം കാണുകയാണ് പദ്ധതികളുടെ ലക്ഷ്യം. കോഴിക്കോട്ടെ ആകാശവാണി ദൂരദർശൻ നിലയങ്ങളുടെ പ്രോഗ്രാം മേധാവി KV ശരത് ചന്ദ്രൻ സർവീസിൽ നിന്ന് വിരമിച്ചു. റേഡിയോ നാടകങ്ങളിലൂടെ ശ്രദ്ധേയനായ ശരത് ചന്ദ്രൻ ഇന്ത്യൻ സിനിമയുടെ സംഗീത ചരിത്രം അടയാളപ്പെടുത്തിയ ഗാനലോക വീഥികളിൽ എന്ന പരിപാടിയുടെ രചയിതാവാണ്. ആകാശവാണി നിലയങ്ങളിൽ 34 വർഷത്തോളം നീണ്ട പ്രശസ്ത സേവനത്തിന് ശേഷമാണ് അദ്ദേഹം ഇന്നലെ വിരമിച്ചത്. ദേശീയ പുരസ്കാരങ്ങൾക്ക് പുറമെ സംസ്ഥാന ഗവൺമെന്റിന്റെ മാധ്യമ പുരസ്കാരവും VT കുമാരൻ അവാർഡും ഇടച്ചേരി അവാർഡും ശരത് ചന്ദ്രന് ലഭിച്ചിട്ടുണ്ട്. കലാമണ്ഡലം കൃഷ്ണൻകുട്ടി പൊതുവാളിന്റെ 102 ജന്മദിനാഘോഷവും കലാസാഗർ പുരസ്കാര സമർപ്പണവും ചെറുപ്പുളശ്ശേരിയിൽ ഇന്നലെ നടത്തി. കഥകളി മേഖലയിലെ പ്രാഗൽഭ്യം തെളിയിച്ചവർക്ക് ചടങ്ങിൽ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമേഷൻ സംഘർഷം കണക്കിലെടുത്ത് 30 ദിവസത്തെയെങ്കിലും LPG കരുതൽ ശേഖരം ഉറപ്പുവരുത്തണമെന്ന് പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര നിർദ്ദേശം. CBSEയുടെ റിസൾട്ടാനന്തര പോർട്ടൽ June 1 പ്രവർത്തനം ആരംഭിക്കും. ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞം തുടക്കം. രാവിലെ മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. മുൻമന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന TU കുരുവിള കൊച്ചിയിൽ അന്തരിച്ചു. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ വിജയിച്ച് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനൽ ബർത്ത് സ്വന്തമാക്കി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
6: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം പ്രവാചക പുനീത ത്രിപാഠി. അഥ വാർത്താ. കേന്ദ്രീയ ഗൃഹമന്ത്രി അമിത്ഷാ നൂതനസ്യ ക്വാഡ്രിപാർട്ടൈഡ് സെക്യൂരിറ്റി ഗ്രിഡ് ഇത്യസ്യ പ്രവർത്തനേന സീമപ്രബന്ധനേ പ്രമുഖസ്യ പരിവർത്തനസ്യ ഘോഷണാം അകരോത്. സഹ അവദത് യത് അസ്മാകം സീമായാഃ രക്ഷണം അവൈധപ്രവാസസ്യ നിർമൂലനം ച രാഷ്ട്രസ്യ ജനസാംഖ്യിക്യാഃ രക്ഷണായ മഹത്വപൂർണമസ്തി. സഹ ഹ്യഃ ഗുജറാത്തസ്യ ഭുജനഗരെ ഭാരത പാകിസ്ഥാന സീമായാം സാമരികദൃഷ്ട്യാ മഹത്വപൂർണാനാം G7 തഥാ G13 ബോർഡർ ഔട്ട്പോസ്റ്റ് ഇത്യേതേഷാം ഉദ്ഘാടനാനന്തരം സൈനികാന് ജനസമൂഹം ച സംബോധയൻ ആസീത്.
7: BSF के सीमा सुरक्षा के कंसेप्ट को पूर्णतया बदलने का निर्णय किया है. एक चतुष्कोणीय कंसेप्ट के साथ एक सुरक्षा ग्रिड हम आने वाले दिनों में बनाएंगे और बॉर्डर सुरक्षा की जगह टेरिटोरियल सुरक्षा का एक नया कंसेप्ट भी लॉन्च करेंगे और BSF के जवानों की तो प्रमुख जिम्मेदारी ही रहे. ये मिलाकर समग्र बॉर्डर बांग्लादेश और पाकिस्तान की सुरक्षा ग्रिड मजबूत बनाने का काम हम स्मार्ट बॉर्डर सुरक्षा के प्रोजेक्ट के तहत हम ले रहे हैं.
6: म्यांमार देशस्य राष्ट्रपति यू मिन आंग लाइंग इत्येषः अद्य प्रातः पञ्चदिवसीय भारत यात्रायां बिहारस्य गयानगरं सम्प्राप्ष्यति. തേന സഹ നൈകെ മന്ത്രിമണ്ഡലസ്യ മന്ത്രിണഃ വരിഷ്ഠാധികാരിണഃ വ്യാപാരനേതാരഃ ഉച്ചസ്തരീയ പ്രതിനിധിദലം ച ഭവിഷ്യതി. രാഷ്ട്രപതിഃ യു മിൻ ആങ് ലൈങ് വര്യസ്യ ഏഷാ പ്രഥമാ ഭാരതയാത്രാ ഭവിഷ്യതി. അദ്യ അപരാഹ്നേ രാഷ്ട്രപതിഃ യു മിൻ ആങ് ലൈങ് ഇത്യേഷഃ നവദില്ല്യാം പ്രാപ്സ്യതി. സഹ സായങ്കാലേ വിദേശമന്ത്രിണാ ഡോക്ടർ എസ് ജയശങ്കരേണ സഹ മേലനം കരിഷ്യതി. ശ്വഃ മ്യാൻമാർ ദേശസ്യ രാഷ്ട്രപതിഃ മ്യാൻമാർ ഭാരത വ്യാപാര മഞ്ചേ ഭാഗം ഗ്രഹീഷ്യതി ഇത്യപേക്ഷാ അസ്തി. സോമവാസരെ രാഷ്ട്രപതിഃ യു മിൻ ആങ് ലൈങ് വര്യഃ പ്രധാനമന്ത്രിണാ നരേന്ദ്രമോദിനാ സഹ ദ്വയോഃ ദേശയോഃ മധ്യേ ഐതിഹാസികം സംബന്ധം സുദൃഢം കർത്തും ചർച്ചാം കരിഷ്യതി. സർവകാരഃ അവദത് യത് ദേശേ പെട്രോൾ ഡീസൽ LPG ഇത്യേതേഷാം പര്യാപ്തഃ ഭണ്ഡാരഃ അസ്തി. സർവേ ശോധനാഗാരാണി ഇഷ്ടതമസ്തരെ ഏവ പ്രചലന്തി. നവദില്ല്യാം അന്തർമന്ത്രാലയീയ മന്ത്രിമണ്ഡലസ്യ വിവരണം സംബോധയന്തി പെട്രോളിയം മന്ത്രാലയസ്യ സംയുക്ത സചിവ സുജാത ശർമ്മ ഇത്യേഷാ അവദത് യത് പ്രാകൃതിക് ഗ്യാസ് ഇത്യസ്യ ഉത്പാദനം സർവകാലികോച്ചതമസ്തരെ അസ്തി. യത് പ്രതിദിനം LPG ഇത്യസ്യ 92,000 ടന പരിമിതം അസ്തി. ശ്രീമതി ശർമ്മ സൂചിതവതി യത് കസ്യാമപി LPG വിതരണ സംസ്ഥായാം ശുഷ്കതായാഃ സൂചന ന പ്രാപ്ത. കേന്ദ്രീയ ശിക്ഷാമന്ത്രിണാ ധർമ്മേന്ദ്ര പ്രധാനേന സമഗ്ര ശിക്ഷാഭിയാനസ്യ അന്തർഗതം നിധിപ്രസാരണസ്യ തസ്യ ഉപയോഗസ്യ ച വിഷയേ വിസ്തൃത സമീക്ഷാ സഭായാഃ അധ്യക്ഷത കൃതാ. യസ്യാഃ ലക്ഷ്യം സമഗ്ര ശിക്ഷാ 3.0 അധികം ദക്ഷം പാരദർശകം തഥാ പരിണാമ അഭിമുഖീകരണം ആസീത്. സാമാജികാന്തർജാലീയ പട്ടലേ ശ്രീ പ്രധാന അവദത് യത് സമഗ്ര ശിക്ഷാഭിയാനം PM പോഷണം ഉല്ലാസ PM ശ്രീ ഇത്യാദീനാം പ്രമുഖ യോജനാനാം ഏകീകൃത പദ്ധത്യാഃ പ്രസാരണം അസ്മിന്നേവ വർഷേ ആരഭ്യതേ. സഹ അവദത് യത് ഏതേന വിദ്യാലയീയ ശിക്ഷാവ്യവസ്ഥായാം ബൃഹത്തരഃ സമന്വയഃ പ്രഭാവശ്ച സുനിശ്ചിതഃ ഭവിഷ്യതി. കേന്ദ്രീയ കൃഷിമന്ത്രി ശിവരാജ് സിംഹ ചൌഹാന അവദത് യത് കൃഷകാണാം കൃതെ ബീജാനാം ഉപലബ്ധത സുനിശ്ചേതും ചതുസപ്തതി സഹസ്രാധികൈക ലക്ഷ ക്വിന്റൽ പരിമിതസ്യ രാഷ്ട്രീയ ബീജ സംരക്ഷണസ്യ സ്ഥാപന കൃതാസ്തി। सः ह्यः नवदिल्ल्याम् अस्य वर्षस्य

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇത് നല്ലൊരു ദിനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. പുലർവെട്ടത്തിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഈ പരിപാടിയിൽ ഇന്നൊപ്പമുള്ളത് ആര്യ പ്രസന്നൻ.

0: പുലർവിട്ടത്തിൽ നമുക്ക് ആദ്യം കേൾക്കാം
1: കാർഷിക മേഖലാ വാർത്തകൾ. ലോകബാങ്കിന്റെ സഹായത്തോടെ കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന കേര പദ്ധതിയിലൂടെ പുനർനടീൽ നടത്തുന്ന റബ്ബർ കർഷകർക്ക് ഹെക്ടറിന് 75,000 രൂപ നിരക്കിൽ സർക്കാരിന്റെ നേരിട്ടുള്ള ധനസഹായം ലഭ്യമാക്കുന്ന സ്കീമിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. സംസ്ഥാനത്ത് 30,000 ഹെക്ടറിലെ പുനർനടീലിലൂടെ 50,000 റബ്ബർ കർഷകർക്ക് സഹായം ലഭ്യമാക്കും. 25 സെന്റ് മുതൽ 5 ഹെക്ടർ വരെ റബ്ബർ കൃഷിയുള്ള ചെറു കർഷകർക്ക് പ്രത്യേക പ്രാധാന്യം നൽകുന്നതാണ് പദ്ധതി. ആദ്യവർഷം 55,000 രൂപയും രണ്ടാം വർഷം 20,000 രൂപയും ഓരോ കർഷകനും പരമാവധി 2 ഹെക്ടർ വരെയുള്ള റബ്ബർ പുനർനടീലിന് ധനസഹായം ലഭിക്കും. ഉൽപാദനക്ഷമത കുറഞ്ഞ പഴയ റബ്ബർ മരങ്ങൾ മുറിച്ചുമാറ്റി ഉൽപാദനക്ഷമതയുള്ളവ വച്ചുപിടിപ്പിക്കുന്നതിന് പ്രോത്സാഹനം നൽകുന്നതാണ് പദ്ധതി. ഗുണമേന്മയുള്ള തൈകൾ കുറഞ്ഞ ചെലവിൽ കർഷകർക്ക് ലഭ്യമാക്കുന്നതിന് ഓരോ നഴ്സറിക്കും പരമാവധി 6 ലക്ഷം രൂപ വരെ സബ്സിഡി അനുവദിക്കും. അപേക്ഷകർ തിരിച്ചറിയൽ രേഖ, ഫോട്ടോ, ബാങ്ക് പാസ്ബുക്ക്, കൈവശാവകാശ സർട്ടിഫിക്കറ്റ്, കൃഷിയിടത്തിന്റെ സ്കെച്ച്, അംഗീകൃത നഴ്സറിയിൽ നിന്ന് നടീൽ വസ്തുക്കൾ വാങ്ങിയതിന്റെ ബിൽ തുടങ്ങിയ രേഖകൾ ഓൺലൈനായി സമർപ്പിക്കണം. അപേക്ഷ നൽകേണ്ട ഓൺലൈൻ പോർട്ടൽ www.keralaplantation.kerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 6238 45076, കോട്ടയം 9037824036, തൃശൂർ 9037824049, കണ്ണൂർ 9037824047. സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന മുട്ടക്കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഗുണമേന്മയുള്ളതും വർഷത്തിൽ 300 മുട്ടകൾ വരെ ഇടുന്നതുമായ ഒരു ദിവസം പ്രായമായ BV380 ഇനത്തിൽപ്പെട്ട മുട്ടക്കോഴി കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ലഭ്യമാണ്. ആവശ്യമുള്ളവർ രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ 9495009 എന്നീ ഫോൺ നമ്പറുകളിൽ വിളിക്കുക. കുടപ്പനക്കുന്ന് ജില്ലാ കന്നുകാലി വളർത്തൽ കേന്ദ്രത്തിന്റെ അധീനതയിലുള്ള വിവിധ പ്ലോട്ടുകളിൽ നിന്നും ഇതര സർക്കാർ ഫാമുകളിൽ നിന്നും ആവശ്യാനുസരണം ഫാമിലെ ചോപ്പിംഗ് മെഷീന് സമീപം വൈക്കോല് അല്ലെങ്കിൽ തീറ്റപ്പുല്ല് എത്തിക്കുന്നതിന് 2,000 കിലോയിൽ താഴെ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പിക്കപ്പ് വാഹനം വാടകയ്ക്ക് ആവശ്യമുണ്ട്. ഇപ്രകാരം പിക്കപ്പ് വാഹനം വാടകയ്ക്ക് നൽകുന്നതിന് താൽപര്യമുള്ള വാഹന ഉടമകളിൽ നിന്നും അല്ലെങ്കിൽ ഏജൻസികളിൽ നിന്നും മത്സരാധിഷ്ഠിത ക്വട്ടേഷനുകൾ ക്ഷണിച്ചുകൊള്ളുന്നു. ക്വട്ടേഷനുകൾ മുദ്രവച്ച് കവറിൽ ഫാം സൂപ്രണ്ട്, ജില്ലാ കന്നുകാലി വളർത്തൽ കേന്ദ്രം.

0: കേന്ദ്രം കുടപ്പനക്കുന്ന് PO തിരുവനന്തപുരം 695043 എന്ന വിലാസത്തിൽ അയച്ചു നൽകുകയോ നേരിട്ട് എത്തിക്കുകയോ ചെയ്യേണ്ടതാണ്. കവറിനു പുറത്ത് പിക്കപ്പ് വാഹനത്തിന്റെ വാടക സംബന്ധമായ ക്വട്ടേഷൻ 2026-27 എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. ക്വട്ടേഷനുകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഇന്ന് പകൽ 11 മണിയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0471273-2962 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്ക തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്ക തലയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ്. വിൽപ്പന സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9188-248481. 2025-2026 അധ്യയന വർഷത്തെ SSLC, +2, VHSE, CBSE, 10, 12 എന്നീ പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+, A1 കരസ്ഥമാക്കിയ മത്സ്യഫെഡിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘങ്ങളിൽ അംഗങ്ങളായ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ അവാർഡ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെട്ട എല്ലാ രേഖകളും സഹിതം രക്ഷിതാവിന്റെ അപേക്ഷ June 1 മുൻപായി ലഭ്യമാക്കണം. വിശദവിവരങ്ങൾ മത്സ്യഫെഡ് ക്ലസ്റ്റർ ഓഫീസുകളിലോ ജില്ലാ ഓഫീസിലോ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 9526-04-1231. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ. ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
4: ആയുരാരോഗ്യത്തിൽ നിന്ന് കുട്ടികളിലെ അമിതവണ്ണം നിയന്ത്രിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഡയറ്റീഷ്യൻ ജ്യോതി എസ് കൃഷ്ണൻ സംസാരിക്കുന്നു.
5: 21-ാം നൂറ്റാണ്ട് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് കുട്ടികളിൽ കാണുന്ന അമിതവണ്ണം, അഥവാ ബാല്യകാലത്തെ അമിതവണ്ണം. ലോകത്താകമാനം 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കണക്കെടുക്കുകയാണെങ്കിൽ 39 മില്യൺ കുട്ടികൾ അമിതവണ്ണമുള്ളവരാണ്. എന്നാൽ 5 മുതൽ 19 വയസ്സ് വരെയുള്ള കുട്ടികളുടെ കണക്കുകൾ പറയുന്നത് ഏകദേശം 340 മില്യൺ കുട്ടികൾ അമിതവണ്ണമുള്ളവരാണ് എന്നാണ്. അപ്പോൾ അമിതവണ്ണത്തെ പ്രതിരോധിക്കാനായി നമുക്ക് എന്തു ചെയ്യാനാകും? ഒന്നാമതായി നമുക്ക് എന്തുകൊണ്ടാണ് ഈ അമിതവണ്ണം വരുന്നത് എന്ന് കണ്ടുപിടിക്കണം. രണ്ടാമതായി അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് കുട്ടികൾക്ക് ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുക. മൂന്നാമതായി അമിതവണ്ണത്തിനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം എന്ന് മനസ്സിലാക്കുക. നമുക്കറിയാം അമിതവണ്ണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ മാറി വരുന്ന ജീവിതശൈലി തന്നെയാണ്. പണ്ടുകാലത്ത് നമ്മുടെ വീടുകളിൽ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിക്കുന്നത് വല്ലപ്പോഴുമാണ്, മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് അങ്ങനെയാണോ? ഹോട്ടലുകളിൽ നിന്ന് ദിവസം എന്ന കണക്കിനാണ് നമ്മൾ ഭക്ഷണം വാങ്ങിക്കുന്നത്. അതുപോലെ തന്നെ കുട്ടികളുടെ ഒരു ഫുഡ് ഹാബിറ്റ്സ് എടുക്കുകയാണെങ്കിൽ എല്ലാ കുട്ടികളും പണ്ട് കോവിഡ് വരുന്നതിന് മുന്നേ കുട്ടികൾ രാവിലെ എണീക്കുമായിരുന്നു, അവരുടെ പ്രഭാത കൃത്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുമായിരുന്നു, ഭക്ഷണം കറക്റ്റായിട്ട് കഴിക്കുന്നു, നേരത്തെ സ്കൂളിൽ പോകുന്നു, കറക്റ്റ് സമയത്ത് ഉറങ്ങുന്നു, അങ്ങനെ ഒരു ചിട്ടയായ രീതികളാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് കുട്ടികൾ കൂടുതലും താമസിച്ചെണീക്കുന്നു, പ്രഭാത ഭക്ഷണം കഴിക്കാറില്ല, അത്താഴമാണെങ്കിൽ ഒരുപാട് താമസിച്ചു കഴിക്കുന്നു, അതോടൊപ്പം തന്നെ കൂടുതലും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടിരിക്കുന്നു, കൂടുതൽ നമ്മൾ മൊബൈൽ കാണുന്നു, അതോടൊപ്പം തന്നെ വ്യായാമക്കുറവ്, ഒട്ടും തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടാകുന്നില്ല. ഇതെല്ലാം നമ്മുടെ കുട്ടികൾക്ക് അമിതവണ്ണം ഉണ്ടാകുന്നതിന്റെ പ്രധാന കാരണമാണ്. മിക്കവാറും കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യം ആവശ്യപ്പെടുന്നത് അവർക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം എന്നാണ്. കൂടുതൽ കുട്ടികളും മധുരമുള്ള ജ്യൂസുകൾ, ജങ്ക് ഫുഡ്സ്, പഞ്ചസാര കൂടുതൽ അടങ്ങിയിട്ടുള്ള മിൽക്ക് ഷേക്കുകൾ, കൃത്രിമ മധുരങ്ങളുള്ള ഭക്ഷണങ്ങൾ, ഇതെല്ലാം കൂടുതൽ ആവശ്യപ്പെടുന്നുണ്ട്. നമ്മൾ അത് വാങ്ങിച്ചു കൊടുക്കുന്നുള്ളൂ. പ്രത്യേകിച്ച് വീടുകളിൽ സ്നേഹപ്രകടനത്തിന്റെ ഒരു ഭാഗമായിട്ട് ചോക്ലേറ്റ്സ്, മിഠായികള്, ഇതൊക്കെ മിക്കവാറും കുട്ടികൾക്ക് എന്നും തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കുട്ടികൾക്ക് കാലറി കൂടുതലായിട്ട് ലഭിക്കുന്നതിന് കാരണമാകുന്നു, അത് ശരീരത്തിൽ കൊഴുപ്പായിട്ട് മാറ്റപ്പെടുന്നു, അങ്ങനെ അമിതവണ്ണം ഉണ്ടാകുന്നു. പിന്നെ ഗർഭകാലത്ത് മിക്കവാറും അമ്മമാർക്ക് അമിതവണ്ണം ഉണ്ടെങ്കിൽ അത് പിന്നീട് കുഞ്ഞുങ്ങൾക്ക് അമിതവണ്ണം ഉണ്ടാകുന്നതിന് ഒരു കാരണമാണ്. ഇനി നമുക്ക് കുട്ടികൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നത്? നമ്മളൊരു 4 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പോലും അമിതവണ്ണമുള്ള ഒരു കുഞ്ഞിന് 2.5% സാധാരണ ഒരു കുഞ്ഞിനെ അപേക്ഷിച്ച് അമിത രക്തസമ്മർദ്ദം ഉണ്ടാകാന് 2.5% സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഹൃദ്രോഗം, കരൾ രോഗങ്ങൾ, സ്ട്രോക്ക്, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങള്, വയറിന് പ്രശ്നങ്ങൾ, ഗ്യാസ്ട്രൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങൾ, ഡയബറ്റീസ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം കുട്ടികൾക്ക് പിന്നീട് ഉണ്ടാവാനുള്ള കാരണം കുഞ്ഞിലേ ഉള്ള അമിതവണ്ണമാണ്. എന്നാൽ നമുക്ക് എങ്ങനെയാണ് ഈ അമിതവണ്ണത്തെ പ്രതിരോധിക്കാൻ സാധിക്കുക? കുഞ്ഞുങ്ങൾ മാത്രം വിചാരിച്ചാൽ ഒരിക്കലും അതിന് സാധിക്കില്ല. കുട്ടികളുടെ പാരൻസും കുട്ടികളുടെ വീട്ടിലുള്ള എല്ലാ ഫാമിലി മെമ്പേഴ്സും ഒരുമിച്ച് വിചാരിച്ചാൽ മാത്രമേ കുട്ടികളുടെ അമിതവണ്ണം പ്രതിരോധിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. കുട്ടികളെ യാതൊരു കാരണവശാലും അമിതമായി കഴിക്കാൻ അനുവദിക്കരുത്. വയറ് നിറഞ്ഞു അല്ലെങ്കിൽ വയറ് നിറയാറായി എന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ നിർത്താനായിട്ട് നമ്മൾ പറയണം. അതുപോലെ ആഹാരം കഴിക്കുമ്പോൾ അശ്രദ്ധമായി കഴിക്കാൻ അനുവദിക്കരുത്. വിനോദങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് ആഹാരം കഴിക്കുക. നോർമലി TV വെച്ചുകൊണ്ടും മൊബൈൽ കണ്ടുകൊണ്ടും ഒക്കെ കുട്ടികൾ ആഹാരം കഴിക്കാറുണ്ട്. അങ്ങനെയുള്ള ഹാബിറ്റ്സിലൊക്കെ നമ്മൾ ശീലിപ്പിക്കാതിരിക്കുക. അതുപോലെ കുടുംബത്തിലുള്ള എല്ലാ വ്യക്തികളും കുട്ടികളോടൊപ്പം ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കണം. എല്ലാ ദിവസവും വ്യായാമം ചെയ്യാൻ അവരുടെ കൂടെ നമ്മളും കൂടെ പോവുക. എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുക. എസ്പെഷ്യലി വെജിറ്റബിൾസ്, പച്ചക്കറി, സാലഡുകള്, ഫ്രൂട്ട്സ്, നട്സ്, ഇതെല്ലാം നമ്മുടെ എല്ലാ ദിവസത്തെ മെനുവിലും ഉൾപ്പെടുത്തിയാൽ അതൊരു നല്ല ഫുഡ് ഹാബിറ്റ് ആയിരിക്കും.
4: ആയുരാരോഗ്യത്തിൽ നിന്ന് കുട്ടികളിലെ അമിതവണ്ണം നിയന്ത്രിക്കുന്നതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡയറ്റീഷ്യൻ ജ്യോതി എസ് കൃഷ്ണൻ.
6: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട, കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
7: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളി ഏജൻസീസ്.
2: മൻ കി ബാത്,
8: മനസ്സ് പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
2: കേൾക്കാം. പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ
8: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
2: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ.
8: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
2: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
8: തുടർന്ന് മലയാള പരിഭാഷ.
2: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.

0: മൊഴിയുറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
4: 1987 May 30 ഗോവ ഇന്ത്യയുടെ 25th സംസ്ഥാനമായി ഔദ്യോഗികമായി നിലവിൽ വന്നത്. 1961 December ഓപ്പറേഷൻ വിജയ് എന്ന സൈനിക നടപടിയിലൂടെയാണ് ഇന്ത്യ ഗോവയെ പോർച്ചുഗീസ് ഭരണത്തിൽ നിന്ന് മോചിപ്പിച്ചത്. ഇന്ത്യക്ക് 1947 സ്വാതന്ത്ര്യം ലഭിച്ചെങ്കിലും ഗോവ, ദാമൻ, ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ഭരണത്തിന് കീഴിലായിരുന്നു. നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്ന് 1961 December 17-18 തീയതികളിൽ ഇന്ത്യൻ സായുധ സേന ഓപ്പറേഷൻ വിജയ്

0: ആരംഭിച്ചു. 36 മണിക്കൂറിലധികം നീണ്ട പോരാട്ടത്തിനൊടുവിൽ 1961 December 19 പോർച്ചുഗീസ് ഗവർണർ ജനറൽ ഒപ്പിട്ടതോടെ ഗോവ പൂർണമായും ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി. ഈ ദിവസം ഗോവയിൽ വിമോചന ദിനം ആയി ആചരിക്കുന്നു. May 30 ബംഗ്ലാദേശ് പ്രസിഡന്റായിരുന്ന സിയാവുർ റഹ്മാൻ വെടിയേറ്റു കൊല്ലപ്പെട്ടത്. ഇത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി. ബംഗ്ലാദേശിന്റെ 7th പ്രസിഡന്റായിരുന്നു അദ്ദേഹം. 1971 ബംഗ്ലാദേശ് സ്വാതന്ത്ര്യയുദ്ധത്തിൽ സജീവമായി പങ്കെടുത്ത ഒരു പ്രമുഖ സൈനിക കമാൻഡറായിരുന്നു സിയാവുർ റഹ്മാൻ. ഇന്ന് ബംഗ്ലാദേശിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളിലൊന്നായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി രൂപീകരിച്ചത് 1978 ഇദ്ദേഹമാണ്. ചിറ്റഗോങ്ങിലെ സർക്യൂട്ട് ഹൌസിൽ വെച്ചാണ് മേജർ ജനറൽ അബ്ദുൾ മൻസൂറിന്റെ നേതൃത്വത്തിലുള്ള വിമത സൈനികർ അദ്ദേഹത്തെ വെടിവെച്ചു കൊന്നത്. മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായ ഖാലിദ സിയ അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ഫ്രഞ്ച് വീരനായികയായ ജോവാൻ ഓഫ് ആർക്കിനെ 1431 May 30 ഇംഗ്ലീഷുകാർ ജീവനോടെ ചുട്ടുകൊന്നത് ചരിത്രത്തിലെ ഏറ്റവും ദാരുണമായ സംഭവങ്ങളിൽ ഒന്നാണ്. ഇംഗ്ലീഷുകാരുടെ പിടിയിലായ ജോവാന് മേൽ മന്ത്രവാദം, മതനിന്ദ തുടങ്ങിയ വ്യാജ കുറ്റങ്ങൾ ചുമത്തിയാണ് കത്തോലിക്ക കോടതി വിചാരണ ചെയ്തതും മരണശിക്ഷയ്ക്ക് വിധിച്ചതും. മരണസമയത്തെ പ്രായം വെറും 19 മാത്രമായിരുന്നു. മരണാനന്തരം 1920 കത്തോലിക്ക സഭ ജോവാൻ ഓഫ് ആർക്കിനെ വിശുദ്ധയായി പ്രഖ്യാപിച്ചു. ഇന്ന് അവർ ഫ്രാൻസിന്റെ 9 പാട്രോൺ സെയിൻസിൽ ഒരാളാണ്. അമേരിക്കൻ യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച സൈനികരെ സ്മരിക്കുന്നതിനായുള്ള മെമ്മോറിയൽ ഡേ ആദ്യമായി ആചരിച്ചു തുടങ്ങിയത് 1868 May 30 ആദ്യകാലങ്ങളിൽ ഈ ദിവസം ഡെക്കറേഷൻ ഡേ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. സൈനികരുടെ കല്ലറകൾ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചിരുന്നതിനാലാണ് ഈ പേര് വന്നത്. ലോക പ്രശസ്തനായ ഫ്രഞ്ച് എഴുത്തുകാരനും തത്വചിന്തകനുമായിരുന്ന വോൾട്ടേർ അന്തരിച്ചത് 1778 May 30 ഫ്രാൻസോ മേരി അറുവെ എന്നാണ് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. വോൾട്ടേർ എന്നത് അദ്ദേഹത്തിന്റെ തൂലിക നാമമാണ്. ആവിഷ്കാര സ്വാതന്ത്ര്യം, മതസഹിഷ്ണുത, പൗരാവകാശങ്ങൾ എന്നിവയ്ക്കായി ശക്തമായി വാദിച്ച വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ ദാർശനിക നോവലായ കാൻഡിഡ് ലോക പ്രശസ്തമാണ്. ഫ്രഞ്ച് വിപ്ലവത്തിന് വലിയ തോതിൽ ബൌദ്ധികമായ അടിത്തറ പാകിയ ചിന്തകന്മാരിൽ ഒരാളാണ് വോൾട്ടേർ.
1: റീഗൽ ജ്വല്ലേഴ്സ്, പുളിമൂട്, തിരുവനന്തപുരം. ചരിത്രത്തിൽ ഇന്ന്
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: ഇന്ന് വൈകുന്നേരം 3 കൂട്ടുകാരിയിൽ കോട്ടയം ജില്ലയിലെ അക്ഷരസ്ത്രീ എന്ന വനിതാ സാഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം.
4: തൊഴിൽ ദർശനം.
5: സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയുടെ ബിലാസ്പൂർ ഡിവിഷനിൽ അപ്രന്റീസ്ഷിപ്പിന് അവസരം. വിവിധ ട്രേഡുകളിലായി 1191 ഒഴിവുണ്ട്. വനിതകൾക്കും അപേക്ഷിക്കാം. ITIക്കാർക്കാണ് അവസരം. പേഴ്സണൽ വകുപ്പിലെ ഡിവിഷണൽ റെയിൽവേ മാനേജർ ഓഫീസിലാണ് ഒഴിവുള്ളത്. 1 പരിശീലനം. ട്രേഡുകളും ഒഴിവും. കാർപ്പന്റർ 38, കോപ്പ 350, ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ 12, ഇലക്ട്രീഷ്യൻ 206, ഇലക്ട്രീഷ്യൻ മെക്കാനിക് 4, ഫിറ്റർ 223, മെഷീനിസ്റ്റ് 4, പെയിന്റർ 41, പ്ലംബർ 30, മെക്കാനിക് RAC 40, SMW 4, സ്റ്റെനോഗ്രാഫർ 61, ഡീസൽ മെക്കാനിക് 8, ടർണർ 4, വെൽഡർ 20, വയർമാൻ 125, കെമിക്കൽ ലബോറട്ടറി അസിസ്റ്റന്റ് 4, ട്രാക്ക് മെഷീൻ 17. പ്ലസ് ടു സമ്പ്രദായത്തിലുള്ളതും കുറഞ്ഞത് 50% മാർക്കോടെ നേടിയ 10th വിജയം അല്ലെങ്കിൽ തത്തുല്യവും ബന്ധപ്പെട്ട ട്രേഡിലുള്ള ITI വിജയം. പ്രായം 2026 June 11 15 പൂർത്തിയാകണം. 24 കവിയാനും പാടില്ല. അപ്രന്റീസ്ഷിപ്പ് ഇന്ത്യയുടെ apprenticeshipindia.gov.in എന്ന ഔദ്യോഗിക പോർട്ടൽ മുഖേന ഓൺലൈനായി അപേക്ഷിക്കണം. 10-ാം ക്ലാസ്സിലെയും ITIയിലെയും മാർക്കുകൾ കൃത്യമായി രേഖപ്പെടുത്തി രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. പാസ്പോർട്ട് സൈസ് കളർ ഫോട്ടോ, ഒപ്പ്, സർട്ടിഫിക്കറ്റുകൾ എന്നിവ അപ്ലോഡ് ചെയ്യണം. ഹാർഡ് കോപ്പി ഓഫീസിലേക്ക് അയക്കേണ്ടതില്ല. വിശദവിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ്

0: വിലാസം https://scr.indianrailways.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://scr.indianrailways.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 11. വ്യോമസേനയിലേക്ക് ഓഫീസർമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റിന് വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. ഷോർട്ട് സർവീസ് കമ്മീഷൻ വ്യവസ്ഥകൾ പ്രകാരമുള്ള തിരഞ്ഞെടുപ്പാണ്. ഫ്ളൈയിംഗ് ബ്രാഞ്ചിലേക്കും ഗ്രൌണ്ട് ഡ്യൂട്ടി ബ്രാഞ്ചുകളിലേക്കുമാണ് തിരഞ്ഞെടുപ്പ്. NCC, സ്പെഷ്യൽ എൻട്രി, ഗേറ്റ് സ്കോർ എൻട്രി എന്നിവയും ഇതോടൊപ്പം നടക്കും. 2027 ജൂലൈയിൽ കോഴ്സ് ആരംഭിക്കും. അപേക്ഷകർ അവിവാഹിതരായിരിക്കണം. ഒഴിവുകൾ: ഫ്ളൈയിംഗ് ബ്രാഞ്ചിൽ 35 ഒഴിവും ഗ്രൌണ്ട് ഡ്യൂട്ടി നോൺ ടെക്നിക്കൽ ബ്രാഞ്ചിൽ 107 ഒഴിവും ഉണ്ട്. യോഗ്യത: ബിരുദം. പ്രായം: ഫ്ളൈയിംഗ് ബ്രാഞ്ചിലേക്ക് 2027 ജൂലൈ 1 20-നും 24 വയസ്സിനുമിടയിലും ടെക്നിക്കൽ നോൺ ടെക്നിക്കൽ വിഭാഗങ്ങളിലേക്ക് 2027 ജൂലൈ 1 20-നും 26 വയസ്സിനും ഇടയിൽ. NCC സ്പെഷ്യൽ എൻട്രിക്കും ഗേറ്റ് സ്കോർ എൻട്രിക്കും ഫീസില്ല. മറ്റുള്ളവയിലേക്ക് ₹550 അപേക്ഷാ ഫീസ്. ഓൺലൈനായി അപേക്ഷിക്കണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://afcat.edcil.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://afcat.edcil.co.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 19. കേന്ദ്ര ഇലക്ട്രോണിക്സ് IT മന്ത്രാലയത്തിന് കീഴിൽ ഡൽഹിയിലുള്ള എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് നെറ്റ്വർക്ക് ഓഫ് ഇന്ത്യയിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 5 ഒഴിവുണ്ട്. സ്ഥിര നിയമനമാണ്. തസ്തികകളും ഒഴിവും: സീനിയർ മാനേജർ 1, ജൂനിയർ സയന്റിഫിക് ഓഫീസർ 1, ടെക്നിക്കൽ അസിസ്റ്റന്റ് 1, അസിസ്റ്റന്റ് 1, പേഴ്സണൽ അസിസ്റ്റന്റ് 1. അപേക്ഷ അയക്കേണ്ട വിധം ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://ernet.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://ernet.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 6.
1: തൊഴിൽ ദർശനം. മഹേഷിന്റെ പ്രതികാരം എന്ന ചിത്രത്തിൽ സുദീപ് കുമാറും സംഗീത ശ്രീകാന്തും സംഘവും പാടിയ ഗാനം കേൾക്കാം. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ബിജുബാലന്റെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം തുടരും വാർത്തകൾക്കു ശേഷം.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ഇന്ന് ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. രാജ്യത്തിന്റെ ജനസംഖ്യാ ഘടന സംരക്ഷിക്കുന്നതിന് അനധികൃത കുടിയേറ്റം ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. 5 ദിവസത്തെ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ വോങ് ഖ്രയങ് ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ഇന്നു മുതൽ. IPL ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിയത് 7 വിക്കറ്റിന്. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ ഗോവ സന്ദർശനം തുടരുന്നു. പനാജിയിൽ ഇന്ന് നടക്കുന്ന ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
2: 1961 പോർച്ചുഗീസ് ഭരണത്തിൽ നിന്ന് മോചിതരായ ശേഷം ദാമൻ ദിയുവിനൊപ്പം കേന്ദ്രഭരണ പ്രദേശമായിരുന്ന ഗോവ 1987 പ്രത്യേക സംസ്ഥാനമായി മാറിയത്. കൊങ്കണി ഭാഷയ്ക്ക് ഔദ്യോഗിക പദവി ലഭിച്ചതും സംസ്ഥാന രൂപീകരണത്തിലേക്ക് നയിച്ച സുപ്രധാന ഘടകമായിരുന്നു. ഇന്നത്തെ ആഘോഷങ്ങളുടെ ഭാഗമായി പ്രശസ്ത കാർട്ടൂണിസ്റ്റ് മാരിയോ മിറാൻഡയുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് ഉപരാഷ്ട്രപതി പുറത്തിറക്കും. വിവിധ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നടക്കും. തുടർന്ന് ഗോവയിലെ CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി അവിടെയുള്ള ഗവേഷണ സാങ്കേതിക പ്രദർശനങ്ങൾ വീക്ഷിക്കുകയും ശാസ്ത്രജ്ഞരുമായി സംവദിക്കുകയും ചെയ്യും. നാളെ വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: അതിർത്തികൾ സുരക്ഷിതമാക്കുന്നതും അനധികൃത കുടിയേറ്റം ഇല്ലാതാക്കുന്നതും രാജ്യത്തെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഗുജറാത്തിലെ ഭുജിൽ BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികളെ ഫലപ്രദമായി നേരിടുന്നതിന് അതിർത്തി സുരക്ഷാ സേനയ്ക്ക് കൂടുതൽ മേഖലകൾ ഏൽപ്പിക്കുന്നത് സർക്കാർ പരിഗണിക്കുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
3: BSF की सीमा सुरक्षा के कंसेप्ट को पूर्णतया बदलने का निर्णय किया है. एक चतुष्कोणीय कंसेप्ट के साथ एक सुरक्षा ग्रिड हम आने वाले दिनों में बनाएंगे और बॉर्डर सुरक्षा की जगह टेरिटोरियल सुरक्षा का एक नया कंसेप्ट भी लॉन्च करेंगे और BSF के जवानों की तो प्रमुख जिम्मेदारी रहेगी ही रहेगी.
0: 5 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ വോങ് ഖ്രയങ് ഇന്ന് ബീഹാറിലെ ഗയയിലെത്തും. വൈകുന്നേരം ന്യൂഡൽഹിയിൽ എത്തുന്ന അദ്ദേഹം വിദേശകാര്യമന്ത്രി S.ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. നാളെ മ്യാൻമാർ ഇന്ത്യ ബിസിനസ് ഫോറത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മ്യാൻമാർ പ്രസിഡന്റ് ചർച്ച നടത്തും. വിദ്യാർത്ഥികൾക്കിടയിൽ നൈപുണ്യ വികസനം, പോഷകാഹാരം, കായികം, കല എന്നിവയിൽ പ്രത്യേക ഊന്നൽ നൽകിക്കൊണ്ട് 2020 ദേശീയ വിദ്യാഭ്യാസ നയം ഫലപ്രദമായി നടപ്പിലാക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. സമഗ്ര ശിക്ഷാഭ്യാന്റെ കീഴിൽ ഫണ്ട് അനുവദിക്കുന്നതിനെക്കുറിച്ചും വിനിയോഗത്തെക്കുറിച്ചും അവലോകന യോഗം നടത്തുകയായിരുന്നു അദ്ദേഹം. പഠിതാക്കളെ വളർത്തിയെടുക്കുന്നതോടൊപ്പം വികസിത ഭാരതത്തിന് ആവശ്യമായ മാനവ മൂലധനം കെട്ടിപ്പടുക്കുന്നതിലും ഈ ശ്രമങ്ങൾ നിർണായക പങ്കുവഹിക്കുമെന്ന് ശ്രീ പ്രധാൻ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. പരിപാടിയുടെ 134 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത്ത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. രാജ്യത്തെ ആദ്യത്തെ എഡ്ജ് AI സിസ്റ്റം ഓൺ ചിപ്പ് നേത്ര A2000 വികസിപ്പിച്ച് തിരുവനന്തപുരം ആസ്ഥാനമായുള്ള സെമി കണ്ടക്ടർ സ്റ്റാർട്ടപ്പായ നേത്ര സെമി. നൂതനമായ 12 നാനോമീറ്റർ ടെക്നോളജി നോഡ് ഉപയോഗിച്ച് നിർമ്മിച്ച ചിപ്പ് സ്മാർട്ട് വിഷൻ ആപ്ലിക്കേഷനുകൾക്ക് ശക്തി പകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഡിസൈൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് പദ്ധതി രാജ്യത്ത് കൂടുതൽ ഫലപ്രദമാകുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ഇന്ന് തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. ആശുപത്രി ക്യാമ്പസുകളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുക, കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കുക, മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമാക്കുക, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് യജ്ഞത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ.

0: മരാമത്ത് വകുപ്പ് മന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന ടി ഒ കുരുവിളെ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ കോതമംഗലത്ത് നടക്കും. 2006 2011 അദ്ദേഹം കോതമംഗലത്ത് നിന്ന് നിയമസഭയിലെത്തി. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ, ഹൌസിംഗ് ബോർഡ് ചെയർമാൻ, റബ്ബർ ബോർഡ് മെമ്പർ തുടങ്ങിയ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് ക്ഷേത്രം അധികൃതർ. അധികാരികളെയോ ഭരണസമിതിയെയോ സമീപിക്കാതെ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചു. ക്ഷേത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ടതായി പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ പറയുന്ന വൈരനാമവും വിളക്കും ശ്രീകോവിൽ സുരക്ഷിതമാണെന്നും ഭരണസമിതി അറിയിച്ചു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എബോള രോഗബാധ പടരുന്ന പശ്ചാത്തലത്തിൽ പ്രഥമഘട്ട മെഡിക്കൽ സഹായം ഇന്ത്യ കൈമാറിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അടിയന്തരമായി ഉപയോഗിക്കാനുള്ള മരുന്നുകളും മെഡിക്കൽ സാമഗ്രികളും വ്യക്തിഗത സുരക്ഷാ കിറ്റുകളും ഉൾപ്പെടുന്ന ആദ്യ ബാച്ച് സാമഗ്രികളാണ് ആഫ്രിക്കയ്ക്ക് കൈമാറിയതെന്ന് മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കി.
1: We have sent medical supplies to CDC Africa. This was handed over by our High Commissioner in Uganda to CDC office there. We look forward to further helping in whatever manner we can with the countries and with CDC Africa in dealing with this public health emergency that has happened on the continent.
0: പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എൽ പി ജി സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. കുറഞ്ഞത് 30 ദിവസത്തേക്കുള്ള എൽ പി ജി കരുതൽ ശേഖരം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ക്രൂഡ് ഓയിൽ സംഭരണശേഷി വർദ്ധിപ്പിക്കാനും സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അവർ വ്യക്തമാക്കി. ഐപിഎൽ ക്രിക്കറ്റിന്റെ ഫൈനലിൽ കടന്ന് ഗുജറാത്ത് ടൈറ്റൻസ്. ഇന്നലെ നടന്ന രണ്ടാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് തകർത്താണ് ഗുജറാത്ത് ടൈറ്റൻസ് കലാശപ്പോരിന് യോഗ്യത നേടിയത്. വൈഭവ് സൂര്യവംശിയുടെ റെക്കോർഡ് ബാറ്റിംഗ് മികവിൽ രാജസ്ഥാൻ റോയൽസ് ഉയർത്തിയ 215 റൺസിന്റെ വിജയലക്ഷ്യം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ തകർപ്പൻ സെഞ്ചുറിയുടെ പിൻബലത്തിൽ 18.3 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ഗുജറാത്ത് അനായാസം മറികടന്നു. നാളെ അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് രാത്രി 7 ബ്രിസ്റ്റോളിൽ നടക്കും. ഇന്നത്തെ മത്സരം ജയിച്ചാൽ ഇന്ത്യയ്ക്ക് പരമ്പര സ്വന്തമാക്കാം. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പുരുഷ ഡബിൾസ് ജോഡിയായ സാത്വിക് സായിരാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം സെമി ഫൈനലിൽ പ്രവേശിച്ചു. മിക്സഡ് ഡബിൾസിൽ മലേഷ്യൻ ജോഡികൾ പരിക്കിനെ തുടർന്ന് പിന്മാറിയതോടെ ഇന്ത്യയുടെ ധ്രുവ് കപിലയും തനിഷ ക്രാസ്റ്റോയും സെമി ഫൈനലിൽ എത്തി. ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള നടപടികൾക്കായി ബോർഡിന്റെ പോർട്ടൽ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനക്ഷമമാകുമെന്ന് സിബിഎസ്ഇ. ഉത്തരക്കടലാസുകളുടെ പരിശോധനയും പുനർമൂല്യനിർണയവും സുതാര്യവും തടസ്സരഹിതവുമായി നടത്തുമെന്ന് സിബിഎസ്ഇ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് സിബിഎസ്ഇ ടെലികൌൺസിലിംഗ് സേവനങ്ങൾക്കായി 1800 11 8004 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലും റിസൾട്ട് cbse@cbseshiksha.in എന്ന ഇമെയിൽ വിലാസത്തിലും ബന്ധപ്പെടാം. കുട്ടികൾക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ സുരക്ഷിതമായ അന്തരീക്ഷം ഒരുക്കുന്നതിന് കർശനമായ നിയന്ത്രണങ്ങളും മേൽനോട്ടവും അനിവാര്യമാണെന്ന് ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ ഹൈക്കമ്മീഷണർ ഓൾക്കർ ടർക്ക്. ഡിജിറ്റൽ ലോകം കുട്ടികൾക്ക് പഠനത്തിനും സർഗാത്മകതയ്ക്കും അവസരം നൽകുമ്പോൾ തന്നെ അവരുടെ സുരക്ഷയ്ക്കും സ്വകാര്യതയ്ക്കും ഭീഷണിയുണ്ടാകുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. സാമൂഹിക മാധ്യമങ്ങൾക്ക് സമ്പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുന്നതിനു പകരം പ്ലാറ്റ്ഫോമുകൾ രൂപകൽപ്പന ചെയ്യുമ്പോൾ തന്നെ സുരക്ഷ ഉറപ്പാക്കണമെന്നും വിവരങ്ങൾ സംരക്ഷിക്കണമെന്നും ടർക്ക് ആവശ്യപ്പെട്ടു. ഉക്രൈനിലെ സംഘർഷം അവസാനത്തോടെ അടുക്കുകയാണെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. യുദ്ധരംഗത്തെ നിലവിലെ സാഹചര്യം വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണിതെന്ന് പ്രസിഡന്റ് പുടിനെ ഉദ്ധരിച്ച് റഷ്യൻ വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തു. എന്നാൽ സംഘർഷം എന്നവസാനിക്കുമെന്നതിന് കൃത്യമായ സമയപരിധി നിശ്ചയിക്കുന്നത് അവിവേകമാണെന്നും യുദ്ധത്തിനിടയിൽ അത്തരമൊരു പ്രഖ്യാപനം പ്രായോഗികമല്ലെന്നും പുടിൻ അഭിപ്രായപ്പെട്ടു. ഉക്രൈനുമായി ചർച്ചകൾക്ക് റഷ്യ തയ്യാറാണെന്നും ചർച്ചകൾ ഒരിക്കലും നിഷേധിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ക്ലെയിം ചെയ്യാത്ത സാമ്പത്തിക ആസ്തികളെക്കുറിച്ചുള്ള വിവരങ്ങൾ എളുപ്പത്തിൽ കണ്ടെത്തുന്നതിനായി ധനകാര്യ സേവന വകുപ്പ് കോമൺ ലാൻഡിംഗ് പോർട്ടൽ ആരംഭിച്ചു. രാജ്യത്തെ 12 പൊതുമേഖലാ ബാങ്കുകളുടെ കൂട്ടായ്മയായ പബ്ലിക് സെക്ടർ ബാങ്ക് അലയൻസുമായി സഹകരിച്ചാണ് പോർട്ടൽ വികസിപ്പിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ഇന്ന് ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. രാജ്യത്തിന്റെ ജനസംഖ്യാഘടന സംരക്ഷിക്കുന്നതിന് അനധികൃത കുടിയേറ്റം ഒഴിവാക്കേണ്ടത് അത്യന്താപേക്ഷിതമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. 5 സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ഹ്ലെയിൻ ഇന്ന് ഇന്ത്യയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് നാളെ. കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ഇന്നു മുതൽ. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനലിൽ കടന്ന് ഗുജറാത്ത് ടൈറ്റൻസ്. രാജസ്ഥാൻ റോയൽസിനെ പരാജയപ്പെടുത്തിയത് 7 വിക്കറ്റിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: പ്രിയ ശ്രോതാക്കളെ, പുലർവട്ടം തുടരുന്നു. ഇനി കേൾക്കാം കാലം സാക്ഷി.
1: പാലക്കാട് മണിയയ്യർ. കർണാടക സംഗീതത്തിലെ മൃദംഗ വിദ്വാനായിരുന്ന പാലക്കാട് ടി എസ് മണിയയ്യർ 1912 ജൂൺ 10 പഴയന്നൂരിൽ ജനിച്ചു. കുട്ടിക്കാലത്ത് തന്നെ വൃന്ദവാദ്യങ്ങളിൽ താല്പര്യം പുലർത്തിയ മണിയയ്യർ ചാത്തപുരം സുബ്ബയ്യരുടെ പക്കൽ നിന്നും മൃദംഗത്തിൻ്റെ ആദ്യ പാഠങ്ങൾ അഭ്യസിച്ചു. 8 ആദ്യ കച്ചേരിയിലൂടെ അരങ്ങേറ്റം കുറിച്ച അദ്ദേഹം തഞ്ചാവൂർ വൈദ്യനാഥയ്യരുടെ കീഴിൽ മൃദംഗവാദനത്തിൻ്റെ പുതിയ പാഠങ്ങൾ പഠിച്ചു. വായ്പാട്ട് കൃതികളെ മൃദംഗത്തിലേക്ക് ആവാഹിച്ച് മണിയയ്യർ തുടക്കത്തിൽ തന്നെ തൻ്റെ പ്രതിഭ പ്രകടമാക്കി. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുമായുള്ള കൂടിക്കാഴ്ച മണിയയ്യരുടെ ജീവിതത്തിലെ വഴിത്തിരിവായി തീർന്നു. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മണിയയ്യരെ അദ്ദേഹം തൻ്റെ കച്ചേരികളുടെ പ്രധാന മൃദംഗവാദകനാക്കി. പിന്നീട് ശമ്മങ്കുടി ശ്രീനിവാസ് അയ്യർ, എം ഡി രാമനാഥൻ തുടങ്ങി പ്രശസ്ത സംഗീതജ്ഞർക്കെല്ലാമൊപ്പം മണിയയ്യർ മൃദംഗം വായിച്ചു. മൃദംഗവാദനത്തിലെ പരമ്പരാഗത രീതികൾ പലതും മണിയയ്യർ പരിഷ്കരിച്ചു. തനിയാവർത്തനത്തിന് പുതിയൊരു ശൈലി രൂപപ്പെടുത്തി. മാത്രമല്ല, കൂടുതൽ കൃതികൾക്ക് അദ്ദേഹത്തിൻ്റെ മൃദംഗത്തിലൂടെ ശബ്ദഭംഗി കൈവന്നു. 1940 തിരുവിതാംകൂർ മഹാരാജാവ് ആസ്ഥാന വിദ്വാൻ പദവി നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 67 മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി പട്ടവും സംഗീത നാടക അക്കാദമി അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു. രാജ്യം അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി ആദരിച്ചു. മനസ്സും ഹൃദയവും കൈവിരലുകളും ഒരേ താളത്തിൽ സമ്മേളിപ്പിച്ച് മൃദംഗവാദനത്തിൽ ലോകശ്രദ്ധ പിടിച്ചു പറ്റിയ പാലക്കാട് മണിയയ്യർ 1981 മെയ് 30 അന്തരിച്ചു. കാലം സാക്ഷിയിൽ ഇന്ന് പാലക്കാട് മണിയയ്യരുടെ ശബ്ദം.
2: ബഹാദൂറുടെ സംഗീതം പഠിച്ചു വന്നതല്ല, കാളിദാസന് എങ്ങനെ സരസ്വതി കൊടുത്തു അതുപോലെ കൊടുത്തതാണ്. കാളിദാസൻ പഠിച്ചിട്ടുണ്ടോ? പഠിച്ചിട്ടില്ല. പഠിച്ചു വന്നതല്ല. ഗുരുകുലവാസം ചെയ്തിട്ടില്ല. ഞാനും ഗുരുകുലവാസം ചെയ്തിട്ടില്ല. ഞങ്ങളെ ഗുരുകുലവാസം ചെയ്തിട്ടില്ല. ഞങ്ങളുടെ അടുത്ത് അനേകം പേർ ഗുരുകുലവാസം ചെയ്തിട്ടുണ്ട്. ഇതെല്ലാവർക്കും എന്നാ, 10 കച്ചേരി ആരംഭിച്ചു, പിന്നെ എങ്ങനെയാണ് ഗുരുകുലവാസം? എങ്ങനെയാണ് അപ്പോ ഈ സംഗീതത്തിൽ 3 ദിനസുണ്ട്. ഒരു മുതൽത്തറ എങ്ങനെയാ വെച്ചാൽ, പൂർവ്വജന്മാന്തര വിശേഷം കൊണ്ട് ആ സംഗീതത്തിന് ഒന്ന് കേട്ടാൽ മതി. അഭ്യസിക്കേണ്ടെന്ന് അഭ്യസിക്കേണ്ട വരില്ല, ഒരു പ്രാവശ്യം കേട്ടാൽ മനസ്സിലായി. ഇതാണ് സംഗീതത്തിന്റെ, ഈ പൂർവ്വജന്മാന്തര വാസന ഇല്ലാത്തവർ ഇതിന് വരാൻ പാടില്ല. അതിപ്പോ ധാരാളമായിട്ട് ഇപ്പൊ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ സംഗീതം മോശം. അതിലെന്താ വിശേഷം കേട്ടാൽ, ഈ ശാരീര സമ്പത്ത്, മുമ്പിലൊക്കെ ഈ മൈക്കില്ല. ശാരീരം നന്നായിരുന്നാൽ പാടും, അല്ലെങ്കിൽ ആ ജ്ഞാനത്തിന് വെച്ചുകൊണ്ട് ഫിഡിലോ വല്ല വീണയോ പുല്ലാങ്ങളോ വായിക്കും. അങ്ങനെയാ പതിവ്. ഈ ശാരീര സമ്പത്ത് ആർക്കുണ്ട്? അവർ തന്നെയാണ് നല്ലവണ്ണം പാടാൻ യോഗ്യതയുള്ള ആളുകൾ. അതുകൊണ്ട് ഭാഗവതരുടെ ശാരീരം ഇങ്ങനെ ഇട്ടാൽ, ആ ശ്രുതി ഇങ്ങോട്ട് പിടിച്ചാൽ, മോഹനാസ്ത്രം ഇട്ട പോലെ എല്ലാവരും മയങ്ങി. ആ ശാരീരത്തിന്റെ ഒരു ജീവൻ. സ്വരശുദ്ധം, ലയശുദ്ധം. സംഗീതത്തിന് മുഖ്യം ലയം, ശ്രുതി ലയം. ഇതാണ് മാതാപിതാവാണ്. അപ്പോ ആ രണ്ടും ഉച്ചസ്ഥാനമാണ്. അപസ്വരവും വരില്ല, അവതാളവും വരില്ല, സരസ്വയുടെ കടാക്ഷമാണ്. പിന്നെ പാടാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? എന്ത് ചെയ്താലും ശരിയായിട്ട് വരും. അതാണ് എന്തൊരു വിശേഷം എന്ന് പറഞ്ഞാൽ, അവിടുന്ന് വല്ല കൂട്ടം കൂടിയാലും ശ്രുതിയോടെ ഇരിക്കുന്നത്. അങ്ങനെ ഒരു സ്വരശുദ്ധമായ ഒരു ശാരീരം.
1: കാലം സാക്ഷിയിൽ ഇന്ന് നമ്മൾ കേട്ടത് പാലക്കാട് മണിയയ്യരുടെ ശബ്ദം.

0: ചുറ്റും. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിങ്ങും സംയുക്തമായി തിരുവനന്തപുരം എറണാകുളം കേന്ദ്രങ്ങളിൽ ആരംഭിക്കുന്ന കേരള ഗവൺമെന്റ് അംഗീകാരമുള്ള ഒരു വർഷ KGTE പ്രീ പ്രസ് ഓപ്പറേഷൻസ്, KGTE പ്രസ് വർക്ക്, KGTE പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻസ് ആൻഡ് ഫിനിഷിംഗ് 2026-27 കോഴ്സുകളിൽ ഏതാനും സീറ്റുകൾ ഒഴിവുണ്ട്. അപേക്ഷകർ SSLC അഥവാ തത്തുല്യ യോഗ്യത പാസായിരിക്കണം. പട്ടികജാതി, പട്ടികവർഗ, മറ്റർഹ വിഭാഗക്കാർക്ക് നിയമാനുസൃത ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതാണ്. ഒബിസി, SEBC മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വരുമാന പരിധിക്ക് വിധേയമായി ഫീസ് ആനുകൂല്യം ലഭിക്കുന്നതാണ്. അപേക്ഷകർ വിദ്യാഭ്യാസ യോഗ്യത, ജാതി, വരുമാനം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും പാസ്പോർട്ട് സൈസ് ഫോട്ടോ സഹിതം അതത് കേന്ദ്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് കേരള സ്റ്റേറ്റ് സെന്റർ ഫോർ അഡ്വാൻസ് പ്രിന്റിംഗ് ആൻഡ് ട്രെയിനിംഗ്, ട്രെയിനിംഗ് ഡിവിഷൻ, പുന്നപുരം, പടിഞ്ഞാറേക്കോട്ട, തിരുവനന്തപുരം 24 എന്ന വിലാസത്തിലോ ഇനി പറയുന്ന ഫോൺ നമ്പറുകളിലോ വിളിക്കാം. 0471-2474-720 അല്ലെങ്കിൽ 0471-2464-7728. വെബ്സൈറ്റ് www.capt.kerala.com. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.capt.kerala.com. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ചൈൽഡ് ഡെവലപ്മെന്റ് സെന്ററിൽ നടത്തിവരുന്ന രണ്ട് വർഷം ദൈർഘ്യമുള്ള പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ക്ലിനിക്കൽ ചൈൽഡ് ഡെവലപ്മെന്റ് കോഴ്സിലേക്ക് 2026-28 വർഷത്തെ പ്രവേശനത്തിന് ഇന്ന് വരെ അപേക്ഷിക്കാം. 50% മാർക്കോടെ സയൻസ് വിഷയത്തിൽ BSc ബിരുദം അല്ലെങ്കിൽ BSc BA സൈക്കോളജിയിലോ BSc ഹോം സയൻസിലോ ബിരുദം നേടിയ പെൺകുട്ടികൾക്ക് ഈ കോഴ്സിന് അപേക്ഷിക്കാവുന്നതാണ്. വെബ്സൈറ്റ് വിലാസം lbscenter.kerala.gov.in. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടാം. 0471-2560-361 അല്ലെങ്കിൽ 0471-2560-362. കഴക്കൂട്ടം വനിതാ ITIയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെന്റ് കമ്മിറ്റിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡ്രൈവിംഗ് സ്കൂളിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറെ ആവശ്യമുണ്ട്. താൽപര്യമുള്ളവർ June 1 രാവിലെ 11 വിദ്യാഭ്യാസ യോഗ്യത, പരിചയം, ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയുടെ ഒറിജിനൽ രേഖകളും അവയുടെ പകർപ്പുകളും സഹിതം കഴക്കൂട്ടം ITI പ്രിൻസിപ്പാൾ മുൻപാകെ ഹാജരാകേണ്ടതാണ്. വനിതകൾക്കും KSRTCയിൽ നിന്നും വിരമിച്ച ഡ്രൈവർമാർക്കും ഡ്രൈവിംഗ് സ്കൂൾ നടത്തി മുൻ പരിചയമുള്ളവർക്കും മുൻഗണന. വിശദവിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0471-241-8317. നമ്പർ ഒരിക്കൽ കൂടി 0471-241-8317. CBSE പ്ലസ് ടു ബോർഡ് പരീക്ഷ പുനർമൂല്യനിർണയത്തിനുള്ള അപേക്ഷ സ്വീകരിക്കുന്ന തീയതി വീണ്ടും മാറ്റി. CBSE June 1 അപേക്ഷ സ്വീകരിക്കും. കേട്ടത് നമുക്ക് ചുറ്റും.
1: മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട, കാരണം പിട്ടപ്പിള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
2: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പിള്ളി ഏജൻസീസ്.
3: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്.
4: എന്നും രാവിലെ 7:13.
3: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
5: പാട്ടും പൊരുളും രചന ശ്രീകുമാർ മുഖത്തല.
6: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, പാട്ടും പൊരുളും പരിപാടിയിലേക്ക് സ്വാഗതം. ജീവിതത്തെ ആവിഷ്കരിക്കാൻ മനുഷ്യനിൽ നിന്ന് പിറന്നവയാണ് കലാരൂപങ്ങളെല്ലാം. അകമേ അനുഭവിക്കുന്നത് എന്ത് എന്ന് പുറത്തറിയിക്കുവാൻ കിണഞ്ഞു പരിശ്രമിച്ചു നമ്മൾ ഓരോ കാലവും. അതിന്നും തുടരുന്നു. തന്നതില്ല പരനുള്ളു കാട്ടുവാനൊന്നുമേ നരനുപായം ഈശ്വരൻ എന്ന നിസ്സഹായമായ വിലാപം എന്നും നമ്മളുടെ ഉള്ളിലുണ്ട്. അതിനെ മറികടക്കാൻ പല ഉപാധികൾ നാം സ്വീകരിച്ചു. അതിന്മേൽ പുറത്തും അകത്തും പല പരിഷ്കരണങ്ങൾ നടത്തി. ഭാഷയും അതിലൊന്നാണ്. കവിത അന്തരംഗക്ഷോഭങ്ങളെ സാന്ദ്രമായി അവതരിപ്പിക്കാൻ എന്നും പരിശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ ചലച്ചിത്ര ഗാനങ്ങളും കവിതയോടൊപ്പമെത്തി പലപ്പോഴും കവിത തന്നെയായി നമ്മളോട് സംവദിക്കുന്നു. പ്രണയദുഃഖത്തിൻ്റെ വെയിൽ കത്തുന്ന പെൺ മനസ്സു പാടുന്നത് കേൾക്കാം. സന്ധ്യേ കണ്ണീരിതെന്തേ സന്ധ്യേ, സ്നേഹമായി കേഴുകയാണോ നീയും? നിൻമുഖം പോൽ നൊമ്പരം പോൽ നിൽപ്പൂ രജനീഗന്ധി

സ്വന്തം ദുഃഖങ്ങൾ പങ്കുവയ്ക്കാൻ പ്രകൃതിയെ കൂട്ടുവിളിച്ചിരുന്നു കവികൾ. ചരാചരങ്ങളെല്ലാം അവർക്ക് പേര് വിളിച്ച് സങ്കടം പറയാനും സന്തോഷിക്കാനുമുള്ള സഹജീവികളായിരുന്നു. ഇപ്പോഴും അങ്ങനെയാണോ എന്നുറപ്പില്ലാത്തതുകൊണ്ടാണ് ഭൂതകാലത്തിൽ പറഞ്ഞത്. സന്ധ്യയെ അഭിസംബോധന ചെയ്യുന്നു ഇവിടെ. പ്രദോഷസന്ധ്യ അല്ലെങ്കിൽ തന്നെ തെല്ലൊരു വിഷാദഛായ കലർന്നതാണ്.

ചോദ്യം "അല്ലയോ സന്ധ്യേ, എന്താണ് നിന്റെ കവിളിൽ കണ്ണീർ" എന്നാണ്. നീയും കേഴുകയാണോ? കേഴുക എന്നാൽ കരയുകയാണ്. കുറച്ച് തീവ്രത കൂടിയ കരച്ചിലാണ് കേഴൽ. ഞാനൊരു രജനീഗന്ധിയെ, നിശാഗന്ധിയെ കാണുന്നു. അവൾ നിന്റെ കണ്ണീരണിഞ്ഞ മുഖം പോലെ, നൊമ്പരം പോലെ നിൽക്കുന്നു. അല്ലയോ സന്ധ്യേ, നിന്നിൽ എന്തിനാണീ കണ്ണീർ?

മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി, വീണ്ടും എത്തുകില്ലേ നാളെ? ഹൃദയമേതോ പ്രണയശോക കഥകൾ വീണ്ടും പാടും, വീണ്ടും കാലമേറ്റുപാടും. പദങ്ങളുടെ സന്നിവേശത്തിൻ്റെ സൗന്ദര്യം നോക്കൂ. മുത്തുകോർക്കും പോലെ വിഷാദ സുസ്മിതം നീ ചൂടി, വിഷാദത്തിൻ്റെ ദുഃഖത്തിൻ്റെ ചിരി നിന്നിൽ ഞാൻ കാണുന്നു. വിഷാദത്തിൻ്റെ ചിരി വിടർന്ന ചിരിയല്ല, അത് മുത്തുകോർക്കും പോലെയാണ്. മുത്തുകോർത്തു കഴിഞ്ഞ മുത്തുമാലയാണ് വിടർന്ന ചിരി. മുത്തുകോർക്കും പോലെയാണ് ഇവിടെ ദുഃഖത്തിൻ്റെ ചിരി അല്പാൽപം തെളിഞ്ഞു വരുന്നത്. ആ ചിരിയുമായി നീ നാളെയും വരില്ലേ എന്നാണ് ചോദ്യം. അപ്പോഴും ഹൃദയമേതോ പ്രണയശോക കഥകൾ പാടും. പ്രണയശോകം പ്രണയം നഷ്ടമാകുന്നതിൻ്റെ ദുഃഖമാണ്. അത് ഒന്നോ രണ്ടോ ദിനം കൊണ്ട് അസ്തമിക്കില്ല, കാലം അതേറ്റുപാടും. പ്രണയഗാഥകൾ അനശ്വരമാണ് എന്നാണ് ധ്വനി.

ദുഃഖമേ നീ പോകൂ, കെടാത്ത നിത്യതാരാജാലം പോലെ കത്തുമീ അനുരാഗം. മരണമേ നീ വരിക എൻ്റെ പ്രണയഗാനം കേൾക്കൂ, നീയും ഏറ്റുപാടാൻ പോരൂ. ദുഃഖമേ നീ പോകൂ, കെടാത്ത നിത്യതാരാജാലം പോലെ. ഒറ്റ കേൾവിയിൽ ദുഃഖത്തെ മാറ്റി നിർത്തുകയാണ് എന്ന് തോന്നാം, പക്ഷേ പിന്നാലെ വരുന്ന ഉപമ ആ തോന്നലിനെ ഇല്ലാതാക്കും. കെടാത്ത നിത്യതാരാജാലം പോലെയാണ് നീ പോകേണ്ടത്. ഒരിക്കലും കെട്ടുപോകാത്ത, എന്നും നിലനിൽക്കുന്ന നക്ഷത്രജാലമായിട്ടാണ്, നക്ഷത്ര സമൂഹമായിട്ടാണ് നീ പോകേണ്ടത്. ദുഃഖം എന്നും നിലനിൽക്കുന്നു, അതും ഒരാളുടെ പ്രണയദുഃഖം. എന്നും എല്ലാവർക്കും മുനിഞ്ഞു കത്തുന്നതായി നാം കാണുന്ന നക്ഷത്രം പോലെ അതു നിലനിൽക്കും എന്നാണ് പറയുന്നത്. മരണമേ നീ വരിക എന്ന് പ്രണയധീരതയുടെ അഭിസംബോധനയാണ് അടുത്തത്. നീ എൻ്റെ പ്രണയഗാനം കേൾക്കുക, നീയും അതേറ്റുപാടുക. രണ്ടു തരത്തിൽ ഇതിനെ കാണാമെന്ന് തോന്നുന്നു. പ്രണയഗാനം ഏറ്റുപാടുന്നത് വഴി മരണവും ഈ അനശ്വരതയ്ക്ക് കൂട്ടായിരിക്കും എന്നൊരു കാഴ്ച. മറ്റൊന്ന്, മരണമേറ്റുപാടുക എന്നാൽ ഇതിലെ ആഖ്യാതാവ് അതിന് കീഴടങ്ങുകയാണ് എന്ന്. പക്ഷേ മരണത്തെ ജയിക്കും ഈ വേദന നിറഞ്ഞ പ്രണയഗാനം എന്നതാണ് കൂടുതൽ അഭികാമ്യം.

വംഗനാട്ടിൽ നിന്ന് സഞ്ചരിച്ചെത്തിയതാണ് ഈ ദുഃഖഭരിതമായ ഈണം. സലീൽ ചൗധരി ആവിഷ്കരിച്ചത് അതിലേക്ക് മലയാളം പ്രവേശിച്ചപ്പോൾ പാട്ടിൽ പറഞ്ഞതുപോലെ കാലമേറ്റുപാടുന്ന ഒരു ഗാനം പറന്നു. ഒ എൻ വി ഗാനത്തിന് സ്വതസിദ്ധമായ സാന്ദ്രതയും ലാവണ്യവും തികഞ്ഞ സൃഷ്ടി. എസ് ജാനകിയുടെ ശബ്ദത്തിൽ പാട്ട് അനുഭവ തീവ്രത സമ്മാനിക്കുന്നു. തിരശീലയിൽ സറീന വഹാബ്. ചിത്രം മദനോത്സവം. 1978 പുറത്തുവന്ന ചിത്രമാണിത്.

0: അവസ്ഥയായ ഒരാത്യന്മാരുടെ കുട്ടിയായി. ജാതി മാറി മാറി വരികയാണ്. അതിനിടയിൽ ആരോ ഒരു വർത്തമാനവും കൊണ്ടെത്തി. ലഹളയിലുണ്ടായ കുട്ടിയാത്രയെ. അയ്യോ! ഈ സംഭാഷണങ്ങളുടെ അലകളെല്ലാം രാമൻ മാസ്റ്ററുടെ ചെവിയിലും എത്തുന്നുണ്ടായിരുന്നു. അയാൾ ഒന്നിനും മറുപടി പറഞ്ഞില്ല. എന്തു പറയാൻ, തനിക്കുണ്ടായ കുട്ടിയെന്നോ? പക്ഷേ ഒരു മറുപടി കൊടുക്കഞ്ഞിട്ട് മാധവിയമ്മയ്ക്ക് നാവു കടയുകയാണ്. മാസ്റ്റർ അവരെ അനുവദിക്കുന്നില്ല. പറയുന്നവരുടെ വായിലെ ചൊറിയങ്ങും മാറട്ടെ, നമ്മുടെ കാര്യം നമ്മുടെ കയ്യിലാ. എന്റെ വായിൽ നാവില്ലെന്നാണ് അവർ വിചാരിക്കുന്നത്. അവരുടെ നടപടികളൊക്കെ ബാക്കിയുള്ളവർക്കും അറിയാം. നമ്മൾ വഴക്കിനില്ല. മാധവിയമ്മയുടെ അഭിലാഷം തലമടക്കേണ്ടി വന്നു. രാമൻ മാസ്റ്റർ അതിനെക്കുറിച്ചെന്നല്ല ഒന്നിനെക്കുറിച്ചും അധികം സംസാരിച്ചില്ല. വീട്, സ്കൂൾ, പലചരക്ക് കട, ഇങ്ങനെ തന്റെ ലോകത്തിന്റെ വ്യാസം ചുരുക്കി. കൂടെ കൂടെ ആ ശനി പിടിച്ച വയറ്റിൽ വേദനയും അയാളെ അലട്ടുന്നുണ്ട്. വയർ മുറുകെ പിടിച്ചുകൊണ്ട് മാസ്റ്റർ വിചാരിച്ചു, തലയിലെഴുത്ത് തടവിയാൽ പോവില്ല. വിശ്വനാഥന്റെ കളികളാണ് ഇന്ന് അയാളെ ആഹ്ലാദിപ്പിക്കുന്നത്, എല്ലാം വിസ്മരിക്കാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്നത്. അവനൊരു പടുവികൃതിയായിട്ടാണ് വളരുന്നത്. രസത്തുള്ളി പോലെയാണ്, അനങ്ങാതിരുന്നുകൂടാ. അവിടെ ചാടിയും ഇവിടെ ചാടിയും അതുവാരിയും ഇതുവലിച്ചും മാധവിയമ്മയെ നന്നേ അലട്ടിക്കൊണ്ടു നിന്നു. മാധവിയമ്മ അവനെ ശാസിക്കുകയും ചെയ്തു. കള്ളപ്പോക്കിരി, നിന്റെ മൂക്ക് ഞാൻ ചെത്തിക്കളയും. അമ്മയുടെ മൂക്ക് ഞാനും തെത്തും. അവൻ കൊഞ്ചിക്കൊണ്ട് മറുപടി കൊടുത്തു. കേട്ടോ മോം പറയുന്നത്? മാധവിയമ്മ ഭർത്താവിൻ്റെ നേരെ തിരിഞ്ഞു ചോദിച്ചു. മാസ്റ്റർ ഇളം ചിരിയോടെ വിവരിച്ചു. അവൻ ലക്ഷ്മണനായിരിക്കും. ശൂർപ്പണഘമാരെ കണ്ടാൽ അപ്പോ മൂക്കു മുറിക്കണം എന്ന് തോന്നുന്നുണ്ടാവും. നല്ല പുരാണമാണ് മോന് പറഞ്ഞു കൊടുക്കുന്നത്. അവർ മുഖവും കൂർപ്പിച്ച് കുട്ടിയും കൂട്ടി അടുക്കളയിലേക്ക് ഒരു പോക്ക്. ഭാര്യയുടെ പാച്ചിൽ നോക്കി ഭർത്താവും പൊട്ടിച്ചിരിച്ചു. ബാലയും രാധയും ഗോപാലകൃഷ്ണനും ചിരിച്ചു. ആ കോലാഹലം കേട്ട് അടുപ്പിനടുക്കൽ വെച്ച് മാധവിയമ്മയും സ്വകാര്യത്തിൽ ചിരിച്ചു.
1: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
0: മൻ കി ബാത്ത്,
2: മനസ്സു പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
2: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
2: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
2: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.

0: മൊഴിയുറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: ആകാശവാണി. സമയം 8 മണി കഴിഞ്ഞ് 35 മിനിറ്റ്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ സ്മൃതി മധുരത്തിലേക്ക് സ്വാഗതം. ഈശ്വരന്റെ ഇരിപ്പിടം എവിടെയാണ് എന്ന് പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ? നന്മകളുടെ ആകെത്തുകയെ നാം വിളിക്കുന്ന പേര്

ഈശ്വരൻ എന്നാണെങ്കിൽ അത് തിരയേണ്ടത് നമ്മുടെ ഉള്ളിൽ തന്നെയല്ലേ? ആരാധനാലയങ്ങൾ മണ്ണിലല്ല മനസ്സിലാണ് പണിയേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുന്ന ചില ഗാനങ്ങൾ ഇന്ന് കേൾക്കാം. തെരുവ് ഗീതം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ജയ വിജയയുടെ സംഗീതം.

0: ഹലോ
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷൻ എന്നാ വിളിക്കുന്നേ.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സാർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റിയച്ചാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ്.

0: കിട്ടിയെന്ന്.
1: അയ്യോ
0: കട്ട് ചെയ്തു.
2: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
2: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
4: ഇന്ന് വൈകുന്നേരം 3 കൂട്ടുകാരിയിൽ കോട്ടയം ജില്ലയിലെ അക്ഷരസ്ത്രീ എന്ന വനിതാ സാഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം.
5: സ്മൃതിമധുരത്തിൽ ഇനി പോസ്റ്റ്മാനെ കാണാനില്ല എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് വയലാറിന്റെ വരികൾക്ക് ഈണം നൽകിയത് ജി ദേവരാജൻ.

0: പ്രിയ ശ്രോതാക്കളെ, മറ്റൊരു വിഷയവുമായി സ്മൃതി മധുരം വീണ്ടും എത്തും നാളെ രാവിലെ 8:35. സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: ആകാശവാണി സംഗീത സരണി. വയലിൻ പാഠം പഠിപ്പിക്കുന്നത് SR മഹാദേവ ശർമ്മ, പഠിക്കുന്നത് ലക്ഷ്മി S വാസുദേവ്. വദ്ദനെ വാരുലേരു എന്നാരംഭിക്കുന്ന ത്യാഗരാജസ്വാമികൾ രചിച്ച കൃതി, രാഗം ഷൺമുഖപ്രിയ, ആദിതാളം.

0: സംഗീത സരണിയിലെ വയലിൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പഠിപ്പിക്കുവാൻ പോകുന്ന കൃതി ത്യാഗരാജസ്വാമികൾ ഷൺമുഖപ്രിയ രാഗത്തിൽ രചിച്ച വദ്ദനേ വാരു ലേരു എന്ന ആദിതാള കൃതിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ചരണത്തിൻ്റെ പൂർവാർത്ഥം പഠിപ്പിച്ചു. ഈ ക്ലാസ്സിൽ ചരണം ഞാൻ വയലിനിൽ വായിക്കാം, അത് കേട്ട് വായിക്കും.
1: ശരി സാർ.

0: ഈ കൃതി ഭംഗിയായിട്ട് വയലിനിൽ വായിക്കുകയും പാടുകയും ചെയ്യുക.
1: ശരി സർ. ഇതുവരെ കേട്ടത് വയലിൻ പാഠം അവസാന ഭാഗം. പഠിപ്പിച്ചത് എസ് ആർ മഹാദേവ ശർമ്മ, പഠിച്ചത് ലക്ഷ്മി എസ് വാസുദേവ്. സംഗീതസരണി സമാപിച്ചു.

മൊഴിയുറവകൾ. മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭക യാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിൽ എത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ വിലാസം youth.aartvm@gmail.com. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി youth.aartvm@gmail.com അല്ലെങ്കിൽ 8281420305 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും അയയ്ക്കുക. നമ്പർ ഒരിക്കൽ കൂടി 8281420305.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വിലാസം ഒരിക്കൽ കൂടി: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: AIR TVM PM@gmail.com. ഇമെയിൽ വിലാസം ഒരിക്കൽ കൂടി: AIR TVM PM@gmail.com. പത്മവ്യൂഹം എന്ന ചിത്രത്തിൽ യേശുദാസും പി മാധുരിയും പാടിയത് കേൾക്കൂ. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് MK അർജുനന്റെ സംഗീതം.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ എനിക്കേൽക്കാം 11:40.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: ഇന്ന് വൈകുന്നേരം 3 മണിക്ക് കൂട്ടുകാരിയിൽ കോട്ടയം ജില്ലയിലെ അക്ഷരസ്ത്രീ എന്ന വനിതാ സാഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം.
0: ആകാശവാണി, സമയം 10 മണി.
4: നേർവഴി.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നേർവഴിയിൽ അധ്യാപകനായ നാസിമുദ്ദീനുമായി സെവിൽജികൾ നടത്തുന്ന അഭിമുഖം.
1: നേർവഴിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നേർവഴിയിലെ ഇന്നത്തെ അതിഥി നാവായിക്കുളം SNV LP സ്കൂളിലെ അധ്യാപകനായ നാസിമുദ്ദീനാണ്. നമസ്കാരം.
2: നമസ്കാരം.
1: പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം.
2: താങ്ക് യു.
1: ഇപ്പോ ഈ അധ്യാപന ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് എത്ര കാലമായി?
2: 2 വർഷമായി.
1: എങ്ങനെയാണ് അതിന് എൻജോയ് ചെയ്ത് നന്നായിട്ട്?
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ നല്ല അനുഭവമാണ്, സന്തോഷകരമായിട്ടുള്ള. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ ഇപ്പൊ LP സ്കൂൾ പൊതുവേ കുറച്ച് പ്രയാസം പറയുന്നൊരു മേഖലയാണ്. അതായത് LP കുട്ടികളാണല്ലോ, കുറച്ച് ചെറിയ കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ പൊതുവേ കുറച്ച് പ്രയാസമാണെന്ന് പറയപ്പെടാറുണ്ട്. അപ്പൊ അത് നമ്മൾ കേട്ടിട്ടാണ് അങ്ങനെ പോയത്.

0: ഇന്നസെന്റ് ആയിട്ടുള്ള സ്നേഹം, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ
1: അനുഭവിക്കാൻ കഴിയുന്നു.
0: അനുഭവിക്കാൻ കഴിയുന്നത്. 2024 ഞാൻ ജോയിൻ ചെയ്തത്, അപ്പോൾ 4ാം ക്ലാസ്സാണ് എടുത്തിരുന്നത്. അപ്പോൾ LP സ്കൂളാണല്ലോ, അപ്പോൾ 4ാം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികൾ പോകും. അപ്പോൾ ഇവരാണ് ചോറ് തിന്നാനും ഒക്കെ കൊണ്ടുപോകുക, നമ്മളെ കിച്ചണിലേക്ക് പോയിട്ട് കഴിക്കുക. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും എല്ലാം ഇവരാണ്. ഞാൻ 100% പ്ലെയിൻ ആണ്. ഭക്ഷണം കഴിച്ചിട്ട് തിരിച്ച് വരുമ്പോൾ ഒരു കൂട്ടം തന്നെ ഉണ്ടാവും. അപ്പോൾ ഇവർ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു എന്നടുത്ത് പറഞ്ഞു, സാർ നടന്നു, ഞങ്ങൾ 4 ചുറ്റുമുണ്ട്, കൈ പിടിച്ചാൽ എപ്പോഴും കൊണ്ടുപോകാം, ഞങ്ങൾ പുറകിലും ഫ്രണ്ടിലും സൈഡിലും ഒക്കെ ഞങ്ങളുണ്ട്, സാർ നേരെ നടന്നോ എന്ന് പറഞ്ഞു. ശരി, നടക്കുകയാണ്, കുറച്ച് നടക്കണം. അപ്പം നടക്കുകയാണ്, അപ്പം ഈ കൂട്ടത്തിലില്ലാത്ത അതേ ക്ലാസ്സിലൊരു കുട്ടി വന്നിട്ട്, എന്തിനാ സാറിനെ ഇങ്ങനെ നടത്തുന്നത്, അതിൻ്റെ ആവശ്യം എന്താ, നിങ്ങൾ എന്തിനാ കൈവിട്ട് നടത്തുന്നത്? അപ്പോൾ അവർ, നീ എന്താ ഈ പറയണത്, നമ്മളിനിയിപ്പോൾ കുറച്ച് ദിവസം കൂടെ ഉള്ളൂ, നമ്മൾ പോയാൽ പിന്നെ എങ്ങനെയാണ് സാറിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കേണ്ടത്, ആരാ സാറിനെ കൊണ്ടു, അപ്പോൾ അതിനു മുമ്പ് സാറിനെ ഇൻഡിപെൻഡൻ്റ് ആക്കണം അവർക്ക്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് രസകരമായിരുന്നു, അത്രയും നിഷ്കളങ്കമായിട്ടുള്ള
1: കുഞ്ഞുമക്കളാണെങ്കിൽ അവർ അത്രയും കാര്യം,
0: അതാ ഞാനത് ആലോചിച്ചു, അത്രയും അവരെ ചിന്തിച്ചത്,
1: അങ്ങനെയുള്ള ഒരു സ്നേഹം
0: ഭയങ്കര മനസ്സ് നിറഞ്ഞൊരു അനുഭവം.
1: ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകാൻ
0: തീർച്ചയായിട്ടും.
1: ഈ ഒരു ജോലി കിട്ടാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പൊക്കെ എങ്ങനെയായിരുന്നു?
0: തയ്യാറെടുപ്പ് ഞങ്ങള് ഫ്രണ്ട്സ് ഗ്രൂപ്പ് TTC ഞാൻ കഴിഞ്ഞ ആ ഗ്രൂപ്പ് ഉണ്ട്, അപ്പൊ അങ്ങനെ ചെയ്യും. പിന്നെ KFB അണ്ടറിലുള്ള ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു. നിലവിൽ എയ്ഡഡ് സ്കൂളാണ്, കോടതി വിധി പ്രകാരം ഇപ്പൊ എയ്ഡഡ് സ്കൂളിലും സംവരണം ഏർപ്പെടുത്തി, അങ്ങനെ ഇന്റർവ്യൂ കഴിഞ്ഞ് അങ്ങനെ കയറിയതാണ്. പിന്നെ PSC ലിസ്റ്റിൽ അഡ്വൈസ് പോയിട്ട് ഇപ്പൊ അപ്പോയിന്റ്മെന്റിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്.
1: ഈ എക്സാം പ്രിപ്പറേഷൻ വീട്ടിലിരുന്ന് തന്നെ ഓൺലൈൻ ഗ്രൂപ്പ്?
0: അതെ, അങ്ങനെയാണ് ചെയ്തത്.
1: ടൈമിംഗ് ഒക്കെ എങ്ങനെയാണ്, അതിനൊരു കൃത്യമായ സമയം ഉണ്ടോ?
0: നമ്മൾ ഗ്രൂപ്പിൽ ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് ഇപ്പം നമ്മൾ യൂട്യൂബും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പം അതിൽ നമ്മൾ ഓരോ ഏരിയ പരസ്പരം വീതിച്ചെടുത്ത് അതിന് പ്രിപ്പയർ ചെയ്തിട്ട് അതിന് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി ഗ്രൂപ്പിലേക്ക് ഇടുക, വിഷയത്തെ സംബന്ധിച്ച് ചർച്ച നടത്തുക. എല്ലാവർക്കും കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമുകൾ നിശ്ചയിച്ച് ഈ ചർച്ചകൾ നടക്കുന്നത് ഈ ടൈമിലായിരിക്കും.
1: പ്രിപ്പയർ ചെയ്തിട്ട് പരസ്പരം
0: ഓരോ ഏരിയ ഓരോരുത്തർ കവർ ചെയ്തിട്ട് അങ്ങനെ.
1: ഇപ്പൊ ഹിസ്റ്ററിയുടെ ഒരു പോർഷൻ ഇന്നാള്
0: പഠിപ്പിക്കുക.
1: ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ആരാണ് തരുന്നത് ഈ ഒരു പ്രയാണത്തില്?
0: ഒരുപാട് പേരാണ്, എന്റെ വാപ്പാ ഉമ്മ, അവരുടെ എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് ഉണ്ട്.
1: പിന്നെ പേര്,
0: വാപ്പയുടെ പേര് അബ്ദുൾ ഖാദർ എന്നാണ്, ഉമ്മ റഫീഖ, ഞാന് വിവാഹിതനായി, ഭാര്യ തസ്നി, പിന്നെ എന്റെ സഹോദരിയും സഹോദരനൊക്കെ ഉണ്ട്. പിന്നെ എന്റെ അധ്യാപകര്, ഞാൻ പഠിച്ച പല കാലഘട്ടത്തിലുള്ള അധ്യാപകരുടെ പിന്തുണ വളരെ വലുതാണ്. പിന്നെ സുഹൃത്തുക്കള്, എല്ലായിടങ്ങളിൽ നിന്നുള്ള പിന്തുണ
1: സപ്പോർട്ട്. സ്കൂളിംഗ് ഒക്കെ എവിടെയായിരുന്നു?
0: ഞാൻ 1ാം ക്ലാസ് മുതൽ 3ാം ക്ലാസ് വരെ ഗവൺമെന്റ് UPS അമ്പലത്ര, സൈറ്റഡ് സ്കൂളാണ്, സാധാരണ സ്കൂളിലാണ് പഠിച്ചത്. അതിനുശേഷം തിരുവനന്തപുരം ഗവൺമെന്റ് ബ്ലൈൻഡ് സ്കൂളിലേക്ക് മാറി.
1: സ്കൂൾ ചേഞ്ച് ചെയ്യാനുള്ള പ്രത്യേകിച്ച് കാരണം എന്തെങ്കിലും?
0: അത് സബ് ജില്ലാ കലോത്സവത്തിന് പോയപ്പോൾ ഇവിടെ ടീച്ചേഴ്സും സ്റ്റുഡൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഇങ്ങനെ പറഞ്ഞിട്ട് കൂടുതൽ ആപ്റ്റ് ആവൂല എന്നുള്ള രീതിയിൽ ഞങ്ങളെ വീട്ടിൽ നിന്നും ഒക്കെ ചിന്തിച്ച് അങ്ങനെ മാറിയതാണ്. 4ാം ക്ലാസ്സിൽ അങ്ങോട്ട് ചെന്നു, അവിടെ നിന്ന് 6ാം ക്ലാസ് വരെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ 7ാം ക്ലാസ്സിലേക്ക് കോഴിക്കോട് കുളത്തറ ബ്ലൈൻഡ് സ്കൂളിലേക്ക് മാറി. പിന്നെ ഞാൻ എന്റെ ബാക്കി സ്കൂളിംഗ് ഒക്കെ കോഴിക്കോടായിരുന്നു. അതിനുശേഷം ഡിഗ്രി കോഴിക്കോട് ഫറൂഖ് കോളേജിലാണ് പഠിച്ചത്. MA ചെയ്തത് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയിലാണ്.
1: MA ഏതിലാ ചെയ്തത്?
0: സോഷ്യോളജിയാണ്. MA സോഷ്യോളജിയിലായിരുന്നു.
1: സോഷ്യോളജി എടുക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ?
0: +2 ഹ്യൂമാനിറ്റീസിന്റെ ഭാഗമായിട്ട് സോഷ്യോളജി വന്നത്. അപ്പൊ അതിനോട് തോന്നിയ ഒരു താല്പര്യം എന്ന് വെച്ചാല് സമൂഹത്തിന്റെ എല്ലാ കാര്യങ്ങളും ഓരോരോ ബ്രാഞ്ചസ് ആയിട്ട് അങ്ങനെ ചർച്ച ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഇൻട്രസ്റ്റ് തോന്നിയോണ്ടാണ് അങ്ങനെ എടുത്തത്.
1: UG-യും PG-യും അതിൽ തന്നെയാണ് സോഷ്യോളജി. ഇപ്പൊ സ്കൂൾ കാലഘട്ടം പല സ്കൂളുകളിലായിട്ടാണല്ലോ പഠിച്ചത്, അപ്പൊ അതില് ഓർത്തിരിക്കുന്ന അല്ലെങ്കിൽ മറക്കാനാവാത്ത അനുഭവമോ അല്ലെങ്കിൽ അധ്യാപകരോ ഉണ്ടോ?
0: ഒരുപാട് പേരുണ്ട്, പക്ഷെ അതിൽ എനിക്ക് എപ്പോഴും മനസ്സിൽ തങ്ങി നിൽക്കുന്ന 7ാം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞല്ലോ കോഴിക്കോടേക്ക് പോയി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ 8ാം ക്ലാസ് മുതൽ പൊതുവിദ്യാലയത്തിലായിച്ചാണ് പഠിപ്പിച്ചത്. അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അവിടെ അധ്യാപകരൊക്കെ നല്ല സപ്പോർട്ടാണ്. അതിലൊരു മലയാള അധ്യാപകൻ ഉണ്ടായിരുന്നു, ആനന്ദൻ മാഷ്. അദ്ദേഹം നമ്മളോട് ചോദ്യങ്ങൾ കൂടുതലായിട്ട് ചോദിക്കുക, പ്രതികരണങ്ങൾക്കൊക്കെ വളരെ ശ്രദ്ധ, കൺസിഡറേഷൻ, വല്ലാണ്ട് അങ്ങനത്തെ കൺസിഡറേഷൻ, നമ്മളെ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ള നിലയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുക നമ്മളൊക്കെ. അപ്പം സാറിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, പത്രം വായിക്കാൻ പറയും. തുല്യതയ്ക്ക് വേണ്ടി ചിലർക്ക് ചില പ്രത്യേക പരിഗണനകൾ കൊടുക്കണം എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. ഇന്നും എൻ്റെ അടുത്ത് വന്നിട്ട് നസീമുദ്ദീനെ പത്രം വായിച്ചോ, എന്താ ഇന്നത്തെ പ്രധാന വാർത്ത എന്ന് ചോദിക്കും. അപ്പൊ ഇദ്ദേഹം സീനിയർ അധ്യാപകനാണ്, അപ്പൊ അവിടെ ഒരുപാട് തിരക്കുകളുള്ള ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പീരീഡുകൾ പോലും ചിലപ്പോൾ അദ്ദേഹത്തിന് ക്ലാസ്സിൽ വരാൻ കഴിയില്ല. പത്രം കുട്ടികൾക്ക് കൊടുക്കും, കുട്ടികളുടെ അടുത്ത് നിന്ന് വായിപ്പിക്കും അദ്ദേഹം. ഞാനിങ്ങനെ കറങ്ങി നടക്കണൊക്കെ എവിടെയും കണ്ടു കഴിഞ്ഞാൽ സാറ് വന്നിട്ട് ആ ഇങ്ങനെ നടന്നോ, പത്രം വായിച്ചോ എന്ന് ചോദിക്കും, അവിടെ പുറത്തുനിന്ന് കണ്ടാലും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഫ്രീ പീരീഡ് ഉണ്ടായിരുന്നു, അദ്ദേഹം വരുന്നത് നമ്മുടെ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല. അപ്പൊ അദ്ദേഹം വന്നു, വന്നപ്പോ തന്നെ അവൻ ചിലപ്പോൾ ചോദിക്കില്ലായിരിക്കും. വന്ന ഉടനെ ചോദിച്ചു, നസീമുദ്ദീനെ പത്രം വായിച്ചോ, എന്താ പ്രധാന വാർത്ത? ഞാൻ എണീറ്റ് പറഞ്ഞു, സാർ വായിച്ചില്ല. അപ്പൊ സാറ് പറഞ്ഞു, അതെന്താ വായിക്കാത്തത്? മോനെ, ഈ ഇരിക്കുന്ന എല്ലാവർക്കും കല്ലും മണ്ണും ചുമന്നിട്ടാണെങ്കിലും ജീവിക്കാം, നിനക്ക് അരി വാങ്ങിക്കാനുള്ളത് ഇതിൽ നിന്നേ കിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് ശാസിച്ചു. പക്ഷേ നമുക്ക് അറിയാലോ, ചിലപ്പോൾ നമ്മൾ കുട്ടികളായിരിക്കുമ്പോൾ നമ്മളെ ശാസിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദേഷ്യം തോന്നില്ല അധ്യാപകരോട്. എനിക്ക് എന്തുകൊണ്ടോ ആ സമയത്ത് പോലും അദ്ദേഹത്തോട് ഒരു ദേഷ്യം തോന്നിയില്ല എന്ന് മാത്രമല്ല, അതെന്റെ മനസ്സിൽ ഇങ്ങനെ തറച്ച് കയറി. എന്നിട്ട് അവസാനം അദ്ദേഹം അത് വൈൻഡപ്പ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാല്, അദ്ദേഹം ഇവൻ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഈ ക്ലാസ്സിൽ ഞാൻ 2 പത്രം തരുന്നുണ്ട്, എന്നിട്ടും നീ വായിച്ചില്ല, ആരുടെ കയ്യിലാണ് ഞാൻ ഇന്ന് പത്രം തന്നത്? അത് അടുത്ത സൈക്കോളജി, ആരുടെ കയ്യിലാണ് ഞാൻ ഇന്ന് പത്രം തന്നത്? അപ്പൊ ഒരു കുട്ടി എണീറ്റ്, നീ എന്തുകൊണ്ട് വായിച്ചു കൊടുത്തില്ല, അല്ലെങ്കിൽ വായിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കില്ല എന്നിട്ട് ആ കുട്ടിക്ക് അടി. അത് എന്നെ ബാധിക്കുന്നുള്ളത് സാറിന് അത് നന്നായിട്ട് എന്നെ സാർ അത് മനസ്സിലാക്കി. എനിക്ക് 2 അടി കിട്ടിയാല് ഞാനത്

0: ഒരു പക്ഷേ വിട്ടു പോകും. ഞാൻ വലിയ സംഭവം എന്നുള്ള നിലയ്ക്ക് പറയാനല്ല, കാരണം എന്റെ ഒരു മൈൻഡ് അങ്ങനെയായിരുന്നു. വെച്ചാൽ ഞാൻ കാരണം ഒരാൾക്ക് ശിക്ഷ കിട്ടുന്നു എന്നുള്ളത് അത് എന്നെ കുറച്ചും കൂടി ബാധിക്കുന്ന ഒരു വിഷയമായിരുന്നു. അപ്പം അതിനുശേഷം പിന്നെ പത്രവായന മുടക്കിയിട്ടില്ല. അതൊരു ഭയങ്കര അനുഭവമാണ്, എനിക്ക് ഭയങ്കര എന്നെ ഹൃദയത്തിൽ തൊടുന്ന ഒരു അനുഭവമാണ്. ഞാൻ ഒരുപാട് സ്നേഹിക്കുന്ന
1: ആനന്ദൻ മാഷ് അല്ലേ?
0: അതെ അതെ അതെ. ചെറുതായിട്ടാണെങ്കിലും നെഗറ്റീവ് അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. RPWD ആക്ടിന്റെ അടിസ്ഥാനത്തിലുള്ള വിധി വന്നതിന് ശേഷം എല്ലാ എയ്ഡഡ് സ്കൂളിലും ഭിന്നശേഷി നിയമനം നിർബന്ധമായി. അപ്പം അങ്ങനെ ഭിന്നശേഷി നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എനിക്ക് പല ഇന്റർവ്യൂകൾ വന്നു. അപ്പം അതിനൊക്കെ അറ്റൻഡ് ചെയ്തു, പലതും പല രീതിയിൽ പോയി. അപ്പോൾ ഒരു ഇന്റർവ്യൂവിന് ഇങ്ങനെ വിളി വന്നു. അപ്പം നമുക്ക് അടുത്തുള്ള സ്ഥലം എന്നുള്ള നിലയ്ക്ക് നമ്മൾ അതിനെ പരിഗണിച്ചു. അതിനുമുമ്പ് എനിക്ക് ഇവിടെ കിട്ടി. ആ അടുത്തുള്ള സ്ഥലം എന്നുള്ള നിലയ്ക്ക് അവരോട് ക്യൂസൊക്കെ പറഞ്ഞ് ഇന്റർവ്യൂവിന് വന്നു. ഇന്റർവ്യൂവിന് കയറിയപ്പോൾ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എങ്ങനെയാണ് ചെയ്യുക പറയുന്നു. അപ്പോൾ ബോഡി യൂസ് ചെയ്യുക എന്നത് എങ്ങനെയാണ്, പല ചോദ്യങ്ങൾ. അപ്പോൾ ആ ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ ഉത്തരം പറയുന്നു, സമർത്ഥിക്കുന്നു. അപ്പോൾ സമർത്ഥിക്കുമ്പോൾ ഒരാൾ എന്നോട് പറയാണ്, നിങ്ങൾ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട്, നല്ല കഴിവുണ്ട്, പിന്നെ നിങ്ങൾ പറയുന്നതിൽ നല്ല ക്ലാരിറ്റി ഉണ്ട്. നിങ്ങൾക്ക് ഈ ആകാശവാണിയിൽ പല പോസ്റ്റുകളും ഉണ്ടാവും, അത്തരം ജോലികളിലേക്ക് ഏർപ്പെടുന്നതാണ് നല്ലതെന്ന് ഞാൻ പറഞ്ഞാൽ ഇഷ്ടപ്പെടുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ സ്വാതന്ത്ര്യമാണ് നിങ്ങൾക്ക് പറയാം. അപ്പോൾ ആകാശവാണി എന്ന് പറഞ്ഞാൽ വളരെ മഹത്തരമായിട്ടുള്ള കാര്യമാണ്, നമ്മൾ കാഴ്ചപരിമിതരെ സംബന്ധിച്ച് വളരെ മഹത്തരമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആകാശവാണി ആശ്രയിച്ചിടത്തോളം പല മാധ്യമങ്ങളെയും ആശ്രയിച്ചിട്ടില്ല. പുറമേ നിന്നൊരാൾ ആകാശവാണിയിൽ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റുന്ന ശബ്ദമാണ്, അതിനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കത് ഭയങ്കര അഭിമാനമാണ്. പക്ഷേ ഇത് കോണ്ടക്സ്റ്റ് വേറെയാണ്. LP സ്കൂൾ അല്ല UP സ്കൂൾ ടീച്ചറുടെ ഇന്റർവ്യൂവിന് പോയിരിക്കുമ്പോൾ അവർ പറയേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ ടീച്ചിങ് ജോലിയുടെ ഭാഗമാണല്ലോ. ടീച്ചിങ് ജോലിക്ക് വേണ്ടതാണ് ക്ലാരിറ്റി, സമർത്ഥിക്കാനുള്ളതൊക്കെ ഇതൊക്കെ ഉണ്ട്. പക്ഷേ ടീച്ചിങ് ജോലിക്ക് നീ കാഴ്ചയില്ലാത്തതുകൊണ്ട് സ്യൂട്ടബിൾ അല്ലാന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുക ചെയ്തു. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഫ്രീഡം ആണ്, നിങ്ങൾക്കത് പറയാം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് നമ്മളെ മുൻഗാമികൾ ചെയ്ത സമരങ്ങളുടെയൊക്കെ ഒരുപാട് ബെനിഫിറ്റ് അനുഭവിക്കാൻ ഭാഗ്യം ചെയ്തൊരു തലമുറയാണ് നമ്മളൊക്കെ കാഴ്ചയില്ലാത്തവരുടെ. അപ്പം അതുകൊണ്ട് തന്നെ നെഗറ്റീവ് അനുഭവങ്ങളിൽ മുൻഗാമികളെ അപേക്ഷിച്ച് വളരെ കുറവാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഉണ്ടാവുന്നത് നമ്മളെ മനസ്സിൽ ഇങ്ങനെ തങ്ങി നിൽക്കും. മറ്റേ അവരെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഒരുപാടുള്ളത് കൊണ്ട് അവരതൊക്കെ അങ്ങ് ചെയ്താ നമ്മളൊക്കെ വളരെ കുറച്ചേ ഉള്ളൂ എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അപ്പം അങ്ങനെയുള്ളത് ഇങ്ങനെ തങ്ങി നിൽക്കും എന്നുള്ളതാ.
1: എന്താണെങ്കിൽ ഇതൊന്നും നസീമുദ്ദീനെ തളർത്തിയിട്ടില്ലല്ലോ, മുന്നോട്ട് ഇതേപോലെ തന്നെ പോകാൻ സാധിക്കട്ടെ. നമുക്കറിയാം കോളേജ് കാലഘട്ടമാണ് നമ്മൾ ഏറ്റവും ഓർത്തിരിക്കുന്ന മനോഹരമായ ഒരു കാലഘട്ടം. അതിലേറ്റവും ഓർത്തിരിക്കുന്ന ഒരു സംഭവമോ അല്ലെങ്കിൽ ഓർത്തിരിക്കുന്ന ഒരു മൊമെന്റോ ഒന്ന് പങ്കുവയ്ക്കാം.
0: കോളേജ് കാലഘട്ടം എന്ന് പറഞ്ഞാൽ PG പോയപ്പോൾ ഞങ്ങൾ ഒരു സൗഹൃദ വലയുണ്ട്, എൻ്റെ രണ്ട് സുഹൃത്തുക്കൾ അൻവർ അശ്വതി, ഇവർ രണ്ടുപേരും കാഴ്ചയുള്ളവരാണ്, മലയാള സർവകലാശാല. അവിടെ നിന്ന് ഞങ്ങൾ ഓരോ സ്ഥലത്തേക്കും യാത്ര പോകും. അപ്പം ഒരിക്കൽ വരിക്കാശ്ശേരി മന, അവിടേക്ക് ഞങ്ങൾ പോയി. പോയിട്ട് തിരിച്ചു വരണം. ഞങ്ങളുടെ യാത്രയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിന് പ്രത്യേകിച്ച് വലിയ പ്ലാനിംഗ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ പോയിട്ട് തിരിച്ച് ഞങ്ങൾ കോയമ്പത്തൂർ ട്രെയിൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൽ കയറി ഒറ്റപ്പാലത്ത് നിന്ന് മങ്കര എന്ന് പറഞ്ഞ സ്റ്റേഷൻ കണ്ടപ്പോൾ അവിടുത്തെ പ്രകൃതി ഭംഗി കണ്ടപ്പോഴത്തേക്ക് അവർ പറഞ്ഞു നമുക്കിവിടെ ഇറങ്ങാം. അവിടെ ഇറങ്ങി വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഞങ്ങൾ പോയിട്ട് ഗേൾസിന് അവിടെ 7 മണിക്കൊക്കെ കയറണം. ഞങ്ങളിവിടെ എത്തിയപ്പോൾ 5:30 അവിടെയൊക്കെ കയറിയിട്ട് ഞങ്ങൾ തിരിച്ച് ട്രെയിൻ നോക്കുമ്പോൾ ട്രെയിനില്ല. അവിടെ നിന്ന് പിന്നെ ഷൊർണൂരേക്ക് ലോക്കൽ ട്രെയിൻ കയറി 10 മണി തിരിച്ചെത്തുമ്പോൾ ഞങ്ങളപ്പോൾ മിസ്സിനെ വിളിച്ച് ഇങ്ങനെ പ്രൊജക്ട് വർക്കിൻ്റെ ഭാഗമായിട്ട് മങ്കര പോയി, തിരിച്ച് ട്രെയിനില്ല. എൻ്റെ അപ്പോഴത്തെ പ്രൊജക്ട് വർക്കും ബ്ലൈൻഡ് റിലേറ്റഡ് ആയിരുന്നു. അപ്പോൾ ഏത് സാറാണ്, ആരാണ് മങ്കരയുള്ളത്? അപ്പം ഞാൻ പെട്ടെന്ന് എൻ്റെ വായിൽ നമ്മൾ എല്ലാവർക്കും അറിയുന്നതാണ് സത്യശീലൻ മാഷ്. ഞാൻ പറഞ്ഞു സത്യം മാഷ്, ആ സത്യം മാഷിനെ ഞാനൊന്ന് കാണാം. അവർക്ക് അറിയില്ല എന്നാലും പറയാം, ആ സത്യം മാഷിനെ ഞാനൊന്ന് കാണട്ടെ, ചോദിക്കട്ടെ, കാര്യം അറിയാം. പക്ഷെ നമ്മൾ അവർക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള റീസൺ പറയുന്നു. അതിനുശേഷമൊക്കെ കാണുമ്പോൾ ചോദിക്കും യാത്രകളൊക്കെ ഉണ്ടോ ഇപ്പോഴും. അതൊരു ഭയങ്കര അനുഭവമായിരുന്നു, ട്രെയിൻ ഇല്ലാതായി പോയതും ഒക്കെ.
1: സാഹസികമാണെങ്കിൽ ഇപ്പൊ ഓർക്കുമ്പോൾ വളരെ രസമുള്ള അനുഭവം.
0: അതെ അതെ അതെ.
1: പിന്നെ ഇനി നമുക്ക് വീണ്ടും നമ്മുടെ സ്കൂളിലേക്ക് തിരിച്ചു വരാം. ഫസ്റ്റ് ഡേ സ്കൂളിൽ പോകുമ്പോഴേ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ, ക്ലാസ് ഒക്കെ എങ്ങനെ എടുക്കാം അല്ലെങ്കിൽ എങ്ങനെ ഇത് ഒന്ന് സെറ്റായി വരാന്നുള്ള ഒരു ടെൻഷനിലായിരിക്കുമല്ലോ. ആദ്യത്തെ ദിവസത്തിനെ കുറിച്ച് ഒന്ന് പറയാമോ?
0: ആദ്യത്തെ ദിവസം സബ്ജക്ട് പഠിപ്പിക്കുന്ന ഒരവസ്ഥയായിരുന്നില്ല, ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അപ്പൊ കുറച്ച് ഗെയിംസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരെ കയ്യിലെടുക്കാൻ പറ്റി. അതുകൊണ്ട് അത് സ്മൂത്ത് ആയിട്ട് അങ്ങ് പോയി.
1: ഗെയിംസ് എന്തൊക്കെയാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സെറ്റ് ആക്കിയത്?
0: അത് ഒരക്ഷരം വെച്ച് ഏറ്റവും കൂടുതൽ വാക്ക് എഴുതുന്ന അത്തരം കാര്യങ്ങൾ അതൊക്കെ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു മറ്റുള്ളവരുടെ ക്ലാസ്സിൽ സഹകരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് എന്റെ ക്ലാസ്സിൽ അവർ സഹകരിച്ചു എന്നുള്ളൊരു തോന്നലുണ്ട്. ചെറിയ ചെറിയ പൊടിക്കൈകളൊക്കെ ഉണ്ട്. നിങ്ങൾ അടങ്ങിയിരുന്നില്ലെങ്കിൽ HM എന്നെ മാറ്റുമെന്ന് പറയുന്നുണ്ട്. അപ്പൊ 4ാം ക്ലാസ്സിൽ പരീക്ഷയ്ക്ക് നിങ്ങൾ മാർക്ക് വാങ്ങിയില്ലെങ്കിൽ എന്നെ ഇവിടുന്ന് ക്ലാസ് നിന്ന് മാറ്റി 3ാം ക്ലാസ്സിലേക്കൊക്കെ ഇടുന്നു പറയുന്നതായിട്ട് കേട്ടു ഞാൻ എന്നൊക്കെ പറയും. അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞു. ഒരു ദിവസം ഇവരെല്ലാരും കൂടി ജാഥയായിട്ട് ഉച്ചയ്ക്ക് HM അടുത്ത് വന്ന് സാറിനെ മാറ്റരുത്, ഞങ്ങൾ അങ്ങനെ ചെയ്തോളാം ഇങ്ങനെ ചെയ്യാം. സാറിനപ്പോ കാര്യം മനസ്സിലായി, ഞാൻ ഇങ്ങനെ ഇട്ടായിരുന്നു
1: ചെറിയ ഭീഷണി.
0: അപ്പൊ സാറിന് മനസ്സിലായി, സാറ് പറഞ്ഞു ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു.
1: അതുപോലെ ഓർത്തിരിക്കുന്ന വേറെ കാര്യം എന്തെങ്കിലും ഉണ്ടോ മനസ്സിനോട് ചേർത്ത്?
0: അതുപോലെ ഓർക്കുന്ന കുറച്ച് തമാശ കലർന്ന സംഭവം, അതായത് ഞാനും അപ്പോഴത്തെ സീനിയർ അസിസ്റ്റന്റ്, അദ്ദേഹം ഇപ്പൊ HM ആണ്, ഞങ്ങളിങ്ങനെ സ്റ്റാഫ് റൂമിൽ ഇരുന്ന് സംസാരിക്കാം. അപ്പം ഒരു കുട്ടി അപ്പോഴത്തെ 4ാം ക്ലാസ്സിലെ ഫസ്റ്റ് ബാച്ചാ, ഞാൻ പോയ എന്റെ ഫസ്റ്റ് ബാച്ച്. അപ്പൊ അവിടുത്തെ ഒരു കുട്ടി വന്നിട്ട് ഹായ് സാർ എന്ന് പറഞ്ഞു. അപ്പൊ ഇവർ എന്റെ അടുത്താണ് പറയുന്നത്, അപ്പൊ ഞാൻ കാണുന്നില്ല, അവർ കൈ കാണിക്കുന്നുണ്ടാവും. അപ്പം സാറ് പറഞ്ഞു ഹായ് എന്ന് തിരിച്ചു പറഞ്ഞു. സാറിൻ്റെ അടുത്തല്ല, ഞങ്ങളെ സാറിൻ്റെ അടുത്ത്. സാറ് തിരിച്ചിട്ട് അവര് പറഞ്ഞത് കേട്ടോ
1: ഞങ്ങളെ സാറിൻ്റെ അടുത്ത്
0: എന്ന് പറഞ്ഞു. അതൊരു കൊറേ ഉണ്ട് അല്ല, ഞാൻ പറഞ്ഞത് രസകരമായിട്ടുള്ള ചില കാര്യങ്ങള്.
1: അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ കിട്ടുന്ന ശമ്പളത്തേക്കാൾ അല്ലെങ്കിൽ സൗകര്യങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ മനുഷ്യന്

0: വേണ്ടത് മറ്റുള്ളവരുടെ ആ ഒരു സ്നേഹവും സപ്പോർട്ടും അല്ലേ, അത് ആവോളം കിട്ടുന്നുണ്ട് അല്ലേ.
1: അതെ അതെ അതെ.
0: ഫ്യൂച്ചർ പ്ലാൻ എന്താണ്?
1: ഇനിയിപ്പോ പി എസ് സി അഡ്വൈസ് പോയിട്ടുണ്ട്, അപ്പോയിന്റ്മെന്റിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. അത് ഇത് എൽ പി എസ് സി തന്നെയാണ്. പിന്നെ എയ്ഡഡ് ആവുമ്പോൾ അവിടെ നിന്ന് ഞാൻ മാറാൻ ഉദ്ദേശിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് എനിക്കൊരു 50 കിലോമീറ്റർ
0: ദൂരമുണ്ട്.
1: ഉണ്ട്. അപ്പോൾ ആ ഒരു ഒറ്റ സ്കൂളേ ആ മാനേജ്മെന്റിന്റെ കീഴിലുള്ളൂ. മാനേജ്മെന്റും മറ്റൊക്കെ നല്ല സപ്പോർട്ടാണ്. പക്ഷെ അപ്പം അങ്ങനെയുള്ളതുകൊണ്ട് അതിന്റെ സാധ്യതകൾ നമുക്ക് പിന്നെ ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് മാറാൻ വിചാരിക്കുന്നുണ്ട്. യു പി ലിസ്റ്റിലും വന്നിട്ടുണ്ട്, അതിന്റെ അഡ്വൈസ് ആയിട്ടില്ല. പിന്നെ ഇനി ആ ഇനിയിപ്പം ബി എഡ് ചെയ്ത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ആ ലെവലിലേക്ക് ഉള്ള ശ്രമങ്ങൾ നടത്തണം എന്നുള്ള ആലോചനയാണുള്ളത്.
0: ഇപ്പം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നത്, ഇതിന്റെ ഇടയിലൊക്കെ വീണ്ടും പ്രിപ്പയർ ചെയ്യാനും അല്ലെങ്കിൽ പഠിക്കാനും ഒക്കെ ഉള്ള ഒരു മോട്ടിവേഷൻ എങ്ങനെയാണ് കിട്ടുന്നത്? കാരണം നമുക്കിപ്പോ ഒരു ജോലി ഉള്ളപ്പോഴേ പിന്നെ കുറച്ചൊക്കെ മടിയാവുമല്ലോ. പിന്നെ
1: അത് സ്വാഭാവികമായിട്ടും അങ്ങനെ ഉണ്ട്, മടിയുണ്ടാവും. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ഒരു എയിം മനസ്സിലുണ്ട്. പിന്നെ വീട്ടിൽ നിന്നൊക്കെ ഉമ്മയൊക്കെ എപ്പോഴും പറയും ബി എഡ് ചെയ്യണ്ടേ, അത് പിന്നെ അടുത്ത
0: നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും,
1: പറയും. അപ്പൊ അതൊരു മോട്ടിവേഷനാണ്.
0: പഠിക്കുന്നുണ്ട്, വായനയുണ്ട്, അതല്ലാതെ വേറെ എന്തെങ്കിലും ഹോബി ഉള്ളത് എന്താണ്?
1: ഒരുപാട് വായന കൂട്ടായ്മകളുണ്ട് കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള. അപ്പം അത് വിജ്ഞാനദീപം, ശ്രവ്യം, ദ്യുതി, ഇങ്ങനെയുണ്ട്. അതിൽ അക്ഷരനാഥം എന്ന് പറഞ്ഞിട്ടൊരു കൂട്ടായ്മയുണ്ട്. അപ്പം അതിൽ വായിക്കപ്പെടുന്ന പുസ്തകങ്ങൾ ഞങ്ങളുടെ ഓഡിയോ ലൈബ്രറിയിലേക്ക് സോർട്ട് ചെയ്ത് അത് അപ്ലോഡ് ചെയ്യുക, അതിൻ്റെ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്.
0: അപ്പൊ എന്താണെങ്കിലും ഇനി പറഞ്ഞ പോലെ സ്വപ്നം കാണുന്ന പോലെയുള്ള ഒരു ജോലിയിൽ കൂടുതൽ കൂടുതൽ ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ. ഇതേ പോസിറ്റീവ് എനർജിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. എല്ലാവിധ നന്മകളും നേരി.
1: താങ്ക് യു, താങ്ക് യു,
0: താങ്ക് യു സോ മച്ച്.
2: അധ്യാപകനായ നാസിമുദ്ദീനെയാണ് ഇന്ന് നേർവഴിയിലൂടെ പരിചയപ്പെട്ടത്. പരിചയപ്പെടുത്തിയത് സെബിൽ ജിഹാൻ. നിർവഹണ സഹായം ശോഭ ബി ടി.
3: നേർവഴി.
4: മൻ കി ബാത്.
5: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
4: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
5: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
4: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ
5: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
4: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
5: തുടർന്ന് മലയാള പരിഭാഷ.
4: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.

0: മൊഴിയുറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വം മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
3: ആകാശവാണി

ഇന്ത്യ തമിഴ്ചൊല് മാലി നിഘഷിയിൽ തുടർന്ന് നേർകൾ കേട്ടിരിക്കുന്നത് திருமதி பகவதி மோதிலால் அவர்கள் எழுதி வழங்கும் சிறுகதை காலல் நீர்.

എഴുതി കൊണ്ടിരിക്കുമ്പോഴുത് മാമിയാർ വന്ന് എന്നെ എഴുതുകാർ എന്ന് കേട്ടതും ഞാൻ എനത് കവിതയെ വാസിത്ത് കാണിവിത്തേൻ. അവങ്ങൾക്ക് അതൻ അർത്ഥം പുരിയാമൽ ഞാൻ യാരുക്കോ കാതൽ കവിത എഴുതാക നനത്ത് എനക്ക് കാതലൻ ഇരിക്കാൻ എന്ന് എൻ കണവരുടെ കൂറ അവരും ഞാൻ എവ്വളവ് ചൊല്ലിയും പൊരുന്ന് കൊള്ളാമൽ പെരിയ പ്രച്ചനയായി എന്നെ എങ്ങൾ വീട്ടിക്ക് അനുപ്പിവിട്ടാർ. അപ്പാവുക്ക് രൊമ്പ അതിർച്ചി ഇന്ന പ്രച്ചനയാൽ അമ്മാവുക്ക് ഡിപ്രഷൻ വന്ന് മനനില ബാധിക്കപ്പെട്ടത്. നാനും അന്ത വേളയിൽ കരുറ്റിരുന്നതാൽ അപ്പാ മറ്റും തായ്മാമാവിൻ മുയർച്ചിയാൽ ഒരു വഴിയാക നാൻ കണവർ വീട് വന്ന് ചേർന്നേൻ. അഞ്ചു മുതൽ നാൻ കവിത എഴുതുവതെ വിട്ടുവിട്ടേൻ. കവിത എഴുതി നാൻ പെട്ട പാട് എനക്ക് മറ്റന്നാൻ തെരിയും എന്ന് ചൊല്ല അവൾ കണുകളിൽ നിന്ന് കണ്ണീർ മെല്ലെ കസിന്തത്. സുജ, ഇവ്വളവ് പ്രശ്നങ്ങളെ സന്ധിത്തിരിക്കുകളേ, മീണ്ടും എപ്പടി ആരംഭിത്തേർകൾ? പാർവതി, കുഴന്തകൾ വളർന്ന് വേലയ്ക്ക് പോനാറൾ, മാമിയാരും പോയി വിട്ടാറൾ. ഇപ്പോഴത് നാനും അവരും മറ്റന്താൻ ഇരിക്കോം. ഒരു നാൾ എന്നുടേ കണവരിൻ നൺപരിൻ തിരുമണ നാൾ നികഴ്ചിക്ക് പോയിരുന്നോ, അങ്ക് എല്ലോരുടും ഏതാതു ഒന്റെ കണ്ടിപ്പാക ചെയ്തേ തീരവേണ്ടും എന്ന് ചൊന്നാറൾ. എനക്ക് കവിത ചൊല്ലത്താൻ തെരിയും, നാൻ ഒരു കവിതയെ ചൊല്ല, അങ്കിരുന്ന എല്ലോരുക്കും അത് പിടിത്തുവിട, കൈതട്ടി മീണ്ടും ഒരു മുറ പാട ചൊന്നാറൾ. കണവരും കവിത നന്നായി ഇരുന്നത് എന്ന് ചൊന്നാർ. ആനാൽ അന്ത കവിത എനത് മനതിൻ അടിത്തട്ടിൽ ഉള്ളത്. ഒരു കവിതയാൽ താൻ നാൻ അൻ്റെ പടാതെ പാട് പട്ടതും കണവരെ പിരിന്ന് വാഴ്വതർക്ക് കാരണമായി ഇരുന്നതും കാലത്തിൻ മാറ്റത്തെ പാരുങ്ങൾ. ഇപ്പോഴത് എനത് കണവർ കവിത നന്നായി ഇരിക്കരുത് എൻകാർ, മറ്റുമല്ല എന്നെ എഴുതവും ചൊല്കാർ. അപ്പടി നാൻ എഴുതിയ കവിത തോപ്പ് ഇന്നവരിടം എനക്ക് പരിസയും പറ്റിത്തന്നിരിക്കുന്നത്. സുജ, ഉങ്ങൾക്ക് പിടിത്തമാണ് ഒന്നേ ചെയ്വതർക്ക് ഇവ്വളവ് തുൻപങ്ങളെ നിങ്ങൾ അനുഭവിച്ചിരിക്കുകൾ എന്ന് കേൾക്കുമ്പോഴത് എനക്ക് വരുത്തമാകത്താൻ ഇരിക്കുന്നത്. എന്നെ വിട അധിക പ്രച്ചനകളെ ഉങ്ങളെ പോന്നവർ എതിർകൊള്ളുകാറൽ എന്ന് ഇപ്പോഴുതാൻ പുരികുന്നത്. പാർവതി, എല്ലാ പെൺകളുമേ ഇതുപോലെ പ്രച്ചനകളെ താണ്ടിത്താൻ വരവേണ്ടിയിരിക്കു. സുജ, ഇന്ന വയതിൽ നമ്മ അവാർഡ് വാങ്ക വന്നിരുപ്പത് ഇളയ തലമുറയ്ക്ക് ഒരു മോട്ടിവേഷൻ നാൾ. വെളിയെ നാൻകു പേരുടെ പഴകുമ്പോഴാൻ തരികത് പെൺകൾക്ക് സ്വതന്ത്രം ഇരിക്കരുത് എന്ന് ചൊന്നാലും അത് ഇപ്പോഴും ഒരു കേൾവിക്കുറിതാണ്. എല്ലാ തുറകളിലും പെൺകൾ സമത്വത്തിക്കാക പോരാടത്താൻ ചെയ്യാറുകൾ. ആനാൽ അത് ഇന്നും കിടത്ത പാടില്ല. പാർവതി, എനത് എണ്ണങ്ങൾ കവിതയാക വെളിവര മുയർച്ചിത്ത പോത് പല തടകൾ നിറവേറാമൽ നിന്റത്. ആനാൽ ഇന്ന് കാനൽ നീരാക നിന്റ അന്ത കനവുകൾ ഒന്റിൻപിൻ ഒന്റാക നനവാകരുത്.

കാലൽ നീർ. നിഗർച്ചിയിൽ ഇതുവരെ നേർക്കൽ കേട്ടത് തിരുമതി ഭഗവതി മോതിലാൽ അവർ എഴുതി വഴങ്ങിയ സിറുകഥ.

നിഗശിയിൽ ഇതുവരെ നേരുകൾ കേട്ടുകൊണ്ടിരുന്നത് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലും ജോലിപരപ്പാണ് തമിഴ്ച്ചൊല് മാലൈ. ഇത്തുടൻ ഇന്ത്യ നിഗശികൾ നിറയുമടുകിന്റെ വീണ്ടും സന്ധിക്കും വരെ ഉങ്ങളിടമിരുന്ന് വിടപെറുവത് എം സംഗീത കൃഷ്ണകുമാർ. നന്ദി, വണക്കം.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
2: മൊഴിയുറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5
0: ഇന്ന് വൈകുന്നേരം 3 കൂട്ടുകാരിയിൽ കോട്ടയം ജില്ലയിലെ അക്ഷരസ്ത്രീ എന്ന വനിതാ സാഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം.

0: സമയം 11 മണി.
1: ഗാനകൈരളി, കർണാടക സംഗീതത്തിലെ കേരള പെരുമ.
2: വിവിധ മലയാള കവികളുടെ തൂലികയിൽ പിറന്ന വരികളെ കർണാടക സംഗീത രാഗങ്ങളിൽ ചിട്ടപ്പെടുത്തിയെടുത്തതിന്റെ മധുരം ഗാനകൈരളിയുടെ കഴിഞ്ഞ അധ്യായങ്ങളിൽ നമ്മൾ ആസ്വദിച്ചു. ആ ശ്രേണിയിലെ ഏതാനും കൃതികൾ കൂടി ഇന്നത്തെ അധ്യായത്തിലൂടെ നമുക്ക് കേൾക്കാം. ഇന്ന് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി, ലക്ഷ്മികൃഷ്ണ, ഗംഗാ നരേന്ദ്രനാഥ്, എണ്ണപ്പാടം വെങ്കിട്ടരാമൻ എന്നിവരുടെ രചനകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് കേൾക്കാം.

ആദ്യമായി ലക്ഷ്മി കൃഷ്ണയുടെ ശ്രീമൻ നാരായണ എന്നു തുടങ്ങുന്ന രചന, കാനഡരാഗം ആദിതാളം, പാടിയത് കെ. രാധാമണി.

ഗംഗാ നരേന്ദ്രനാഥിന്റെ വരമരുളുക എന്ന് തുടങ്ങുന്ന രചനയാണ് അടുത്തതായി രഞ്ജിനി രാഗം ആദിതാളം. പാടിയത് വർക്കല സി.എസ്. ജയറാം.

കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ നാദവിനോദിനി എന്നു തുടങ്ങുന്ന രചനയിലുള്ള കൃതി. ബഹുധാരി രാഗം ആദിതാളം. പാടിയത് പി.വി. അജയ്കുമാർ.

0: വിവിധ മലയാള കവികളുടെ രചനയിലുള്ള കൃതികളാണ് ഗാനകൈരളിയിലൂടെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്.
1: ഗാനകൈരളി സമാപിക്കുന്നു. ആഖ്യാനം എൻ ജെ ജോഷിലാൽ, നിർവഹണ സഹായം ആര്യലക്ഷ്മി ആർ, രചന നിർവഹണം സന്ദീപ് സുരേഷ്.
2: ഇനിയൊരു ഗാനത്തിലേക്ക്. ചിത്രം എന്ന സിനിമയ്ക്ക് വേണ്ടി എം ജി ശ്രീകുമാറും നെയ്യാറ്റിൻകര വാസുദേവനും പാടിയത്.

നിധമ പനിസ ഗമ പനിസ ഗമ പനിസ ഗ മ പനിസ ഗ മ പനി

0: ആകാശവാണി, സമയം 11:30.
1: റേഡിയോ സ്മരണകൾ.
2: ഇന്ന് റേഡിയോ സ്മരണകൾ പങ്കുവയ്ക്കുന്നത് നാടകകൃത്തും പ്രഭാഷകയുമായ സുധാ തമ്പി.
3: 1949 തോന്നുന്നു, അതെ, ഞാൻ തിരുവനന്തപുരത്തെ കോട്ടൺഹിൽ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ബാലലോകത്തിലേക്ക് കഴിവുള്ള കുട്ടികളെ തിരഞ്ഞെടുക്കാനായിട്ട് ഒരു ഓഡിഷൻ ചെയ്യാനായിട്ട് ഉദ്യോഗസ്ഥന്മാർ വന്നു. ഓഡിഷൻ ഞങ്ങളുടെ സ്കൂളിലെ അസംബ്ലി ഹാളിൽ വെച്ചിട്ടായിരുന്നു. പാട്ടിലും അഭിനയത്തിനും ഒക്കെ കഴിവുള്ള കുട്ടികളെ തിരഞ്ഞെടുത്ത കൂട്ടത്തിൽ ഞാനും എൻ്റെ സുഹൃത്ത് രാധയും കയറിക്കൂടി. അപ്പോൾ അതിൽ ഇന്നത്തെ പ്രഗത്ഭ ഗായികയായിട്ടുള്ള സുജാതയുടെ അമ്മ ദേവിയും പാട്ടിനായിട്ട് ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരെയും തിരഞ്ഞെടുത്തതിന് ശേഷം അടുത്ത ആഴ്ച മുതൽ ശനിയാഴ്ച രാവിലെയുള്ള ബാലലോകത്തിൽ ഞങ്ങൾ പരിപാടിയിൽ പങ്കെടുക്കാൻ തുടങ്ങി. MLA ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തായിരുന്നു അന്നത്തെ റേഡിയോ നിലയം. അപ്പോൾ ഞങ്ങളുടെ പരിപാടി കഴിഞ്ഞ ഉടനെ ഒരു സ്റ്റീൽ കിഡ്ഡുമാണ് ഞങ്ങൾക്ക് ഉപഹാരമായിട്ട് തന്നത്. അത് ഇന്നും എൻ്റെ പക്കലുണ്ട്. അത്രമാത്രം നല്ല സ്മരണകളെ ഉണർത്തുന്നതായിരുന്നു അതെല്ലാം. റേഡിയോ അമ്മാവനായിട്ട് വീരരാഘവൻ നായർ സാറ് ആണ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഊഷ്മളമായിട്ടുള്ള ഒരു പെരുമാറ്റം ഇന്നും മറക്കാൻ വയ്യ. പിന്നെ അത് കഴിഞ്ഞ് ഒരു വർഷമെല്ലാം കഴിഞ്ഞപ്പോഴാണ് വഴുതക്കാട്ട് ഭക്തിവിലാസം എന്ന് പറഞ്ഞ ബംഗ്ലാവിലേക്ക് സ്റ്റുഡിയോ ഷിഫ്റ്റ് ചെയ്തു. അവിടെ രണ്ട് സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. ടോക്കിനൊരു സ്റ്റുഡിയോ, പിന്നെ നാടകത്തിനൊക്കെ ബാലലോകത്തിനുമൊക്കെ ആയിട്ട് കുറച്ചുകൂടെ വലിയൊരു സ്റ്റുഡിയോ. അപ്പോഴത്തേക്ക് വളരെ പോഷായിട്ട് അന്ന് തോന്നിച്ചിരുന്നു. 3-4 വർഷം ബാലലോകത്തിലെ അംഗങ്ങളായിട്ട് കഴിഞ്ഞു. പിന്നെ ഒരു നാടകത്തിൽ, സിനിമാ താരങ്ങളൊക്കെ പങ്കെടുക്കുന്ന ഒരു നാടകത്തിൽ ഒരു ചെറിയ റോൾ, അത് അന്നത്തെ മിസ് കുമാരിയുടെ ബാല്യകാലമായിട്ടാണ് എനിക്ക് കിട്ടിയത്. വളരെ വലിയൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു അന്ന്. അതിൽ മുത്തയ്യ, കൊട്ടാരക്കര, അടൂർ പങ്കജ് ഇങ്ങനെ കുറേ പേർ, അവരെല്ലാം കണ്ട് വളരെ സന്തോഷമായിട്ട് ആ സ്റ്റുഡിയോയിൽ ഓൺ എയർ എന്ന് വന്നു കഴിഞ്ഞപ്പോൾ

പിന്നെ ഒരക്ഷരം മിണ്ടാൻ പാടില്ല എന്ന് പറയും. അപ്പം ഞങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ചിരിക്കും. പിന്നെ സൗണ്ട് ഇഫക്ട്സ് ഉണ്ടാക്കുന്ന രാമൂട്ടി സാറൊക്കെ വളരെ രസകരമായതായിരുന്നു. ഒരു സ്ട്രീമിൻ്റെ ശബ്ദം, ഒരു നദി ഒരു അരുവി ഒഴുകുന്ന ശബ്ദമൊക്കെ ഉണ്ടാക്കുന്ന, രണ്ട് ഗ്ലാസ്സുകളിൽ വെള്ളമെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പകരുമ്പോഴൊക്കെ അതൊക്കെ കണ്ട് ചിരി അടക്കാൻ വളരെ നന്നേ പാടുപെട്ടിരുന്നു. എൻ്റെ അച്ഛൻ ഡോക്ടർ പി വി നായർ റേഡിയോയുടെ വലിയ ഒരു ഉപാസകനായിരുന്നു. റേഡിയോ കേൾക്കുക എന്നുള്ളത് ഒരു നിഷ്ഠയായിരുന്നു എൻ്റെ ഡാഡിക്ക്. നാട്ടുമ്പുറമാണെങ്കിലോ ന്യൂസാണെങ്കിലോ നാടകമാണെങ്കിലോ വളരെയേറെ സന്തോഷിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഡാഡിക്ക് പഴയ തരത്തിലുള്ളൊരു റേഡിയോ ഉണ്ട്, പിന്നെ ട്രാൻസിസ്റ്റർ വന്നപ്പോൾ അതും വാങ്ങി. അപ്പോൾ എവിടെ പോയാലും ട്രാൻസിസ്റ്ററും കാണും, ഇത് കേൾക്കാതെ ഒരു മണിക്കൂർ തള്ളി നീക്കാറില്ല. അങ്ങനെയുള്ള ഒരു ഇഷ്ടമായിരുന്നു ആ മീഡിയത്തിന്. അതും എനിക്കൊരു പ്രോത്സാഹനമായി. എൻ്റെ അപ്പൂപ്പൻ മള്ളൂരും അതേപോലെ തന്നെ സർവ്വവിധ പ്രോത്സാഹനങ്ങളും തന്നിരുന്നതുകൊണ്ട് ഇതിലൊക്കെ പങ്കെടുക്കാനും അതിനുള്ള സൗകര്യങ്ങളും ചെയ്തു തന്നിരുന്നു. എനിക്ക് നാടകവാരമാണ് ഏറ്റവും അധികം സന്തോഷം തന്നിരുന്നത്. എല്ലാത്തരം നടീ നടന്മാരും സിനിമയിലാണെങ്കിലോ ഉള്ളവരോ എല്ലാം പങ്കെടുക്കുന്ന നാടകങ്ങളുള്ള ഒരു വാരമാണ്. നല്ലൊരു സദ്യ തന്നെയായിരുന്നു അതൊക്കെ. ന്യൂസ് റീഡേഴ്സിനെയും പരിചയമുള്ളത് കൊണ്ട് അതും ശ്രദ്ധയോടുകൂടി കേൾക്കുമായിരുന്നു. അങ്ങനെ ഒരു ബാല്യം കടന്നുപോയി. പിന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരുവനന്തപുരത്ത് വന്നപ്പോൾ വിമൻസ് കോളേജിൻ്റെ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ വകയായിട്ടൊരു പരിപാടി ചെയ്യണമെന്ന് പറഞ്ഞ് അന്നത്തെ മഹിളാലയം ചേച്ചിയായിരുന്ന സരസ്വതിയമ്മ വിളിച്ചു. അതൊരു നല്ല കാൽവയ്പായിരുന്നു. എൻ്റെ ഒരു നാടകം അന്നുണ്ടായിരുന്നു, ഞാൻ അതിൽ അഭിനയിക്കുകയും ചെയ്തു. അതിനുശേഷം സരസ്വതിയമ്മ മഹിളാലയത്തിലോട്ട് എന്നെ സ്ഥിരമായിട്ട് പ്രഭാഷണം ചെയ്യാനായിട്ട് ക്ഷണിച്ചു തുടങ്ങി. ഒരു നർമ്മഭാവനയുള്ള പ്രസംഗങ്ങളായിരുന്നു അത്. ഞാൻ ഓർക്കുന്നത് കെ എസ് കൃഷ്ണൻ സാറും ഞാനും ടു സൈഡ്സ് ഓഫ് എ കോയിൻ എന്നും പറഞ്ഞ് രണ്ട് പ്രഭാഷണം നടത്തിയത്. ഒരുപാടധികം നല്ല എഴുത്തുകൾ കിട്ടാൻ ഓൾ ഇന്ത്യ റേഡിയോയിലോട്ട് വന്നിരുന്നു. അത് വളരെ സന്തോഷത്തോടെ ഓർക്കുകയാണ്. അതേസമയം ഞാൻ നാടകങ്ങൾ എഴുതി ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് അയക്കുമായിരുന്നു. ഒരു വലിയ വലിയ നടീ നടന്മാരെയൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നാടകങ്ങൾ എനിക്കിട്ടുണ്ട്. അതും എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഞാൻ നാടകം എഴുതുമ്പോൾ എനിക്ക് ഏറ്റവും അധികം സപ്പോർട്ടായിരുന്നത് ശ്രീ ടി എൻ ഗോവിന്ദൻ നായർ, ഞങ്ങൾ അമ്മാവനൊക്കെയാണ് വിളിക്കുക, അദ്ദേഹമായിരുന്നു. അതിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടാനും ഒക്കെ ഒരു മാർഗദർശിയായിട്ട് തന്നെയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. വർഷങ്ങൾക്ക് ശേഷം എ ആർ ആദ്യമായിട്ട് വനിതോത്സവം ടാഗോർ തിയേറ്ററിൽ സംഘടിപ്പിക്കുകയായിരുന്നു. എൻ്റെ നാടകം വിനാശകാല വിപരീത ബുദ്ധി അത് അവിടെ അവതരിപ്പിച്ചു. ഒരുപാട് കയ്യടി നേടി. ഇതൊക്കെ ഒരു ജീവിതത്തിൽ സന്തോഷം പകരുന്ന അനുഭവങ്ങളാണല്ലോ. 1968 ടോക്കിന് എ ഗ്രേഡ് കിട്ടി. അതിനുശേഷം കോഴിക്കോട്ടെത്തിയപ്പോൾ അവിടുത്തെ സ്ത്രീകളുടെയൊക്കെ പരിപാടിയിലും എനിക്ക് പ്രഭാഷണം ലഭിക്കുമായിരുന്നു. ഇതുപോലെ എ ഗ്രേഡായിട്ട് തന്നെ എൻ്റെ ശബ്ദവുമായിട്ട് ഒരുപാട് സാമ്യമുള്ളൊരു ആർട്ടിസ്റ്റായിരുന്നു ടി പി രാധാമണി എന്ന് റെക്കോർഡിംഗ് കൺസോളിലെ ആൾ പറയാറുണ്ട്. അതും എനിക്കൊരു വലിയ കോംപ്ലിമെൻ്റാണ്. കാരണം രാധാമണിയുടെ ശബ്ദം പോലെ റേഡിയോയിന് പറ്റിയ ശബ്ദം മറ്റൊന്നില്ല എന്നുള്ള അഭിപ്രായമായിരുന്നു എനിക്കുണ്ടായിരുന്നു. എൻ്റെ ഒരു 60 പ്രഭാഷണങ്ങൾ റേഡിയോയിൽ കൂടി ഞാൻ നടത്തിയിട്ടുണ്ട്. 16 റേഡിയോ നാടകങ്ങൾ ഞാൻ രചിച്ച് തിരുവനന്തപുരം നിലയത്തിൽ നിന്നും കോഴിക്കോട് നിലയത്തിൽ നിന്നും പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. കൂടാതെ ഞാൻ എഴുതിയ നാടകങ്ങൾ അവിടെ നിലയംഗങ്ങൾ അഭിനയിക്കുകയും ഉണ്ടായിരുന്നു. അങ്ങനെ 1987 വരെ രണ്ട് റേഡിയോ നിലയങ്ങളായിട്ട് ബന്ധപ്പെടാനും വളരെയേറെ സന്തോഷിക്കുന്നു. വീരാഹവൻ നായർ സാറ്, ഗംഗാധരൻ നായർ സാറ്, ചേർത്തല ഗോപാലൻ നായർ സാറിനെ പറയാതിരിക്കാൻ വയ്യ. ഞങ്ങളെ പാട്ടും ഒക്കെ പഠിപ്പിച്ച് എല്ലാത്തിലും കഴിവുള്ളവരാക്കി മാറ്റിയത് തീർച്ചയായിട്ടും റേഡിയോ തന്നെയാണ്. ജഗതി എൻ കെ ആചാരി, എം ജി രാധാകൃഷ്ണൻ തുടങ്ങി എത്ര പ്രഗത്ഭരായിട്ടുള്ളവരാണ് ഞങ്ങൾക്ക് ഈ ശബ്ദ മോഡുലേഷനും ഒക്കെ പഠിപ്പിച്ചിരുന്നത്. അതിനുള്ള സന്തോഷം എനിക്ക് രേഖപ്പെടുത്താനുള്ള ഇട കിട്ടിയതിലും വളരെയേറെ സന്തോഷിക്കുന്നു. ഒരു 75 ആയപ്പോഴാണെന്ന് തോന്നുന്നു വിവിധ ഭാരതി, ഓ അത് വന്നതോടുകൂടി വലിയ സന്തോഷമായി. എന്ന് വെച്ചാൽ മറ്റേ ഹിന്ദി പാട്ടുകൾ കേൾക്കാനുള്ള ഒരു അവസരം കിട്ടിയത് എനിക്ക് വലിയ സന്തോഷമായിരുന്നു. നല്ല നല്ല പഴയ ഹിന്ദി പാട്ടുകൾ പഠിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു രീതിയായിരുന്നു അന്ന്. മറ്റൊന്നും കൂടെ ഉണ്ടായിരുന്നു, അന്നത്തെ റേഡിയോ നിലയത്തിൻ്റെ ഡയറക്ടർ കോന്നിയൂർ നരേന്ദ്രനാഥ് എൻ്റെ കസിൻ്റെ ഭർത്താവും വളരെയേറെ എനിക്ക് ബഹുമാനമുള്ളൊരു തോന്നിയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം.

0: തിരുവനന്തപുരം നിലയം, പിന്നീട് അദ്ദേഹം ദൂരദർശൻ ഡയറക്ടറുമായി. പക്ഷേ 1987 ശേഷം വലിയ ബന്ധമൊന്നും റേഡിയോ നിലയവുമായിട്ടുണ്ടായിട്ടില്ല. പിന്നെ വർഷങ്ങൾക്ക് ശേഷം സീനിയർ സിറ്റിസൺ അസോസിയേഷൻ ഓഫ് ട്രിവാൻഡ്രം, സ്കാറ്റ് എന്ന് പറയും, ആ ഒരു സംഘടനയിൽ ഞാൻ 94 മുതൽ വൈസ് പ്രസിഡൻ്റായിട്ടും ഒക്കെ ഇരുന്നിട്ടുണ്ട്. അവിടെ അപ്പോഴും ലീല ജോസഫ് ഞങ്ങളെ ക്ഷണിച്ചു ഒരു പരിപാടി, സായന്തനം. ഞങ്ങൾക്ക് ചേർന്ന പേരാണ്, വയസ്സായവർ മാത്രമാണ് അതിൽ അംഗങ്ങളായിട്ടുള്ളവർ. അങ്ങനെയുള്ള ഞങ്ങളെല്ലാവരും ചേർന്ന് ഇതുപോലെ ചെറുനാടകവും ഗാനശില്പവും ഒക്കെ അവതരിപ്പിച്ചു. അതും നല്ലൊരു ഓർമ്മയാണ്. പക്ഷേ ആ സ്മരണ, അത് ഇവിടെ പങ്കെടുത്ത ആളുകൾ, അവിടുത്തെ നിലയാംഗങ്ങൾ, ആർട്ടിസ്റ്റ്, എല്ലാവരെയും ഞാൻ ഇന്നും വളരെ തെളിഞ്ഞ ഓർമ്മകളായിട്ട് തന്നെ ശേഷിക്കും. എല്ലാത്തരം മധുര സ്മരണകളെ ഉണർത്തിയ ആ റേഡിയോയ്ക്ക്, ആ റേഡിയോ നിലയങ്ങൾക്ക്, അവിടുത്തെ ആർട്ടിസ്റ്റുകൾക്ക്, അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക്, എല്ലാവർക്കും എൻ്റെ നമോഭാവം.
1: നാടകകൃത്തും പ്രഭാഷകയുമായ സുധാ തമ്പി പങ്കുവച്ച റേഡിയോ സ്മരണകളാണ് ഇതുവരെ കേട്ടത്.

0: ശ്രോതാക്കളെ, ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചന്ദ്രലേഖ എന്ന ചിത്രത്തിൽ ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ബേണി ഇഗ്നീഷ്യസ് ഈണമിട്ട്, എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനമിട്ട.
1: മകരമാസത്തി വേലി കെട്ടി ടപ്പ കല്യാണം.

മേഡ് ഇൻ അമേരിക്ക എന്ന ചിത്രത്തിൽ ദുൽഖർ സൽമാനും വൈക്കം വിജയലക്ഷ്മിയും ജി ശ്രീറാമും സംഗമം പാടിയ ഗാനമാണിനി. വരികളെഴുത്തിയത് ഹരിനാരായണൻ, സംഗീതം നൽകിയത് ഗോപി സുന്ദർ.

ഒരു മരുഭൂമി കഥ എന്ന ചിത്രത്തിനു വേണ്ടി ബിച്ചു തിരുമല എഴുതി എം ജി ശ്രീകുമാർ, ഈണമിട്ട് ഉജ്ജയിനി, റഹ്മാൻ എന്നിവർക്കൊപ്പം പാടിയ ഗാനമാണ് കേട്ടത്. ഇനി പുഷ്പ ടു ദ റൂൾ എന്ന ചിത്രത്തിൽ സിതാര കൃഷ്ണകുമാറും പ്രണവം ശശിയും പാടിയ ഗാനം കേൾക്കാം. സിജു തുറവൂറിന്റെ വരികൾക്ക് ദേവിശ്രീ പ്രസാദിന്റെ സംഗീതം.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി ഒരു മണിക്ക് രഞ്ജിനിയിൽ കേൾക്കാം. ആകാശവാണി ഇപ്പോൾ
1: ഏകതാര. ലളിതഗാന പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഏകതാരയിൽ കെ കെ ശാലിനി പാടിയ ലളിതഗാനങ്ങൾ കേൾക്കാം. രാഗമൊരതുലസാഗരം, അമൃതസാഗരം. ഗാനമെഴുതിയത് പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള, സംഗീതം നൽകിയത് മുരളി സീതാരാം.

അടുത്തതായി എഴുമാവിൽ രവീന്ദ്രനാഥ് ഗാനമെഴുതി ആലപ്പി രംഗനാഥിന്റെ സംഗീതത്തിൽ ഒരു ഗാനം കേൾക്കാം, കറുകതൻ തിരുനിറുകയിൽ കളഭകുങ്കുമമായി.

അവസാനമായി ഈ രാഗവനികയിൽ ഇന്നലെ ഒന്നിച്ച ഇണക്കിളികൾ പിണങ്ങിയില്ല. അഞ്ചൽ ദേവരാജന്റെ വരികൾ, സംഗീതം നൽകിയത് ബെൻ ഇ മോഹൻ.

0: പെരുമ്പുഴ ഗോപാലകൃഷ്ണപിള്ള, ഇഴിമാവിൽ രവീന്ദ്രനാഥ്, അഞ്ചൽ ദേവരാജൻ എന്നിവരുടെ വരികൾക്ക് മുരളി സിത്താര, ആലപ്പി രംഗനാഥ്, ബെൻ ഇ മോഹൻ എന്നിവർ സംഗീതം നൽകി. കെ ശാലിനി പാടിയ ലളിതഗാനങ്ങളാണ് ഏകതാരയിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഏകതാര ലളിതഗാന പരിപാടി സമാപിച്ചു.
1: ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഗോവ സംസ്ഥാന രൂപീകരണ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പനാജിയിലെ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് ഉപരാഷ്ട്രപതി. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. നഗരത്തിൽ നാളെ ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11. സമ്പൂർണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ നാളെ കലാശപ്പോരാട്ടം. കിരീടത്തിനായി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. ഗോവ സംസ്ഥാന രൂപീകരണ ദിനത്തിൽ ജനങ്ങൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമുവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആശംസകൾ നേർന്നു. ഗോവയുടെ സാംസ്കാരിക പൈതൃകത്തെയും ആതിഥ്യമര്യാദയെയും രാഷ്ട്രപതി പ്രശംസിച്ചു. ഗോവയുടെ ഊർജ്ജസ്വലമായ സംസ്കാരം, സമ്പന്നമായ പൈതൃകം, പ്രകൃതിഭംഗി, ജനങ്ങളുടെ സ്നേഹമനോഭാവം എന്നിവയെ പ്രധാനമന്ത്രി തന്റെ സമൂഹമാധ്യമക്കുറിപ്പിൽ അഭിനന്ദിച്ചു. പനാജിയിൽ നടന്ന ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പങ്കെടുത്തു. ചടങ്ങിൽ പ്രശസ്ത കാർട്ടൂണിസ്റ്റ് മാരിയോ മിരാൻഡയുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് ഉപരാഷ്ട്രപതി പുറത്തിറക്കി. വിവിധ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോട്ടയത്ത് എത്തും. ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷിക ആഘോഷ പരിപാടികൾ മാമൻ മാപ്പിള ഹാളിൽ ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 1 മുതൽ നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കണ്ണൂരിൽ രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 134th പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാരെയും സർക്കാർ സംരക്ഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മഹാശുചീകരണ പ്രവർത്തനം തുടക്കം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ ശുചീകരണ തൊഴിലാളികളും ഈ പദ്ധതിയുടെ ജീവനാഡിയാണെന്നും മന്ത്രി പറഞ്ഞു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ പൂർണ്ണമായും അണുവിമുക്തമാക്കി പരിസരം

0: ശുചിയായി സൂക്ഷിക്കുന്നതാണ് പദ്ധതി. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുത വിരുദ്ധമെന്ന് ക്ഷേത്രം അധികൃതർ. അധികാരികളെയോ ഭരണസമിതിയെയോ സമീപിക്കാതെ വസ്തുതാ വിരുദ്ധമായ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചു. അതേസമയം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷയം സർക്കാർ കൂടുതൽ ഗൌരവത്തോടെ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആഭ്യന്തര വകുപ്പുമായി ആലോചിച്ച് അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ പ്രഥമ ഉത്തരവാദിത്തം വനം വകുപ്പിനാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കൊല്ലത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫെൻസിംഗ് മറികടന്നാണ് ആതിരപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. അതിൽ ജീവഹാനി സംഭവിച്ച പുല്ലേർക്കാട്ട് മോഹനന്റെ കുടുംബത്തിന് സർക്കാർ ധനസഹായം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. വന്യമൃഗ ആക്രമണത്തിന് പരിഹാരം കാണാൻ തിങ്കളാഴ്ച ചാലക്കുടിയിൽ ഉന്നതതല യോഗം ചേരുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. കോഴിക്കോട് ആകാശവാണി ദൂരദർശൻ നിലയങ്ങളുടെ പ്രോഗ്രാം മേധാവി KV ശരശ്ചന്ദ്രൻ സർവീസിൽ നിന്ന് വിരമിച്ചു. റേഡിയോ നാടകങ്ങളിലൂടെ ശ്രദ്ധേയനായ ശരശ്ചന്ദ്രൻ ഇന്ത്യൻ സിനിമയുടെ സംഗീത ചരിത്രം അടയാളപ്പെടുത്തിയ ഗാനലോക വീഥികളിൽ എന്ന പരിപാടിയുടെ രചയിതാവുമാണ്. ദേശീയ പുരസ്കാരങ്ങൾക്ക് പുറമെ സംസ്ഥാന സർക്കാരിന്റെ മാധ്യമ പുരസ്കാരം, VT കുമാരൻ അവാർഡ്, ഇടശ്ശേരി അവാർഡ് എന്നിവയും ശരശ്ചന്ദ്രന് ലഭിച്ചിട്ടുണ്ട്. മേരാ യുവഭാരത് സംസ്ഥാന ഡയറക്ടർ M അനിൽകുമാർ ഇന്ന് സർവീസിൽ നിന്ന് വിരമിക്കും. കോട്ടയത്ത് നെഹ്റു യുവകേന്ദ്രയുടെ ജില്ലാ യൂത്ത് കോർഡിനേറ്റർ ആയി 1992 നിയമിതനായ അദ്ദേഹം വിവിധ ജില്ലകളിലും മാഹി, പുതുച്ചേരി എന്നിവിടങ്ങളിലും മേരാ യുവഭാരത് ജില്ലാ മേധാവിയായി സേവനം അനുഷ്ഠിച്ചു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്ന് ഇടിമിന്നലോടു കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം പ്രസ് ക്ലബിന് മുന്നിൽ മരം കടപുഴകി വീണ് കാന്റീനും വാഹനങ്ങൾക്കും നാശനഷ്ടം. ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയും കേരള കോൺഗ്രസ് ജോസഫ് ഡെപ്യൂട്ടി ചെയർമാനുമായിരുന്ന TU കുരുവിള അന്തരിച്ചു. 89 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സംസ്കാരം നാളെ കോതമംഗലത്ത് നടക്കും. 2006 2011 അദ്ദേഹം കോതമംഗലത്ത് നിന്ന് നിയമസഭയിൽ എത്തി. TU കുരുവിളയുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും അനുശോചനം രേഖപ്പെടുത്തി. മുൻ MP മുതിർന്ന കോൺഗ്രസ് നേതാവും KPCC രാഷ്ട്രീയ കാര്യസമിതി അംഗവുമായ KP ധനപാലൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. 2009 ചാലക്കുടിയിൽ നിന്ന് ലോക്സഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. സംസ്കാരം വൈകുന്നേരം പറവൂരിൽ നടക്കും. KP ധനപാലന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചനം രേഖപ്പെടുത്തി. 2026 IPL ക്രിക്കറ്റ് ഫൈനൽ നാളെ. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 നടക്കുന്ന കളിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. വിശദാംശങ്ങളിലേക്ക്.
2: ഇന്നലെ നടന്ന രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസിനെ 7 wicketsന് തകർത്താണ് ഗുജറാത്ത് ടൈറ്റൻസ് കലാശപ്പൂരിന് യോഗ്യത നേടിയത്. കൌമാരതാരം വൈഭവ് സൂര്യവംശിയുടെ റെക്കോർഡ് ബാറ്റിംഗ് മികവിൽ രാജസ്ഥാൻ റോയൽസ് ഉയർത്തിയ 215 runsന്റെ വിജയലക്ഷ്യം ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിന്റെ തകർപ്പൻ സെഞ്ചുറിയുടെ പിൻബലത്തിൽ 18.3 ഓവറിൽ 3 wicket നഷ്ടത്തിൽ ഗുജറാത്ത് അനായാസം മറികടന്നു. 53 പന്തുകൾ നേരിട്ട ഗിൽ 3 6 15 4 104 runs സ്വന്തമാക്കി. ഒന്നാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിയാണ് ബംഗളൂരു ഫൈനലിലെത്തിയത്. 5th സീസൺ കളിക്കുന്ന ഗുജറാത്തിന്റെ 3rd ഫൈനലാണിത്. 2022 ഗുജറാത്ത് കിരീടം ചൂടിയിരുന്നു. നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്റെ തുടർച്ചയായ 2nd ഫൈനലാണിത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്തെ ചലച്ചിത്ര മേഖലയിലെ മുഴുവൻ സംഘടനകളുടെയും യോഗം ചൊവ്വാഴ്ച തിരുവനന്തപുരത്ത് നടക്കും. സാംസ്കാരിക വകുപ്പ് മന്ത്രി PC വിഷ്ണുനാഥിന്റെ നേതൃത്വത്തിലാണ് യോഗം. AMMA സംഘടനയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്വകാര്യ സംഘടനയ്ക്കുള്ളിലെ വിഷയങ്ങളാണെന്നും നിലവിൽ സർക്കാരിന് ഇടപെടുന്നതിന് പരിമിതിയുണ്ടെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. മധ്യവേനൽ അവധി കഴിഞ്ഞ് സംസ്ഥാനത്തെ സ്കൂളുകൾ മറ്റന്നാൾ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിങ്കളാഴ്ച തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദാണ് ഈ വർഷത്തെ പ്രവേശനോത്സവ ഗാനം രചിച്ചത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 440 രൂപ താഴ്ന്ന് 115,160 രൂപയും ഗ്രാമിന് 14,395 രൂപയുമാണ് ഇന്നത്തെ വില. അടുത്ത മാസം 9 കാല

0: കാലാവധി തീരുന്ന സബ് ഇൻസ്പെക്ടർ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 43 പേർക്ക് നിയമനം ലഭ്യമാക്കാൻ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി മന്ത്രി രമേശ് ചെന്നിത്തല. ഉദ്യോഗാർത്ഥികൾ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച സിദ്ധരാമയ്യ പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി ഇന്ന് വൈകുന്നേരം 4 മണിക്ക് കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം വിളിച്ചു. പുതിയ മുഖ്യമന്ത്രിയായി ഡി കെ ശിവകുമാർ വരുമെന്നാണ് സൂചനകൾ. പാർട്ടിയുടെ 136 എംഎൽഎമാരോടും യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എൽ പി ജി സംഭരണശേഷി വർദ്ധിപ്പിക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. കുറഞ്ഞത് 30 ദിവസത്തേക്കുള്ള എൽ പി ജി കരുതൽ ശേഖരം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ക്രൂഡ് ഓയിൽ സംഭരണശേഷി വർദ്ധിപ്പിക്കുവാനും സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അവർ വ്യക്തമാക്കി. ഓൺലൈൻ ട്രേഡിംഗിൽ വൻ ലാഭം വാഗ്ദാനം ചെയ്ത് കൊല്ലം പുത്തൂർ സ്വദേശിയുടെ 1,83,00,000 രൂപ തട്ടിയെടുത്ത കേസിലെ മുഖ്യപ്രതിയെ ഹിമാചൽ പ്രദേശിൽ നിന്ന് പിടികൂടി. ബാബാനഗർ സ്വദേശി സൂര്യകാന്തിനെയാണ് കൊല്ലം റൂറൽ സൈബർ ക്രൈം ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഗോവ സംസ്ഥാന രൂപീകരണ ദിനത്തിൽ ആശംസകൾ നേർന്ന് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പനാജിയിലെ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് ഉപരാഷ്ട്രപതി. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. നഗരത്തിൽ നാളെ ഉച്ച മുതൽ ഗതാഗത നിയന്ത്രണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11. സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ടുള്ള ആരോഗ്യവകുപ്പിന്റെ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റിൽ നാളെ കലാശപ്പോരാട്ടം. കിരീടത്തിനായി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി ഇപ്പോൾ കേൾക്കാം. എന്താണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്? ഡോക്ടർ സെബിൻ സെബാസ്റ്റ്യൻ സംസാരിക്കുന്നു.
2: വൈദ്യശാസ്ത്ര രംഗത്തെ മഹത്തായ കണ്ടുപിടുത്തങ്ങളൊന്നാണ് ആന്റിബയോട്ടിക്കുകൾ. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ കണ്ടുപിടിക്കപ്പെട്ട ആന്റിബയോട്ടിക് എന്ന മരുന്നുകൊണ്ട് എണ്ണമറ്റ ജീവനുകളാണ് നമുക്ക് രക്ഷിക്കാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ആന്റിബയോട്ടിക്സ്? ബാക്ടീരിയ മൂലമുള്ള അണുബാധയെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന കെമിക്കലുകളെയാണ് ആന്റിബയോട്ടിക്സ് എന്ന് പറയുന്നത്. ആന്റിബയോട്ടിക്കുകൾ പ്രവർത്തിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്നുകിൽ ബാക്ടീരിയയെ കൊല്ലുകയോ അല്ലെങ്കിൽ അവയുടെ എണ്ണം ശരീരത്തിൽ പെരുകുന്നത് തടയുകയോ ചെയ്യും. ആന്റിബയോട്ടിക്കിന്റെ ഉപയോഗം വിപ്ലവകരമായ മാറ്റങ്ങളാണ് ചികിത്സാ മേഖലയിൽ കൊണ്ടുവന്നത്. ക്യാൻസർ തെറാപ്പി, അവയവമാറ്റം, ഡയബറ്റിസ്, ആസ്മ, ആർത്രൈറ്റിസ് തുടങ്ങിയ രോഗ സാഹചര്യങ്ങളെല്ലാം ഫലപ്രദമായി ചികിത്സിക്കുന്നതിൽ ആന്റിബയോട്ടിക്സിന്റെ സ്ഥാനം പ്രസക്തമാണ്. എന്നാൽ ഇവയുടെ അമിത ഉപയോഗവും ദുരുപയോഗവും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. എന്താണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്? ആന്റിബയോട്ടിക്കുകൾക്കെതിരെ അണുക്കൾ പ്രതിരോധശേഷി നേടുന്ന സ്ഥിതിവിശേഷമാണിത്. ഇത്തരം സാഹചര്യങ്ങളിൽ ആന്റിബയോട്ടിക് കഴിച്ചാലും അണുക്കൾ നശിക്കാതെ ഇരിക്കുകയും രോഗം കൂടുതൽ വഷളാവാനും രോഗിയുടെ മരണത്തിലേക്കും അത് നയിക്കാം. ബാക്ടീരിയ മാത്രമല്ല, വൈറസും ഫംഗസ് പാരസൈറ്റ്സ് എല്ലാം ഇത്തരത്തിൽ അവർക്കെതിരെ ഉപയോഗിക്കുന്ന മരുന്നുകൾക്കെതിരെ റെസിസ്റ്റൻസ് കാണിക്കുന്നുണ്ട്. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്നാണ് ഇതിനെ പറയുന്നത്. ഒന്നിലധികം ആന്റിബയോട്ടിക്കുകൾക്കെതിരെ അണുക്കൾ പ്രതിരോധശേഷി നേടിയാൽ നാം അതിനെ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന് പറയും. ഒരുവിധം എല്ലാ ആന്റിബയോട്ടിക്കുകൾക്കും എതിരെ ഒരണു പ്രതിരോധശേഷി നേടിയാൽ അതിനെ നാം സൂപ്പർ ബഗ് എന്ന് പറയും. ഇന്ന് വൈദ്യശാസ്ത്ര രംഗത്തെ തലവേദനയാണ് സൂപ്പർ ബഗ് മൂലമുണ്ടാകുന്ന അണുബാധകൾ. ആന്റിബയോട്ടിക്കുകൾ സസൂക്ഷ്മം ഉപയോഗിക്കാതിരിക്കുന്നതിലൂടെ ഡ്രഗ് റെസിസ്റ്റൻസ് എന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരുമെന്ന് ആന്റിബയോട്ടിക്കുകൾക്ക് പിറവി നൽകിയ അലക്സാണ്ടർ ഫ്ലെമിംഗ് 1945 നൊബേൽ സമ്മാന സ്വീകരണ വേളയിൽ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്തൊക്കെ കാരണങ്ങളാണ് ഈ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിലേക്ക് നയിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി രോഗികളുമായി ബന്ധപ്പെട്ട ചില ഘടകങ്ങളുണ്ട്. അതായത് ആന്റിബയോട്ടിക്കുകൾ ഡോക്ടർമാരുടെ നിർദ്ദേശമില്ലാതെ വാങ്ങിക്കഴിക്കുന്ന ഒരു പ്രവണത നമ്മുടെ സമൂഹത്തിലുണ്ട്. ആന്റിബയോട്ടിക്കുകളുടെ അനുചിതമായ ഉപയോഗമാണ് ആന്റിബയോട്ടിക് പ്രതിരോധത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന്. നിശ്ചിത കോഴ്സ് ആന്റിബയോട്ടിക് നിർദ്ദേശിച്ചാലാകട്ടെ, ലക്ഷണങ്ങൾ കുറയും മുമ്പേ മരുന്ന് നിർത്തുന്നവരും ഏറെയാണ്. ഇത് അണുബാധ ശക്തിപ്പെടാനും കൂടുതൽ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിലേക്കും നയിക്കും. വൈറസ് രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക് ഫലപ്രദമല്ല എന്ന് പറഞ്ഞാൽ പോലും അത് മനസ്സിലാകാതെ ഡോക്ടറോട് അങ്ങോട്ട് ആന്റിബയോട്ടിക് രോഗികൾ ചോദിക്കാറുണ്ട്. ഈ പ്രവണതകളെല്ലാം തന്നെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന്റെ തോത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ എല്ലാ കുറ്റവും നമുക്ക് രോഗിയുടെ മേൽ ചുമത്താൻ പറ്റത്തില്ല. അസുഖങ്ങൾക്ക് ആന്റിബയോട്ടിക് ആവശ്യമില്ലാത്ത സാഹചര്യങ്ങളിൽ പോലും അനിശ്ചിതമായി ഡോക്ടർമാർ ജനങ്ങൾക്ക് അവ നിർദ്ദേശിക്കപ്പെടുന്നു എന്ന് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കയിലെ 47 ദശലക്ഷം ആന്റിബയോട്ടിക് കോഴ്സുകളും ഇപ്രകാരം കുറിച്ചതാണെന്നും CDC വ്യക്തമാക്കുന്നു. മറ്റൊരു പ്രശ്നമെന്നുള്ളത് ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സിന്റെ ഉപയോഗമാണ്. ഓരോ അണുവിനും അതിന് സ്പെസിഫിക് ആയിട്ടുള്ള ആന്റിബയോട്ടിക്സ് അവൈലബിൾ ആണെന്ന്, അവ ഉപയോഗിക്കുന്നതിന് പകരം നമ്മൾ അനേകം അണുക്കൾക്കെതിരെ ഉപയോഗിക്കേണ്ട ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സ് ആണ് പലപ്പോഴും ആദ്യമേ നിർദ്ദേശിക്കുന്നത്. ഇവയും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിലേക്ക് നയിക്കുന്ന കാരണങ്ങളിലൊന്നാണ്. മൂന്നാമതായിട്ട് മരുന്നുമായി ബന്ധപ്പെട്ട ചില ഘടകങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ വ്യാജ മരുന്നും നിലവാരം പുലർത്താത്ത സബ്സ്റ്റാൻഡേർഡ് മരുന്നുകളുടെ ഉപയോഗവും ഒരു പ്രശ്നം തന്നെയാണ്. മറ്റൊരു കാരണം, കുറിപ്പടി ഇല്ലാതെ തന്നെ ആന്റിബയോട്ടിക്സ് പോലുള്ള മരുന്നുകൾ മെഡിക്കൽ സ്റ്റോർ വഴി ലഭിക്കും എന്നുള്ളതാണ്. ഇതിനെ ചെറുക്കാൻ നിയമങ്ങൾ ഉണ്ടെങ്കിലും പക്ഷേ അത് പാലിക്കപ്പെടുന്നു എന്ന് ഉറപ്പാക്കാനുള്ള സംവിധാനത്തിന്റെ കുറവ് തന്നെയാണ് ഇതിന് കാരണം. ഇന്ത്യ പോലൊരു രാജ്യത്ത് ഇതിനെ ചെറുക്കാൻ നിയമം കൊണ്ട് മാത്രം സാധിക്കില്ല. എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം തന്നെ വേണം. ഇനി മനുഷ്യർ നേരിട്ട് കഴിക്കുന്നതിലൂടെ മാത്രമല്ല, മൃഗപരിപാലനം, കോഴി വളർത്തൽ, മത്സ്യകൃഷി തുടങ്ങിയവയിലെ അശാസ്ത്രീയമായ ആന്റിബയോട്ടിക് ഉപയോഗവും വിപത്തായി മാറാറുണ്ട്. മൃഗങ്ങളുടെ വളർച്ചയ്ക്കും അണുബാധയെ പ്രതിരോധിക്കാനുമാണ് പ്രധാനമായും ഈ മേഖലയിൽ ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്നത്. ആരോഗ്യമുള്ള മൃഗങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ നൽകുന്ന രീതി പ്രതിരോധ ശേഷിയുള്ള ബാക്ടീരിയകളുടെ ഉത്ഭവത്തിന് കാരണമാകുന്നു. കന്നുകാലികളിൽ നിന്ന് പ്രതിരോധ ശേഷി ആർജിച്ച ബാക്ടീരിയകൾ മനുഷ്യരിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുമെന്ന് പല പഠനങ്ങളിലും കണ്ടെത്തിയിട്ടുണ്ട്. കൂടാതെ കാർഷിക മേഖലയിലെ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം പരിസ്ഥിതിയിലെ സൂക്ഷ്മാണുക്കളെയും ബാധിക്കും. കന്നുകാലികൾക്ക് നൽകുന്ന ആന്റിബയോട്ടിക്കുകളുടെ 90% മലമൂത്ര വിസർജനത്തിലൂടെ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നു. ഇത് അന്തരീക്ഷത്തിലെ സൂക്ഷ്മാണു വ്യവസ്ഥയെ തടസ്സപ്പെടുത്തുന്ന രീതിയിലേക്ക് എത്തുകയും പ്രതിരോധ ശേഷിയും രോഗസാധ്യതയും ഉള്ളതായ സൂക്ഷ്മാണുക്കളുടെ വളർച്ചയ്ക്ക് കാരണമാവുകയും ചെയ്യും. നാം ഈ പറഞ്ഞ എല്ലാ കാരണങ്ങൾ കൊണ്ട് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് നമ്മുടെ സമൂഹത്തിൽ വർദ്ധിക്കുകയാണ്. ഇതിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഈക്കോളായി എന്ന ബാക്ടീരിയ ഇന്ന് മനുഷ്യൻ സാധാരണ ഉപയോഗിക്കുന്ന 80% മരുന്നുകളെ പ്രതിരോധിക്കാനുള്ള കഴിവ് നേടിയിരിക്കുന്നു. ഏറ്റവും ശക്തി കൂടിയ ആന്റിബയോട്ടിക്കുകൾ ഒന്നായ കാർബപ്പനം എതിരെ പോലും 10 മുതൽ 50% വരെ രോഗാണുക്കൾ റെസിസ്റ്റൻസ് നേടിയെന്നുള്ളത് ആശങ്കപ്പെടുത്തുന്നൊരു വസ്തുതയാണ്. ഒരു പുതിയ ക്ലാസ് ആന്റിബയോട്ടിക്സ് കണ്ടുപിടിച്ചിട്ട് വർഷങ്ങളേറെയായി. ഇന്ന് ലഭ്യമായിട്ടുള്ള ഏറ്റവും ശക്തി കൂടിയ ആന്റിബയോട്ടിക്കുകൾ വരെ രോഗാണുക്കൾ പ്രതിരോധം നേടുന്നത് മനുഷ്യരാശിക്കെതിരെയുള്ള കടുത്ത വെല്ലുവിളിയാണ്. ലോകാരോഗ്യ സംഘടനയുടെ പ്രസ്താവന പ്രകാരം നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ 10 ആഗോള പൊതുജനാരോഗ്യ അത്യാഹിതങ്ങളിൽ ഒന്നാണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്. ഓരോ വർഷവും 2.8 ദശലക്ഷത്തിൽ പരം ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് അണുബാധകൾ ഉണ്ടാകുന്നുണ്ടെന്ന് CDC കണക്കിൽ പറയുന്നു. മറ്റൊരു പഠന റിപ്പോർട്ടിൽ പറയുന്നത് 2050 ആകുമ്പോഴേക്കും മരുന്നുകളെ പ്രതിരോധിക്കുന്ന അണുബാധ മൂലം 10 ദശലക്ഷത്തോളം പേർ മരിക്കും എന്നാണ്. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിന്റെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ ആന്റി മൈക്രോബിയൽസിനെ പ്രതിരോധിക്കുന്ന അണുക്കൾ പെരുകുന്ന സാഹചര്യങ്ങളിൽ TB, മലേറിയ, HIV തുടങ്ങിയ രോഗങ്ങൾക്കെതിരെയുള്ള നമ്മുടെ പോരാട്ടം കടുപ്പിക്കുമെന്നുള്ളതാണ്. ആരോഗ്യരംഗത്ത് മാത്രമല്ല, സാമ്പത്തിക, സാമൂഹിക, പരിസ്ഥിതി രംഗത്തും കനത്ത ആഘാതം സൃഷ്ടിക്കുവാൻ ഈ പ്രതിഭാസത്തിന് കഴിയുമെന്ന് ആരോഗ്യ സാമൂഹ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഉൽപാദന നഷ്ടം, വർദ്ധിച്ച ആരോഗ്യ സംരക്ഷണ ചെലവ്, ദാരിദ്ര്യത്തിന്റെ വർദ്ധനവ് എന്നിവ കാരണം ലോക സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് ഇത് വലിയ പ്രഹരമേൽപ്പിക്കും. ഇപ്പോൾ നമ്മൾ എങ്ങനെ ഈ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനെ ചെറുക്കും? ഇതിനുള്ള ലോങ് ടേം സൊല്യൂഷൻ എന്തെന്ന് വെച്ചാൽ പുതിയ ആന്റിബയോട്ടിക് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എന്നാൽ അത് സാമ്പത്തിക ചെലവുള്ളതും ഏറെ ശ്രമകരവുമാണ്. രണ്ടാമത്തെ പോംവഴി എന്നുള്ളത് ആന്റിബയോട്ടിക്സിന് പകരം മറ്റൊരു ചികിത്സാ രീതി വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. ബാക്ടീരിയ നശിപ്പിക്കുന്ന ഒരു തരം വൈറസാണ് ബാക്ടീരിയോഫേജ്. ഇത് ഉപയോഗിച്ചുള്ള ഗവേഷണം ഇന്ന് ലോകത്ത് പല സ്ഥലങ്ങളിലും നടന്നു വരുന്നു. ഇതൊക്കെ ഒരു ദീർഘകാല അടിസ്ഥാനത്തിലുള്ള സൊല്യൂഷൻ ആണെങ്കിലും ഇന്നത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഒരു നയപരമായിട്ടുള്ള ഒരു പോളിസി മേക്കേഴ്സിന്റെ തലത്തിൽ നോക്കിയാൽ ദേശീയ തലത്തിൽ ആക്ഷൻ പ്ലാനുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് അണുബാധകൾക്ക് മേലെയുള്ള നിരീക്ഷണം, അതായത് സർവൈലൻസ് ശക്തിപ്പെടുത്തണം. അണുബാധ പ്രതിരോധവും നിയന്ത്രണവും ഉറപ്പുവരുത്താനുള്ള നയങ്ങളും പദ്ധതികളും ഓരോ ആരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും കൊണ്ടുവരികയും അവ ശക്തമായി നടപ്പാക്കുകയും വേണം. ഗുണമേ

0: മേന്മയുള്ള മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തുകയും ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിന്റെ സ്വാധീനം സംബന്ധിച്ച വിവരങ്ങൾ പൊതുജനമധ്യത്തിൽ ലഭ്യമാക്കുക തുടങ്ങിയവയാണ്. ഒരു ആരോഗ്യ പ്രവർത്തകർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? രോഗി പരിചരണത്തിന് മുൻപ് കൈകളും ഉപകരണങ്ങളും അന്തരീക്ഷവും വൃത്തിയാണെന്ന് ഉറപ്പുവരുത്തണം. ആവശ്യമുള്ളപ്പോൾ മാത്രം ആന്റിബയോട്ടിക് നിർദ്ദേശിക്കുകയും നിലവിലെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുകയും ചെയ്യുക. ആന്റിബയോട്ടിക്സ് എങ്ങനെ എടുക്കണം, എന്താണ് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്, ഇവയുടെ ഉപയോഗം മൂലമുള്ള അപകടാവസ്ഥ എന്തെല്ലാം തുടങ്ങിയ കാര്യങ്ങളെല്ലാം രോഗികളോട് സംസാരിക്കുകയും ബോധവൽക്കരിക്കുകയും ചെയ്യണം. അണുബാധയെ പ്രതിരോധിക്കാൻ വാക്സിനേഷൻ പാലിക്കാനും ശുചിത്വം കാത്തു സൂക്ഷിക്കാനും രോഗികളോട് പറയണം. ഇനി ആനിമൽ ഹസ്ബൻഡറി. വെറ്റിനറിയുടെ മേൽനോട്ടത്തിൽ പ്രകാരം മാത്രമേ മൃഗങ്ങൾക്ക് ആന്റിബയോട്ടിക്കുകൾ നൽകാവൂ. ആരോഗ്യമുള്ള മൃഗങ്ങൾക്ക് വളർച്ച കൂട്ടാനും രോഗങ്ങൾ തടയാനും പുതിയ ആന്റിബയോട്ടിക്കുകൾ നൽകാതിരിക്കുക. മൃഗങ്ങൾക്ക് അതാത് സമയത്ത് വാക്സിനേഷൻ നൽകുകയും ആന്റിബയോട്ടിക്സിന് പകരം നൽകാവുന്ന മരുന്നുകൾ ഉപയോഗിക്കുകയും ചെയ്യുക. ഇനി പൊതുജനങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ പ്രിസ്ക്രൈബ് ചെയ്ത ആന്റിബയോട്ടിക്കുകൾ മാത്രം ഉപയോഗിക്കുക. ആന്റിബയോട്ടിക്കുകൾ ആവശ്യമില്ലെന്ന് ആരോഗ്യ പ്രവർത്തകർ പറഞ്ഞാൽ പിന്നീട് അവ ആവശ്യപ്പെടാതിരിക്കുക. ബാക്കിയെ ആന്റിബയോട്ടിക്കുകൾ മറ്റുള്ളവരുമായി പങ്കുവെക്കാതിരിക്കുക. പൊതുജനങ്ങളുടെ പങ്കാളിത്തോട് മാത്രമേ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസിനെ പിടിച്ചു കെട്ടാൻ സാധിക്കൂ.
1: എന്താണ് ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ്? ഡോക്ടർ സെബിൻ സെബാസ്റ്റ്യൻ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: സമയം 12 മണി കഴിഞ്ഞ് 49 മിനിറ്റും 56 സെക്കൻഡും. ഇനി വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. 5 ദിവസത്തെ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് ബിഹാറിലെത്തി. ഹജ്ജ് ഏകോപന മികവിനുള്ള സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ 2 അവാർഡുകൾ നേടി ഇന്ത്യൻ ഹജ്ജ് മിഷൻ. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരും. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. IPL ക്രിക്കറ്റിൽ നാളെ ഫൈനൽ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ഗോവ സന്ദർശനം തുടരുന്നു. പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തിൽ അദ്ദേഹം പങ്കെടുത്തു. ആഘോഷങ്ങളുടെ ഭാഗമായി പ്രശസ്ത കാർട്ടൂണിസ്റ്റ് മാരിയോ മിറാൻഡയുടെ സ്മരണാർത്ഥം തപാൽ സ്റ്റാമ്പ് ഉപരാഷ്ട്രപതി പുറത്തിറക്കി. വിവിധ ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനവും ചടങ്ങിൽ നിർവഹിച്ചു. തുടർന്ന് ഗോവയിലെ CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യാനോഗ്രഫി സന്ദർശിക്കുന്ന ഉപരാഷ്ട്രപതി ശാസ്ത്രജ്ഞരുമായി സംവദിക്കും. ഗോവ സന്ദർശനം പൂർത്തിയാക്കി ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. വൈകുന്നേരത്തോടെ എത്തുന്ന അദ്ദേഹം കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. നഗരത്തിൽ നാളെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. തുടർന്ന് രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ഉപരാഷ്ട്രപതി കണ്ണൂരും സന്ദർശിക്കും. 5 ദിവസത്തെ ഇന്ത്യാ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് യു മിൻ ഓങ് ഹ്ലൈങ് ബിഹാറിലെ ഗയയിലെത്തി. ചരിത്രപ്രസിദ്ധമായ സുജാത ക്ഷേത്രത്തിലും മഹാബോധി ക്ഷേത്രത്തിലും അദ്ദേഹം ദർശനം നടത്തി. ഗയയിലെ ബുദ്ധമന്ദിരങ്ങളും അദ്ദേഹം സന്ദർശിക്കും. വൈകുന്നേരം ന്യൂഡൽഹിയിലെത്തുന്ന മ്യാൻമാർ പ്രസിഡന്റ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി കൂടിക്കാഴ്ച നടത്തും. മ്യാൻമാർ ഇന്ത്യ ബിസിനസ് ഫോറത്തിൽ നാളെ അദ്ദേഹം പങ്കെടുക്കും. തിങ്കളാഴ്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മ്യാൻമാർ പ്രസിഡന്റിന്റെ കൂടിക്കാഴ്ച. മാതൃ ശിശു ആരോഗ്യം, പോഷകാഹാരം, സാമ്പത്തിക സുരക്ഷ എന്നിവയിൽ രാജ്യം കൈവരിച്ച പുരോഗതി പ്രതിഫലിപ്പിക്കുന്ന ദേശീയ കുടുംബാരോഗ്യ സർവേ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പുറത്തിറക്കി. 2023-24 കാലയളവിൽ 715 ജില്ലകളിലായി 6.79 ലക്ഷം കുടുംബങ്ങളെ ഉൾപ്പെടുത്തി നടത്തിയ സർവേ റിപ്പോർട്ടാണ് പുറത്തിറക്കിയത്. വിശദാംശങ്ങളിലേക്ക്.
2: രാജ്യത്തെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നടക്കുന്ന പ്രസവങ്ങൾ 2019-2021 കാലയളവിൽ 88.6% നിന്ന് 2023-24 90.6% ഉയർന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. ഗർഭിണികളിൽ 95.9%

0: കുട്ടികൾക്കും പ്രസവപൂർവ്വ പരിചരണം ലഭിച്ചു. 12 മുതൽ 23 മാസം വരെ പ്രായമുള്ള കുട്ടികളിലെ വാക്സിനേഷൻ നിരക്ക് 96% ഉയർന്നതായും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. മിഷൻ പരിവാർ വികാസ് ഉൾപ്പെടെയുള്ള ദേശീയ കുടുംബാസൂത്രണ പദ്ധതികളുടെ കാര്യക്ഷമമായ നടത്തിപ്പാണ് നേട്ടങ്ങൾക്ക് കാരണമെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഡിജിറ്റൽ മേഖലയിലെ സ്ത്രീകളുടെ പങ്കാളിത്തത്തിലും സാമ്പത്തിക ശാക്തീകരണത്തിലും തുടർച്ചയായ പുരോഗതി കൈവരിച്ചതായും സർവേ രേഖപ്പെടുത്തുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 134-ാം പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയുമുണ്ടാകും. സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ 2 ലബായത്ത് അവാർഡുകൾ ഇന്ത്യൻ ഹജ്ജ് മിഷന് ലഭിച്ചതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു. ആദ്യമായാണ് രാജ്യത്തിന് ഈ അംഗീകാരം ലഭിക്കുന്നത്. ഹജ്ജ് ഏകോപനത്തിലും ആശയവിനിമയത്തിനുമുള്ള മികവിനാണ് അംഗീകാരം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ LPG സംഭരണ ശേഷി വർദ്ധിപ്പിക്കാൻ പൊതുമേഖലാ എണ്ണ കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം. കുറഞ്ഞത് 30 ദിവസത്തേക്കുള്ള LPG കരുതൽ ശേഖരം ഉറപ്പാക്കണമെന്ന് നിർദ്ദേശം നൽകിയതായി പെട്രോളിയം മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ അറിയിച്ചു. ക്രൂഡ് ഓയിൽ സംഭരണ ശേഷി വർദ്ധിപ്പിക്കാനും സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് അവർ വ്യക്തമാക്കി. ഒഡീഷയിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഇന്നു മുതൽ ആരംഭിക്കും. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നേതൃത്വത്തിൽ 1 മാസം നീളുന്ന നടപടിക്രമങ്ങൾ ജൂൺ 28 വരെ തുടരും. സംസ്ഥാനത്തുടനീളമുള്ള 3,33,00,000 വോട്ടർമാരെയാണ് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കാൻ കർണാടകയിൽ കാവൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ കോൺഗ്രസ് MLA മാരുടെ പ്രത്യേക യോഗം വിളിച്ചു. KPCC അധ്യക്ഷൻ DK ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുമെന്നാണ് സൂചനകൾ. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് യോഗം. 136 കോൺഗ്രസ് MLA മാർക്കും യോഗത്തിൽ പങ്കെടുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗവർണർ തവർചന്ദ് ഗെലോട്ട് ശ്രീ സിദ്ധരാമയ്യയുടെ രാജി സ്വീകരിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: കേരളത്തിൽ സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ജനകീയ മഹാശുചീകരണ യജ്ഞം തുടക്കം ആരംഭിച്ചു. തിരുവനന്തപുരത്ത് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി പരിസരങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കുക, കൊതുകുജന്യ രോഗങ്ങൾ നിയന്ത്രിക്കുക, മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമാക്കുക, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് യജ്ഞത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ജമ്മുകശ്മീരിലെ അന്താരാഷ്ട്ര അതിർത്തിയുടെ 15 കിലോമീറ്റർ പരിധിയിലുള്ള അനധികൃത നിർമ്മാണങ്ങളും പ്രവർത്തനങ്ങളും തടയാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ സ്വാഗതം ചെയ്ത് പ്രദേശവാസികൾ. അർണിയ, ആറസ്പുര, സുചേത്ഗഡ് എന്നിവയുൾപ്പെടെയുള്ള അതിർത്തി പ്രദേശങ്ങളിലെ ആളുകൾ നടപടിക്ക് പിന്തുണ അറിയിച്ചു. സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ സൈനിക സേവനത്തിൽ നിന്ന് ഔദ്യോഗികമായി ഇന്ന് വിരമിച്ചു. ന്യൂഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിലെത്തിയ അദ്ദേഹം ഔപചാരികമായ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷമാണ് വിരമിച്ചത്. യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷം 3 സേനകളുടെയും ഗാർഡ് ഓഫ് ഓണറോടെ വിരമിക്കുന്നത് ഏറെ അഭിമാനകരമാണെന്ന് ശ്രീ ചൌഹാൻ പറഞ്ഞു.
3: It's a matter of great honor for me to suffer and wait with the tri-services guard of honor. I thank the 3 services and headquarter IDS for it. With the conclusion of the guard of honor, I bid farewell to my colleagues in uniform, comrades in arms forever. I laid the wreath at the war memorial for the last time in uniform as a humble tribute to those who laid down their lives in the line of duty.
1: കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇന്ന് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയെന്ന കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന് രാത്രി 7 മണിക്ക് ബ്രിസ്റ്റോളിൽ നടക്കും. ഇന്നത്തെ മത്സരം ജയിച്ചാൽ ഇന്ത്യയ്ക്ക് പരമ്പര സ്വന്തമാക്കാം. IPL ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. ഇന്നലെ നടന്ന 2-ാം ക്വാളിഫയർ മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസിനെ 7 വിക്കറ്റിന് തകർത്താണ് ഗുജറാത്ത് ടൈറ്റൻസ് ഫൈനലിൽ കടന്നത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് ക്ഷേത്രം അധികൃതർ. അധികാരികളെയോ ഭരണസമിതിയെയോ സമീപിക്കാതെ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഇന്നലെ ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചു. അതേസമയം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഷയം സർക്കാർ കൂടുതൽ ഗൌരവത്തോടെ ചർച്ച ചെയ്യുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. ആഭ്യന്തര വകുപ്പുമായി ആലോചിച്ച് അന്വേഷണം നടത്തുമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സ്വർണവില കുറഞ്ഞു. പവന് 440 രൂപ താഴ്ന്ന് 115,160 രൂപയും ഗ്രാമിന് 14,395 രൂപയുമാണ് ഇന്നത്തെ വില.

0: ഫലപ്രഖ്യാപനത്തിന് ശേഷമുള്ള നടപടികൾക്കായി ബോർഡിന്റെ പോർട്ടൽ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനക്ഷമമാകുമെന്ന് CBSE. ഉത്തരക്കടലാസുകളുടെ പരിശോധനയും പുനർമൂല്യനിർണയവും സുതാര്യവും തടസ്സരഹിതവുമായി നടത്തുമെന്നും CBSE അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് CBSE ടെലി കൌൺസിലിംഗ് സേവനങ്ങൾ 1800 11 8004 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലും റിസൾട്ട് CBSE2026@CBSE.in എന്ന ഇമെയിൽ വിലാസത്തിലും ലഭിക്കും. സിംഗപ്പൂരിൽ നടക്കുന്ന ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് ഷാങ്ലി ലാ ഡയലോഗിനിടെ നെതർലാൻഡ്സ് പ്രതിരോധ മന്ത്രിയുമായി പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. ഇന്ത്യയും നെതർലാൻഡ്സും തമ്മിൽ പ്രതിരോധ സഹകരണം വർദ്ധിപ്പിക്കുക, സൈനിക ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക, പ്രതിരോധ വ്യാവസായിക സഹകരണത്തിനുള്ള സാധ്യതകൾ തേടുക തുടങ്ങിയവ ചർച്ച ചെയ്തു. അമേരിക്കയിലുള്ള ഏകദേശം 11,000 ലബനീസ് പൌരന്മാരുടെ നാടുകടത്തൽ നടപടി നീട്ടിവച്ച് ട്രംപ് ഭരണകൂടം. ലബനനിൽ നിന്നുള്ളവർക്ക് 6 മാസത്തേക്ക് കൂടി അമേരിക്കയിൽ താമസിക്കാനും ജോലി ചെയ്യാനും അനുമതി നൽകി. തെക്കൻ ലബനനിൽ ഇസ്രായേൽ സേനയും സായുധ സംഘമായ ഹിസ്ബുള്ളയും തമ്മിൽ ഏറ്റുമുട്ടലുകൾ തുടരുന്ന സാഹചര്യത്തിലാണ് നടപടി. ഇറാനുമായി കരാറിലെത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടാൽ സൈനിക നടപടി പുനരാരംഭിക്കുമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത്. ഇറാനുമായുള്ള സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലും ഏഷ്യ പസഫിക് മേഖലയുമായുള്ള ബന്ധം ശക്തമായി നിലനിൽക്കുന്നുണ്ടെന്നും സിംഗപ്പൂരിൽ നടക്കുന്ന ഷാങ്രി ലാ ഡയലോഗിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134 പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. 5 ദിവസത്തെ സന്ദർശനത്തിനായി മ്യാൻമാർ പ്രസിഡന്റ് ബിഹാറിലെത്തി. ഹജ്ജ് ഏകോപന മികവിനുള്ള സൌദി ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ 2 അവാർഡുകൾ നേടി ഇന്ത്യൻ ഹജ്ജ് മിഷൻ. കേരളത്തിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തുടരും. 10 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന്. IPL ക്രിക്കറ്റിൽ നാളെ ഫൈനൽ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി, സമയം 1 മണി. രഞ്ജിനി പ്രിയ ശ്രോതാക്കൾ കത്തിലൂടെ ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ.

രഞ്ജിനിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് രഞ്ജിനിയിലേക്ക് ആദ്യ കത്ത് അയച്ചിരിക്കുന്നത് തൃക്കുന്നപ്പുഴയിൽ നിന്നും സുന്ദരേശനാണ്. കത്തിങ്ങനെ, സ്നേഹം നിറഞ്ഞ ആകാശവാണിക്ക് വളരെ വളരെ മനോഹരമാകുന്നു പരിപാടികളെല്ലാം. ആകാശവാണിയുടെ അണിയറ ശില്പികൾക്ക് അഭിനന്ദനങ്ങൾ. ഇന്ന് രഞ്ജിനിയിലൂടെ ഒരു ഗാനം കേൾപ്പിച്ചു തരുമല്ലോ? തീർച്ചയായും. യേശുദാസ് അർജുൻ മാസ്റ്റർ ടീമിന്റെ ഗന്ധർവനാദം. പ്രിയ ശ്രോതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ചമ്പൽക്കാട് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ്. ഗാനരചന കൊല്ലം ഗോപി, സംഗീതം എം കെ അർജുൻ. തൃക്കുന്നപ്പുഴയിൽ നിന്നും സുന്ദരേശനാണ് ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രിയ ശ്രോതാവിന് വേണ്ടി ആ ഗാനം കേൾക്കാം.

പ്രിയ രഞ്ജിനിക്ക്, ഞാൻ സ്ഥിരമായി ആകാശവാണിയുടെ ശ്രോതാവാണ്. 30 വർഷമായി ആകാശവാണിയുടെ സംഗീത പരിപാടികൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ ചെങ്ങന്നൂരിലെ ഒരു സംഗീത അധ്യാപകനാണ്. അതുകൊണ്ട് തന്നെ സംഗീതം ഏറെ ഇഷ്ടം. 40 വർഷമായിട്ട് സംഗീതരംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. എനിക്കൊരു പാട്ട് രഞ്ജിനിയിൽ കൂടി കേൾപ്പിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു. പാട്ടിതാണ്, ഒഴിവുകാലം എന്ന ചിത്രത്തിലെ സായന്ത്രം നിഴൽ വീശിയില്ല എന്ന ഗാനം. ആകാശവാണിയുടെ ഗാനമഞ്ജരി പരിപാടിയൊന്നും ഇപ്പോഴില്ല, വിഷമമുണ്ട്. ഏതായാലും ഈ വരുന്ന രഞ്ജിനിയിൽ എന്റെ പാട്ട് ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷയോടെ നിർത്തട്ടെ. വിശ്വസ്തയോടെ, എ കെ ലാൽ, ചെങ്ങന്നൂർ. തീർച്ചയായും പാട്ട് രഞ്ജിനിയിൽ ഉൾപ്പെടുത്തുന്നു. ഒഴിവുകാലം എന്ന ചിത്രത്തിൽ യേശുദാസും എസ് ജാനകിയും പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ രചന കെ ജയകുമാർ, സംഗീതം ജോൺസൺ. ചെങ്ങന്നൂരിൽ നിന്നും എ കെ ലാലാണ് ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കേൾക്കാം ആ ഗാനം.

അടുത്ത കഥ ഏറ്റവും പ്രിയപ്പെട്ട രഞ്ജിനിക്ക്. എനിക്കൊരു ഗാനം വെച്ചു തരുമോ? തകില് കൊട്ടാമ്പുറം എന്ന സിനിമയിലെ സ്വപ്നങ്ങളെ വീണുറങ്ങൂ, മോഹങ്ങളെ ഇനിയുറങ്ങൂ എന്ന് തുടങ്ങുന്ന ഗാനം എനിക്ക് വളരെ ഇഷ്ടമുള്ള ഗാനമാണ്. ഗാനം രഞ്ജിനിയിലൂടെ വച്ചു തരുമല്ലോ. തീർച്ചയായും ഈ ഗാനം കേൾക്കുന്ന എല്ലാവർക്കും, നിലയത്തിലെ എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു. ഗാനം വച്ചു തരും എന്ന പ്രതീക്ഷയോടെ നിർത്തട്ടെ. കത്തെഴുതിയിരിക്കുന്നത് ഇടുക്കി തോപ്രാംകുടിയിൽ നിന്നും മനോഹരനാണ്. ബാലു ഗിരിയാത്തിൻ്റെ വരികൾക്ക് ദർശൻ രാമൻ സംഗീതം നൽകി യേശുദാസ് പാടിയ ഗാനമാണ് ശ്രോതാവ് ചോദിച്ചിരിക്കുന്നത്. ചിത്രം തകില് കൊട്ടാമ്പുറം.

0: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട. കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളി ഏജൻസീസ്.
2: രഞ്ജിനി തുടരുന്നു. അടുത്ത കത്തിലേക്ക് പോകാം. ആലപ്പുഴ ജില്ലയിലെ മുഹമ്മയിൽ നിന്നും ബേബി പാപ്പാളിൽ അയക്കുന്നത്. കാട്ടുപൂക്കൾ എന്ന ചിത്രത്തിലെ ഒ എൻ വി കുറിപ്പിന്റെ രചനയിൽ ദേവരാജൻ സംഗീതം പകർന്ന് യേശുദാസ് പാടിയ മാണിക്യ വീണയുമായൻ മനസ്സിന്റെ താമര പൂവിലുണർന്നവളെ എന്ന് തുടങ്ങുന്ന ഗാനം രഞ്ജിനിയിലൂടെ കേൾക്കണം. ഈ ഗാനം എന്റെ സുഹൃത്ത് ചേർത്തലയിലുള്ള ഹർഷകുമാറിന് വേണ്ടി സമർപ്പിക്കുന്നു. ആലപ്പുഴ മുഹമ്മയിൽ നിന്നും ബേബി പാപ്പാളിൽ അദ്ദേഹത്തിന്റെ സുഹൃത്ത് ചേർത്തലയിലുള്ള ഹർഷകുമാറിന് വേണ്ടി ആവശ്യപ്പെട്ട ഗാനമാണ് രഞ്ജിനിയിൽ ഇനി കേൾക്കുന്നത്. കാട്ടുപൂക്കൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ദേവരാജൻ.

രഞ്ജിനിയിലെ അടുത്ത കത്തിലേക്ക് പോകാം. കാവേരി തീരത്തെ കളമെഴുന്ന മുറ്റത്തെ കല്യാണി തൈമൂലെ എന്ന് തുടങ്ങുന്ന ഈ മനോഹരമായ ഗാനം പ്രോഗ്രാമിലൂടെ കേൾപ്പിക്കുവാൻ അപേക്ഷ. ഈ ഗാനം മലപ്പുറം കീഴാറൂരിൽ നിന്നും ആവശ്യപ്പെടുന്നത് അച്ചുണ്ണി എന്ന ശ്രോതാവാണ്. കേൾപ്പിക്കുമല്ലോ? തീർച്ചയായും കേൾപ്പിക്കും. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് സംഗീതം പകർന്നത് കൈതപ്രം, പാടിയത് ചിത്രയും സംഘവും. ചിത്രം കൈക്കൊടുന്ന നിലാവ്. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് കീഴാറൂരിൽ നിന്നും അച്ചുണ്ണി എന്ന ശ്രോതാവാണ്. കേൾക്കാം ആ ഗാനം.

പാടിയ ഗാനമാണ് ശ്രോതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഗാനരചന കോന്നിയൂർ ഭാസ്, സംഗീതം രവീന്ദ്രൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ആരുഷ് ആർ കമ്മത്താണ്. ഈ കൊച്ചുമിടുക്കന് വേണ്ടി രഞ്ജിനിയിലൂടെ കേൾക്കാം ആ ഗാനം.

രഞ്ജിനിയിൽ അടുത്ത കഥ അയച്ചിരിക്കുന്നത് ഓച്ചിറ ശിവകുമാർ പ്രയാർ വടക്ക് നിന്നുമാണ്. പാഥേയം എന്ന ചിത്രത്തിലെ ചന്ദ്രകാന്തം കൊണ്ട് എന്ന ഗാനം കേൾക്കണമെന്നാണ് ശ്രോതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാഥേയം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം ഗാനരചന കൈതപ്രം, സംഗീതം രവി ബോംബെ. ഓച്ചിറ ശിവകുമാർ പ്രയാർ വടക്ക് നിന്ന് അദ്ദേഹത്തിനു വേണ്ടി രഞ്ജിനിയിലൂടെ ആ ഗാനം കേൾക്കാം.

എത്രയും പ്രിയപ്പെട്ട രഞ്ജിനിക്ക്, ഒരിടവേളയ്ക്ക് ശേഷമാണ് രഞ്ജിനിക്ക് എഴുതുന്നത്. എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്, എല്ലാ പരിപാടിയും ഇഷ്ടമാണ്. നീലേശ്വരം മന്തംപുറത്ത് കാവിലെ കലശ ഉത്സവത്തോടുകൂടി ഞങ്ങളുടെ നാട്ടിലെ കളിയാട്ടുത്സവത്തിന് സമാപനമാകും. പിന്നെ തുലാം പത്തിന് വീണ്ടും ഉത്സവം ആരംഭിക്കും. എനിക്ക് രഞ്ജിനിയിലൂടെ കേൾക്കേണ്ട ഗാനം മയൂഖം എന്ന ചിത്രത്തിലെ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ രചിച്ച് എം ജി ശ്രീകുമാർ പാടിയ ഭഗവതി കാവിൽ വച്ചോ അമ്പലക്കടവിൽ വച്ചോ എന്ന ഗാനമാണ്. കേൾപ്പിച്ചു തരുമെന്ന് വിശ്വസിക്കുന്നു എന്ന് സ്നേഹത്തോടെ ശാന്ത പി വി തീർച്ചയായും ഈ ഗാനം കേൾപ്പിച്ചു തരുന്നു. മയൂഖം എന്ന ചിത്രത്തിലെ ഗാനമാണ്. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം ബോംബെ രവി. ഈ ഗാനം ആലപിച്ചിരിക്കുന്നത് എം ജി ശ്രീകുമാർ. ഈ ഗാനം രഞ്ജിനിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് കാസർഗോഡ് മാവുങ്കലിൽ നിന്നും ശാന്ത പി വി ആണ്. ഗാനത്തിലേക്ക് പോകാം.

രഞ്ജിനിയിലെ അടുത്ത കത്തിങ്ങനെ, എത്ര ദുഃഖം മനസ്സിലുണ്ടെങ്കിലും ഒരാശ്വാസവാക്കുമായി വന്ന് നമ്മെ പാടിത്തഴുകുന്ന രഞ്ജിനിക്കും അവതാരകർക്കും ഞങ്ങളുടെ ആശംസകൾ നേരുന്നു. ഞങ്ങൾ ബിജു സുനിത ബിജു, സ്ഥലം മലയാളപ്പുഴ, കോഴിക്കുന്നം. തേങ്ങമൃദയം എന്ന് തുടങ്ങുന്ന ഗാനം വച്ചുതരണം. ചിത്രം ആട്ടക്കലാശം. ഈ ഗാനം പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് ബഹുമാനപൂർവ്വം സമർപ്പിക്കുന്നു. മലയാളപ്പുഴയിൽ നിന്നും ബിജു, സുനിത ബിജു എന്നിവർ ആവശ്യപ്പെട്ട ഗാനമാണിത്. ആട്ടക്കലാശം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസും സംഘവും പാടിയത്. രചന പൂവച്ചൽ ഖാദർ, സംഗീതം രവീന്ദ്രൻ. കേൾക്കാം ആ ഗാനം.

പ്രിയങ്കരിയായ രഞ്ജിനിക്ക് കെ പി മോഹനൻ പെരുമ്പളം ചേർത്തലിൽ നിന്ന് എഴുതുന്നു. ഇഷ്ടപ്പെടുന്ന ഗാനം ചിത്രം നീയോ ഞാനോ, ഗാനം താമര പൂങ്കാറ്റു പോലെ, പാടിയത് ജയചന്ദ്രൻ, രചന സത്യനന്ദിക്കാട്, സംഗീതം ശ്യാം. നിലയാംഗങ്ങൾക്കും ശ്രോതാക്കൾക്കും സ്നേഹാശംസകൾ നേരുന്നു. കെ പി മോഹനൻ ചേർത്തല.

രഞ്ജിനിയിൽ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് രാധ വയലാർ. സിനിമ എനിക്കും ഒരു ദിവസം, ഗാനം ഗുരുവിനെ തേടി എന്നത്. രാധ വയലാർ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ചിത്രം എനിക്കും ഒരു ദിവസം, പാടിയത് പി വി സുശീലയും വാണി ജയറാമും, ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ശ്യാം.

പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ രഞ്ജിനി ഇവിടെ പൂർണ്ണമാകുന്നു. കത്തുകളയച്ച എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നന്ദിയും ഒപ്പം സ്നേഹവും അറിയിക്കുന്നു. തുടർന്നും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ട് കത്തുകളയക്കുമല്ലോ. ഇന്നത്തെ രഞ്ജിനിയിൽ പ്രിയ ശ്രോതാക്കൾക്കൊപ്പം സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത് ഞാൻ രഞ്ജിനി നായർ.

രഞ്ജിനിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വിലാസം ഒരിക്കൽ കൂടി, രഞ്ജിനി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.

0: The second T20 International in Bristol today, with the visitors aiming to seal the three-match series. The match is scheduled to begin at 7 p.m. Indian Standard Time. India currently lead the series 1-0 after a commanding 38-run victory in the opening match in Chelmsford on Thursday. And in cricket, Gujarat Titans stormed into the final of the IPL 2026 with a commanding 7-wicket victory over Rajasthan Royals in qualifier 2 at New Chandigarh last night. And now, before we end the bulletin, the headlines once again. Indian Army prepared for Operation Sindhu 2.0 if the situation warrants, says Chief of Army Staff General Upendra Dwivedi. Myanmar President U Min Aung Hlaing begins his 5-day India visit with prayers at Mahabodhi Temple in Bodh Gaya, Bihar. Karnataka Congress Legislature Party to meet in Bangalore this afternoon to elect its new leader. At least 7 people killed in separate incidents of thunderstorms, rain and lightning across Bihar. U.S. Defense Secretary Pete Hegseth says Washington is prepared to resume military action against Iran if efforts to reach a deal fail. And in women's cricket, India to take on hosts England in second T20 International of 3-match series in Bristol today. And with that, we end the midday news.
1: Agashavani. ഡോസ്റ്റോവിസ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 33-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, അനന്തപുരം രവി. സംവിധാനം പി എ ബിജു.
2: റഷ്യയിലെ സാർ ഭരണത്തിന്റെ സായാഹ്നകാലങ്ങളിലെ ന്യൂനപക്ഷ സമ്പന്നരും ഭൂരിപക്ഷ ദരിദ്രരും തമ്മിലുള്ള വേദനിപ്പിക്കുന്ന വേർതിരിവുകളാണ് റസ്കോൾനിക്കോവ് എന്ന പഠനം മുടങ്ങിയ, സ്വപ്നങ്ങൾ തകർന്ന നിയമ വിദ്യാർത്ഥിയെ പലിശക്കാരി വൃദ്ധയെ കൊല്ലാൻ പ്രേരിപ്പിച്ചത്. അതേസമയം ആൺപെൺ വേർതിരിവുകളിലെ അന്യായങ്ങൾ സമ്പന്ന ദരിദ്ര വിഭാഗങ്ങളിൽ ഒരുപോലെ നടമാടിയിരുന്നുവെന്നും കുറ്റവും ശിക്ഷയും വരച്ചുകാട്ടുന്നു. കുടിയൻ മർമലഡോവിനു വേണ്ടി രോഗിണി കൂടിയായ ഭാര്യ കാതറിനെയും മകൾ സോണിയെയും സമാനതകളില്ലാത്ത ദുരിതങ്ങൾ കയറുന്നത് ഒരു വശത്ത്. ധനികൻ സുഡ്രിഗൈലോഗിന്റെ വഴിവിട്ട ജീവിതത്തിനും ശാരീരിക പീഡനങ്ങൾക്കും മുന്നിൽ നിസ്സഹായയായി മരണപ്പെട്ട ഭാര്യ മർഫ പെട്രോവിന മറുവശത്തും. ഉണ്ടിട്ട് കുളിക്കുന്നവനെ കണ്ടാൽ കുളിക്കണമെന്ന് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ. ഡോസ്റ്റോവ്സ്കിയുടെ നൂറ്റാണ്ട് പഴക്കമുള്ള റഷ്യൻ ക്ലാസിക്കിലെ വിഷയലമ്പടൻ സുഡ്രിഗൈലോഗ് ഈ ചൊല്ലിന്റെ കുട ചൂടുന്നുണ്ട്, സ്വന്തം ഭാര്യയുടെ മരണത്തെ സാധൂകരിക്കാൻ. സമ്പന്നരിൽ പോലുമുള്ള ആൺകോയ്മയുടെ അടയാളവാക്യങ്ങളാണ് സുഡ്രിഗൈലോഗിലൂടെ ഇതുവരെ ഒഴുകിയതെങ്കിൽ ഭാര്യയുടെ മരണത്തെക്കുറിച്ച് പറഞ്ഞ ശേഷം അയാളുടെ ഭാവം മാറി വരുന്നുവോ? നിക്കോവിനെ പോലെ സുഡ്രിഗൈലോഗും മരണങ്ങൾക്കു ശേഷം പതറുന്നുവോ?
3: അപ്പോൾ നിങ്ങളൊരു ചീട്ടുകളിക്കാരനായിരുന്നു?
4: അതെ, 8 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരു സംഘം ആളുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികൾ. നാട്ടുംപുറത്തുകാരനായ ഞാൻ റഷ്യൻ സമൂഹത്തിലെ ഉന്നതരുമായി ചങ്ങാത്തത്തിലായിരുന്നു. ചൂതാട്ടുകാരനായ ഒരു ഗ്രീക്കുകാരൻ്റെ കടം വീട്ടാൻ കഴിയാതെ ഞാൻ ജയിലിലടയ്ക്കപ്പെട്ടിട്ടുണ്ട്. 70,000 കടം. അപ്പോൾ എൻ്റെ കാമുകി മാർഫ പെട്രോവിന എത്തി വിലപേശി അത് 30,000 രൂപളാക്കി കുറച്ചു. പിന്നെ ഞങ്ങൾ നിയമാനുസൃതം വിവാഹിതരായി. ഒരു നിധി പോലെ അവൾ എന്നെയാണ് കാത്തത്. എന്നേക്കാൾ 5 വയസ്സിന് മൂപ്പുണ്ടവർക്ക്. ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ അവളെ എതിർത്തിരുന്നെങ്കിൽ അവൾ എന്നെ കിടിയിൽപ്പെടുത്തിയത്. എന്നോട് എത്രമാത്രം പ്രേമമുണ്ടായിരുന്നെങ്കിലും അവൾ അത് ചെയ്തേനെ. പൊതുവേ സ്ത്രീകൾ അതിലൊന്നും തെറ്റുകാണാത്തവരാണ് കെണിയൊരുക്കുന്നതിൽ.
3: ആ ഒരു ഭയമില്ല.

0: ഇരുന്നെങ്കിൽ നിങ്ങൾ അവളെ ഉപേക്ഷിക്കുമായിരുന്നു അല്ലേ?
1: ഈ ചോദ്യത്തിന് ഞാൻ എന്താണ് മറുപടി പറയേണ്ടത്? ഞാൻ ഒരിടത്തും പോകാൻ ആഗ്രഹിച്ചില്ല. ഞാൻ മുഷിഞ്ഞിരിക്കുമ്പോൾ ഭാര്യ എന്നെ വിദേശത്ത് പോകാൻ പ്രേരിപ്പിക്കും. ഇട്ടുമൂടാനുള്ള പണമുണ്ടായിരുന്നു ഞങ്ങൾക്ക്. യാത്രയേക്കാൾ വീടാണ് ഭേദമെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഒരുപക്ഷെ ഉത്തരധ്രുവത്തിലേക്ക് യാത്ര പോയേനെ. കാരണം മദ്യപാനം ഞാൻ വെറുക്കുന്നു. വീഞ്ഞ് മാത്രമേ ഇപ്പോൾ കഴിക്കാറുള്ളൂ. എല്ലാ സൗഭാഗ്യങ്ങളും ഭാര്യ നേടിത്തന്നതാണ്.
0: നിങ്ങളുടെ ഭാര്യയുടെ മരണത്തിൽ ഇപ്പോൾ നിങ്ങൾ വല്ലാതെ ദുഃഖിക്കുന്നുണ്ടോ?
1: ശരിക്കും ഞാൻ ദുഃഖിക്കുന്നു. അതിനിടയിൽ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഭൂതപ്രേതാദികളിൽ വിശ്വസിക്കുന്നുണ്ടോ?
0: എന്ത്, പ്രേതങ്ങളോ?
1: അതെ, പ്രേതങ്ങൾ.
0: നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ?
1: ഞാൻ 3 തവണ അവളെ കണ്ടു. ആദ്യം കണ്ടത് അവളുടെ ശവസംസ്കാര ദിവസം. മൃതദേഹം മറവ് ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ. 2 കണ്ടത് ഞാൻ ഇവിടേക്ക് വരുന്നതിന് മുമ്പ്. 3 പ്രാവശ്യം കണ്ടത് 2 മണിക്കൂർ മുമ്പ്.
0: അപ്പോഴെല്ലാം നിങ്ങൾ ഉണർന്നിരിക്കുകയായിരുന്നു.
1: അതെ, ഞാൻ ചിന്തിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. മനുഷ്യർ എപ്പോഴും മരണാനന്തര ജീവിതം നമ്മുടെ സങ്കല്പങ്ങൾക്ക് അതീതമാണെന്ന് കരുതുന്നു. നിർവചിക്കാനാവാത്ത എന്തോ ഒന്ന്. എന്നാൽ അതൊരു കൊച്ചു മുറിയാണെന്ന് സങ്കല്പിച്ചാലോ? ഗ്രാമത്തിലെ കുളിമുറി പോലെ അഴുക്കു പിടിച്ച് എല്ലാ മുക്കിലും മൂലയിലും ചിലന്തികൾ കൂടുകൂട്ടിയ ഒരു മുറി.
0: മരണാനന്തര ജീവിതത്തെപ്പറ്റി ഇതിനേക്കാൾ മെച്ചപ്പെട്ട സങ്കല്പം നിങ്ങൾക്കില്ലേ?
1: ഓർത്തു നോക്കൂ, 1.5 മണിക്കൂർ മുമ്പ് പരിചയപ്പെടും വരെ നമ്മൾ പരസ്പരം ശത്രുക്കളായിരുന്നു. നമുക്കിടയിൽ തീരുമാനിക്കപ്പെട്ടിട്ടില്ലാത്ത ഒരു കാര്യമുണ്ട്. അത് നമ്മൾ മാറ്റിവെച്ചിരിക്കുകയാണ്. എന്നിട്ട് വേദാന്തം പ്രസംഗിക്കുന്നു. നമ്മൾ ഒരേ വർഗത്തിൽപ്പെട്ടവരാണെന്ന് ഞാൻ പറഞ്ഞു.
0: തനി വിഡ്ഢിത്തം! ഇനിയും വെറുതെ വർത്തമാനം പറഞ്ഞ സമയം കളയാതെ, അല്ല, നിങ്ങൾക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞോ? ഞാൻ സ്വല്പം തിരക്കിലാണ്, എനിക്കിനി സമയം കളയാനില്ല, ഉടനെ പുറത്തു പോകണം.
1: ഓ, തീർച്ചയായി, നിങ്ങളുടെ തിരക്ക് എനിക്ക് മനസ്സിലാവും. നിങ്ങളുടെ അനിയത്തി ഡോണിയ മിസ്റ്റർ ലൂഷിനെ വിവാഹം കഴിക്കാൻ പോവുകയാണ് അല്ലേ?
0: എന്റെ അനിയത്തിയെ പറ്റിയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്കൊന്ന് നിർത്താമോ? അവളുടെ പേരിനും മിണ്ടിപ്പോകരുത്.
1: ഞാനിവിടെ വന്നത് അവളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാണ്. പിന്നെങ്ങനെ ഞാൻ അവളുടെ പേര് ഉച്ചരിക്കാതിരിക്കും?
0: എന്നാൽ വേഗം പറയൂ, കാര്യമെന്താണെന്ന്.
1: മിസ്റ്റർ ലൂഷിനെ കുറിച്ച് ഇതിനകം നിങ്ങൾ ഒരു അഭിപ്രായം രൂപീകരിച്ചു കാണുമല്ലോ. അയാൾ എന്റെ ഭാര്യയുടെ ബന്ധുവാണ്. അയാളുമായി 1.5 മണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞാൽ ആളുടെ തനി നിറം മനസ്സിലാവും. ഏയ്, ഡോണിയയ്ക്ക് പറ്റിയ ഭർത്താവല്ല ലൂഷിൻ. സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവിതം ബലി നൽകുന്നവളാണ് ഡോണിയ. അവൾ വിശാല മനസ്കയാണ്.
0: എല്ലാം നിങ്ങൾ നിഷ്കളങ്കമായി പ്രകടിപ്പിക്കുന്നു. ക്ഷമിക്കണം, ധിക്കാരത്തോടെ എന്ന് വേണം പറയാൻ.
1: ഞാൻ സ്വാർത്ഥിയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന് ഇക്കാര്യം ഞാൻ പറയുമായിരുന്നോ? ഞാൻ അത്രയ്ക്ക് വിഡ്ഢിയല്ല.
0: അല്ലാതെ പിന്നെ?
1: ഞാൻ എന്റെ ഭാര്യയുടെ പ്രേമത്തെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിച്ചു. ഞാൻ ആ പ്രേമത്തിന്റെ ഇരയായെന്ന്. എന്നാൽ ഇപ്പോൾ അവളോട് പ്രേമ വികാരമേ ഇല്ലെന്ന് ഞാൻ തുറന്നു പറയട്ടെ? അല്പം പോലുമില്ല. അതെന്നെ അത്ഭുതപ്പെടുത്തുന്നു.
0: അത് നിങ്ങളുടെ കുത്തഴിഞ്ഞ ജീവിതം കൊണ്ട് തോന്നുന്നതാണ്, ദൂഷിച്ച ആലസ ജീവിതം.
1: ശരിയാണ് നിങ്ങൾ പറയുന്നത്, ശരിയാണ്. ഞാൻ അലസനും ദുർനടത്തക്കാരനുമാണ്. എന്നാൽ നിങ്ങളുടെ സഹോദരി അത്രയ്ക്ക് സൽസ്വഭാവിയും നിഷ്കളങ്കയുമായതിനാൽ എനിക്കവളെ ആദരിക്കാതിരിക്കാനാവില്ല. എല്ലാം

0: അസംബന്ധം.
1: എത്ര നാളായി ഈ പുതിയ കാഴ്ചപ്പാട് തുടങ്ങിയിട്ട്?
0: മിനിഞ്ഞാന്ന് മുതൽ, പീറ്റേഴ്സ്ബർഗിൽ കാലുകുത്തിയ മുതൽ. മോസ്കോവിലിരുന്നപ്പോൾ ഡോണിയായ ലൂഷനിൽ നിന്ന് വേർപെടുത്തി സ്വന്തമാക്കണമെന്ന് മാത്രമായിരുന്നു ചിന്ത.
1: സമയമായി, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പുറത്തു പോകണമെന്ന്?
0: ഞാനിനി ഒരു ദൂരയാത്രയ്ക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അതിനുവേണ്ടി ചിലത് ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ കുട്ടികളെ അവരുടെ അടുത്ത ബന്ധുവിൻ്റെ വീട്ടിലാക്കി. അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. എൻ്റെ സാന്നിധ്യം അവർക്കിനി ആവശ്യമായി വരില്ല. ഒരിക്കലും ഞാൻ നല്ലൊരു അച്ഛനായിരുന്നില്ല. ഒരു വർഷം മുമ്പ് എൻ്റെ ഭാര്യ എനിക്ക് സമ്മാനമായി തന്ന തുക മാത്രമേ ഞാൻ കയ്യിലെടുത്തിട്ടുള്ളൂ. എനിക്ക് നിങ്ങളുടെ സഹോദരിയെ കാണണം. ലൂഷനിൽ നിന്ന് ദ്രോഹമല്ലാതെ ഗുണമൊന്നും ഉണ്ടായില്ലെന്ന് പറയണം. ഞാൻ അവളോട് ചെയ്ത എല്ലാ ദ്രോഹത്തിനും മാപ്പ് പറയണം.
1: നിങ്ങൾക്ക് മുഴുത്ത ഭ്രാന്താണ്. ഇനി ഒരു നിമിഷം നിങ്ങൾ ഇവിടെ നിൽക്കരുത്. ഞാൻ ഇറങ്ങുകയാണ്.
0: നിങ്ങൾ അടങ്ങൂ. എനിക്കെല്ലാം അവളോട് ഏറ്റു പറയണം. ലൂഷിനെ വിവാഹം കഴിക്കിയ വഴി അവൾ പണം നേടുക തന്നെയാണല്ലോ ചെയ്യുന്നത്. ദേഷ്യപ്പെടരുത് റെസ്കോൾനിക്കോ. നിങ്ങൾ ശാന്തമായി ബുദ്ധിപൂർവം ആലോചിച്ചു നോക്കൂ.
1: എനിക്ക് ആലോചിക്കാനൊന്നുമില്ല.
0: ഈ ലോകത്തിൽ ഒരു മനുഷ്യൻ തൻ്റെ അയൽക്കാരന് ദ്രോഹം മാത്രമേ ചെയ്യാവൂ എന്നാണോ? ഒരിക്കൽ കൂടി നിങ്ങളുടെ സഹോദരിയെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്.
1: അവൾക്ക് നിങ്ങളെ കാണാൻ ആഗ്രഹമില്ലെന്ന് പറഞ്ഞില്ലേ?
0: ഇല്ലെങ്കിൽ വേണ്ട, തൽക്കാലം ഞാൻ പോകുന്നു. ഇടയ്ക്കൊരു പ്രധാന കാര്യം, നിങ്ങൾ അനിയത്തിയോട് പറയുക, മർഫ പെട്രോവിന, അതായത് എൻ്റെ ഭാര്യ, വിൽപ്പത്രത്തിൽ എഴുതി വച്ചിരുന്നു 3000 രൂബിൾ അവൾക്ക് വേണ്ടി നീക്കി വച്ചിട്ടുണ്ടെന്ന്. സത്യമാണ്, ഡോണിയയ്ക്ക് ഇഷ്ടദാനം എഴുതിയിട്ടുണ്ട്, മരിക്കുന്നതിന് 1 ആഴ്ച മുമ്പ്. എന്റെ സാന്നിധ്യത്തിലാണ് എഴുതി വച്ചത്. ഡോണിയയ്ക്ക് അത് ലഭിക്കും.
1: നിങ്ങൾ സത്യമാണോ പറയുന്നത്?
0: സത്യം. അവളോട് പറയൂ, തൽക്കാലത്തേക്ക് ഞാൻ പോകുന്നു. ഇവിടെ നിന്നും വളരെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്. കാണാം.
1: വേണ്ട.

ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർ നാടകം 33-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, സ്വിഡ്രിഗെയ്ലോഗ്, അനന്തപുരം രവി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ, ഒറ്റയ്ക്ക്. നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സാർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം.

0: സ്ത്രീ എന്ന വനിതാ സാഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. RDX എന്ന ചിത്രത്തിനു വേണ്ടി കപിൽ കപിലൻ പാടിയത്, ഗാനരചന മനു മഞ്ജിത്, സംഗീതം CS സാം CS.

0: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 3:30 കേൾക്കാം. ആകാശവാണി ഇപ്പോൾ കേൾക്കാം. കൂട്ടുകാരി.
1: ഇന്ന് കൂട്ടുകാരിയിൽ കോട്ടയം ജില്ലയിലെ അക്ഷരസ്ത്രീ എന്ന വനിതാ സാഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ കേൾക്കാം. ആദ്യമായി ഒരു കവിത കേൾക്കാം. സുജാത ശ്രീകുമാർ എഴുതി അവതരിപ്പിക്കുന്ന മഴ പറയുന്നത്.

0: ശശിതൻ ഹുങ്കു ഞാനറിയുന്നു, പൊട്ടിക്കരഞ്ഞു തളർന്നുറങ്ങിടുന്നു. ആവില്ല മക്കളെ, ആവില്ല മക്കളെ, എന്നുടെ സങ്കടക്കടൽ തടുക്കാൻ നിനക്കാവില്ല മക്കളെ. പുണ്യജന്മം നേടി പൃഥ്വി തന്നുദരത്തിൽ വന്നു പിറന്നത് പുണ്യമെന്നോർക്ക നീ.
1: രമണിയമ്മ എഴുതി അവതരിപ്പിക്കുന്ന ചെറുകഥ മാനസ.
2: ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തന്നോട് പറ്റിച്ചേർന്ന് കിടന്നുറങ്ങുകയാണ് സജീവൻ. എല്ലാം മറന്ന് ഇങ്ങനെ കിടന്നുറങ്ങാൻ കഴിയുന്നത് ഭാഗ്യം തന്നെ. തനിക്കാണെങ്കിൽ ഓർമ്മകളുടെ ഭണ്ഡാരം തുറന്നു വരാറുള്ളത് ഉറങ്ങേണ്ട സമയത്ത്. സജീവനെ പയ്യെ അടർത്തി മാറ്റി മാനസ കിടക്ക വിട്ടെഴുന്നേറ്റു. വെളിച്ചം കടന്നു വരാനുള്ള പഴുതുകൾ അടച്ച ജാലക വിരികൾ അകറ്റി മാറ്റി ഗ്ലാസിന്റെ ജനൽപ്പാളികളിലൊന്ന് ശബ്ദമുണ്ടാക്കാതെ തുറന്നു. തിക്കിത്തിരക്കി വരുന്ന കടൽക്കാറ്റിന്റെ തലോടൽ, അങ്ങ് ദൂരെ ശാന്തമായ കറുത്ത കടൽ, ഒന്നും വ്യക്തമല്ല. മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വള്ളങ്ങളിൽ മുനിഞ്ഞു കത്തുന്ന പെട്രോമാക്സുകൾ, കുറ്റാക്കുറ്റിരുട്ടിലെ മിന്നാമിന്നിവെട്ടം, നിലാവിൽ കുളിച്ചു നിൽക്കുന്ന കൽമണ്ഡപം, കടലിനെ നോക്കി കണ്ണു ചിന്മുന്ന നക്ഷത്രങ്ങളും. തനിക്ക് ചെയ്തു തീർക്കാൻ ഇനി എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ? മാനസെ ഓർത്തു നോക്കി. മകളുടെ കല്യാണം അവൾ ആഗ്രഹിച്ചതുപോലെ നടന്നു. മകന്റെ പഠിപ്പ് കഴിഞ്ഞു, ജോലിയുമായി. കലഹങ്ങൾ ഇടിവെട്ടിപ്പെയ്യാറുള്ള രാപ്പകലുകൾ മാത്രം സമ്മാനിച്ച കുടുംബജീവിതം പൊരുത്തക്കേടുകളുടെ കൂമ്പാരമായിരുന്നു. ഇടയിലെപ്പോഴോ തന്നിലേക്ക് ഉരുകി ഒലിച്ചിറങ്ങി ജന്മം കൊണ്ട രണ്ട് മക്കൾ, അവരുടെ അച്ഛൻ ആഗ്രഹിച്ചിട്ടില്ലാത്ത ജന്മങ്ങൾ. തിരിച്ചറിവ് വരാൻ തുടങ്ങിയപ്പോൾ മകൾ ചോദിക്കാൻ തുടങ്ങിയിരുന്നു, എന്തിനാണ് ഈ കുരിശിങ്ങനെ ചുമക്കുന്നത്? കളഞ്ഞിട്ട് പൊക്കൂടെ അമ്മയ്ക്ക്. എങ്ങോട്ട് പോകും? വീട്ടുകാരെ ധിക്കരിച്ച് ജാതിയും മതവും നോക്കാതെ എടുത്തു ചാടി പുറപ്പെട്ടതല്ലേ. ആവേശം കെട്ടടങ്ങിയപ്പോൾ, അകലെ നിന്ന് കണ്ട ആളിനെ അടുത്തറിയാൻ തുടങ്ങിയപ്പോൾ ഒന്നിനുമാവാത്ത മരവിപ്പായിരുന്നു. കേട്ടറിഞ്ഞ, ഒടുവിൽ കണ്ടറിഞ്ഞ പരസ്ത്രീ ബന്ധങ്ങൾ സഹിക്കാവുന്നതിൻ്റെ പരമാവധി സഹിച്ചു. ക്ഷമയുടെ പരമകാഷ്ട കടന്നപ്പോൾ കുഞ്ഞുങ്ങളുമായി ഇറങ്ങി. കുട്ടികൾക്ക് അമ്മ മതിയായിരുന്നു. വർഷങ്ങൾക്ക് എന്ത് വേഗമാണ്! കാറ്റിലുലഞ്ഞ് മണ്ണിൽ തുടർന്ന മരച്ചില്ലകൾ പോലെ ഇടയ്ക്കൊക്കെ തളർന്നെങ്കിലും പിന്നെയും പുതുനാമ്പുകളുമായി ആകാശത്തേക്ക് തലയുയർത്തു നിന്ന് വളർന്നു. ഒരു ദിവസമെങ്കിലും അവനവന് വേണ്ടി ഇനിയെങ്കിലും ഒന്ന് ജീവിക്കമ്മേ. എനിക്ക് ജോലിയായി, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, അമ്മയ്ക്ക് പെൻഷനുണ്ട്. എവിടെങ്കിലും യാത്രയൊക്കെ പോയി അടിച്ചു പൊളിച്ച് ജീവിക്കെ. മകൻ അവരുടെ കയ്യും പിടിച്ച് വെറും കൈയോടെ സഹപ്രവർത്തകയുടെ ക്വാർട്ടേഴ്സിൽ അഭയം തേടി കരിപ്പിടിപ്പിച്ച ജീവിതം. അമ്മ ഇനി വേറെ കല്യാണം കഴിക്കുമോ? മകന് സംശയം. അവന്റെ കൂട്ടുകാരന്റെ അമ്മ അങ്ങനെ ചെയ്തു പോലും. വേണ്ടാട്ടോ, ഞങ്ങൾക്ക് ആരുമില്ലാണ്ടാവും. നെഞ്ചിലെരിഞ്ഞുകൊണ്ടിരിക്കുന്ന നോവുകളുടെ നെരുപ്പോടുകൾ, ചവിട്ടി അരയ്ക്കപ്പെട്ട ഓരോ രാത്രിയുടെയും കടം വീട്ടലുകൾ, പകരം വീട്ടാനായി ഒരു രാത്രിയെങ്കിലും ചിന്തിച്ചിട്ടുണ്ട്, ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. നീ ഇനിയും ഉറങ്ങിയില്ലേ? വന്ന് കിടക്ക്, രാവിലെ പോകേണ്ടതല്ലേ. സജീവിന്റെ ഉറക്കച്ചടവുള്ള ശബ്ദം മാനസയെ ചിന്തയിൽ നിന്നുണർത്തി. ജനൽപ്പാളി ചേർത്തടച്ച് കട്ടനും പിടിച്ചിട്ട് വന്ന് അവൾ സജീവനോട് ചേർന്ന് കിടന്നു. സജീവൻ വീണ്ടും ഉറക്കത്തിലേക്കായി. പാവം, തന്നെപ്പോലെ തന്നെ ജീവിതത്തിൽ കുറേ ദൂരം ഓടിത്തളർന്ന മനുഷ്യനാണ്. ഇന്ന് അങ്ങോട്ടുമിങ്ങോട്ടും തണൽമരമാവുന്നു. സ്വന്തമാക്കാൻ കഴിയാത്ത സ്വന്തക്കാരൻ, ബഹളങ്ങളിൽ നിന്നകന്ന് കെട്ടുപാടുകളെല്ലാം അഴിച്ചുവെച്ച് ഒരു രാത്രി നമുക്ക് എവിടെയെങ്കിലും പോയി രാപ്പാർത്താലോ? ഒട്ടും സങ്കോചമില്ലാതെ മാനസ ആവശ്യപ്പെടുകയായിരുന്നു. സജീവന്റെ ഉണ്ടക്കണ്ണുകളിലെ തിളക്കം എന്നേ കേൾക്കാൻ ആഗ്രഹിച്ചത് കേട്ട പോലെ. പോകാം, ഒരു രാത്രിക്കപ്പുറം സജീവന് തിരികെ എത്തേണ്ടതുണ്ട്. പ്രായമായ മാതാപിതാക്കൾ, ക്യാൻസർ രോഗിയായ ഭാര്യ, സ്കൂൾ തലം കഴിയാത്ത രണ്ട് പെൺകുട്ടികൾ, അയാളുടേതായ തിരക്കുകൾ, ചുമതലകൾ, തന്നോടൊപ്പം ചിലവിട്ട നിമിഷങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടാവുമോ എന്തോ. നമുക്ക് പോകണ്ടേ? വേഗം റെഡിയാവ്. രണ്ട് ദിവസത്തെ കോൺഫറൻസിന്ന് പറഞ്ഞാ പോന്നത്. വിളി തുടങ്ങും. ഇനിയും ഇതുപോലെ നമ്മൾ കൂടുമോ? പിന്നെ എന്താ സംശയം? ജീവിതത്തിലെ ലാഭങ്ങളുടെ കണക്കിലേക്ക് ചേർത്ത് വെക്കാൻ പാകത്തിന് ഒരു ദിവസം സമ്മാനിച്ച സജീവൻ റൂം പൊട്ടി ഇറങ്ങും മുമ്പ് നെഞ്ചിൽ ചേർത്തണച്ച് നെറ്റിയിൽ നൽകിയ ചുംബനം മുന്നോട്ട് നടക്കാനുള്ള ഇന്ധനം നിറച്ചു കഴിഞ്ഞു. ഉറക്കം വരാത്ത രാത്രികളിൽ ഉറക്കച്ചടവില്ലാതെ ഓർമ്മിച്ചെടുക്കാൻ ഈ നിമിഷങ്ങൾ. മാനസ കാർ റെയിൽവേ സ്റ്റേഷനടുത്തുള്ള പേൻ പാർക്കിൽ ഇട്ടിട്ടായിരുന്നു സജീവിന്റെ കാറിൽ കയറിയത്. ജയസുധയുടെ മകളുടെ കല്യാണം ഇന്നലെ ഗുരുവായൂർ വെച്ചായിരുന്നു. കല്യാണത്തിന് പോകുന്നുവെന്നാണ് മകനോടും മകളോടും പറഞ്ഞത്. പതിവിലും സന്തോഷത്തിലാണ് അവൾ കാറോടിച്ചത്. ഏറെ കാലങ്ങൾക്ക് ശേഷം അവൾക്ക് ഒരു പാട്ട് പാടാൻ തോന്നി.
1: അടുത്തതായി കേസ് പ്രസന്നകുമാരി എഴുതി അവതരിപ്പിക്കുന്ന കവിത മഴമുകിലിൻ വരവും കാത്ത്.
3: അന്നൊരു വേനലിൽ നിന്നു നീ കരിഞ്ഞപ്പോൾ വന്നു ഞാൻ ജലമേകി, എന്നെയും മറന്നേവം എന്മാറിൽ മയങ്ങിയോ രാമ്പലിൻ പൂമൊട്ടുകൾ, വാടുമെന്നോർത്തില്ല ഞാൻ വറ്റുമോ ജലാശയം. നിൻവേരിറങ്ങി ഉറച്ചു ചില്ലകൾ പടർന്നാർത്തു, നിന്മേനി കുളിർത്തല്ലോ വേനലിൽ ചൂടേൽക്കാതെ. വന്നാരോ വസന്തത്തിൽ എന്നെയും മറന്നു നീ, ഉന്നാരമോടിയല്ലോ പൂമാരനവനോട്. പിന്നൊരു വേനലിൽ എന്മേനി വരണ്ടപ്പോൾ, ഒന്നു മോഹിച്ചു ഞാൻ ഒരിറ്റു ജലത്തിനായി. തളർന്നണഞ്ഞു ഞാൻ തണലിൽ മയങ്ങുവാൻ, തളരും കരങ്ങളിൽ തരുവിൻ ഫലമേന്തുവാൻ. ചൊല്ലിനി വേദാന്തങ്ങൾ ചൊല്ലിനി തത്വങ്ങളും, തെല്ലുപോലും പോക കാലത്തെ ഓർത്തിടാതെ. ചില്ലയിൽ ചിരിച്ചാർക്കും വല്ലഭൻ അണ്ണാർക്കണ്ണൻ, തെല്ലും പിഴകൂടാതെ കല്ലുപോൽ കനിയെറിഞ്ഞു. വീണതൻ നെറുകയിൽ കേണു ഞാൻ മൂകനായി, താണു ഞാൻ കിടക്കുന്നു മഴമുകിലിൻ വരവും കാത്ത്.
1: അടുത്തതായി ആധുനിക യുഗത്തിൽ എഐയും സ്ത്രീകളും, ആനിക്കോരുത് എഴുതി അവതരിപ്പിക്കുന്ന ലേഖനം കേൾക്കാം.
4: ഇന്ന് നാം ജീവിക്കുന്നത് സാങ്കേതിക വിദ്യ അതിവേഗത്തിൽ വളരുന്ന ഒരു കാലഘട്ടത്തിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് AI അഥവാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. കൃത്രിമ ബുദ്ധി മനുഷ്യനെ പോലെ ചിന്തിക്കാനും പഠിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കുന്നു. ഈ സാങ്കേതിക വിദ്യ ഇന്ന് സ്ത്രീകളുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് AI സ്ത്രീകൾക്ക് വലിയ സഹായകമാണ്. മുമ്പ് പല സ്ത്രീകൾക്കും കുടുംബ ചുമതലകൾ കാരണം പഠനം തുടരാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് മൊബൈൽ ഫോണും ഇന്റർനെറ്റും ഉപയോഗിച്ച് വീട്ടിൽ ഇരുന്ന് തന്നെ ഓൺലൈൻ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാനും പുതിയ കോഴ്സുകൾ പഠിക്കാനും കഴിയും. ഉദാഹരണത്തിന് ഡാറ്റ സയൻസ്, മെഷീൻ ലേണിംഗ്.

0: മൈനിങ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, റോബോട്ടിക്സ് തുടങ്ങിയ മേഖലകളിൽ സ്ത്രീകൾ ഇന്ന് മുന്നേറുകയാണ്. ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്കും ഈ അവസരങ്ങൾ വലിയ സഹായകമാണ്. തൊഴിൽ രംഗത്തും AI സ്ത്രീകൾക്ക് പുതിയ വഴികൾ തുറന്നു കൊടുക്കുന്നു. വർക്ക് ഫ്രം ഹോം സൗകര്യം കാരണം സ്ത്രീകൾക്ക് കുടുംബജീവിതവും ജോലിയും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നു. ഓൺലൈൻ ട്യൂഷൻ, കണ്ടന്റ് റൈറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ് തുടങ്ങിയ നിരവധി ജോലികൾ ഇന്ന് വീട്ടിലിരുന്ന് ചെയ്യാൻ കഴിയുന്നു. ഇത് സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനും ആത്മവിശ്വാസത്തിനും സഹായകമാണ്. ആരോഗ്യരംഗത്തും AI വളരെ പ്രാധാന്യമുള്ളതാണ്. എക്സ്റേ, CT സ്കാൻ, MRI തുടങ്ങിയ പരിശോധനകൾ വേഗത്തിൽ വിശകലനം ചെയ്ത് രോഗങ്ങൾ നേരത്തെ കണ്ടെത്താൻ AI സഹായിക്കുന്നു. ഉദാഹരണത്തിന്, ക്യാൻസറിന്റെ ആദ്യഘട്ട ലക്ഷണങ്ങൾ തിരിച്ചറിയാനും ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ കണ്ടെത്താനും ഇത് സഹായിക്കുന്നു. കൂടാതെ സ്മാർട്ട് വാച്ചുകൾ ഉപയോഗിച്ച് ഹൃദയമിടിപ്പ്, രക്തസമ്മർദ്ദം, ഉറക്കത്തിന്റെ ഗുണനിലവാരം തുടങ്ങിയവ നിരന്തരം നിരീക്ഷിക്കാനും സാധിക്കുന്നു. സ്ത്രീകളുടെ സുരക്ഷയ്ക്കായി AI അടിസ്ഥാനമാക്കിയ നിരവധി മൊബൈൽ ആപ്പുകളും ഇന്ന് ലഭ്യമാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ കുടുംബാംഗങ്ങൾക്കും പോലീസിനും ലൊക്കേഷൻ അയക്കാൻ കഴിയുന്ന സംവിധാനം സ്ത്രീകൾക്ക് കൂടുതൽ സുരക്ഷയും ആത്മവിശ്വാസവും നൽകുന്നു. ചെറുകിട സംരംഭങ്ങൾ നടത്തുന്ന സ്ത്രീകൾക്കും AI വലിയ സഹായമാണ്. മാർക്കറ്റിംഗ്, അക്കൗണ്ടിംഗ്, ഓൺലൈൻ വിൽപ്പന തുടങ്ങിയ കാര്യങ്ങളിൽ AI ഉപയോഗിച്ച് എളുപ്പത്തിൽ നടത്താൻ കഴിയും. ഇതിലൂടെ സമയം ലാഭിക്കാനും വരുമാനം വർദ്ധിപ്പിക്കുവാനും കഴിയുന്നു. അതിനാൽ AI ഒരു സാങ്കേതിക വിദ്യ മാത്രമല്ല, സ്ത്രീകളുടെ വളർച്ചയ്ക്കും സ്വാതന്ത്ര്യത്തിനും ശക്തിക്കും സഹായിക്കുന്ന ഒരു നല്ല കൂട്ടുകാരനാണ്. കൂടുതൽ സ്ത്രീകൾ ഈ രംഗത്തേക്ക് കടന്നു വരികയും സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയും വേണം.
1: അംബിക ബാലകൃഷ്ണൻ എഴുതി അവതരിപ്പിക്കുന്ന കവിത സ്നേഹക്കൂട്.

അൽവർദ്ധൻ കുടുസു ബാൽക്കണിച്ചട്ടികളൊരുക്കും പച്ചപ്പിലേക്കൊരു ദിനം. കൊക്കിലൊതുക്കിയ നാരുകളുമായി പറന്നെത്തി രണ്ടിണക്കിളികൾ. കുറഞ്ഞ

0: കുമാരി എൻ കൊട്ടാരം എഴുതി അവതരിപ്പിക്കുന്ന കഥ ഭാഗ്യയുടെ വീട്.
1: ഭാഗ്യയുടെ വിരമിക്കൽ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച എല്ലാവരും എടുത്തു പറഞ്ഞത് അവളുടെ ഭാഗ്യത്തെക്കുറിച്ചാണ്. അവരുടെ അറിവിൽ പെട്ടിടത്തോളം പേരുപോലെ തന്നെ ഭാഗ്യമുള്ളവളാണവൾ. വളരെ ചെറുപ്പത്തിലെ ജോലിയിൽ കയറി. ഭർത്താവ് എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന ഹൃദയ ശസ്ത്രക്രിയ വിദഗ്ധൻ. രണ്ടാൺമക്കൾ, ഒരാൾ അച്ഛനെപ്പോലെ ഡോക്ടർ, മറ്റേയാൾ സൈക്കോളജിസ്റ്റ്. രണ്ടുപേരുടെയും വിവാഹവും കഴിഞ്ഞു. അവളുടെ ജീവിതത്തെ അസൂയയോടെ നോക്കിക്കാണുന്നവരായിരുന്നു സഹപ്രവർത്തകരിൽ ഏറെയും. അവരുടെ സ്നേഹത്തിനും ആശംസകൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഭാഗ്യ പറഞ്ഞു തുടങ്ങി. ഭാഗ്യ എന്ന് എനിക്ക് പേരിട്ടത് അച്ഛനാണ്, പക്ഷേ എനിക്ക് ചേരുന്ന പേര് നിർഭാഗ്യ എന്നാണ്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ, എന്റെ 15-ാം പിറന്നാളിന്റെ അന്നാണ് അച്ഛൻ മരിക്കുന്നത്. അച്ഛൻ പിറന്നാളിന് വാങ്ങിക്കൊണ്ടുവന്ന ഡ്രസ് എനിക്ക് പാകമായിരുന്നില്ല. അത് അന്ന് തന്നെ മാറ്റി വാങ്ങിക്കണമെന്നും പിറ്റേന്ന് അതിട്ട് സ്കൂളിൽ പോകണമെന്നും ഞാൻ വാശി പിടിച്ചതുകൊണ്ടാണ് രാത്രി തന്നെ അച്ഛൻ അത് മാറ്റി വാങ്ങിക്കാനായി ടൗണിലേക്ക് പോയത്. തിരിച്ചു വരുമ്പോൾ കുറെ പേർ സ്കൂട്ടർ തടഞ്ഞു നിർത്തി അച്ഛനെ കൊലപ്പെടുത്തുകയായിരുന്നു. ആള് മാറി ചെയ്ത കൊലപാതകം. ഞാൻ കാരണമാണ്, എന്റെ വാശി കാരണമാണ് അത് സംഭവിച്ചതെന്ന് പറഞ്ഞ് അമ്മ എന്നെ വെറുത്തു. അമ്മയുടെ താലി അറുത്തവൾ എന്ന് മരണം വരെ അമ്മ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഹൃദയാഘാതത്തിന് അമ്മയെ ചികിത്സിച്ച ഡോക്ടറാണ് പിന്നീട് എന്റെ ഭർത്താവായത്. ഹൃദയരോഗികളുടെ കൺകണ്ട ദൈവമാണ് അദ്ദേഹം. പക്ഷേ ഭാര്യയ്ക്കൊരു ഹൃദയമുണ്ടെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. അച്ഛനും അമ്മയും ഇല്ലാത്ത സുന്ദരിയായ പെണ്ണിനോട് ചെറുപ്പത്തിന്റെ ആവേശത്തിൽ തോന്നിയ അടുപ്പം, അത് പ്രണയമൊന്നും ആയിരുന്നില്ല. നമ്മുടെ എന്നൊരു വാക്ക് ഒരിക്കലും ഞാൻ അദ്ദേഹത്തിൽ നിന്നും കേട്ടിട്ടില്ല. എന്റെ ജോലി, എന്റെ നേട്ടങ്ങൾ, എന്റെ സമയം, എന്റെ രോഗികൾ, എന്റെ വീട്, എന്റെ സാധനങ്ങൾ, എന്റെ മക്കൾ, എന്നാൽ എന്റെ ഭാര്യ എന്ന് ഒരിക്കൽ പോലും പറഞ്ഞു കേട്ടിട്ടില്ല. ഒരേ വീട്ടിൽ കഴിയുന്നു എന്നല്ലാതെ സ്നേഹമോ വെറുപ്പോ ദേഷ്യമോ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള വികാര പ്രകടനങ്ങൾ പോലും ഇല്ലാത്ത മടുപ്പിക്കുന്ന ശൂന്യത മാത്രമാണ് ഞങ്ങൾക്കിടയിലുള്ളത്. പക്ഷേ ഒരു ഡോക്ടർ എന്ന നിലയിൽ ഞാൻ അദ്ദേഹത്തെ ഏറെ ബഹുമാനിക്കുന്നു. പരാതിയും പരിഭവവും ഇല്ലാതെ ഇക്കാലം അത്രയും ഞാൻ ജീവിച്ചു. ജീവിച്ചു എന്ന് പറയാൻ കഴിയുമോ? അറിയില്ല. മക്കൾ ഒന്നും അറിയരുതെന്ന് എപ്പോഴും ആഗ്രഹിച്ചു. ഇപ്പോൾ അവർക്ക് അവരുടേതായ ജീവിതമായി. ഭർത്താവുണ്ടായിട്ടും വിധവയെപ്പോലെയും മക്കളുണ്ടായിട്ടും അവരുടെ സ്നേഹം കിട്ടാതെയും വെറുതെ ജീവിക്കേണ്ടി വരുന്ന സ്ത്രീജന്മങ്ങളുണ്ട്. ഉള്ളു തുറന്ന് ചിരിക്കാൻ കഴിയാത്തവർ. സ്വന്തം ദുഃഖങ്ങൾ ആരെയും പറഞ്ഞ് മനസ്സിലാക്കുവാനോ പങ്കുവെക്കുവാനോ കഴിയാത്തവർ. ഇടയ്ക്കൊന്നും മാറി നിൽക്കാൻ ഒരിടമില്ലാത്തവർ. മനസ്സിലെ വിങ്ങലുകളെല്ലാം വലിച്ചുവാരി പുറത്തു കളഞ്ഞിട്ട് എല്ലാം മറന്ന് ഒന്ന് പൊട്ടിച്ചിരിക്കാൻ കൊതിക്കുന്നവർ. അങ്ങനെയുള്ളവർക്ക് വല്ലപ്പോഴും വന്ന് താമസിക്കാനുള്ള ഒരിടം ഉണ്ടാക്കലാണ് ഇനി എന്റെ ലക്ഷ്യം. തുല്യദുഃഖിതർക്ക് സന്തോഷിക്കാൻ ഒരിടത്താവളം. എന്റെ റിട്ടയർമെന്റ് തുക ഞാൻ അതിനായി വിനിയോഗിക്കും. ഞാനതിന് എന്റെ വീട് എന്ന് പേരിടും. എന്റെ വീട്ടിൽ പോകുന്നു എന്ന് പറഞ്ഞ് സ്വന്തമായി ഒരിടമില്ലാത്ത ഏതൊരു സ്ത്രീക്കും അവിടേക്ക് വരാം. ഭാഗ്യ പറഞ്ഞു നിർത്തിയിട്ടും എല്ലാവരും അവളെ തന്നെ നോക്കിയിരുന്നു, കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ, കൈയടിക്കാൻ പോലും മറന്ന്.
0: അവസാനമായി തണൽ തേടുന്നവർ ലഘുനാടകം. കഥാപാത്രങ്ങളും ശബ്ദം നൽകുന്നവരും ലത ടീച്ചർ രമണിയമ്മാൾ, സാഹിറ, സുജാത ശ്രീകുമാർ, പാർവതി, ആനി കോരുത്, ലിസ, കുമാരി എൻ കൊട്ടാരം, നവമി, പ്രസന്നകുമാരി, ഷബ്ന, അംബിക ബി. ഒരു വനിതാ ഹോസ്റ്റലിലെ അന്തേവാസികളാണ് കഥാപാത്രങ്ങൾ.
2: ഇന്നും ചോറിന് രസവും പപ്പടവും. എന്തിനാ ഇത്ര പിശുക്കുന്നേ? അടുത്ത മാസം നമ്മുടെ മെസ്സല്ലേ, അടിപൊളിയാക്കണം കേട്ടോ.
1: മാസാവസാനം ചിലവ് ഡിവൈഡ് ചെയ്യുമ്പോൾ അടിവെക്കാതിരുന്നാൽ മതി.
3: അതൊക്കെ നമ്മുടെ ലത ടീച്ചർ വേണ്ട പോലെ കൈകാര്യം ചെയ്തോളൂ.
4: ടീച്ചർ ലീവായിട്ട് കുറേ ദിവസമായല്ലോ.
2: ടീച്ചറിന്റെ അമ്മ ഹോസ്പിറ്റലിലാണ്. സഹോദരങ്ങൾ ഉണ്ടെങ്കിലും അമ്മയ്ക്ക് വയ്യാതായാൽ ടീച്ചർ തന്നെ നോക്കാൻ ചെല്ലണം.
4: അച്ഛന്റെ മരണശേഷം വീടിന്റെ ഉത്തരവാദിത്തം തലയിലായപ്പോൾ വിവാഹമേ വേണ്ടെന്ന് വെച്ച ആളാ ടീച്ചർ.
3: ചിലരങ്ങനെയാ, കുടുംബത്തിന് വേണ്ടി സ്വന്തം ജീവിതം വരെ ഹോമിക്കും, അവസാനം അവർക്ക് ആരും ഉണ്ടാവില്ല.
2: ടീച്ചറിനെ ഒരു പ്രണയം ഉണ്ടായിരുന്നതാ, ആ ആൾ ഇപ്പോഴും വിവാഹം കഴിച്ചിട്ടില്ല.
3: ആണോ? അതൊക്കെയാണ് യഥാർത്ഥ പ്രണയം. ഇനി അതിനും വേണം ഒരു ഭാഗ്യം.
4: ലിസ, ഈ ആഴ്ച വീട്ടിൽ പോകുന്നില്ലേ?
1: ആഴ്ചാലാഴ്ച വീട്ടിൽ പോകാനൊന്നും എന്നെ കൊണ്ട് വയ്യ.
4: പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. നീ ഈ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. അമ്മായിയമ്മ ഹോം നേഴ്സിനെ ഏൽപ്പിച്ചിട്ട് ഹോസ്റ്റലിൽ വന്ന് നിൽക്കുന്നു.
1: എന്നെ തെറ്റും ശരിയുമൊന്നും നീ പഠിപ്പിക്കണ്ട, ഒരു ഉപദേശി വന്നിരിക്കുന്നു.
3: ഒന്നും എല്ലാം പറയൂ, ആരെങ്കിലും കേൾക്കും.
1: കയറി ചെല്ലാൻ വീടും കൂടും ഒന്നുമില്ലാത്തവളാ എന്നെ കുറ്റപ്പെടുത്താൻ വരുന്നേ. ശമ്പളം കിട്ടുമ്പോൾ വീട്ടിലേക്കെന്നും പറഞ്ഞ് പോണത് അനാഥാരയത്തിലേക്കാ. ആർക്കും അറിയില്ലെന്ന അവളുടെ വിചാരം.
2: നോക്ക്, ആ കുട്ടിയുടെ കാര്യാ ഞാൻ ഇന്നലെ പറഞ്ഞേ. എന്തോ പ്രോജക്റ്റ് ചെയ്യാൻ വന്നതാ അത്രേ. ആള് നല്ല സ്മാർട്ടാ.
1: ഈ കുട്ടിയായാ ഇന്നലെ രാത്രി വാർഡൻ വഴക്ക് പറയുന്ന കേട്ടെ. 10 മണിക്കാ വന്നത്. അതും ആരുടെയോ കൂടെ ബൈക്കിൽ.
3: ഇപ്പോഴത്തെ കാലത്ത് അത് വലിയ ആനക്കരിയൊന്നുമല്ല.
4: ആ കുട്ടി ഇങ്ങോട്ട് വരുന്നുണ്ട്.
5: ഹായ് ആന്റിമാരെ, എപ്പോഴും നിങ്ങൾ ഒരുമിച്ചല്ലേ? 5 പേര് നല്ല കൂട്ടല്ലേ. എവിടെ നിങ്ങളുടെ ലീഡർ ലത ടീച്ചർ?
2: മോൾക്ക് ഞങ്ങളുടെ പേരൊക്കെ അറിയാമോ?
5: എനിക്ക് എല്ലാവരുടെയും പേരറിയാം. ലത ടീച്ചറെ ചോദിച്ചതേ ഉള്ളൂ. ഇതാ വന്നല്ലോ.
2: ഞങ്ങളെന്നാ ടീച്ചറിന്റെ അടുത്തോട്ട് ചെല്ലട്ടെ. എത്ര ദിവസമായി കണ്ടിട്ട്.
5: ശരി ആന്റി, ബൈ, പിന്നെ കാണാം. കാണണേ.
1: അമ്മയ്ക്ക് സുഖായ ടീച്ചറെ? ഹോസ്പിറ്റലിൽ നിന്ന് വന്നോ?
2: എത്ര പ്രാവശ്യം ഞാൻ വിളിച്ചു, ടീച്ചർ ഫോൺ എടുത്തില്ല.
4: ടീച്ചറെ എന്താ വല്ലാതെ?
6: എനിക്കിനി ആഴ്ചയിലാഴ്ച വീട്ടിലേക്ക് പോകണ്ട. എന്റെ അമ്മ പോയി.
2: അയ്യോ, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ.
4: അത്രയ്ക്കും വയ്യാതായിരുന്നോ?
6: തീരെ വയ്യെന്നായപ്പോഴല്ലേ അവർ ആശുപത്രിയിലാക്കി വെച്ച് എന്നെ വിളിച്ച്. വെന്റിലേറ്ററിലായിരുന്നു. ഒരു ദിവസം ഞാൻ വീട്ടിലേക്ക് പോയി. അപ്പോൾ എല്ലാവരും കൂടി അങ്ങ് തീരുമാനിച്ചു ചുമ്മാ വെന്റിലേറ്ററിലിട്ട് ആശുപത്രിക്കാർക്ക് കാശ് കൊടുക്കണ്ടെന്ന്. അമ്മയെ ജീവനോടെ എന്നെ ഒന്ന് കാണിച്ചിട്ടാകാമെന്ന് അവർക്ക് തോന്നിയില്ല.
2: ടീച്ചർ സമാധാനിക്കേ. ടീച്ചറിന് ആവും വിധം അമ്മയെ നന്നായി നോക്കിയതല്ലേ. അമ്മയുടെ അനുഗ്രഹം എന്നും ടീച്ചറിനുണ്ടാവും. കരയാതെ ടീച്ചറെ.
6: എന്റെ ഏക അത്താണിയും പോയി. ഇനി ഞാൻ ആർക്ക് വേണ്ടിയാ ജീവിക്കുന്നേ?
3: അങ്ങനൊന്നും പറയല്ലേ ടീച്ചറെ. ആര് പോയാലും നമുക്ക് ജീവിച്ചല്ലേ പറ്റൂ.
4: ടീച്ചർ ഒന്ന് ഫ്രഷ് ആയിട്ട് പോയി ഭക്ഷണം കഴിച്ചേ.
2: വാ ടീച്ചറെ.
4: ടീച്ചറെ.
6: ആ പാർവതിയോ, വാ.
4: സാഹരി എന്തിയെ ടീച്ചറെ?
6: ബീനാമ്മയുടെ റൂമിലേക്ക് പോയതാ. ബീനാമ്മ അവളുടെ മോനുമായിട്ടാ വന്നിരിക്കുന്നേ.
4: മോനുമായോ? അതെന്തു പറ്റി?
6: ആ മോനെ ഓട്ടിസ്റ്റിക്കായതുകൊണ്ട് ഒരു പ്രത്യേക ശ്രദ്ധയും പരിഗണനയും വേണമല്ലോ. അമ്മ അവനെ കൂടുതൽ സ്നേഹിക്കുന്നതും ലാളിക്കുന്നതും കരുതുന്നതും ഒന്നും നാത്തുവിന് പിടിക്കത്തില്ല. ഇപ്രാവശ്യം ബീനാമ്മ വീട്ടിൽ ചെന്നപ്പോ അവരെന്തൊക്കെയോ പറഞ്ഞത്രേ.
4: ഭർത്താവ് പോയതോടെ വീട്ടിലും സ്ഥാനം ഇല്ലാതായി. കഷ്ടം.
6: ഓ, ആ ദാ സാഹിറ വന്നല്ലോ. ബീനാമ്മ എന്ത് പറയുന്നു?
2: എന്തു പറയാൻ, ആകെ സങ്കടത്തില്ല ടീച്ചറെ.
6: കുട്ടിയുമായി ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ. നമുക്ക് എന്തെങ്കിലും ഒരു വഴി കണ്ടെത്തണം.
2: ഞാൻ ചെല്ലുമ്പോ ശബ്നയും അവിടെയുണ്ട്. അവളാ മോനോട് എത്ര വേഗമാ കൂട്ടായത്. മിടുക്കി കുട്ടിയാ.
6: സർട്ടിഫിക്കറ്റ് കൊടുക്കാനൊക്കെ വരട്ടെ. ആ കുട്ടിയുടെ കയ്യിലിരിപ്പ് എന്താ ഏതാന്നൊക്കെ ആർക്കറിയാം.
4: അതെന്തോ ആയിക്കോട്ടെ. സാഹ്രെ, വീട്ടിൽ പോയിട്ട് നിന്റെ കാര്യങ്ങൾ എന്തായി?
2: ഓ, എന്താവാൻ. ആരും അറിയാതെ അയാളതങ്ങ് ചെയ്തോട്ടെന്നാ ബാപ്പ പറയുന്നത്. ആദ്യത്തേതും അങ്ങനെ ആയിരുന്നല്ലോ. കത്തിലൂടെയല്ലേ മൊഴി ചൊല്ലിയത്?
4: അന്നത്തെ കാലമാണോ ഇന്ന്?
2: കാലം മാറിയാലും കാര്യം ഒന്നു തന്നെയല്ലേ. എന്നെ വേണ്ടെന്ന് പറയുന്ന ആളുടെ ജീവിതത്തിൽ ഞാൻ എന്തിന് ഉടുമ്പിനെ പോലെ കടിച്ചു തൂങ്ങിക്കിടക്കണം?
6: അത് ശരിയാ. നമ്മളെ വേണ്ടാത്തവരെ നമുക്കും വേണ്ട. അല്ല പിന്നെ,
2: ഹോസ്റ്റൽ ജീവിതവും വീട്ടുകാരുടെ ഒറ്റപ്പെടുത്തലും ജോലി സ്ഥലത്തെ അവഹേളനങ്ങളും ആകെ മടുത്തിട്ടാ രണ്ടാമത് ഒരു വേഷം കെട്ടൽ നടത്തിയത്. അയാൾക്ക് മുതിർന്ന 2 മക്കളുണ്ടെന്നറിഞ്ഞിട്ടും. എല്ലാം നിങ്ങൾക്കറിയാലോ.
6: അതൊക്കെ ഞങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ. വീട് എഴുതി കൊടുത്തിട്ടല്ലേ ആദ്യ ഭാര്യയെ അയാൾ മൊഴി ചൊല്ലിയത്.
2: അതെ, ഞാൻ ചെല്ലുമ്പോൾ വട്ടപൂജ്യമായിരുന്നു അയാൾ. ഞാൻ അയാളുടെ കടങ്ങൾ വീട്ടി, മകളുടെ നിക്കാഹ് നടത്തി, വീടും സ്ഥലവും വാങ്ങി.
6: ആ വീട് നിന്റെ പേരിലാണല്ലോ അല്ലേ?
2: രണ്ടുപേരുടെയും കൂടി പേരില.
4: അത് തിരിച്ചെഴുതണ്ടേ?
2: വേണം വേണം, എനിക്ക് ഇനിയെങ്കിലും ഞാനായി ജീവിക്കണം. എത്രയും വേഗം മൊഴി ചൊല്ലുന്നു അത്രയും നല്ലത്. എന്റെ സ്ത്രീത്വത്തെ പോലും ചോദ്യം ചെയ്തു തുടങ്ങിയപ്പോഴാ ഞാൻ ഹോസ്റ്റലിലേക്ക് മാറിയത്.
6: ഇത് നിന്റെ ഉറച്ച തീരുമാനമാണെങ്കിൽ നിന്നോടൊപ്പം ഞങ്ങളും ഉണ്ട്. നല്ലൊരു ജോലി ഉള്ളത് കൊണ്ട് ആരെയും ആശ്രയിക്കാതെ അന്തസായി നിനക്ക് ജീവിക്കാം.
4: തലയുയർത്തിപ്പിടിച്ച് അഭിമാനത്തോടെ. പിന്നെ ടീച്ചറെ, ഞാൻ ഇങ്ങോട്ട് വന്നത് മറ്റൊരു കാര്യം പറയാനാണ്.
6: എന്താ പാർവതി?
4: നവമി ആകെ സങ്കടത്തിലാണ്. ഉറക്കം പോലുമില്ല. പുറമേ ഒന്നും കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ.
6: ബിനുവിനോട് നമ്മൾ സംസാരിച്ചതല്ലേ, അയാളിൽ നിന്ന് ഒരു പ്രതികരണം ഉണ്ടായില്ല അല്ലേ?
2: അയാൾ കാരണമല്ലേ നവീൻ നവമിയായത്, വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോരേണ്ടി വന്നത്.
4: നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുകൂടി സംസാരിച്ചാലോ?
6: നമുക്കൊരു 2 ദിവസം കൂടെ നോക്കാം, എന്നിട്ട് തീരുമാനിക്കാം ഇനി എന്ത് വേണമെന്ന്.
3: ടീച്ചറെ, ഒരു ഗുഡ് ന്യൂസ് ഉണ്ട്. വിനു വിളിച്ചു.
6: വിനു വിളിച്ചോ? എന്ത് പറഞ്ഞു?
3: ഞങ്ങൾ കുറേ സംസാരിച്ചു. എന്നോട് സോറി പറഞ്ഞു. എന്നെ നേരിൽ കാണാമെന്നും പറഞ്ഞു.
6: നന്നായി വരട്ടെ. ഇനിയെങ്കിലും സമാധാനത്തോടെ പോയി കിടന്നുറങ്ങ.
3: ഗുഡ് നൈറ്റ്.
2: അവളുടെ ഒരു സന്തോഷം കണ്ടോ?
6: എന്തായാലും ശബനയുടെ കാര്യം വാർഡന്റെ അടുത്ത് പറയാൻ വരട്ടെ. നമുക്കേ അവളെ പറ്റി ഒരു അന്വേഷണം നടത്തിയാലോ?
1: ടീച്ചറെ, ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ബീനാമ്മ വ്യക്തമായി കേട്ടതല്ലേ രാത്രി 1 മണിക്ക് ആ കൊച്ച് ആരോടോ ഫോണിലൂടെ സംസാരിക്കുന്നത്?
6: എന്ത് സംസാരിച്ചു പറയുന്നേ?
1: ആളത് തന്നെ ഉറപ്പാക്കി 2 ദിവസത്തിനുള്ളിൽ ഞാനത് ചെയ്തിരിക്കും എന്നൊക്കെ. ആ കുട്ടി വല്ല ഭീകരവാദിയോ മറ്റോ ആണോ?
2: ചുമ്മാ വേണ്ടാത്തത് പറയല്ലേ.
4: ആ കുട്ടിയുടെ ശത്രുക്കൾ ആരെങ്കിലും ഈ ഹോസ്റ്റലിൽ ഉണ്ടാവുമോ?
2: എന്തിനാ ഇങ്ങനെ കാട് കയറി ചിന്തിക്കുന്നേ?
6: ഒരു കാര്യം ചെയ്താലോ, നമുക്ക് അവളുടെ മുറി തുറന്നൊന്ന് പരിശോധിച്ചാലോ? ആ അതാ നവമി എത്തി, എപ്പോഴാ കോറം തെളിഞ്ഞത്.
3: നിങ്ങളെന്താ പതിവില്ലാതെ ഗസ്റ്റ് റൂമിന് മുന്നിൽ ശബിനെ കാണാനാ?
6: കാണാൻ അവളിവിടെ ഉണ്ടായിട്ട് വേണ്ടേ? 2 ദിവസമായി ആളെ കാണാനില്ലെന്നേ.
1: നവമി, നീ എവിടെ പോയിട്ട് വരുവാ?
3: ഞാൻ ബിനുവിന്റെ കൂടെ ഒന്ന് പുറത്തു പോയതാ.
1: ടീച്ചറെ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യ, ഞാൻ റൂമിലേക്ക് പോയി എല്ലാം ഒന്ന് പാക്ക് ചെയ്ത് വെക്കട്ടെ.
6: പാക്ക് ചെയ്യുന്നോ? എവിടെ പോവാൻ?
1: ഞാൻ വെക്കേറ്റ് ചെയ്ത് പോകുക. പാർവതി പറഞ്ഞതാ ശരി. ഇനി ഹോസ്റ്റലിലേക്ക് ഞാനില്ല.
4: ഇപ്പോഴെങ്കിലും നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ.
6: ഞാനും താമസിയാതെ ഇവിടുന്ന് വെക്കേറ്റ് ചെയ്യും.
3: ടീച്ചർ എവിടെ പോകുന്നു? സ്ഥലം മാറ്റമായോ?
6: ഇല്ല, ആ ആളെന്നെ വിളിച്ചു.
2: എങ്ങോട്ട്? വീട്ടിലേക്കോ അതോ ജീവിതത്തിലേക്കോ?
6: വീട്ടിലേക്കും ജീവിതത്തിലേക്കും.
4: ആഹാ, കൊള്ളാമല്ലോ, ആശംസകൾ.
6: ഞാൻ ഇനി എനിക്ക് വേണ്ടിയും കൂടി ഒന്ന് ജീവിക്കട്ടെ.
4: എന്തുകൊണ്ട് നന്നായി ടീച്ചറെ, സ്വന്തമെന്ന് പറയാൻ ഒരു തണലാകാൻ ആരെങ്കിലും ഉള്ളത് നല്ലതല്ലേ?
3: അതാ ശമനം വരുന്നല്ലോ.
5: എന്താ ആന്റിമാരെല്ലാരും കൂടി എന്റെ റൂമിന് മുന്നിൽ?
4: ഓ, ഞങ്ങൾ ചുമ്മാ സംസാരിച്ചോണ്ട് നിൽക്കുകയായിരുന്നു.
5: ആണോ? എന്നാ ആന്റിമാരൊന്ന് മാറി നിന്നേ, ഞാൻ മുറി തുറക്കട്ടെ. സാഹിർ ആന്റി, ഒന്ന് മുറിയിലേക്ക് വരൂ.
2: ഞാനോ? എന്തിന്?
5: വരൂ ആന്റി, പേടിക്കണ്ട, ഒരു കാര്യം പറയാനാ.
1: അതാ വാതില് ചാരിയല്ലോ, ഇനിയിപ്പോ സാഹിറയാണോ അതിന്റെ ശത്രു?
3: എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്.
6: സാഹിർ അതാ കരയുന്ന പോലെ. വാ, നമുക്കകത്തോട്ട്. ഇല്ല,
4: എന്താ ശബ്നെ, എന്തിനാ സാഹിറ കരയുന്നേ? നീ എന്താ ചെയ്തേ?
2: സന്തോഷം കൊണ്ടും സങ്കടം കൊണ്ടും ഞാൻ കരഞ്ഞു പോയതാ ടീച്ചറേ. നോക്ക്, എന്നെ കണ്ടുപിടിച്ച് ഈ ആഭരണപ്പെട്ടി തിരിച്ചു തരാൻ വന്നതാ എന്റെ മോള്.
6: ആഭരണപ്പെട്ടിയോ? മോളോ? മനസ്സിലായില്ല.
2: അതെ, എന്റെ ആദ്യ ഭർത്താവ് ഹാഷിമിന്റെ മോളായത്. എന്നെ മൊഴി ചൊല്ലിയപ്പോൾ എന്റെ സ്വർണമൊന്നും തിരിച്ചു തന്നിട്ടില്ലായിരുന്നു. ഞാൻ ചോദിച്ചതുമില്ല. ഹാഷിമിനേക്കാൾ വലുതായിരുന്നില്ല എനിക്ക് സ്വർണം.
5: ഉമ്മ ഉപ്പയോട് പറയുമായിരുന്നു, നമ്മുടേതല്ലാത്തതൊന്നും നമുക്ക് വേണ്ട, അതിന്റെ ഉടമസ്ഥയ്ക്ക് തിരിച്ചു കൊടുത്തേക്കെന്ന്. കൊടുക്കാന്ന് പറഞ്ഞതല്ലാതെ സാധിച്ചില്ല. ഒരാക്സിഡന്റിൽപ്പെട്ട് ഉമ്മ അങ്ങ് പോയി. ഇവിടെ വന്നപ്പോ ഞാൻ അന്വേഷിച്ച് നടന്നയാൾ സാഹിറാന്റിയാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ഈ സ്വർണം എടുത്തോണ്ട് വരാൻ വീട്ടിൽ പോയതായിരുന്നു.
6: എന്റെ മോളെ, നിന്നെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചല്ലോ.
1: സോറി മോളെ, ഞാനും എന്തൊക്കെയോ വിചാരിച്ചു.
5: സാരമില്ല ആന്റിമാരെ, എനിക്ക് എന്റെ ഉമ്മയുടെ ആഗ്രഹം സാധിക്കാൻ കഴിഞ്ഞല്ലോ, അത് മതി. സാഹിറാന്റി, ഞാൻ ആന്റിയെ ഉമ്മ എന്നൊന്ന് വിളിച്ചോട്ടെ.
2: എന്റെ പൊന്നു മോളെ, എനിക്ക് ഇനി മരിച്ചാലും വേണ്ടില്ല.
5: ഉമ്മ,
4: മോളെ കിട്ടിയതിൽ സന്തോഷിക്കുകയല്ലേ സാഹിറ വേണ്ടത്?
2: ഇത് സന്തോഷ കണ്ണീരാ പാർവതി.
5: ഉമ്മ ഇനി എന്ന് സന്തോഷായിട്ടിരിക്കണേ. എന്നാ ഞാൻ പൊക്കോട്ടെ. ആന്റിമാരെ, ടാറ്റാ.
6: പോയിട്ട് വരാമെന്ന് പറ മോളെ.
5: ഓക്കേ, പോയിട്ട് വരാം.
0: കോട്ടയം ജില്ലയിലെ അക്ഷരസ്ത്രീ എന്ന വനിതാ സാഹിത്യ കൂട്ടായ്മയിലെ അംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ പരിപാടികളാണ് കൂട്ടുകാരിയിൽ ഇതുവരെ കേട്ടത്. നിർവഹണം ഐശ്വര്യ, നിർവഹണ സഹായം അജിത അരവിന്ദ്. കൂട്ടുകാരി.

0: മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട. കാരണം പിട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
1: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.
2: സ്പൈസ് സ്പോൺസർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
3: പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: AIR TVM.

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മഴ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഗാനരചന കെ ജയകുമാർ, സംഗീതം രവീന്ദ്രൻ.

ഹരിശങ്കറും ശ്രേയാ ഘോഷാലും പാടിയ ഗാനം ചിത്രം തീവണ്ടി. ഈ ഗാനത്തിൻ്റെ വരികൾ ഹരിനാരായണൻ, ഈണം പകർന്നത് കൈലാസ് മേനോൻ.

റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്ന് അഭയ് ജോധ്പൂർക്കറും മെറിൻ ഗ്രിഗോറിയും പാടിയത്. ചിത്രം ജോമോൻ്റെ സുവിശേഷങ്ങൾ.

0: ആകാശവാണി ഇപ്പോൾ വെള്ളി വെളിച്ചം. ഇന്ന് വെള്ളി വെളിച്ചത്തിൽ വിനോദ് കല്ലറ നടത്തുന്ന വാതിൽപ്പുറാഭിമുഖങ്ങളാണ്.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വെള്ളി വെളിച്ചത്തിന്റെ മറ്റൊരു അധ്യായം ആരംഭിക്കുകയായി. നമ്മോടൊപ്പം ആദ്യ സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
2: എന്റെ പേര് ശ്രീഭദ്ര.
1: എവിടെയാണ് നാട്?
2: തിരുവനന്തപുരം തന്നെ, പട്ടിയൂർക്കാവ്.
1: തൊട്ടടുത്ത് തന്നെയാണ്?
2: ആ തൊട്ടടുത്ത് തന്നെ.
1: ഓടി വരാനുള്ള ദൂരേ ഉള്ളൂ?
2: ആ
1: ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇവിടെ.
2: ആ വരാറുണ്ട്.
1: എങ്ങനെയുണ്ട് ഇവിടുത്തെ വൈബ്?
2: ഇവിടെ അടിപൊളിയാണ്. എന്ത് സിറ്റുവേഷനിലും വന്നിരിക്കാനുള്ള ഒരു ബെസ്റ്റ് പ്ലേസ്.
1: ഒറ്റയ്ക്ക് ഇരുന്ന് ചിരിക്കുകയും ചെയ്യാം, ഒറ്റയ്ക്ക് ഇരുന്ന് കരയുകയും ചെയ്യാം.
2: ആ അതെ,
1: വട്ടാണിയ വട്ടാണിയ നാട്ടുകാർ പറയുകയും ചെയ്യും.
2: അതല്ലേ,
1: ആരൊക്കെ എന്റെ വീട്ടില്?
2: അച്ഛൻ, അമ്മ, അമ്മൂമ്മ, അനിയത്തി.
1: എന്ത് ചെയ്യുന്നവരൊക്കെ?
2: അച്ഛൻ വീട്ടിൽ തന്നെയാണ്, അമ്മ ഫാർമസിസ്റ്റ് ആണ്, അമ്മൂമ്മ ഡാൻസ് ടീച്ചർ, അനിയത്തി 9 പഠിക്കണം.
1: വീട്ടിലാണ് ഏറ്റവും കുസൃതി? അച്ഛനാണോ അമ്മയാണോ ഞാനാണോ അനിയത്തിയാണോ?
2: അനിയത്തിയായി.
1: നമ്മൾ ഭയങ്കര പക്വതയാണോ?
2: പിന്നെ
1: ഉപദേശിക്കും.
2: ആ പിന്നെ കുറെ ഉപദേശിക്കും.
1: അനിയത്തി ഉപദേശിക്കുമോ അതോ
2: ഞാൻ? ഞാൻ അനിയത്തി ഉപദേശിക്കും.
1: ഞാൻ നല്ല കുട്ടിയാണോ?
2: ഏറെക്കുറെ നല്ല കുട്ടിയാണ്, എന്നാലും കുറച്ച് ബാഡൊക്കെ ഉണ്ട്.
1: ഇതൊക്കെ വേണം. പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മള് കുട്ടികൾന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ടോ അല്ലേ?
2: അതെ.
1: എന്ത് ചെയ്യുന്നു നമ്മൾ?
2: ഞാൻ ഇനി +2.
1: ആ പഠനമൊക്കെ കഴിഞ്ഞ് വലിയ ആളാവുമ്പോഴത്തേക്ക് എന്താവണമെന്ന ആഗ്രഹം?
2: ആഗ്രഹം എനിക്ക് IAS ആണ്. അത് അഥവാ പറ്റിയില്ലെങ്കിൽ BSc നഴ്സിംഗ് ട്രൈ ചെയ്യണം.
1: പറ്റും, പറ്റും, ഉറപ്പായിട്ടും പറ്റും. അതിനുള്ള ശ്രമങ്ങളൊക്കെ ഇപ്പോഴേ തുടങ്ങുന്നുണ്ടോ?
2: ആ തുടങ്ങുന്നുണ്ട്.
1: കോച്ചിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറ്റും?
2: പറ്റും.
1: ഇവിടെ വന്നിട്ട് എന്തൊക്കെയാ ചെയ്യാറ്?
2: ഇപ്പൊ മെയിൻ ആയിട്ട് ഒന്ന് റീൽ എടുക്കും, ഫോട്ടോസ്, പിന്നെ ഫ്രണ്ട്സും ആയിട്ട് വരും, അങ്ങനെയൊക്കെ തന്നെ.
1: ഡാൻസ് കളിക്കോ?
2: ഓ കളിക്കും.
1: പഠിച്ചിട്ടുണ്ടോ?
2: പഠിച്ചിട്ടുണ്ട്, അമ്മയും അമ്മൂമ്മയും ടീച്ചേഴ്സ് ആണ്.
1: ഇപ്പൊ ഡാൻസ് കുടുംബമാണോ?
2: ആ ഏറെക്കുറെ.
1: ഇപ്പൊ പുറത്തൊക്കെ പോയി ഡാൻസ് ചെയ്യും? ഉത്സവത്തിനും അതുപോലെ സ്കൂളിലൊക്കെ ഡാൻസ് ഒക്കെ ചെയ്യാറുണ്ടോ?
2: അമ്പലങ്ങളിലും സ്കൂളിലൊക്കെ കളിക്കും.
1: ആ നല്ല കുട്ടി. അപ്പൊ പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
2: പാട്ടുകളോട് ഭയങ്കര ഇഷ്ടമാണ്.
1: ഡാൻസ് കളിക്കുമ്പോ പിന്നെ പാട്ട് ഇഷ്ടപ്പെടൂലേ?
2: ഇല്ലയോ? പിന്നല്ലേ,
1: അതെന്തൊരു ചോദ്യമാണോ? അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിനോട് ഒരു പാട്ട് ചോദിച്ചാൽ ഏത് പാട്ട് പറയും?
2: അമ്പലപ്പുഴ ഉൻകണ്ണനോട്.
1: എന്തുകൊണ്ടാ പാട്ടിനോട് ഇഷ്ടം തോന്നിയേ?
2: ഇങ്ങനെ ഓൾഡ് മെലഡി പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പൊ അതുകൊണ്ട്.
1: ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. നന്ദി.

0: നമ്മളിപ്പം അടുത്ത സുഹൃത്ത് ചേരുകയായി. എന്താ പേര്?
1: ആര്യായും.
0: എന്ത് ചെയ്യുന്നു ആര്യ?
1: ഞാനിപ്പോ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചോണ്ടിരിക്കുന്നു, പഠിച്ചു കഴിഞ്ഞു ജർമ്മനി പോവാൻ വേണ്ടി.
0: എല്ലാവരും ജർമ്മനിയിലോട്ടാണ്
1: ഇപ്പോ പൊതുവെ എല്ലാവരും ജർമ്മൻ ചൂസ് ചെയ്യുന്നുണ്ട്. അവിടെ കുറച്ചുകൂടെ അവൈലബിലിറ്റി എഡ്യൂക്കേഷൻ ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും അങ്ങനെ ചൂസ് ചെയ്യുന്നുണ്ട്.
0: അവസാനം ജർമ്മൻകാർ ചോദിക്കും, ഇത് കേരളമാണോ അതോ ജർമ്മനിയാണോ?
1: അങ്ങനെ അറിയത്തില്ല, പെട്ടെന്നൊന്നും പോവാൻ പറ്റത്തില്ല. ഇത് പാസ്സായാൽ മാറ്റി പോവാൻ പറ്റത്തുള്ളൂ. അങ്ങനെ
0: അത്തൊക്കെ പാസ്സാവുന്നേ,
1: പാസ്സാവണം.
0: പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ പഠിക്കണേ അല്ലേ?
1: അതെ,
0: പറ്റൂല പറ്റൂല, നമ്മളെ തപ്പിക്കാൻ പറ്റൂല. ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടിലെ അച്ഛനും അമ്മയും അനിയനും.
0: എന്ത് ചെയ്യുന്നവരൊക്കെ?
1: അച്ഛൻ മസ്കറ്റിലാണ്, അമ്മ ഇവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, അനിയൻ ഇപ്പൊ 10th കഴിഞ്ഞു, ഇനി പ്ലസ് വണ്ണിലുള്ളൂ.
0: ഇപ്പൊ ജർമ്മൻ ഭാഷ പഠിക്കുന്ന ഒരാളോട് ഒരു ജർമ്മൻ വാക്ക് പറയാൻ പറഞ്ഞാൽ പറയാൻ പറ്റുമോ? ഞാൻ അവിടെ പോയി നോക്കി, ആരെയും കണ്ടില്ല. അതാണ് എനിക്ക് അതിന്റെ അർത്ഥം മനസ്സിലായി. ഞാൻ അവിടെ ചെന്ന് നോക്കി, ആരെയും കണ്ടില്ല. എങ്ങനെയുണ്ട്?
1: അത് പറഞ്ഞ ഡയലോഗ് എന്നല്ലേ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത്.
0: അപ്പം എനിക്ക് ജർമ്മൻ അറിഞ്ഞൂടാ എന്നാണ് പറഞ്ഞു പറഞ്ഞത്.
1: അതെ അതെ, അറിയത്തില്ല. അങ്ങനെ എല്ലാവർക്കും അറിയുന്ന ലാംഗ്വേജ് അല്ലല്ലോ, പഠിച്ചാൽ മാത്രം അറിയുന്ന ലാംഗ്വേജ് അല്ല. ഇംഗ്ലീഷ് പോലെ ഇങ്ങനെ തട്ടിക്കൂട്ടി പറയാനൊന്നും പറ്റത്തില്ലല്ലോ.
0: എന്നാ പിന്നെ ഞാൻ സൊല്ലിട്ടു, എന്തൊക്കെയാ ഹോബീസ് ഒക്കെ?
1: ഡാൻസിങ്.
0: ഡാൻസ് ചെയ്യും?
1: ആ, ഡാൻസറാണ്.
0: പഠിച്ചിട്ടുണ്ട്?
1: ആ, പഠിച്ചിട്ടുണ്ട്. 3 വയസ്സ് മുതൽ പഠിക്കുന്നുണ്ട്.
0: അമ്പട വയ്യ, എന്ത് ഡാൻസാ?
1: എല്ലാം കളിക്കും, ഭരതനാട്യം, കുച്ചിപ്പൊടി, മോഹിനിയാട്ടം, അങ്ങനെ കളിക്കും. സിനിമാറ്റിക്കും കളിപ്പിക്കുന്നുണ്ട്.
0: അമ്പട വീണ്ടും പഠിക്കും. അപ്പൊ ജർമ്മൻ പഠിക്കുന്നതിന് മുമ്പ് എന്താ പഠിച്ചിരുന്നത്?
1: പ്ലസ് ടു കഴിഞ്ഞ് ജർമ്മൻ പഠിക്കാൻ പോയി.
0: ഓക്കെ. എത്തരത്തിലുള്ള പാട്ടുകളൊക്കെ കേൾക്കാൻ ഏറെ ഇഷ്ടം?
1: പാട്ട്, മലയാളം പാട്ട് തന്നെയാണ് ഇഷ്ടം.
0: എന്നിട്ടാണ് നമ്മൾ ചോദിച്ചപ്പോ തമിഴേ വരുന്നുള്ളൂ.
1: തമിഴ് പെട്ടെന്ന്, നമ്മൾ റീൽസ് ഒക്കെ ചെയ്യുന്നുണ്ട്, അപ്പൊ തമിഴ് വീഡിയോസിലാണ് റീൽസ് ചെയ്യുന്നത്. അപ്പൊ പെട്ടെന്ന് ആ പാട്ടുകൾ ഓർമ്മ വരുന്നോളൂ. അങ്ങനെ
0: കൊച്ചിയിലുള്ള ആള് ഈ കൂട്ടുകാരൊക്കെ ആയിട്ട് എങ്ങനെ പരിചയം?
1: ഇത് കൂട്ടുകാരല്ലേ, ഇതെന്റെ മാമിയുടെ മക്കളാണ് രണ്ടുപേരും.
0: അത് ശരി, കുടുംബത്തോടെ പോകുന്നതാണ്.
1: വെക്കേഷൻ ആയതുകൊണ്ട് അവരുടെ വീട്ടിലുണ്ട്, അപ്പൊ അങ്ങനെ ഒത്ത് വന്നതാണ്.
0: കൊച്ചിയില് അവിടെ വന്നിട്ട് എന്തൊക്കെയാ കാണാനുള്ളേ?
1: കൊച്ചിയില് കൊറേ സ്ഥലങ്ങളുണ്ട് കാണാൻ. ഫോർട്ട് കൊച്ചി, മറൈൻ ഡ്രൈവ്, അങ്ങനെ കൊറേ സ്ഥലങ്ങളുണ്ട്.
0: ഇപ്പൊ പാട്ടുകൾ കേൾക്കുന്ന ആളാന്ന് പറഞ്ഞു, നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ഒരു പാട്ട് ചോദിച്ചാൽ ഏത് പാട്ട് പറയും?
1: ശ്രീരാഗമോ.
0: പാടുന്ന ആളാണോ?
1: ചെറുതായിട്ട്.
0: ചെറുതായിട്ട് നമുക്ക് പാടി വെച്ചാലോ?
1: വേണ്ട വേണ്ട, പാട്ട് വേണ്ട, പാടാൻ അങ്ങനെ കോൺഫിഡൻസ് ഇല്ല. ഡാൻസ് ആണെങ്കിൽ ഞാൻ ചെയ്തേനെ, പാട്ടായിരുന്നു കോൺഫിഡൻസ് ഇല്ല.
0: അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ.
1: അയ്യോ, സത്യമായിട്ടും കോൺഫിഡൻസ് ഇല്ല.
0: എന്നാ പിന്നെ നമുക്ക് ഒരു ഡാൻസ് കളിച്ചാലോ?
1: ഡാൻസ് കളിക്കാം,
0: റെഡി
1: ആക്കൂടാ. അതുകൊണ്ട് കളിക്കാന്ന് പറഞ്ഞേ.
0: റെഡി ആയിക്കേ,
1: പാട്ട് വേണ്ട.
0: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.

0: നമ്മോടൊപ്പം അടുത്ത സുഹൃത്ത് ചേരുകയാണ്. എന്താണ് പേര്?
1: എന്റെ പേര് മരിയ.
0: എന്ത് ചെയ്യുന്നു?
1: ഞാൻ ബിഎസ് നഴ്സിംഗ് കഴിഞ്ഞ് നിൽക്കുന്നു.
0: എവിടെ നാട്?
1: എന്റെ നാട് തൃശ്ശൂർ.
0: ആരൊക്കെയുണ്ട് വീട്ടില്?
1: അപ്പനമ്മ ചേട്ടൻ.
0: എന്ത് ചെയ്യുന്നു അവരൊക്കെ?
1: അപ്പനും അമ്മയും ചേട്ടനും അബ്രോഡ് സെറ്റിൽഡ് ആണ്.
0: നമ്മളും അബ്രോഡ് പോകാനാണോ ആഗ്രഹിക്കുന്നത്?
1: അതെ, ഞാൻ നാട്ടിലെ നഴ്സിംഗ് എടുത്ത് അബ്രോഡ് പോകാൻ തന്നെയാ ട്രൈ ചെയ്യുന്നത്.
0: ഇവിടുത്തെ ജോലി നമുക്ക് വേണ്ട.
1: അല്ല, എനിക്ക് അവിടെ പോയി മാസ്റ്റേഴ്സ് എടുക്കണം, പഠിക്കണം.
0: ഓക്കെ, നല്ല ചിന്ത.
1: താങ്ക് യു.
0: പൂരങ്ങളുടെ നാട്ടിൽ നിന്ന് തലസ്ഥാന നഗരിയിലേക്ക് എത്തി.
1: അതെ അതെ, ഞാൻ അവിടെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്.
0: മുമ്പ് വന്നിട്ടുണ്ടോ ഇവിടെ?
1: ഇവിടെ എന്റെ ആന്റിയുടെ വീടുണ്ട്, പക്ഷെ ഇത് ജസ്റ്റ് ഫോർ വിസിറ്റ്.
0: എങ്ങനെയുണ്ട് തൃശ്ശൂരും ഇവിടെയും തമ്മിലുള്ള മാറ്റം?
1: ഇവിടെ ഞാനിപ്പോ വൺ ഡേ ആയിട്ടുള്ളൂ എത്തിയിട്ട്. മാറ്റം പറഞ്ഞ ഫുഡ് കൾച്ചർ എനിക്ക് എന്റെ നാട്ടിൽ തന്നെയാണ് കുറച്ചും കൂടി ഇഷ്ടം, പക്ഷെ കുറച്ചുകൂടി കാഴ്ചകൾ കാണാൻ തൃശ്ശൂർ കമ്പയർ ചെയ്യുമ്പോൾ അറിഞ്ഞൂടെ. ഫോർ മൈ ഒപ്പീനിയൻ എനിക്ക് കുറച്ചുകൂടി ഇന്റീരിയർ അങ്ങനത്തെ ട്രഡീഷണൽ ഐറ്റംസ് ഞാൻ ഇവിടെ വിസിറ്റ് ചെയ്തു.
0: ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ?
1: എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടം പുട്ടാണ്.

0: പുട്ടും പയറും പപ്പടവും.
1: പുട്ടും ചായയും.
0: പുട്ടും ചായയും, നല്ല കോമ്പിനേഷൻ.
1: താങ്ക് യു.
0: പാചകം ചെയ്യോ?
1: അത്യാവശ്യം ചെയ്യും. ചിക്കൻ കറിയാണ് ഏറ്റവും നന്നായി ഉണ്ടാക്കാം.
0: നമ്മൾ എളുപ്പത്തിൽ ഉണ്ടാക്കാമല്ലോ.
1: അങ്ങനെയും പറയാം.
0: എന്നിട്ട് ഉണ്ടാക്കി കൊടുത്ത് വീട്ടുകാരെ കൈമാ കൊള്ളാം എന്ന് പറഞ്ഞ ഏതാ?
1: ചിക്കൻ കറി തന്നെയാ.
0: ചിക്കനും അതിന്റെ കോമ്പിനേഷൻ എന്താ?
1: ഞങ്ങള് ചോറും ചിക്കനും ആണ് കഴിക്കാം. പുട്ടും ചിക്കനും കഴിക്കും.
0: എന്തായാലും പുട്ട് വിട്ടൊരു കളിയില്ല.
1: ഇല്ല ഇല്ല, പുട്ട് വിട്ട് കളിയില്ല. അങ്ങനെയും വിളിക്കാറുണ്ട് എന്നെ.
0: എന്തൊക്കെയാ ഹോബീസ്? ഒക്കെ
1: പാട്ട് കേൾക്കാൻ ഇഷ്ടം, പാട്ട് പാടാൻ ഇഷ്ടം, ഡാൻസ് ചെയ്യാൻ ഇഷ്ടം, ഇതൊക്കെ തന്നെ ഹോബീസ്.
0: അപ്പൊ നമുക്കൊരു പാട്ടുകാരി കുട്ടിയെ കിട്ടി, ഒരു പാട്ട് പാടാവോ?
1: മനസ്സിൻ മടിയിലെ മാൻ തളിരിൽ

0: നന്നായിട്ട് പാടി. നമ്മുടെ ശ്രോതാക്കളുടെ വക ഒരു കൈയടിയുണ്ട്.
1: താങ്ക് യു.
0: എത്ര ദിവസമുണ്ട് ഇവിടെ?
1: ഇന്നലെ വന്നു, ഇന്ന് ഇവിടെ ജസ്റ്റ് വിസിറ്റ് ചെയ്ത് പോകും.
0: അതെന്നെ പോക്കാട്, വന്നിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ടൊക്കെ വേണ്ട പോവാൻ.
1: ഇതൊരു സ്മോൾ ട്രിപ്പ്, സഡൻലി പ്ലാൻ ചെയ്ത ഒരു സ്മോൾ ട്രിപ്പ്. അങ്ങനെ ജസ്റ്റ് എല്ലാവരും ഹാങ് ഔട്ട് ചെയ്യുന്നു, ബാക്ക് ടു ഹോം.
0: അപ്പൊ ഒരു വരവൂടെ വരേണ്ടി വരും,
1: നോക്കാം.
0: അപ്പൊ നമ്മുടെ ഈ പ്രോഗ്രാമിലൂടെ ഒരു പാട്ട് ചോദിച്ചാൽ ഏത് പാട്ട് പറയും?
1: ഇതിപ്പോ എന്റെ അപ്പന്റെ ക്ലാസ്മേറ്റ്സ് എല്ലാവരും കൂടിയിട്ടുള്ള ഒരു ഗെറ്റ് ടുഗദർ പ്ലസ് ഒരു ട്രിപ്പാണ്. അതിൽ ഞാനൊരു മെമ്പറായി ജസ്റ്റ്. എനിക്കെന്തോ ക്ലാസ്മേറ്റ്സിന് മേലെ കാറ്റാടിത്തണലും ആ പാട്ടാണ് പെട്ടെന്ന് മെമ്മറൈസ് ചെയ്തത്.
0: എന്തായാലും വലിയൊരു ഭാഗ്യമാണ് അച്ഛന്റെ കൂട്ടുകാരുമൊത്ത് അടിച്ചു പൊളിച്ച് യാത്ര ചെയ്ത് ഒരു ട്രിപ്പ് വരാൻ പറ്റുക എന്ന് പറയുന്നത്.
1: യെസ് യെസ്, ഡെഫിനറ്റ്ലി. എന്തോ അവരായിട്ട് നല്ല ടൈം സ്പെൻഡ് ചെയ്തു, മെമ്മറീസ് കളക്ട് ചെയ്തു, അപ്പന് അവരായിട്ടുള്ള മെമ്മറീസ് പറഞ്ഞു. എന്തോ ഇപ്പൊ ഞങ്ങളുടെ ജനറേഷൻ കൂടെ പോണേലും ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് എനർജിയും ഡിഫറെന്റ് കൈൻഡ് ഓഫ് മെമ്മറീസും സ്റ്റോറീസും അവരുടെ ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ നമ്മൾ ഓ അങ്ങനെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു കേൾക്കുമ്പോൾ നമുക്കും ഒരു ത്രില്ലിങ്ങും എക്സൈറ്റ്മെന്റും.
0: എന്തായാലും ഉത്സാഹത്തോടെ സന്തോഷത്തോടെ യാത്ര തുടരാം, പാട്ടും കേൾക്കാം. നന്ദി.
1: താങ്ക് യു. താങ്ക് യു സോ മച്ച്.

0: നമ്മോടൊപ്പം രണ്ട് സുഹൃത്തുക്കൾ കൂടി ചേരുകയാണ്. എന്താണ് പേര്?
1: അശ്വതി.
0: എന്താ പേര്?
1: രശ്മി.
0: എന്ത് ചെയ്യുന്നു രണ്ടാളും?
1: ഞാൻ പഠിക്കുക. ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റ്.
0: എന്താ പഠിക്കുന്നേ?
1: ഞാൻ പി എസ് സിയുടെ കോച്ചിങ്ങിന് പോകുന്നുണ്ട്.
0: എങ്ങനെയുണ്ട് പി എസ് സി കോച്ചിങ് ഒക്കെ?
1: കുഴപ്പമില്ലാത്ത വിധത്തിൽ പോകുന്നുണ്ട്.
0: എങ്ങനെയാ പഠന ചിട്ടകളൊക്കെ?
1: പഠന ചിട്ട വലുതായിട്ട് നോക്കാറില്ല. കിട്ടുന്ന ടൈമിലൊക്കെ മാക്സിമം പഠനത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട് ടൈമൊക്കെ. അല്ലാതെ പഠിത്തം തന്നെ ഫുൾ ടൈം ഒന്നും ഇരിക്കാറില്ല.
0: പി എസ് സി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്നെ ജയിപ്പിച്ച് ജോലി തന്നോളണം.
1: അങ്ങനെയൊന്നുമില്ല, എന്നാലും നോക്കുന്നുണ്ട്. ജോലി വേണം എന്നുള്ള വിധത്തിൽ ഞാൻ നോക്കുന്നുണ്ട്.
0: എന്തായാലും നല്ലൊരു ജോലി കിട്ടട്ടെ.
1: ഓക്കെ, താങ്ക് യു.
0: രശ്മി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്, ഏത് പ്ലാറ്റ്ഫോമിലാണ്?
2: സലൂണിൽ വർക്ക് ചെയ്യുകയാണ്.
0: തിരുവനന്തപുരത്ത് തന്നെയാണ്?
2: അല്ല, ഞാൻ കൊല്ലം.
0: കൊല്ലത്തുനിന്ന് തിരുവനന്തപുരത്ത് വന്നതാണോ?
2: അതെ അതെ.
0: എന്താവശ്യമായിട്ട് വന്നതാ?
2: ഞങ്ങൾ സൂയൊക്കെ ഒന്ന് കണ്ട് എൻജോയ് ചെയ്ത് പോകാനായിട്ട് വന്നത്.
0: എന്നിട്ട് കൂട്ടുകാരെയൊക്കെ കണ്ടോ?
2: ഇല്ല, ആരെയും കണ്ടില്ല.
0: അപ്പൊ സൂനകത്ത് കയറിയില്ല?
2: ഇല്ല, കേറില്ല. ഞങ്ങൾ രണ്ടുപേരെയും കൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കാം.
0: ഇടയ്ക്കൊക്കെ വരാറുണ്ടോ ഇവിടെ?
2: ആ, സമയം കിട്ടുമ്പോഴൊക്കെ വരാറുണ്ട്.
0: എങ്ങനെയുണ്ട് തിരുവനന്തപുരം അശ്വതി?
1: ഞാൻ ഇവിടെ മുമ്പ് തിരുമ്പ് വന്നിട്ടുണ്ട്. റിലേറ്റീവ്സ് ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പൊ കുറച്ചാളുകൊണ്ട് സമയം കിട്ടാത്തോണ്ട് ഇങ്ങോട്ട് വരാറില്ല. അതല്ലാതെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. നല്ല പ്ലേസാ, അത്യാവശ്യം കാണാനൊക്കെ നല്ല വ്യൂ ഉള്ള പ്ലേസ് തന്നെയാണ് തിരുവനന്തപുരം.
0: കൊല്ലത്ത് നല്ല മീനൊക്കെ കിട്ടുന്ന സ്ഥലം അല്ലേ?
1: ആ അതെ, നല്ല മീൻ കിട്ടുന്ന സ്ഥലം.
0: എന്നിട്ടാണ് കൈ വീച്ച് വന്ന് വന്ന് പറഞ്ഞ മീനൊക്കെ കൊണ്ടുവരാണ്ട്?
1: കൊല്ലം എന്ന് പറഞ്ഞാൽ അങ്ങ് കറക്റ്റ് അങ്ങ് പോകുന്നില്ല. അഞ്ച് ഇവിടെ കൊല്ലം.
2: എന്റെ പ്രോപ്പർ കൊല്ലം. ഞങ്ങൾക്ക് ഇഷ്ടം പോലെ കായൽ മീനും കടൽമീനും എല്ലാം കിട്ടുന്ന ഒരു സ്ഥലം. ഇവിടെ വന്നിട്ട് ഞാൻ മീൻ കഴിക്കാറ് പോലുമില്ല.
0: അങ്ങ് പറഞ്ഞ് കൊതിപ്പിച്ചാൽ മതിയല്ലോ. അല്ലെങ്കിൽ വിചാരിക്കണം അങ്ങോട്ട് പോവാണ് രണ്ട് മീനും കൂടെ കൊണ്ടുപോവാ. അതില്ല,
2: അതിനകത്ത് അതിനെക്കാട്ടി നല്ല മീൻ കിട്ടുമല്ലോ.
0: ഇവിടെ വെച്ച് ചാളയും നെത്തോലിയും മങ്കടയും കിട്ടും.
2: ഇതൊക്കെ തന്നെ അവിടെയും കിട്ടുന്നു.
0: ഇവിടെ നല്ല കായൽ മീനും ഒക്കെ ആയിട്ട് കുറെ മീൻ കിട്ടും.
2: അത് ശരിയാണ്.
0: നമ്മൾ പറ്റിക്കാരൻ നോക്കണ്ട, നമുക്കറിയാം. പാട്ടുകളോടൊക്കെ എങ്ങനെയാ ഇഷ്ടം?
1: പാട്ട് ഇഷ്ടം.
0: പാടോ?
1: പാടാനും വലുതായിട്ട് അറിയത്തില്ല, ചുമ്മാ ജസ്റ്റ് ഒന്ന് മൂടും അത്രേ ഉള്ളൂ.
0: പാടി നോക്കണോ?
1: വേണ്ട.
0: അപ്പൊ നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ ഒരു ഇഷ്ടഗാനം ചോദിച്ചാൽ ഏത് പറയും?
2: എനിക്ക് ജൂൺ ഇല്ല ആദ്യം തമ്മിൽ ഭയങ്കര ഇഷ്ടമാണ്. ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. കുറെ പാട്ട് ഇഷ്ടമാണ്. ഇപ്പൊ ഉള്ള മിക്ക പാട്ടുകളും പഴയ പാട്ടുകളും ഇഷ്ടമാണ്, പുതിയ പാട്ടുകളും ഇഷ്ടം. ഞാൻ ഒരുപാട് പാട്ട് ആസ്വദിക്കുന്ന ഒരു വ്യക്തിയാണ്. ഫ്രീ ടൈമിലെല്ലാം ഹെഡ്സെറ്റ് വെച്ചിട്ട് ഭയങ്കര ഇഷ്ടമാണ്.
0: ഒരു ഇഷ്ടഗാനം നമുക്ക് എടുത്തു പറയാൻ പറ്റത്തില്ല അല്ലേ?
2: ആ അതെ അതെ, എല്ലാം ഇഷ്ടഗാനങ്ങൾ തന്നെയാണ്. ഒരെണ്ണം എടുത്ത് പറയണമെന്ന് ചോദിച്ചാൽ കൺഫ്യൂഷനാ, ഏത് പറയണോ ഏത് പറയണോ.
0: നമുക്ക് ഈ പാട്ട് കേൾക്കാൻ തോന്നി.
2: ആ
0: എന്തായാലും പാട്ട് കേൾക്കാം. നന്ദി.

ആകാശവാണി പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഗാനരചന ഹരിനാരായണൻ, ഈണം നൽകിയത് രതീഷ് വേഗ. ചിത്രം തൃശൂർ പൂരം, പാടിയത് ഹരിചരൺ.

0: ആകാശവാണി സമയം 5 മണി.
1: ഇയും ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം. അദ്യതന സംസ്കൃത കാര്യക്രമേ

0: നാരായണ ഭട്ടപാദ് വിരചിതസ്യ നാരായണീയസ്യ പ്രസിദ്ധയോ ദ്വയോ ദശകയോ പാരായണം ശൃണുമഃ. നാരായണീയ പാരായണം കരോതി എം ആർ രഞ്ജിനി. പ്രഥമം നാരായണീയസ്യ ഏകോന സപ്തതി തമാത് ദശകാത് കേശപാശ ഇതി ആരഭ്യമാണാൻ ശ്ലോകാൻ ശൃണുമഃ.
1: മേൽപ്പത്തൂർ ശ്രീ നാരായണ ഭട്ടതിരി വിരചിതം നാരായണീയാഖ്യ മഹാകാവ്യാത് ഉദ്ധൃതഃ അംശഃ അയമത്ര അവതാരയാമി.
2: കേശപാശധൃതപിഞ്ചികാവിതതി സഞ്ജലൻ മകരകുണ്ഡലം.

ധികമാകലയ്യ കുതുകാകുല വേഷഭൂഷണ വിലാസ പേശല വിലാസിനീ ശതസമാവൃത നാഗദോ യുഗപദാഗതാവിയതി വേഗദോ

പുരം സലംബിതകരാംബുജം ശ്രോണിബിംബചലദംബരം ഭജദരാസകേളിരസഡംബരം ശ്രദ്ധയാ വിരചിതാനുതാനകൃത താരതാരമധുരസ്വരേ.

സഞ്ജു ചുംബുജമഞ്ജിതോരു പുളകാംകുരം കാവി കണ്ട ഭുവി സന്നിധായ നിജഗണ്ഡമാകുലിതകുണ്ഡലം പുണ്യപൂ

ഭക്തലോകഗമനീയരൂപകമനീയ കൃഷ്ണ പരിപാഹി മാം. ഭക്തലോകഗമനീയരൂപകമനീയ കൃഷ്ണ പരിപാഹി മാം. ഭക്ത

ഇദാനീം നാരായണീയസ്യ പഞ്ച പഞ്ചാശതമാത് ദശകാത് അഥ വാരിണി ഇതി ആരഭ്യമാണാൻ ശ്ലോകാൻ ശൃണുമഹ.

ഭാഗവൻ. ദ്രുതമാരുതീരക നീ പതരും വിഷമാരുതശോഷിത പർണചയം അതിരുഹ്യ പദ.

വിക്രംഭി വിജൃംഭിജലാ പരിമജ്ജയതി സ്മധനു ശതകം തടുനീ ചടതി സ്ഫുടഘോഷവതീ അധദിക്ഷു വിദിക്ഷു പരീക്ഷുഭിത ഭ്രമിതോതരവാരിനിനാഥപരേ ഉദഗാദുദഗാദുരഗാധിപതി സ്വദു

പുരധഫണിനം സമലോകയധ ബഹുശൃംഗിണമഞ്ജനശൈലമിവ ജ്വലദക്ഷിപരിക്ഷരദുഗ്രവിഷ ശ്വസനോഷ്മഭരസ്സ മഹാഭുജഗാ.

0: ഫണിബന്ധനമാശു വിമുച്യജവ ദുദഗമ്യതഃ സജുഷാ ഭവദ അധിരുഹ്യ തഥ ഫണിരാജപണാന്നൃദേ ഭവദാ മൃദുപാദരുജ കലസിഞ്ചിതനൂപുരമഞ്ജുമിളത് കരകങ്കണസംകുലസംകുണിതം ജഹൃഷു പശുപാസ്തു തുഷുർമുനയോ വ്യവൃഷു കുസുമാനി സുരേന്ദ്രഗണ ത്വയി നൃത്യധിമാരുതകേഹ പദേ പരിപാഹി സമാം ത്വമദാന്തഗദാ.
1: ഏതാവത് പര്യന്തം ഭവദ്ഭിഃ ശ്രുതം നാരായണീയസ്യ പ്രസിദ്ധയോഃ ദ്വയോഃ ദശകയോഃ ശ്ലോകാനാം പാരായണം. പാരായണം കൃതവതി എം ആർ രഞ്ജിനി. സംസ്കൃത കാര്യക്രമഃ സമാപ്തഃ.

0: മൊഴിയുറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.
1: ഈ മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട, കാരണം പിട്ടപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
2: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3,490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1,290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.
3: മൻ കി ബാത്,
4: മനസ്സു പറയുന്നത്, ജനങ്ങൾ പറയുന്നത്.
3: കേൾക്കാം പോരാട്ടങ്ങളുടെ, വിജയങ്ങളുടെ കഥകൾ.
4: അറിയാം അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്.
3: പങ്കുവയ്ക്കാം ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
4: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
3: മൻ കി ബാത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
4: തുടർന്ന് മലയാള പരിഭാഷ.
3: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്.
5: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക്. റേഡിയോ ഹെൽത്ത്.
7: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ആകാശവാണി സമയം 5:15.
1: പാട്ടുകളം. പാട്ടുകളത്തിൽ ഇന്ന് സോപാന സംഗീതം അവതരിപ്പിക്കുന്നത് എസ് ഹരികുമാർ.

0: ആകാശവാണി സമയം 5 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: ഹലോ മൈ ഫൈൻ ലിസ്ണേഴ്സ്, വെൽക്കം ടു സ്പൈസ് ദ വോയിസ് ഓഫ് ഹോപ്പ്, വേർ വി എംബ്രേസ് ദ വിൻഡ്സ് ഓഫ് ചേഞ്ച് ആൻഡ് സെലിബ്രേറ്റ് ദ ജേർണി ഓഫ് സെൽഫ് ഡിസ്കവറി. ഐ എം യുവർ ആർജെ ആൻഡ് ഹോസ്റ്റ് ചേതൻ, ആൻഡ് ടുഡേ വി ആർ ഡൈവിംഗ് ഇൻ ടു ദ പ്രൊഫൗണ്ട് ടോപ്പിക് ഓഫ് ചേഞ്ച് ഇസ് ഇൻ എവിറ്റബിൾ.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി, സമയം 5 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ഇനി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ചിത്രം ദ പ്രിൻസ്. രചന ഗിരീഷ് പോത്തഞ്ചേരി, സംഗീതം ദേവ.

0: ആകാശവാണി സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: പ്രിയ ശ്രോതാക്കളെ, ജയൻ പി ആർ പാടിയ ഭക്തിഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ആദ്യഗാനം ശ്രീവിഘ്നരാജം ഭജേ.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജയൻ പി ആർ അവതരിപ്പിച്ച ഭക്തിഗാനങ്ങൾ.
1: ആകാശവാണി. ഇപ്പോൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. ഇന്ന് 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് സീഡ് പദ്ധതി, 6:10 ലക്ഷദ്വീപ് വൃത്താന്തം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും, ജൈവ ജീവാണു കീടനാശിനികളുടെ പ്രാധാന്യം, ഡോ ഒ പി റെജി റാണിയുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, 7:25 വാർത്തകൾ, 7:35 യുവവാണി മ്യൂസിക് ടൈം, 8:00 നാടകം പെയ്ത്ത് 2-ാം ഭാഗം, രചന അദിത് കൃഷ്ണ സി, സംവിധാനം റൂബി ബാബു, ശബ്ദം നൽകുന്നവർ അജ്മൽ ദേവദത്തൻ, നിതീഷ് ധർമ്മരാജൻ, ഷെഹനാസ് അബ്ദുൾ സമദ്, ഷീബ കെ നായർ, ശിൽപ പി പ്രസാദ്, ഗ്രീറ്റ യൂജിൻ, ജയന്തി കൃഷ്ണ തുടങ്ങിയവർ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 കായിക ലോകം, ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആരവുമുയരുമ്പോൾ ചർച്ച. പങ്കെടുക്കുന്നവർ ഫുട്ബോൾ താരവും പരിശീലകനുമായ എബിൻ റോസ്, ഫുട്ബോൾ പരിശീലകൻ വി പി ഷാജി. ചർച്ച നയിക്കുന്നത് സ്പോർട്സ് ജേർണലിസ്റ്റ് അൻസാർ എസ് രാജ്. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10:00 ദേശീയ സംഗീത പരിപാടി, 11:00 സ്പോട്ട്ലൈറ്റ് പരിപാടിയുടെ മലയാള പരിഭാഷ, 11:15 മുതൽ നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് ഡൽഹി റിലേ. നാളെ രാവിലെ 5:55 സുഭാഷിതം, പ്രൊഫസർ ബി സുലോചന നായർ അവതരിപ്പിച്ചത്. 6:00 ഉഷ മലരി, ചെമ്മനം ചാക്കോയുടെ നെല്ല് എന്ന കവിത ആലാപനം അനഘശ്രീ. 6:15 ഉദയഗീതം, എം കെ ശങ്കരൻ നമ്പൂതിരി പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7:00 മുതൽ 8:00 വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ, റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, കണ്ടതും കേട്ടതും, നമുക്കു ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. 8:30 നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, ഭാഗം 34. 8:35 സ്മൃതിമധുരം, 8:45 ഗീതം സംഗീതം, ലളിത സംഗീത പാഠം, രചന ദേവദാസ് ചിങ്ങോലി, സംഗീതം നൽകി പഠിപ്പിക്കുന്നത് കെ ആനന്ദവർമ്മ, പഠിക്കുന്നത് ആര്യ എം ജി. 9:00 ഓർമ്മച്ചെപ്പ്, 10:00 എഴുത്തുപെട്ടി, 10:20 നിയമരംഗം, കുട്ടികുറ്റവാളികളും നിയമവും, കൌൺസിലിംഗ് സൈക്കോളജിസ്റ്റും അഭിഭാഷകനുമായ ഡോ പി എം ബിനു സംസാരിക്കുന്നു. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10:55 മൻ കി ബാത്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തുന്ന പ്രതിമാസ പ്രഭാഷണ പരിപാടി, തുടർന്ന് ഈ പരിപാടിയുടെ മലയാള പരിഭാഷ. 12:00 ഏകതാര, ലളിത സംഗീത പരിപാടി, 12:30 പ്രാദേശിക വാർത്തകൾ, 12:40 പ്രകാശധാര, ലോക പുകയില ഇല്ലാ ദിനം, ഡോക്ടർ ശാരദാ നമ്പി സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ, 1:00 രഞ്ജിനി, 2:15 ചലച്ചിത്ര ഗാനങ്ങൾ, 2:30 സ്പൈസ് സ്പോൺസർഡ് പരിപാടി, 2:45 ഹരിതവാണി, പാമ്പുകൾ ഭീഷണിയാകുമ്പോൾ ഡെപ്യൂട്ടി കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് മുഹമ്മദ് അൻവറുമായി അഭിമുഖം, 3:00 അക്ഷര സൌരഭം, തിരക്കഥാകൃത്തും നോവലിസ്റ്റുമായ ജി ആർ ഇന്ദുഗോപനുമായി സന്ദീപ് സുരേഷ് നടത്തുന്ന അഭിമുഖത്തിന്റെ അവസാന ഭാഗം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 4:00 രശ്മി, ആലപ്പുഴ ചെന്നിത്തല ഗവൺമെന്റ് എൽ പി സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ. 4:30 സൺഡേ സെലക്ഷൻസ്, 5:00 മൊഴിയുറവുകൾ, സ്വാതന്ത്ര്യസമര സേനാനിയും സാഹിത്യകാരനുമായ പുതുപ്പള്ളി രാഘവൻ രാഷ്ട്രീയ സാഹിത്യരംഗത്തെ അനുഭവങ്ങൾ പങ്കുവച്ച പരിപാടി. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ഭക്തിഗാനങ്ങൾ, റോബിൻസ് രാജും സംഘവും പാടിയത്. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, നാഷണൽ പെൻഷൻ സിസ്റ്റം, 6:10 വാദ്യസംഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 പ്രധാനമന്ത്രിയുടെ മൻ കി ബാത് പരിപാടിയോടനുബന്ധിച്ച് പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി, 6:50 വയലും വീടും, ഇതിൽ ആട് വസന്ത, കാരണങ്ങളും പരിഹാരമാർഗ്ഗങ്ങളും, ഡോക്ടർ സൌമ്യ വിജയകുമാറുമായി അഭിമുഖം, തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി, 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ, തുടർന്ന് കമ്പോള വില നിലവാരം, വാരാന്ത്യാവലോകനം, 7:25 വാർത്തകൾ, 7:35 യുവവാണി, നവനീത് കൃഷ്ണന്റെ വയലിൻ വാദനം, അമൽ കൃഷ്ണ ആലപിക്കുന്ന ശാസ്ത്രീയ സംഗീതം എന്നിവ കേൾക്കാം. 8:00 പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി നാളെ രാവിലെ 11:00 നടത്തുന്ന മൻ കി ബാത് പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷ പുനഃപ്രക്ഷേപണം. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, PM ഇലക്ട്രിക് ഡ്രൈവ് ശ്രേയസ് പദ്ധതി, 8:35 വാർത്താ ബുള്ളറ്റിൻ, 9:15 പണ്ട്, 9:30 ഉപരാഷ്ട്രപതി ശ്രീ സി പി രാധാകൃഷ്ണൻ നാളെ കോട്ടയത്ത് പങ്കെടുക്കുന്ന ചടങ്ങിന്റെ റേഡിയോ റിപ്പോർട്ട്, 10:00 രവിവാസരീയ അഖിൽ ഭാരതീയ സംഗീത സഭ, എ എറയ്യ സാക്സോഫോണിൽ വായിച്ചത്, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, പ്രൊഫസർ ബി സുലോചന നായർ അവതരിപ്പിച്ചത്, 11:10 മുതൽ FM ഗോൾഡ് പരിപാടികൾ ഡൽഹി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ടുള്ള മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 35 മുതൽ 55 കിലോമീറ്റർ വരെ ആകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ സൂക്ഷിക്കുക. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 58.1 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.9 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞതാപനില 25.4 ഡിഗ്രി സെൽഷ്യസ്. പെയ്ത മഴ 6.2 മില്ലിമീറ്റർ. ആകാശവാണി സമയം 6 മണി.
0: പദ്ധതികൾ ജനനന്മയ്ക്ക്. കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. സീഡ് പദ്ധതി.
2: കേന്ദ്ര സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം നടപ്പിലാക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ് സ്കീം ഫോർ എക്കണോമിക് എംപവർമെന്റ് ഓഫ് DNDs അഥവാ സീഡ്. ഇന്ത്യയിലെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളായ വിമുക്ത ഗോത്രവർഗ്ഗങ്ങൾ അഥവാ ഡീനോട്ടിഫൈഡ് ട്രൈബ്സ് DNT, നാടോടി ഗോത്രങ്ങൾ നൊമാഡിക് ട്രൈബ്സ് NT, അർദ്ധനാടോടി ഗോത്രങ്ങൾ അഥവാ സെമി നൊമാഡിക് ട്രൈബ്സ് SNT എന്നിവരുടെ സമഗ്രമായ പുരോഗതിയാണ് ഈ പദ്ധതി ലക്ഷ്യമിടുന്നത്. 2022 ഫെബ്രുവരി 16 ഈ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചത്. സീഡ് പദ്ധതി പ്രധാനമായും 4 മേഖലകളിലാണ് ഊന്നൽ നൽകുന്നത്. 1, വിദ്യാഭ്യാസ ശാക്തീകരണം. സിവിൽ സർവീസ്, എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ബാങ്കിംഗ് തുടങ്ങിയ മത്സര പരീക്ഷകൾക്കായി ഈ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് മികച്ച നിലവാരമുള്ള സൗജന്യ കോച്ചിംഗ് നൽകുന്നു. കോച്ചിംഗ് കാലയളവിൽ കുട്ടികൾക്ക് സ്റ്റൈപ്പൻഡ് ലഭിക്കും. 2, ആരോഗ്യ ഇൻഷുറൻസ്. ഈ വിഭാഗങ്ങളിലെ കുടുംബങ്ങൾക്ക് ആയുഷ്മാൻ ഭാരത് അഥവാ PMJAY പദ്ധതിയുമായി ചേർന്ന് 5 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുന്നു. 3, ഉപജീവന മാർഗങ്ങൾ. പ്രാദേശിക തലത്തിൽ സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിക്കുന്നതിനും ചെറുകിട തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും സാമ്പത്തിക സഹായവും പരിശീലനവും നൽകുന്നു. 4, ഭവന നിർമ്മാണ സഹായം. സ്വന്തമായി വീടില്ലാത്തവർക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന PMAY വഴി വീട് നിർമ്മിക്കുന്നതിനായി സാമ്പത്തിക സഹായം നൽകുന്നു. ആർക്കൊക്കെ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം? അപേക്ഷകർ നിശ്ചിത വിമുക്ത നാടോടി അർദ്ധനാടോടി വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം. കുടുംബത്തിന്റെ വാർഷിക വരുമാനം 2.5 ലക്ഷം രൂപയോ അതിൽ താഴെയോ ആയിരിക്കണം. സമാനമായ മറ്റ് കേന്ദ്ര സംസ്ഥാന പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കുന്നവരാകാൻ പാടില്ല. വിദ്യാഭ്യാസ കോച്ചിങ്ങിന് അപേക്ഷിക്കുന്നവരുടെ കുടുംബ വരുമാന പരിധി ചില സാഹചര്യങ്ങളിൽ 8 ലക്ഷം രൂപ വരെയായി നിശ്ചയിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ സുതാര്യമായ നടത്തിപ്പിനായി ഒരു ഓൺലൈൻ പോർട്ടൽ സജ്ജമാക്കിയിട്ടുണ്ട്. അപേക്ഷകർക്ക് ഇനി പറയുന്ന രേഖകൾ സഹിതം ഓൺലൈനായി അപേക്ഷിക്കാം. ആധാർ കാർഡ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ എന്നിവ അപ്ലോഡ് ചെയ്ത് പദ്ധതിയിൽ ചേരാവുന്നതാണ്.

0: മൻ കി ബാത്ത്,
1: മനസ്സു പറയുന്നത്, ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെക്കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.

0: ആകാശവാണി കോഴിക്കോട്. ഇനി കേൾക്കാം ലക്ഷദ്വീപ് വൃത്താന്തം.
1: ആകാശവാണി കോഴിക്കോട്. ലക്ഷദ്വീപ് വൃത്താന്തം.
2: ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷന്റെ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്കൂളുകളും വേനലവധിക്ക് ശേഷം June 5 അധ്യയന വർഷത്തിനായി തുറക്കുമെന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ എം ഭരണി അറിയിച്ചു. സ്കൂൾ തുറക്കുന്ന June 5 എല്ലാ അധ്യാപകരും അനധ്യാപകരും അതാത് സ്കൂളുകളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്നും June 5 മുതൽ 9 വരെയുള്ള ദിവസങ്ങൾ സ്കൂളുകളിലെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിനായി വിനിയോഗിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഈ ദിവസങ്ങളിൽ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള ആസൂത്രണം, ക്ലാസ് മുറികളുടെ ക്രമീകരണങ്ങൾ, ടൈം ടേബിൾ തയ്യാറാക്കൽ, സ്കൂൾ സന്നദ്ധത പ്രവർത്തനങ്ങൾ എന്നിവ പൂർത്തിയാക്കാൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി. വിദ്യാർത്ഥികൾക്കായി June 10 മുതലായിരിക്കും റെഗുലർ ക്ലാസുകൾ ആരംഭിക്കുക. കുട്ടികൾക്ക് മികച്ച രീതിയിൽ പഠനം ആരംഭിക്കുന്നതിന് ആവശ്യമായ എല്ലാ മുൻ ക്രമീകരണങ്ങളും സ്കൂൾ മേധാവികളും പ്രിൻസിപ്പൽമാരും ഉറപ്പുവരുത്തണമെന്ന് ഔദ്യോഗിക സർക്കുലറിൽ വ്യക്തമാക്കുന്നു. ലക്ഷദ്വീപ് അണ്ടമാനിക്കോബാർ ദ്വീപ് സമൂഹങ്ങളിലെ മത്സ്യബന്ധന മേഖലയിൽ കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക മേൽനോട്ടത്തിൽ നൂതന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കാൻ ഒരുങ്ങുന്നതായി ലക്ഷദ്വീപ് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലും കേന്ദ്ര മത്സ്യബന്ധന മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി രാജീവ് രഞ്ജൻ സിംഗും സംയുക്തമായി ഡൽഹിയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ലക്ഷദ്വീപിന്റെ മത്സ്യബന്ധന മേഖലയ്ക്ക് പ്രത്യേക പരിഗണന നൽകിയതെന്ന് ലക്ഷദ്വീപ് ഫിഷറീസ് വകുപ്പ് അധികൃതർ വ്യക്തമാക്കി. നൂതന പദ്ധതികളിലൂടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും അന്താരാഷ്ട്ര വിപണിയിൽ മത്സ്യവിഭവങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ഉറപ്പാക്കുകയും ചെയ്യുമെന്ന് കേന്ദ്ര മന്ത്രാലയങ്ങൾ അറിയിച്ചു. ഇന്ത്യയുടെ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിൽ നിർണായക പങ്കുവഹിക്കാൻ ശേഷിയുള്ള ഈ മേഖലകളിലെ വിഭവങ്ങൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്നതിനായി എക്സ്ക്ലൂസീവ് എക്കണോമിക് സോൺ ചട്ടങ്ങളും ഹൈസീസ് ഗൈഡ്ലൈൻസ് 2025 കേന്ദ്ര സർക്കാർ വിജ്ഞാപനം ചെയ്തതായി അറിയിച്ചു. ലക്ഷദ്വീപ് ഉൾപ്പെടെയുള്ള സമുദ്ര വിഭവ സമൃദ്ധമായ പ്രദേശങ്ങളിൽ നിന്നും കയറ്റുമതി വർദ്ധിപ്പിക്കുന്നതിലൂടെ പ്രാദേശിക സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും സുസ്ഥിരമായ മത്സ്യബന്ധന രീതികൾ ഉറപ്പാക്കാനും സാധിക്കുമെന്ന് യോഗം വിലയിരുത്തി. അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനായി ദേശീയ ട്രൈസബിലിറ്റി ഫ്രെയിംവർക്ക് നടപ്പിലാക്കുന്നത് വഴി ലക്ഷദ്വീപിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ആഗോള വിപണിയിൽ നേരിട്ട് ഇടപെടാനുള്ള അവസരമൊരുങ്ങുമെന്നും അവർ അറിയിച്ചു. ലക്ഷദ്വീപിലേക്ക് വിവിധ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യാനായി വരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഇനി മുതൽ പ്രവേശന പെർമിറ്റുകൾ ലഭിക്കുന്നതിനായി വില്ലേജ് ദ്വീപ് പഞ്ചായത്തുകളിൽ നിന്നും നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കേണ്ടതില്ലെന്ന് ലക്ഷദ്വീപ് റവന്യൂ വകുപ്പ് പുതിയ നിർദ്ദേശം പുറപ്പെടുവിച്ചു. പുതിയ ഉത്തരവ് പുറത്തുവന്നതോടെ 1999 മുതൽ നിലനിന്നിരുന്ന കർശന വ്യവസ്ഥകൾക്കാണ് അടിയന്തര പ്രാബല്യത്തോടെ മാറ്റം വന്നിരിക്കുന്നത്. ഇനി മുതൽ വില്ലേജ് ദ്വീപ് പഞ്ചായത്തുകളുടെ NOC ഇല്ലാതെ തന്നെ ഓൺലൈൻ എൻട്രി പെർമിറ്റ് പോർട്ടൽ വഴി തൊഴിലാളികൾക്കായുള്ള അപേക്ഷകൾ സമർപ്പിക്കാമെന്നും അധികൃതർ വ്യക്തമാക്കി. വിവിധ ദ്വീപുകളിലെ ഡെപ്യൂട്ടി കളക്ടർമാർക്കും ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർമാർക്കും ഇതുമായി ബന്ധപ്പെട്ട് അപേക്ഷകൾ വേഗത്തിൽ പ്രോസസ്സ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകി. നിലവിലുള്ള മറ്റ് നിയമങ്ങളും നിർദ്ദേശങ്ങളും കർശനമായി പാലിച്ചുകൊണ്ടായിരിക്കും അപേക്ഷകളിൽ തുടർ നടപടികൾ സ്വീകരിക്കുക. വ്യാജ ലേബർ പെർമിറ്റുകൾ നൽകുന്നത് തടയുന്നതിനായി ഉദ്യോഗസ്ഥർ അതീവ ജാഗ്രത പുലർത്തണമെന്നും ഉത്തരവിൽ പ്രത്യേകം വ്യക്തമാക്കി. കേന്ദ്രഭരണ പ്രദേശമായ ലക്ഷദ്വീപിൽ ഭവനങ്ങളുടെ പട്ടിക തയ്യാറാക്കലും ഭവന സെൻസസ് പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന സെൻസസ് 2027 ആദ്യഘട്ടം പൂർത്തിയാക്കിയതായി ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. 16 മുതൽ May 15 വരെ ആദ്യഘട്ടത്തിനുള്ള ഫീൽഡ് വർക്കുകൾ നടത്തുകയും ചെയ്തു. ലക്ഷദ്വീപിലെ മുഴുവൻ ഡാറ്റാ ശേഖരണവും മൊബൈൽ അപ്ലിക്കേഷൻ വഴി ഡിജിറ്റലായി നടത്തുകയുമുണ്ടായി. ഗാർഹിക ആസ്തികളുടെയും ലഭ്യമായ സൗകര്യങ്ങളെക്കുറിച്ചുള്ള 33 പ്രധാന സൂചകങ്ങളെക്കുറിച്ചും വിവരങ്ങൾ ശേഖരിച്ചു. രണ്ടാം ഘട്ടമായ ജനസംഖ്യാ കണക്കെടുപ്പ് 2027 February-March മാസങ്ങളിൽ നടത്തുമെന്നും ലക്ഷദ്വീപ് ജില്ലാ കലക്ടറേറ്റ് അറിയിച്ചു. ലക്ഷദ്വീപിലെ വിവിധ ദ്വീപുകളിൽ ഈ മാസം 28-29 തീയതികളിലായി വലിയ പെരുന്നാൾ ആഘോഷിച്ചു. കവരത്തി ജുമാ മസ്ജിദിൽ നടന്ന പെരുന്നാൾ നിസ്കാരം ഖത്തീബ് ആഷിഖ് ഫൈസി നേതൃത്വം വഹിച്ചു. സമൂഹത്തിൽ സ്നേഹവും സാഹോദര്യവും ഐക്യവും വളർത്തിയെടുക്കുന്നതിനു വേണ്ടി പ്രവർത്തിക്കണമെന്നും ദേശീയ സുരക്ഷയ്ക്കും ലോക സമാധാനത്തിനുമായി എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും അദ്ദേഹം വിശ്വാസികളെ ഓർമ്മപ്പെടുത്തി. കവരത്തി മർക്കസ് പള്ളിയിൽ പെരുന്നാൾ നിസ്കാരത്തിന് മുഹമ്മദ് റാഫി നൂറാണി നേതൃത്വം നൽകി. തുടർന്ന് പുരാതനമായ ഉജ്റാ പള്ളിയിൽ നടന്ന മുഹിദ്ദീൻ റിഫായി ദിക്ർ പ്രാർത്ഥനകളിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. സമാനമായി മറ്റെല്ലാ ദ്വീപുകളിലും ഖാദിമാരുടെ നേതൃത്വത്തിൽ വിവിധ പള്ളികൾ കേന്ദ്രീകരിച്ച് പെരുന്നാൾ നിസ്കാരവും പ്രത്യേക പ്രാർത്ഥനകളും അന്നദാന ചടങ്ങുകളും സംഘടിപ്പിച്ചു.
1: ലക്ഷദ്വീപ് വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
3: ആകാശവാണി, സമയം 6 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
4: ഈ
3: മഴക്കാലത്ത് തുണികൾ അലക്കുന്നതിനെയും ഉണക്കുന്നതിനെയും കുറിച്ച് ഓർത്ത് ടെൻഷൻ വേണ്ട. കാരണം പിട്ടാപ്പള്ളിയിൽ സാറ്റർഡേ സർപ്രൈസ് സെയിലിൽ വാഷിംഗ് മെഷീനുകൾക്ക് കിടിലൻ ഓഫറുകൾ.
4: എല്ലാ ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 3490 രൂപ വില വരുന്ന അയണിംഗ് ബോർഡ് ഫ്രീ. എല്ലാ ടോപ്പ് ലോഡ് വാഷിംഗ് മെഷീനുമൊപ്പം 1290 രൂപ വില വരുന്ന അയൺ ബോക്സ് തികച്ചും സൗജന്യം. പിട്ടാപ്പള്ളിയിൽ ഏജൻസീസ്.
5: ഒരറിയിപ്പ്, പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപര്യമുള്ളവർ ഞങ്ങൾക്കെഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം airtvmpm@gmail.com. അറിയിപ്പ് സമാപിച്ചു.

0: മൻ കി ബാത്ത്,
1: മനസ്സ് പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെ കുറിച്ചുള്ള പുതുപ്രതീക്ഷകൾ.
1: രാജ്യം കാത്തിരിക്കുന്നു എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി.
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.

മറ്റൊരറിയിപ്പ്. യുവസംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭക യാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവസംരംഭകർ ഞങ്ങൾക്കെഴുതുക. ഇമെയിൽ youth.airtvm@gmail.com അല്ലെങ്കിൽ 8281423005 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സ്ആപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 8281423005.

മൊഴിയുറവകൾ. മറവിയിൽ ആണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.

0: അല്പസമയത്തിനകം സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം. പ്രവാചകഃ പുരുഷോത്തം ശർമ്മ. ആദൌ മുഖ്യാഃ വാർത്താഃ. കർണാടകെ കോൺഗ്രസ് ദളസ്യ നേതൃത്വ വിധായകദളസ്യ നേതുഃ ചയനായ ഉപവേശനം പ്രവർത്തതേ. മ്യാമാരസ്യ രാഷ്ട്രപതിഃ മിൻ ആങ് ലൈങ് ഇത്യസൌ അദ്യ പഞ്ചദിവസീയ ഭാരതയാത്രയൈ ബിഹാരസ്യ ഗയാം സംപ്രാപ്തഃ. തേന മഹാബോധിമന്ദിരസ്യ ദർശനം കൃതം. ഋതുവിജ്ഞാന വിഭാഗേന ഉക്തം യത് വായുമണ്ഡലീയ പരിസ്ഥിതിഭിഃ അനുമീയതെ യത് ദക്ഷിണ പശ്ചിം പ്രാവിട് ആഗാമിഷു ചതുർപഞ്ച ദിനേഷു കേരളസ്യ തമിഴ്നാടോഃ ച കതിപയ ഭാഗേഷു ആഗമിഷ്യതി. അമേരിക്കയാഃ രക്ഷാമന്ത്രീ പീറ്റ് ഹെക്സേത് ഇത്യസൌ അവോചത് യത് യദി സന്ധേഹ പ്രയാസാഃ വിഫലാഃ ഭവിഷ്യന്തി ചേത് അമേരിക്കയാഃ സേന ഇറാനം വിരുദ്ധ്യ സൈന്യകാര്യാചരണം വിധാതും പൂർണ്ണരൂപേണ സന്നദ്ധ വർത്തതേ. അപി

0: രണ്ടിന്. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 ആരംഭിക്കും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. ദീപികാ ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷ പരിപാടികൾ മാമ്മൻ മാപ്പിള ഹാളിൽ ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് നാളെ ഉച്ചയ്ക്ക് 1 നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കണ്ണൂരിൽ രാജ്യസഭാംഗം സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന സ്വകാര്യ ചടങ്ങിലും ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഗോവ സന്ദർശനത്തിന് ശേഷമാണ് അദ്ദേഹം കേരളത്തിൽ എത്തുന്നത്. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. അന്നേ ദിവസം ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നടക്കും. ജൂൺ 1 സ്കൂൾ പ്രവേശനോത്സവം കണക്കിലെടുത്താണ് സഭാ സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. ജൂൺ 4 വരെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയം ചർച്ച ചെയ്യും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1st ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. വധശ്രമം, പൊതുമുതൽ നശിപ്പിക്കൽ, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കേരളത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ പരിശോധനയിൽ 24 കിലോഗ്രാമിലധികം മയക്കുമരുന്നുകളും സൈക്കോട്രോപിക് വസ്തുക്കളും പിടികൂടി. ഓപ്പറേഷൻ ചക്രവ്യൂഹത്തിന്റെ ഭാഗമായി കൊച്ചി, മലപ്പുറം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്ന് ലഹരിക്കടത്ത് ശൃംഖലകളിൽ ഉൾപ്പെട്ട 5 കസ്റ്റഡിയിലെടുത്തതായി ധനകാര്യമന്ത്രാലയം അറിയിച്ചു. അടുത്ത മാസം 9 കാലാവധി തീരുന്ന സബ് ഇൻസ്പെക്ടർ PSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 43 പേർക്ക് നിയമനം ലഭ്യമാക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നിർദ്ദേശം നൽകി. ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയത്. ഉദ്യോഗാർത്ഥികൾ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാരെയും സർക്കാർ സംരക്ഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മഹാശുചീകരണ പ്രവർത്തനം തുടക്കം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജുകൾ വരെ പൂർണ്ണമായും അണുവിമുക്തമാക്കി പരിസരം ശുചിയായി സൂക്ഷിക്കുന്നതാണ് പദ്ധതി. കോഴിക്കോട് ജില്ലയിലെ ശുചീകരണ യജ്ഞത്തിന്റെ കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി നസീർ ബാബു.
1: ജനകീയ മഹാശുചീകരണ പ്രവർത്തന യജ്ഞത്തിന്റെ ജില്ലാതല ഉദ്ഘാടനമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്നത്. പരിപാടിയുടെ ഭാഗമായി ആശുപത്രി, കോളേജ്, ഹോസ്റ്റൽ, ക്വാർട്ടേഴ്സ്, ഓഫീസ് പരിസരങ്ങൾ, ഡ്രെയിനേജ് സംവിധാനങ്ങൾ, മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ തുടങ്ങിയ ഭാഗങ്ങളിൽ സമഗ്ര ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. എല്ലാ വിഭാഗം തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ തിരിച്ചറിഞ്ഞ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. എല്ലാ പൊതുജനങ്ങളും ജീവനക്കാരും വിദ്യാർത്ഥികളും പരിപാടിയിൽ സജീവമായി പങ്കെടുത്തു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 പരിപാടിയുടെ 134th പതിപ്പാണ് ഇത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാം. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയുമുണ്ടാകും. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യും. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത എന്ന പരിപാടി കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. അടുത്ത 5 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില ഭാഗങ്ങളിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം എത്തുന്നതിന് അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ കനത്ത മഴ. രാവിലെ തുടങ്ങിയ മഴ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ഇപ്പോഴും തുടരുകയാണ്. നഗരത്തിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായത് ജനജീവിതത്തെ ബാധിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൂലിയക്കോട്.
3: തിരുവനന്തപുരം നഗരത്തെ കൂടാതെ കഴക്കൂട്ടം, കാട്ടാക്കട, കാട്ടായിക്കോണം, പോത്തൻകോട്, വെഞ്ഞാറമൂട്, വെള്ളായണി, കാര്യവട്ടം, ബാലരാമപുരം, വർക്കല എന്നിവിടങ്ങളിലെല്ലാം ശക്തമായ മഴയാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത്. നെടുമങ്ങാടുൾപ്പെടെയുള്ള മലയോര മേഖലകളിലും മഴ ശക്തമാണ്. കനത്ത മഴയെ തുടർന്ന് നഗരത്തിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചാക്ക ഉൾപ്പെടെ നഗരത്തിലെ വിവിധയിടങ്ങളിൽ ഗതാഗതക്കുരുക്കും രൂക്ഷമാണ്. കനത്ത മഴയിലും കാറ്റിലും തിരുവനന്തപുരം പ്രസ് ക്ലബ് റോഡിൽ മരം കടപുഴകി വീണ് ഒരു ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. തലസ്ഥാന ജില്ലയിൽ വരും മണിക്കൂറുകളിലും ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്.
0: കനത്ത മഴയെ തുടർന്ന് അരുവിക്കര ഡാമിന്റെ രണ്ട് ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുന്ന സാഹചര്യത്തിൽ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. അതിനിടെ

0: നേമത്തിനും തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനുമിടയിൽ റെയിൽവേ ട്രാക്കിൽ മണ്ണിടിഞ്ഞു വീണു. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ജൂലൈ 31 അർദ്ധരാത്രി വരെ നിരോധനം തുടരും. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളും ദുരന്ത സാധ്യതകളും കണക്കിലെടുത്ത് കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ എല്ലാ വകുപ്പുകളും അടിയന്തിരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാലവർഷ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് തിരക്കേറി. സ്ത്രീകൾ ഇന്നു മുതൽ അക്കരെ കൊട്ടിയൂരിൽ പ്രവേശിക്കാം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
1: മണത്തണ കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന ഭണ്ഡാരം ഇന്നലെ അർദ്ധരാത്രിയോടെ അക്കരെ കൊട്ടിയൂരിലെത്തിച്ചു. ഭഗവാന്റെ തിരുവാഭരണങ്ങളും പൂജാവിധികൾക്കായി ഉപയോഗിക്കുന്ന പവിത്രമായ സ്വർണ്ണ വെള്ളിപ്പാത്രങ്ങളും വെള്ളി വിളക്കുകളും അടങ്ങുന്ന നിധി 11 മാസങ്ങൾക്ക് ശേഷം അക്കരെ കൊട്ടിയൂരിൽ എത്തിക്കുന്നതാണ് ഭണ്ഡാരം എഴുന്നള്ളത്ത്. ഇന്നു മുതൽ അക്കരെ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാം. ജൂൺ 20 മകം കലം വരെയാണ് സ്ത്രീകൾക്ക് പ്രവേശനം. വലിയ തിരക്കാണ് ഇന്ന് അനുഭവപ്പെടുന്നത്. 4 ആരാധനകളിൽ ആദ്യത്തേതായ തിരുവോണം ആരാധന ജൂൺ 5.
0: 50 ജീവനക്കാരുള്ള പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിൽ ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ ഒരുക്കുന്നത് പരിഗണനയില്ലെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അങ്കണവാടി ഭക്ഷണത്തെ സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കുമെന്നും ശ്രീമതി ബിന്ദു കൃഷ്ണ അറിയിച്ചു. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ മറ്റന്നാൾ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ ലോകത്തെ ചതിക്കുഴികളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനുള്ള കേരള പോലീസ് സൈബർ വിഭാഗത്തിന്റെ കിറ്റ് ഗ്ലോ പദ്ധതി സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്. പൊതുമരാമത്ത് വകുപ്പ് മുൻമന്ത്രി ടി യു കുരുവിളയ്ക്ക് വിട. സംസ്കാരം നാളെ കോതമംഗലത്ത് നടക്കും. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന അദ്ദേഹം ഇന്നലെയാണ് അന്തരിച്ചത്. 89 വയസ്സായിരുന്നു. 2006 2011 അദ്ദേഹം കോതമംഗലത്ത് നിന്ന് നിയമസഭയിലെത്തി. ഐ പി എൽ ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ ഏകദിന കേരള സന്ദർശനം നാളെ. കോട്ടയത്തും കണ്ണൂരും വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134 പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വസതിയിലെ റെയ്ഡിനെ തുടർന്ന് ഇ ഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം മജിസ്ട്രേറ്റ് കോടതി തള്ളി. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം പുനഃക്രമീകരിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ജൂൺ 2. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 ആരംഭിക്കും. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരത്ത് ഇന്ന് ഓറഞ്ച് ജാഗ്രത. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന ഏതാനും കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താവിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം വരുന്നു. പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനുള്ള ഏറ്റവും പ്രധാന തത്വങ്ങളിലൊന്നാണ് റെഡ്യൂസ് റീസൈക്കിൾ റീയൂസ്. അതായത്, ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, ഉപയോഗിച്ചത് പുനഃചംക്രമണം ചെയ്യുക, അത് പുതിയ ഉൽപ്പന്നങ്ങളാക്കി വീണ്ടും ഉപയോഗിക്കുക. ഈ തത്വങ്ങൾ അടിസ്ഥാനമാക്കി നമുക്ക് ചുറ്റും നടക്കുന്ന ചില നല്ല വാർത്തകളാണ് ഇന്നത്തെ പരിപാടിയിൽ. പുതിയ അധ്യയന വർഷം ഇങ്ങെത്തി. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങൾ തിങ്കളാഴ്ച തുറക്കും. പുതിയ അധ്യയന വർഷം എന്നാൽ പുതിയ ബാഗ്, പുതിയ ചെരുപ്പ്, പുതിയ കുട, അങ്ങനെ എല്ലാം പുതിയത് വേണം എന്നാഗ്രഹിക്കുന്നവരും അതൊരു അഭിമാനമായി കണ്ട് ചിലപ്പോൾ വാശി പിടിക്കുന്നവരുമാണ് നമ്മുടെ കുട്ടികൾ. എന്നാൽ ഈ തെറ്റായ അഭിമാനബോധത്തെ മാറ്റി പകരം കേടാകാത്ത പഴയ ബാഗും കുടയുമൊക്കെ പിന്നെയും ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് സമ്മാനം നൽകുന്ന ഒരു പദ്ധതിയുമായി എത്തിയിരിക്കുകയാണ് കോഴിക്കോട് ജില്ലാ

ഭരണകൂടം. പുനരുപയോഗത്തിന്റെ സന്ദേശവുമായി ജില്ലാ ഭരണകൂടത്തിന്റെ സഹകരണത്തോടെ കോഴിക്കോട് ജില്ലാ ശുചിത്വ മിഷൻ റീയൂസ് ഹീറോസ് ദ റിയൽ ഹീറോസ് ക്യാമ്പയിന് തുടക്കമിട്ടു. വിദ്യാർത്ഥികളിൽ പുനരുപയോഗശീലം വളർത്തുക, പ്രകൃതി വിഭവങ്ങളുടെ അമിതോപയോഗവും മാലിന്യ നിർമ്മാർജ്ജനവും ഉറപ്പുവരുത്തുക എന്നിവ ലക്ഷ്യമിട്ടാണ് ഈ ക്യാമ്പയിൻ റീയൂസ് ഹീറോസ് ദ റിയൽ ഹീറോസ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. പഴയ വസ്തുക്കൾ പുനരുപയോഗിക്കുന്ന കുട്ടികളെ കണ്ടെത്തി അഭിനന്ദിക്കുകയും സമ്മാനങ്ങൾ നൽകുകയും മറ്റുള്ളവരെ ഈ പാതയിലേക്ക് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ് ക്യാമ്പയിൻ. ക്യാമ്പയിന്റെ ഭാഗമായി പുനരുപയോഗ വസ്തുക്കളുമായി വിദ്യാലയങ്ങളിൽ എത്തുന്ന വിദ്യാർത്ഥികൾക്ക് എ പോസിറ്റീവ് സാക്ഷ്യപത്രം നൽകും. ഇതിനായി വിദ്യാർത്ഥികൾ വീണ്ടും ഉപയോഗിക്കുന്ന വസ്തുക്കളോടൊപ്പമുള്ള ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. കൂടാതെ ഭാവിയിൽ ഈ ആശയത്തിന്റെ ഭാഗമാകും എന്നറിയിക്കുന്നവർക്ക് ബി പോസിറ്റീവ് എന്ന സാക്ഷ്യപത്രവും ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ ക്യാമ്പയിനിൽ പങ്കെടുപ്പിക്കുന്ന സ്കൂൾ, അധ്യാപകർ, മികവാർന്ന പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന വിദ്യാർത്ഥികൾ എന്നിവർക്കും പ്രത്യേക പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ ശുചിത്വ മിഷൻ കോഴിക്കോട് .in വെബ് പോർട്ടലിൽ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യണം. ആദ്യം പറഞ്ഞത് സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള സംരംഭമാണെങ്കിൽ കോളേജ് വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ടും കോഴിക്കോട് കോർപ്പറേഷനും ശുചിത്വ മിഷനും ചേർന്ന് മറ്റൊരു സംരംഭം ആരംഭിച്ചിട്ടുണ്ട്. പൊതുവിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന ശീലം മാറ്റിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന വലിച്ചെറിയരുത് എന്ന തിരിച്ചറിവാണ് മാറ്റം ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ കോഴിക്കോട് ബീച്ച് കേന്ദ്രീകരിച്ചാണ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾ നടത്തുക. പൊതുജനങ്ങൾ കൂടുതലെത്തുന്ന ഒഴിവ് ദിവസങ്ങളിൽ 15 മുതൽ 20 വോളണ്ടിയർമാരെ വരെ ബീച്ചിൽ നിയോഗിക്കും. മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ അവരോട് സംസാരിച്ച് ബോധവൽക്കരണം നടത്തും. ബീച്ചിലെ എല്ലാ കടകൾക്കു മുന്നിലും പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചിട്ടുണ്ട് എന്നുറപ്പാക്കും. ബിന്നുകൾ കൂടുതൽ ആവശ്യമുള്ള ഇടങ്ങളിൽ അവ സ്ഥാപിക്കാൻ നടപടിയെടുക്കും. മാലിന്യം കൃത്യമായി ബിന്നിൽ നിക്ഷേപിക്കുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേക സമ്മാനങ്ങൾ നൽകുകയും അവ ചിത്രീകരിച്ച് സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്യും. ക്യാമ്പയിന്റെ ഭാഗമായി NSS സന്നദ്ധ പ്രവർത്തകരുടെ സഹായത്തോടെ മെഗാ ക്ലീനിംഗ് യജ്ഞവും സംഘടിപ്പിക്കും. ജലം ഒരു അമൂല്യ ഊർജ സ്വത്താണെന്ന് പറയേണ്ടതില്ലോ. ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുകയും പരമാവധി ജലം പാഴാക്കാതെ സംരക്ഷിക്കുകയും ചെയ്യുക എന്നതാണ് നമുക്ക് പിന്തുടരാൻ പറ്റുന്ന കാര്യം. അതായത് ജലം പരമാവധി പുനരുപയോഗം ചെയ്യുക. അത്തരത്തിൽ ശ്രദ്ധ നേടിയിരിക്കുകയാണ് അഹമ്മദാബാദിലെ പശ്ചിമ റെയിൽവേയുടെ കീഴിലുള്ള കാങ്കരിയ കോച്ചിംഗ് ഡിപ്പോ. സമ്പൂർണ്ണ ജല നിഷ്പക്ഷത അഥവാ വാട്ടർ ന്യൂട്രാലിറ്റി എന്ന നാഴികക്കല്ലായ നേട്ടമാണ് ഈ ഡിപ്പോ കൈവരിച്ചിരിക്കുന്നത്. അതായത് കോച്ചുകൾ കഴുകുന്നതിലൂടെയും അറ്റകുറ്റപ്പണികളിലൂടെയും ഉണ്ടാകുന്ന മലിനജലം ഈ ഡിപ്പോ ഏതാണ്ട് പൂർണ്ണമായും സംസ്കരിച്ച് പുനരുപയോഗിക്കുന്നു. ഇതിലൂടെ ശുദ്ധജലത്തിനായി പുറത്തുള്ള സ്രോതസ്സുകളെ ആശ്രയിക്കുന്നത് ഒഴിവാക്കാനാവും. ഇന്ത്യയിലെ ചുരുക്കം ചില വ്യവസായശാലകൾക്ക് മാത്രം അവകാശപ്പെടാനാവുന്ന വാട്ടർ ന്യൂട്രാലിറ്റി എന്ന നേട്ടമാണ് ഈ കോച്ച് ഡിപ്പോ കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇതുകൂടാതെ ഊർജ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ നിർണായക മുന്നേറ്റമാണ് ഇന്ത്യൻ റെയിൽവേ കാഴ്ചവച്ചിട്ടുള്ളത്. 2025 ഡിസംബറിലെ കണക്കുകൾ അനുസരിച്ച് റെയിൽവേ ശൃംഖലയിലുടനീളം ഏകദേശം 909 മെഗാവാട്ട് സൌരോർജ പ്ലാന്റുകളും 103 മെഗാവാട്ട് കാറ്റിൽ നിന്നുള്ള ഊർജ നിലയങ്ങളും കമ്മീഷൻ ചെയ്തിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളുടെ എല്ലാം ഫലമായി 2025 ദേശീയ ഊർജ സംരക്ഷണ പുരസ്കാരങ്ങളിൽ 3 വിഭാഗങ്ങളിലായി 7 പുരസ്കാരങ്ങളാണ് ഇന്ത്യൻ റെയിൽവേ കരസ്ഥമാക്കിയത്. ഈ അവാർഡുകൾ കേവലം പ്രതീകാത്മകമല്ല, മറിച്ച് ഇന്ത്യയിലെ ഊർജ കാര്യക്ഷമതാ മേഖലയിലെ മാതൃകാ സ്ഥാപനമായി റെയിൽവേയെ അടയാളപ്പെടുത്തുന്നു. പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പുനഃചംക്രമണം അഥവാ റീസൈക്കിൾ ചെയ്ത് ടീഷർട്ട് നിർമ്മിച്ച ഒരു കോളേജ് ക്യാമ്പസിന്റെ വാർത്തയാണ് ഇനി. മുംബൈയിലെ വിസ്ലിംഗ് വുഡ്സ് ഇന്റർനാഷണൽ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികൾ തങ്ങളുടെ ക്യാമ്പസിൽ നിന്നും ശേഖരിച്ച 100 കിലോഗ്രാം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പുനരുപയോഗിച്ച് ടീഷർട്ടുകളാക്കി മാറ്റി. ഈ ടീഷർട്ടുകൾ
മുംബൈയിലെ ചേരി പ്രദേശങ്ങളിലെ കുട്ടികൾക്ക്

ഒരു NGOയുടെ സഹായത്തോടെ വിതരണം ചെയ്തു. 2024 ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഖ്വാബ് എന്ന സാമൂഹ്യ പ്രതിബദ്ധത പദ്ധതി CSR പ്രോഗ്രാമിന്റെ ഭാഗമായി ഈ പ്ലാസ്റ്റിക് സമാഹരണം ആരംഭിച്ചത്. ക്യാമ്പസിൽ പ്രത്യേക ബിന്നുകൾ സ്ഥാപിച്ച് വിദ്യാർത്ഥികളും ഹൌസ് കീപ്പിംഗ് ജീവനക്കാരും ചേർന്നാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ച് ശേഖരിച്ചത്. ഇത് ഏകദേശം 100 കിലോഗ്രാം പ്ലാസ്റ്റിക് മാലിന്യമായപ്പോൾ മുംബൈ ആസ്ഥാനമായുള്ള ഒരു ക്രിയേറ്റീവ് ഏജൻസിക്ക് കൈമാറി. അവർ ഈ പ്ലാസ്റ്റിക് വൃത്തിയാക്കി ചെറുതായി മുറിച്ച് നൂൽ രൂപത്തിലാക്കി അതിൽ നിന്ന് ടീഷർട്ട് നിർമ്മിച്ചു. ഇതിലൂടെ മനോഹരമായ 50 ടീഷർട്ടുകളാണ് അവർക്ക് നിർമ്മിക്കാൻ സാധിച്ചത്. ചേരി പ്രദേശത്തെ പാവപ്പെട്ട കുട്ടികൾക്ക് നൽകുന്നതിലൂടെ അത് പരിസ്ഥിതി സംരക്ഷണത്തിനൊപ്പം ജീവകാരുണ്യത്തിന്റെ മറ്റൊരു നേട്ടവുമായി. ഗാസയിലെ പൊടിപടലങ്ങൾക്കിടയിൽ പിറന്ന പ്രതീക്ഷയുടെ ഒരു കഥയാണ് ഇനി. ഇസ്രായേൽ ബോംബാക്രമണത്തിൽ സ്വന്തം വീട് തകർന്നതോടെ ടെന്റിൽ കഴിയേണ്ടി വന്ന 2 സഹോദരിമാർ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു കണ്ടുപിടുത്തവുമായി ലോകത്തിന്റെ ശ്രദ്ധ നേടിയിരിക്കുന്നു. 17 ഉം 15 ഉം വയസ്സുള്ള സഹോദരിമാരായ തലക് മൂസയും ഫറാ മൂസയും. തുടർച്ചയായ ബോംബാക്രമണങ്ങളിൽ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾ പലർക്കും നാശത്തിന്റെ അടയാളമായപ്പോൾ തലത്തിനും ഫറയ്ക്കും അത് പുനർനിർമ്മാണത്തിന്റെ അവസരമായിരുന്നു. തകർന്ന കെട്ടിടങ്ങളിലെ അവശിഷ്ടങ്ങൾ പൊടിച്ചും അരിച്ചും മണ്ണ്, ചാരം, ഗ്ലാസ് പൗഡർ എന്നിവ ചേർത്തും പുതിയ ബ്ലോക്കുകൾ നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യയാണ് അവർ വികസിപ്പിച്ചത്. ഈ നിർമ്മാണ ബ്ലോക്കുകൾ പൂന്തോട്ടങ്ങൾ, നടപ്പാതകൾ, പാർട്ടീഷനുകൾ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വിധത്തിലായിരുന്നു. ഈ ആശയത്തിലൂടെ ഈ വർഷത്തെ എർത്ത് പ്രൈസ് എന്ന ആഗോള പരിസ്ഥിതി മത്സരത്തിൽ ഇവർ പശ്ചിമേഷ്യയിൽ നിന്നുള്ള വിജയികളായി മാറി. ബോംബുകൾക്ക് ഈ പെൺകുട്ടികളുടെ വീട് എന്ന സുരക്ഷയെ കവർന്നെടുക്കാൻ കഴിഞ്ഞെങ്കിലും സ്വപ്നങ്ങളെ കവരാനായിട്ടില്ല. ഗാസയുടെ ചാരക്കൂമ്പാരങ്ങളിൽ നിന്ന് അവർ പണിയുന്നത് പുതിയ ആകാശമാണ്, സ്വപ്നങ്ങളും പ്രതീക്ഷകളും നിറഞ്ഞ അതിജീവനത്തിന്റെ ആകാശം. നല്ല വാർത്ത: ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത @gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും അറിയിക്കാവുന്നതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലമീജി നായർ. അവതരണം ലിൻസ സിറാജ്. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടുമെത്താം. ശുഭാശംസകൾ.

0: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വീടും
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, വയലും വീടും പരിപാടിയിലേക്ക് സ്വാഗതം. മറ്റുള്ളവരെ വ്രണപ്പെടുത്തുന്നത് കടലിൽ കല്ലെറിയും പോലെ എളുപ്പമാണ്. പക്ഷേ അതെത്ര ആഴത്തിൽ ചെന്നു എന്നളക്കുവാൻ സാധ്യമല്ല. ഈ ശുഭചിന്തയോടെയാകട്ടെ ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ തുടക്കം. ആദ്യമായി കാർഷിക കാലാവസ്ഥ നിർദ്ദേശക ബുള്ളറ്റിനാണ്.
3: ദക്ഷിണ മേഖലാ കാർഷിക ഗവേഷണ കേന്ദ്രം വെള്ളായണിയും ഭാരതീയ കാലാവസ്ഥാ വകുപ്പും സംയുക്തമായി തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകൾക്കായി നൽകുന്ന കാർഷിക കാലാവസ്ഥാ നിർദ്ദേശക ബുള്ളറ്റിൻ. ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ മിതമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. മഴ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ പച്ചക്കറി പന്തലുകൾ ബലപ്പെടുത്തുക, വാഴയ്ക്ക് ഊന്നുകാലുകൾ നൽകുക, വിളവെടുക്കാൻ പാകമായ പഴം പച്ചക്കറി വിളകൾ എത്രയും പെട്ടെന്ന് തന്നെ വിളവെടുക്കുക. വെള്ളക്കെട്ട് ഒഴിവാക്കാനായി സമീപ പ്രദേശങ്ങളിൽ വേണ്ടത്ര നീർച്ചാലുകൾ തുറന്ന് മഴവെള്ളം ഒഴുക്കിക്കളയാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുക. ഇനി വിളകൾക്കും മൃഗസംരക്ഷണത്തിനും വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ്. നെല്ല് വിരിപ്പ് കൃഷിക്കായി ഞാറ്റടി തയ്യാറാക്കിയിട്ടുള്ള കർഷകർ ഞാറ്റടിയിട്ട് 3-ാം ആഴ്ചയിൽ നെല്ലിലടിക്കുന്ന KU സമ്പൂർണ്ണ

0: മൾട്ടിമിക്സ് 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് ഞാറ്റടിയിൽ തളിക്കുക. കുറഞ്ഞത് 60 ദിവസമെങ്കിലും തണലിൽ സൂക്ഷിച്ച വിത്ത് തേങ്ങകൾ കാലാവർഷാരംഭത്തോടെ നഴ്സറിയിൽ പാകാവുന്നതാണ്. 1.5 മീറ്റർ വീതിയിൽ ആവശ്യമുള്ള നീളത്തിൽ വാരങ്ങൾ തയ്യാറാക്കുക. വാരങ്ങൾ തമ്മിൽ 75 സെന്റിമീറ്റർ അകലം ഉണ്ടായിരിക്കണം. ഒരു വാരത്തിൽ 4-5 വരി വിത്ത് തേങ്ങ 30x30 സെന്റിമീറ്റർ അകലത്തിൽ നടാം. വിത്ത് തേങ്ങ 25 മുതൽ 30 സെന്റിമീറ്റർ ആഴമുള്ള ചാലുകളിൽ നട്ട് തൊണ്ടിന്റെ മുകൾ ഭാഗം മാത്രം പുറത്തു കാണുന്ന വിധം മണ്ണിട്ട് മൂടണം. ചിതലിന്റെ ശല്യത്തിനെതിരെ മുൻകരുതലുകൾ സ്വീകരിക്കണം. ഇനി കന്നുകാലികൾക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ്. മഴക്കാലത്ത് കന്നുകാലികളിൽ കണ്ടുവരുന്ന പ്രധാന രോഗമായ അകിടുവീക്കത്തെ പ്രതിരോധിക്കുന്നതിനായി മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. പാൽ കെട്ടിനിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കുക. കൃത്യമായ ഇടവേളകളിൽ പാൽ കറന്നെടുക്കുക. അകിടിലെ ചെറിയ മുറിവുകൾ ശ്രദ്ധിക്കുക. നേർപ്പിച്ച പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി ഉപയോഗിച്ച് പാൽ കറക്കുന്നതിന് മുൻപ് മുലക്കാമ്പുകൾ കഴുകുക. പാൽ കറന്ന ശേഷം പോവിഡോൺ അയഡിൻ ലായനിയിൽ മുലക്കാമ്പുകൾ 20 സെക്കൻഡ് മുക്കിവയ്ക്കുക.
1: ഇന്ന് ഈ പരിപാടിയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ജൈവ ജീവാണു കീടനാശിനികളുടെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപായി ശ്രോതാക്കൾക്കായുള്ള ചോദ്യമാണ്. ചോദ്യമിതാണ്: തോട്ടവിളകളുടെ കാര്യത്തിൽ പരിശോധനയ്ക്കായി മണ്ണ് ശേഖരിക്കുന്നത് ഏതളവിലാണ്? ഇതിന്റെ ശരിയുത്തരം വയലും വീടും പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും. രാസ കീടനാശിനി പ്രയോഗം പരിസ്ഥിതിക്കും സമൂഹത്തിനും എത്രമാത്രം ആഘാതം സൃഷ്ടിക്കുന്നു എന്നത് നാം തിരിച്ചറിയുക തന്നെ വേണം. ഇവിടെയാണ് ജൈവ ജീവാണു കീടനാശിനികളുടെ പ്രാധാന്യം ശ്രദ്ധേയമാകുന്നത്. പരിസ്ഥിതിക്ക് കോട്ടം വരുത്താത്ത ഇത്തരം കീടനിയന്ത്രണോപാധികളിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് മിത്രാണുജീവികളാണ്. ജൈവ ജീവാണു കീടനാശിനികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ എൻഡമോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ ഒ.പി. റെജി റാണിയുമായി ഷിബു ജോർജ് സംസാരിക്കുന്നു. മേഡം, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ജൈവ ജീവാണു കീടനാശിനികളെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല്, ഇത് എന്തുവാണ്?
2: ജൈവ കീടനാശിനികൾ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ജീവനുള്ള വസ്തുക്കളെ ഉപയോഗിച്ചിട്ടുള്ള കീടനിയന്ത്രണത്തെയാണ് ജൈവ കീടനിയന്ത്രണം എന്ന് പറയുന്നത്. ജീവനുള്ള വസ്തുക്കൾ എന്ന് പറയുമ്പോൾ അത് മിത്ര ജീവികളാകാം, അല്ലെങ്കിൽ മിത്ര അണുക്കളാകാം, അതായത് മൈക്രോബിയൽസ്, അതുപയോഗിച്ചിട്ടുള്ള കീടനിയന്ത്രണമാകാം. അതുപോലെ പ്ലാന്റ് ബേസ്ഡ്, സസ്യാധിഷ്ഠിത കീടനാശിനികൾ ഉപയോഗിച്ചിട്ടുള്ള കീടനിയന്ത്രണവും ആകാം.
1: അപ്പോൾ ഇതിന്റെ ഒരു സവിശേഷതകൾ എന്തൊക്കെയാണ്?
2: ഇപ്പോൾ കർഷകരെല്ലാം ഏറ്റവും എളുപ്പമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കീടനിയന്ത്രണ മാർഗം എന്ന് പറയുന്നത് കെമിക്കൽ ഇൻസെക്ടിസൈഡ്സ് ഉപയോഗിച്ചിട്ട്, അതായത് രാസപദാർത്ഥങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള കീടനിയന്ത്രണമാണ്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് അതിൻ്റെ ലഭ്യത. ഏതൊരു രാസകീടനാശിനി വിൽക്കുന്ന കടയിൽ പോയാലും കർഷകന് എളുപ്പം കിട്ടുന്ന ഒരു സാധനമാണ് രാസകീടനാശിനികൾ. ജൈവ കീടനാശിനികൾ അത്രയും എളുപ്പത്തിൽ ലഭ്യമാകുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട് രാസകീടനാശിനികൾ നമ്മൾ ഒഴിവാക്കേണ്ടി വരുന്നു എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം രാസവസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന തിക്തഫലങ്ങൾ എന്തൊക്കെയാണെന്നും പ്രകൃതിക്ക് ദോഷമാണെന്നും മനുഷ്യരിൽ അത് അവശിഷ്ട വിഷാംശം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ, അങ്ങനെ വിവിധ ഇനം പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ജൈവ കീടനിയന്ത്രണത്തിന് പ്രാധാന്യം ഏറെയാണ്. പ്രകൃതിക്ക് ഏറ്റവും ഇണങ്ങിച്ചേർന്ന് പോകുന്ന, അല്ലെങ്കിൽ പ്രകൃതിക്ക് ഒരു തരത്തിലുള്ള ദോഷവും ഉണ്ടാക്കാത്ത ഒരു കീടനിയന്ത്രണ മാർഗമാണ് ജൈവ കീടനിയന്ത്രണ മാർഗം.
1: പക്ഷേ ഇതിന്റെ ഒരു പക്ഷം നോക്കുമ്പം, നമ്മൾ രാസ കീടനാശിനികൾ യൂസ് ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട്സ് എളുപ്പം കിട്ടും, ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ചിലപ്പം കർഷകർ അതിനെ കണക്ക് കൂട്ടാറുണ്ട്.
2: തീർച്ചയായും. കാരണം ഒരു കർഷകൻ രാസകീടനാശിനി ഉപയോഗിച്ച് കഴിഞ്ഞാൽ 1-2 ദിവസത്തിനുള്ളിൽ തന്നെ അതിന്റെ റിസൾട്ട് കാണാൻ കഴിയുന്നു. കാരണം കീടങ്ങൾ ചത്ത് വീഴുന്നതായും ഒക്കെ കാണാൻ കഴിയും. പക്ഷെ ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ ഒരു ജീവാണുവിന് ഒരു കീടത്തിൽ പ്രവേശിച്ച് രോഗമുണ്ടാക്കി അതിനെ നാശം വരുത്താൻ കുറച്ചുകൂടി സമയം എടുക്കുകയും, നേരെ മറിച്ച് അത് കർഷകന് കണ്ട് ബോധ്യപ്പെടാൻ സാധിക്കാതെയും പോകുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ജൈവ കീടനാശിനികൾ ഉപയോഗിച്ച് ശീലിച്ച് അത് ബോധ്യപ്പെട്ടവർക്കല്ലാതെ അതിനെക്കുറിച്ച് ഉള്ള ഇമ്പോർട്ടൻസ് മനസ്സിലാകാതെ പോകുന്നത്.
1: പിന്നെ നമ്മൾ പറയാറുണ്ടല്ലോ, ഈ പ്രകൃതിയിൽ നമ്മൾ ഒരു കാര്യത്തെയും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, എല്ലാം ഒന്ന് മാനേജ് ചെയ്തു പോകണം.
2: അതെ, ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല ഒന്നിനെയും. അപ്പോൾ ജൈവിക കീടനിയന്ത്രണത്തിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നതും അത് തന്നെയാണ്. നമ്മുടെ ഒരു കീടനിയന്ത്രണ ഉപാധിയും ഉപയോഗിച്ച് ഒരു ജീവിയെയും നമുക്ക് ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. ഇപ്പോൾ നമ്മൾ വിചാരിക്കും കെമിക്കൽ ഇൻസെക്ടിസൈഡ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്നും ആ കീടത്തിനെ

0: അപ്പാടെ തുടച്ച് മാറ്റാൻ കഴിയുന്ന നേരെ തിരിച്ചാണ്. കാരണം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരേ കെമിക്കൽ ഇൻസെക്ടിസൈഡ് ഉപയോഗിക്കുമ്പോൾ കീടങ്ങൾ തന്നെ അതിനെ പ്രതിരോധശേഷി ആർജിക്കുകയും അത് ക്രമാതീതമായി പെറ്റുവരികയും ചെയ്യും. അതുകൊണ്ടാണ് കർഷകർക്ക് ഉപയോഗിച്ച കീടനാശിനികൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയും അങ്ങനെ നമ്മുടെ ഉൽപ്പന്നങ്ങളിൽ അവശിഷ്ട വിഷാംശം കടന്നുകൂടുകയും ചെയ്യുന്നത്.
1: നമ്മൾ പറയാറുണ്ടല്ലോ എക്കണോമിക് ത്രെഷോൾഡ് ലെവൽ.
0: എക്കണോമിക് ത്രെഷോൾഡ് ലെവൽ, അതായത് ഒരു വിളയിൽ എത്ര കീടങ്ങളെ കണ്ടാൽ നമ്മൾ കീടനാശിനി ഉപയോഗിക്കണം, ഇതൊന്നും ആരും ഇപ്പം നോക്കാറില്ല. എന്നാൽ പോലും അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ആ ഒരു ലെവല് വരെ ആ വിളയ്ക്ക് അതിനെ താങ്ങാൻ കഴിയും, വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാതെ ആ ഒരു പോപ്പുലേഷൻ താങ്ങാൻ കഴിയും. അതിന് മുകളിൽ പോവുകയാണെങ്കിൽ നമ്മൾ കീടനാശിനികൾ ഉപയോഗിക്കണം. കീടനാശിനി എന്ന് പറയുമ്പോൾ രാസകീടനാശിനി മാത്രമല്ല ജൈവ കീടനാശിനിയും ആകാം.
1: അപ്പൊ ഈ ജൈവ കീടനാശിനികൾ ഇതിന്റെ ഇനങ്ങൾ ഏതൊക്കെയാണ്? ടൈപ്സ് ഓഫ്
0: ഇനങ്ങൾ എന്ന് ചോദിച്ചാൽ അത് ജീവനുള്ള പ്രാണികളാകാം, അതിനെ നമ്മൾ മിത്ര പ്രാണികൾ എന്ന് പറയും. ഉദാഹരണത്തിന് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ട്രൈക്കോ കാർഡുകൾ, അതൊരു മിത്ര പരാദത്തിന്റെ മുട്ടക്കാർഡാണ് ഇന്ന് ഉപയോഗിച്ചു വരുന്നത്. അത് നെൽകൃഷിയിലും ഏലം കുരുമുളക് അങ്ങനത്തെ കൃഷികളിലും ഇന്ന് വ്യാപകമായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. രണ്ടാമതൊരു ഇനം എന്ന് പറയുന്നത് മൈക്രോബിയൽസ്, അതായത് മിത്ര ജീവാണുക്കൾ, ബാക്ടീരിയകളാകാം, വൈറസ് അല്ലെങ്കിൽ ഫംഗസ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കീടനിയന്ത്രണവും ജൈവ കീടനാശിനിയാണ്. അതുപോലെ തന്നെ നമ്മളിന്ന് നമ്മുടെ ഓർഗാനിക് ഫാമിംഗ് അല്ലെങ്കിൽ
1: ജൈവ കൃഷിയിലും
0: അനുവദനീയമായ ഒരു ഉപാധിയാണ് ഫെറമോണുകൾ ഉപയോഗിച്ചിട്ടുള്ള കീടനിയന്ത്രണം, അതായത് ഫെറമോൺ കെണികൾ ഉപയോഗിച്ചിട്ട് ഉള്ള കീടനിയന്ത്രണം. ഇങ്ങനെ വിവിധ തരത്തിൽ നമുക്ക് ജൈവ വസ്തുക്കൾ ഉപയോഗിച്ച് കീടനിയന്ത്രണം നടപ്പിലാക്കാം. ഇത് കൂടാതെ നമുക്ക് വേപ്പധിഷ്ഠിത കീടനാശിനികളുണ്ട്, മറ്റ് ഒരുപാട് സസ്യങ്ങളിൽ നിന്നുള്ള എക്സ്ട്രാക്ട്സ് അല്ലെങ്കിൽ സത്തുകൾ ഇന്ന് കീടനാശിനികളായിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്.
1: മേഡം, നമ്മുടെ കർഷകർ ഇന്ന് ഉപയോഗിച്ചു വരുന്ന ഏറ്റവും പോപ്പുലറായ, ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഈ ജൈവ നിയന്ത്രണ വിധികൾ ഏതൊക്കെയാണ്?
0: ഇന്ന് കർഷകർക്കെല്ലാം തന്നെ അറിയുന്ന ഒന്ന് രണ്ട് മിത്ര അണുക്കളാണ് സ്യൂഡോമോണാസ് എന്ന് പറയുന്ന മിത്ര ബാക്ടീരിയ, ട്രൈക്കോഡെർമ എന്ന് പറയുന്ന മിത്ര കുമിൾ. ഇത് രണ്ടും സസ്യങ്ങളിൽ ഉണ്ടാകുന്ന രോഗങ്ങൾക്കെതിരെയാണ് ഉപയോഗിക്കുക. നേരെ മറിച്ച് വിളകളിൽ ഉണ്ടാകുന്ന വിവിധ ഇനം കീടങ്ങൾക്കെതിരെ ഉപയോഗിക്കുന്ന മറ്റ് ഇനങ്ങളായ മെറ്റാറൈസിയം അനൈസോപ്ലിയെ, നമുക്ക് കൊമ്പൻചെല്ലിയെ നിയന്ത്രിക്കാനായിട്ട് വളക്കുഴിയിലും മറ്റും ഉപയോഗിക്കുന്ന മെറ്റാറൈസിയം ഇന്ന് ഏവർക്കും പരിചിതമാണ്. അതുപോലെ പച്ചക്കറിയിലും വാഴയിലും ഒക്കെ കാണുന്ന ഇലദീനി പുഴുക്കളും അവയെ നശിപ്പിക്കാനായി ഉപയോഗിക്കുന്ന ബിവേറിയ ബസിയാന, ഇതും ഇന്ന് കർഷകർ വ്യാപകമായി ഉപയോഗിച്ചു വരുന്നു. മറ്റൊരിനമായ ലക്കാനിസീരിയം, ഇതുപയോഗിച്ച് നമുക്ക് വിളകളിലെ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളെ നിയന്ത്രിക്കാവുന്നതാണ്. പിന്നെ മണ്ണിൽ കാണുന്ന നിമാവിരകൾക്കെതിരെ പെസിലോമൈസിസ് എന്ന് പറയുന്ന മിത്രകുമിൾ ഉപയോഗിക്കാം. ഇങ്ങനെ വിവിധ ഇനം മിത്ര ജീവാണുക്കൾ ഇന്ന് ഉപയോഗിച്ച് വരുന്നു. ഇത് നമ്മുടെ കേരളത്തിൽ വളരെ പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്ന കീടനാശിനികളാണ് ഇതൊക്കെ.
1: മേഡം, ആദ്യം നമ്മൾ ട്രൈക്കോഡെർമയെ പറ്റി സംസാരിച്ചാൽ, മേഡം സൂചിപ്പിച്ച മാതിരി ഇത് നമ്മുടെ ഒരു മിത്രക്കുമിളാണല്ലോ, അപ്പൊ ഇതിന്റെ ഉപയോഗ രീതികൾ എങ്ങനെയാ, ഇത് എങ്ങനെയാ നമുക്ക് ലഭ്യമാവുന്നത്?
0: ട്രൈക്കോഡെർമ നമുക്ക് ഇന്ന് ലഭ്യമാകുന്നത് പൊടി രൂപത്തിലാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കണമെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ ഇത് തയ്യാറാക്കി വെക്കേണ്ടതുണ്ട്. അതായത് ചാണകം, വേപ്പിൻ പിണ്ണാക്ക്, ട്രൈക്കോഡെർമ, ഇത് മൂന്നും കൂടി മിക്സ് ചെയ്യുക. അതായത് 9 ഭാഗം ചാണകം, 1 ഭാഗം വേപ്പിൻ പിണ്ണാക്ക്, അതിൻ്റെ കൂടെ 100 ഗ്രാം ട്രൈക്കോഡെർമയും കൂടി മിക്സ് ചെയ്ത് 2 ആഴ്ച വെച്ച് ഇടയ്ക്കൊന്ന് വെള്ളമൊക്കെ തളിച്ച് ഈർപ്പം കൊടുക്കുകയും ഇടയ്ക്കൊന്ന് അത് ഇളക്കി കൊടുക്കുകയും ചെയ്ത് അങ്ങനെ ഒരു 2 ആഴ്ചയോ 3 ആഴ്ചയോ കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഈ ട്രൈക്കോഡെർമ
1: ഇതിൻ്റെ അകത്ത്
0: മൾട്ടിപ്ലൈ.
1: അതെ,
0: അങ്ങനെ വളർത്തിയെടുത്ത മിശ്രിതമാണ് നമ്മൾ ചെടികളുടെ ചുവട്ടിൽ
1: മണ്ണിൽ
0: കൊടുക്കുന്നത്. ഇതിന്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത് ഒരുവിധം നമ്മുടെ ചെടികളെ ബാധിക്കുന്ന രോഗാണുക്കൾ,
1: മണ്ണിൽ നിന്ന് വരുന്ന രോഗാണുക്കളും
0: മറ്റു രോഗാണുക്കളും അതിനെതിരെയുള്ള പ്രതിരോധ ശേഷി ആർജിക്കാനും അല്ലെങ്കിൽ വിളകൾക്ക് അത് ഈ രോഗാണുക്കൾക്കെതിരെയുള്ള ഒരു റെസിസ്റ്റൻസ് കൊടുക്കാനും അതേപോലെ മണ്ണിൽ കാണുന്ന രോഗാണുക്കളെ നശിപ്പിക്കാനും ട്രൈക്കോഡെർമയ്ക്ക് കഴിയും.
1: സ്യൂഡോമോണാസിന്റെയും ഇതേ സെയിം റോൾ ആണ്.
0: സ്യൂഡോമോണാസ് ഒരു ബാക്ടീരിയ ആണെന്നേ ഉള്ളൂ. ഇതും നമുക്ക് മണ്ണിലും ചെടിയിലും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ട്രൈക്കോഡെർമ നമ്മൾ മണ്ണിൽ ചേർത്താണ് ഉപയോഗിക്കുന്നതെങ്കിൽ സ്യൂഡോമോണാസ് നമുക്ക് വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം, അതുപോലെ ചെടിയിൽ സ്പ്രേ ചെയ്തും കൊടുക്കാം.
1: അതിനെ
0: പ്രിപ്പറേഷൻ നേരത്തെ ആവശ്യമില്ല,
1: ആവശ്യമില്ല,
0: റെഡി ടു യൂസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം.
1: ഈ സ്യൂഡോമോണാസ് ഒക്കെ സ്പ്രേ ചെയ്യുമ്പോൾ എത്ര ഇതിലാ ഡൈല്യൂട്ട് ചെയ്യേണ്ടത്? നമ്മൾ യൂഷ്വലി
0: നോർമലി അതിന്റെ ഡോസ് 20 ഗ്രാം ഒരു ലിറ്റർ, അതായത് 20 ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി മണ്ണിൽ ഒഴിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ചെയ്യാം.
1: ട്രൈക്കോഡെർമ യൂഷ്വലി സ്പ്രേ ചെയ്യാറില്ല.
0: ട്രൈക്കോഡെർമ യൂഷ്വലി സ്പ്രേ ചെയ്യാറില്ല. സോയിൽ

0: ആപ്ലിക്കേഷനാണ് അത്, അല്ലെങ്കിൽ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നതാണ് കൂടുതൽ ഫലപ്രദം.
1: ഇത് പച്ചക്കറിക്കും മറ്റേതേമാതിരിയുള്ള
0: എല്ലാ വിളകൾക്കും നമുക്ക് ട്രൈക്കോഡെർമയും സ്യൂഡോമോണാസും ഉപയോഗിക്കാം. എക്കണോമിക്കലാണ്, എല്ലാ കർഷകരും ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് ഈ ട്രൈക്കോഡെർമയും സ്യൂഡോമോണാസ്. ട്രൈക്കോഡെർമ മണ്ണിൽ ചേർത്ത് കൊടുക്കാമെന്നും സ്യൂഡോമോണാസ് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്നും. അതൊരു പ്രതിരോധ ശേഷി, അല്ലെങ്കിൽ ഒരു പ്രൊഫൈലാറ്റിക് മെഷർ, മുൻകരുതൽ എന്ന രീതിയിലാണ് കർഷകരത് ഉപയോഗിച്ചു വരുന്നത്. നേരെ മറിച്ച് ഒരു രോഗം മൂർച്ഛിച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് ട്രൈക്കോഡെർമയോ സ്യൂഡോമോണാസോ കൊണ്ട് രോഗത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് രാസവസ്തുക്കൾ ഉപയോഗിക്കേണ്ടി വരും.
1: അത് മാഡം പറഞ്ഞ മാതിരി രണ്ടും കൂടെ ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആ സമയത്ത് നമുക്ക് എടുക്കേണ്ടി വരും. പിന്നെ മാഡം അത് കഴിഞ്ഞിട്ട് സൂചിപ്പിച്ചത് ബവേരിയ മാതിരിയുള്ള
0: കീടങ്ങൾക്കെതിരെ
1: യൂസ് ചെയ്യുന്ന,
0: ബവേരിയ എന്ന് പറയുന്നത് നമ്മുടെ കീടങ്ങളിൽ കാണുന്ന ഇലതീനി പുഴുക്കൾ. നമുക്ക് കാണാമല്ലോ ഇലയുടെ മുകളിലിരുന്ന് ഇല കരണ്ട് തിന്നുന്ന പുഴുക്കൾ, പടവലം, ചീര, അതുപോലെയുള്ള പച്ചക്കറി വിളകളിൽ കാണുന്ന ഇലതീനി പുഴുക്കൾക്കെതിരെയാണ് ഏറ്റവും അഭികാമ്യമായിട്ട് നമുക്കത് കണ്ടിട്ടുള്ളത്. ഇത് ഉപയോഗിക്കാനും 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്ത് കൊടുക്കാം. മിത്രകുമിളുകൾ ഉപയോഗിക്കുമ്പോൾ, അതായത് സ്പ്രേ ചെയ്യുന്ന അവസരങ്ങളിൽ, വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അതികഠിനമായ സൂര്യപ്രകാശമേറ്റ് ഈ വിത്ത്, അതായത് ഈ ഫംഗസിൻ്റെ സ്പോറുകൾ ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരങ്ങളിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. മെറ്റാറൈസിയം എന്ന് പറയുന്ന മിത്രകുമിൾ പലർക്കും അറിയുന്നത് അത് ചാണകക്കുഴിയിൽ ഉപയോഗിക്കാനുള്ള കൊമ്പൻചെല്ലിക്കെതിരെ ഉപയോഗിക്കുന്ന ഒരു മിത്ര കുമിളായിട്ടാണ്. ഇത് കൂടാതെ ഇത് നമുക്ക് മറ്റ് മിത്ര കുമിളുകൾ സ്പ്രേ ചെയ്യുന്ന പോലെ 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ചെടികളിൽ കാണുന്ന വണ്ടിനത്തിൽപ്പെട്ട കീടങ്ങളെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കാം. ഇപ്പം ഏതൊരു മിത്രമാണ് നമ്മൾ ഉപയോഗിച്ചാലും 2 ആഴ്ച കഴിഞ്ഞ് വീണ്ടും ആവർത്തിച്ച് ഉപയോഗിക്കാം. അതൊരു റെഗുലർ രീതിയിൽ, അതായത് 2 ആഴ്ച ഇടവിട്ട് നമ്മൾ സ്യൂഡോമോണാസ് ആയാലും ബിവേറിയ, മെറ്ററൈസം, ഇങ്ങനത്തെ മിത്ര ജീവാണുക്കൾ ഉപയോഗിക്കുമ്പോൾ 2 ആഴ്ച ഇടവിട്ടുള്ള ആപ്ലിക്കേഷൻ ആവശ്യമാണ്. ഇപ്പോൾ നമ്മൾ ബിവേറിയയും മെറ്ററൈസിയും കൂടാതെ മറ്റൊരു ഇനമാണ്, അല്ലെങ്കിൽ സ്പീഷീസാണ്, ലക്കാനിസീലിയം. കർഷകർക്ക് കൂടുതലും ഇത് അറിയുന്നത് വെർട്ടിസീലിയം എന്ന പേരാണ്, പക്ഷേ അതിൻ്റെ പുതിയ പേര് ലക്കാനിസീലിയം എന്നാണ്. ഇത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇലതീനി പുഴുക്കൾക്കോ വണ്ടുകൾക്കോ അല്ല, നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളായ മുഞ്ഞകൾ, വെള്ളീച്ചകൾ, ശൽക്ക കീടങ്ങൾ, ഇങ്ങനെയുള്ള ഇലയുടെ അടിവശം കൂട്ടം കൂടിയിരുന്ന് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങൾക്കെതിരെയാണ് ഈ ലക്കാനിസീലിയം എന്ന് പറയുന്ന മിത്രകുമിൾ ഉപയോഗിക്കേണ്ടത്. അതും 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി വൈകുന്നേരങ്ങളിൽ ഇലയ്ക്കടിയിലും ഇലയുടെ ഇടുക്കുകളിലും ഒക്കെ നന്നായി നനയുന്ന രീതിയിൽ 2 ആഴ്ചയിലൊരിക്കൽ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടതാണ്.
1: മേഡം, ഇവിടെ ഒരു സംശയം വരുന്നെന്ന് പറഞ്ഞാൽ, ഒന്നിലധികം കീടങ്ങൾ നമ്മുടെ ചെടികളിൽ ഉണ്ടെങ്കിൽ ഈ മിത്രക്കുമിള് അല്ലെങ്കിൽ ബാക്ടീരിയ ഇതിനെയൊക്കെ ഒന്നിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ, അതോ ഒന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ മറ്റേത് യൂസ് ചെയ്യണോ?
0: അതൊരു നല്ല ചോദ്യമാണ്. നമ്മൾ അത് വളർത്തിയെടുക്കുന്ന അവസരത്തിൽ അത് ഒരുമിച്ച് വളർത്തിയെടുക്കാൻ പറ്റില്ല, കാരണം ഒന്ന് മറ്റേതിൻ്റെ വളർച്ചയെ ബാധിക്കും. പക്ഷേ ഉപയോഗിക്കുമ്പോൾ, ഇപ്പോൾ എൻ്റെ ഒരു കൃഷിയിടത്തിൽ എനിക്ക് നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുമുണ്ട്, അതേസമയം വണ്ടിൻ്റെ ഉപദ്രവം ഉണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായും മെറ്റാറൈസിയവും ലക്കാനിസീലിയവും മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം.
1: മിക്സ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് മറ്റേത് സ്പ്രേ ചെയ്താൽ
0: അങ്ങനെ ആയാലും
1: പ്രശ്നങ്ങളൊന്നും
0: ഇല്ല, ഒരു പ്രശ്നമില്ല.
1: നമുക്ക് ഒന്നിച്ചല്ല,
0: നമുക്കത് രാസവസ്തുക്കളുമായിട്ട് മിക്സ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. രാസകീടനാശിനികൾ ഉപയോഗിക്കേണ്ട ചില അവസരങ്ങൾ വരും. എന്നുവെച്ചാൽ നമ്മൾ ഒരു കീടത്തിനെ ജൈവ കീടനാശിനി ഉപയോഗിച്ച് നിയന്ത്രിച്ച് വരുന്ന അവസരത്തിൽ മറ്റൊരു കീടം പെറ്റുവരികയും അതിന് ഒരു ജൈവിക കീടനിയന്ത്രണ മാർഗം ഇല്ല എന്നുള്ളൊരു അവസരം ഉണ്ടാകുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമുക്ക് രാസകീടനാശിനികൾ അത്യന്താപേക്ഷിതമാവും. അങ്ങനെ ഉപയോഗിക്കേണ്ടി വരുന്ന അവസരങ്ങളിൽ ഒരു 10 ദിവസത്തെ ഇടവേള കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക്
1: ജൈവ
0: കീടനാശിനി ഉപയോഗിക്കും.
1: മേഡം, വിത്ത് പരിചരിക്കുന്നതിന് വേണ്ടിയും ഈ ജൈവ കീടനാശിനികളെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ?
0: സീഡ് ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് റൈസോബിയം പോലുള്ള ഫംഗസുകൾ ഉപയോഗിച്ചിട്ടാണ്. അത് വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന രീതിയിലുള്ള
1: ട്രൈക്കോഡെർമ ഒന്നും അതിനുവേണ്ടി യൂസ് ചെയ്യാറില്ല. ഇപ്പം
0: സ്യൂഡോമോണാസ് സീഡ് ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട്. സ്യൂഡോമോണാസ് അത് ജസ്റ്റ് ഒരു 10 ഗ്രാം വെള്ളത്തിലിട്ടതിന് ശേഷം ആ വെള്ളത്തിൽ വിത്ത് കുതിർക്കുന്നു, നടുന്നു. അതിലൊന്നും നമ്മൾ കെമിക്കൽസ് ആഡ് ചെയ്യാൻ പാടില്ല.
1: നമ്മൾ ഈ ഫെറമോൺ ട്രാപ്സിനെ പറ്റി മാഡം പറഞ്ഞല്ലോ, അതൊന്ന് വിശദീകരിക്കാം. ഫെറമോൺ കെണികൾ,
0: ഫെറമോൺ കെണികളുടെ പ്രധാന ഇൻഗ്രീഡിയന്റ് എന്ന് പറയുന്നത് ഫെറമോൺ ആണ്. ഇത് ഒരു പെൺശലഭം ഉൽപ്പാദിപ്പിക്കുന്ന ഫെറമോൺ ആണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ അത് ആൺശലഭത്തെ ആയിരിക്കും അട്രാക്റ്റ് ചെയ്യുക. അതിനെ നമ്മൾ സെക്സ് ഫെറമോൺ എന്ന് പറയും. ഇതുകൂടാതെ അഗ്രിഗേഷൻ ഫെറമോൺ ഉണ്ട്. അതായത് ആ ഫെറമോൺ ഉപയോഗിക്കുമ്പം കീടങ്ങളുടെ ആൺശലഭങ്ങളും പെൺശലഭങ്ങളും അതിലോട്ട് ആകർഷിക്കപ്പെടും.

0: ഇങ്ങനെ രണ്ടു തരം ഫെറമോൺ ട്രാപ്പുകളാണ് നമുക്ക് ഇന്ന് വിപണിയിലുള്ളത്, അഗ്രഗേഷൻ ഫെറമോണുകളും സെക്സ് ഫെറമോണുകളും. ഇന്ന് കർഷകർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കെണിയാണ് മാമ്പഴ ഈച്ചക്കെണി. മാമ്പഴ ഈച്ചക്കെണി നമ്മളിപ്പോൾ കേരള കാർഷിക സർവകലാശാലയുടെ എല്ലാ ഔട്ട്ലെറ്റ്സിലും ഇത്രയും ഡിമാൻഡോടുകൂടി പോകുന്ന ഒരു കെണിയാണ് ഈ മാമ്പഴ ഈച്ചക്കെണി. അതുപോലെ തന്നെ നമുക്ക് പാവൽ, പടവലം എന്നിവയുടെ കായ്ച്ചയെ നിയന്ത്രിക്കുന്ന കായ്ച്ചക്കെണിയും ഉണ്ട്. അപ്പം ഇതിൻ്റെ എല്ലാം ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഒരു ഫെറമോണാണ്, അത് സിന്തറ്റിക്കാണ്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കീടങ്ങളെ അട്രാക്ട് ചെയ്യുന്നത്. പക്ഷേ അതിനോടൊപ്പം തന്നെ അട്രാക്ട് ചെയ്യപ്പെടുന്ന കീടങ്ങളെ നശിപ്പിക്കാനുള്ള രാസ കീടനാശിനിയും അതിൽ ചേർത്തിട്ടുണ്ടാവും.
1: അപ്പോൾ ഇതിനെ നമ്മൾക്ക് ജൈവ നിയന്ത്രണ വിധിയിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ? ഇത് നമ്മൾ രാസ കീടനാശിനിയും ഇതിൽ ഉപയോഗിക്കുന്നുണ്ടല്ലോ.
0: ആ, സിന്തറ്റിക് ആയിട്ടുള്ള രാസ കീടനാശിനികൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഓർഗാനിക് ഫാമിംഗ് പോളിസിയിൽ ഫെറമോൺ കെണികൾ അനുവദിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന കെണികളിൽ രാസവസ്തു ഉണ്ടെങ്കിലും നമ്മുടെ ഉൽപ്പാദനവുമായിട്ട് അതിന് യാതൊരു കോൺടാക്റ്റും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ജൈവ കൃഷിയിലും ഫെറമോൺ കെണികൾ വളരെ സുരക്ഷിതമായി ഉപയോഗിക്കാം.
1: മേഡം, മിത്ര ജീവാണുക്കളും ഈ ഫെറമോൺ കെണികളും ഒഴിച്ചിട്ട് മിത്ര പ്രാണികളെ പറ്റിയും മേഡം സൂചിപ്പിച്ചായിരുന്നല്ലോ, അപ്പൊ അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
0: ട്രൈക്കോഗ്രാമ എന്ന് പറയുന്ന ചെറിയ കടന്തൽ വർഗത്തിൽപ്പെടുന്ന മിത്ര പ്രാണികൾ. കടന്തൽ വർഗത്തിലെന്ന് പറഞ്ഞാലും അതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് ഒരു ഉറുമ്പിനേക്കാൾ വളരെ ചെറിയ സൈസിലുള്ളതാണ്. അപ്പോൾ ഇത് നമ്മൾ കർഷകർക്ക് കൊടുക്കുന്നത് ട്രൈക്കോ കാർഡ് എന്ന രൂപത്തിലാണ്. അതായത് ട്രൈക്കോഗ്രാമയുടെ മുട്ടകളാണ് കാർഡിൽ പേസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. അത് കോർസീറ എന്ന് പറയുന്ന മറ്റൊരു ശലഭത്തിൻ്റെ മുട്ടയിൽ ഈ മിത്ര കടന്തലുകളെ കൊണ്ട് മുട്ടയിടിയിപ്പിച്ച്, അതായത് പരാദീകരിച്ച് മുട്ടകളാണ് കാർഡിൻ്റെ രൂപത്തിൽ കർഷകർക്ക് ഉപയോഗിക്കാൻ എളുപ്പം ആകട്ടെ എന്നുള്ള രീതിയിൽ കാർഡായിട്ടാണ് നമ്മളത് ഇന്ന് കർഷകർക്ക് ലഭ്യമാക്കുന്നത്. ഇതും നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ ബയോ കൺട്രോൾ ലബോറട്ടറികളിൽ ലഭ്യമാണ്. അതായത് വെള്ളാണിക്കര, തൃശ്ശൂർ വെള്ളാണിക്കര ഉള്ള ബയോ കൺട്രോൾ ലാബിലും കാർഷിക കോളേജ് വെള്ളായണിയിലെ ബയോ കൺട്രോൾ ലാബിലും ഇന്ന് ട്രൈക്കോ കാർഡുകൾ ലഭ്യമാണ്.
1: ഈ ട്രൈക്കോ കാർഡ് നമ്മുടെ നെല്ലില് സ്റ്റെംബോററിന് വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്നല്ലേ?
0: അതെ, ട്രൈക്കോ കാർഡ് നമുക്കറിയുന്നത് നെല്ലിന് മാത്രം ഉപയോഗിക്കുന്ന ഒരു മിത്ര പ്രാണി എന്നാണ്. നെല്ലിലെ തണ്ടുതുരപ്പൻ പുഴുവിനെതിരെ ട്രൈക്കോഗ്രാമ ജപ്പോണിക്കം എന്ന് പറയുന്ന കാർഡും, നെല്ലിന്റെ തന്നെ ഓലചുരുട്ടി പുഴുവിനെതിരെ ട്രൈക്കോഗ്രാമ കിലോണിസ് എന്ന് പറഞ്ഞ ഇനവുമാണ് നമ്മൾ വ്യാപകമായിട്ടും ഉപയോഗിച്ചു വരുന്നത്. എന്നാൽ ഞാൻ ഇവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്പൈസ് ക്രോപ്സ് ആയ ഏലം, കുരുമുളക് എന്നിവയിലും ഇപ്പോൾ ട്രൈക്കോ കാർഡ് ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പോൾ സ്പൈസസ് ബോർഡിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് നമ്മൾ ഏകദേശം ഒരു വർഷം 30 ഏക്കറോളം ഏലത്തോട്ടങ്ങളിൽ ട്രൈക്കോ കാർഡുകൾ ഉൽപ്പാദിപ്പിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ ബയോകൺട്രോൾ ലാബിൽ നിന്നും അവർക്ക് കൊറിയർ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇതുമൂലം നമുക്ക് ഉണ്ടാകുന്ന നേട്ടം എന്ന് പറയുന്നത് സ്പൈസസ് എക്സ്പോർട്ടിൽ അവർക്ക് കീടനാശിനികൾ കാരണം റിജക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഇഷ്യൂ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കീടനാശിനിയുടെ ഉപയോഗം, ഏലത്തോട്ടങ്ങളിലെ കീടനാശിനികളുടെ ഉപയോഗം ഈ കാർഡ് ഉപയോഗിക്കുന്നവർ വളരെ ഗണ്യമായി കുറഞ്ഞതായിട്ടാണ്. ഏലത്തിന്റെ തണ്ട് തുരക്കുന്ന പുഴു, അതിനെതിരെ ഇത് വളരെ ഗുണം ചെയ്യുന്നു എന്നാണ് ഉപയോഗിക്കുന്ന കർഷകരും പറയുന്നത്. പിന്നെ നമുക്ക് പച്ചക്കറി വിളകളിലും ഉപയോഗിക്കാം. വഴുതനയുടെ തണ്ടുതുരപ്പൻ പുഴു, വെണ്ടയുടെ കായ്തുരപ്പൻ പുഴു, അതുപോലെ നമുക്ക് കറിവേപ്പിൽ കാണുന്ന പുഴുക്കൾ, ഇതിനൊക്കെ എതിരെ നമുക്ക് ഈ ട്രൈക്കോഗ്രാമ കീലോണിസ് എന്ന് പറയുന്ന മുട്ടക്കാർഡ് ഉപയോഗിക്കാം.
1: ജൈവജീവാണു കീടനാശിനികളെ പറ്റിയും ഇതിന്റെ ഉപയോഗത്തെ പറ്റിയും വളരെ വിശദീകരിച്ചു വേണം നമ്മുടെ കർഷകർക്ക് പറഞ്ഞു കൊടുത്ത് താങ്കൾ ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ചാൽ വളരെ നന്ദി.
0: നന്ദി, നമസ്കാരം.
2: ജൈവ ജീവാണു കീടനാശിനികളുടെ പ്രാധാന്യത്തെക്കുറിച്ച് വെള്ളായണി കാർഷിക കോളേജിലെ എൻഡമോളജി വിഭാഗം പ്രൊഫസറും മേധാവിയുമായ ഡോക്ടർ ഒ പി റെജി റാണിയുമായി ഷിബു ജോർജ് നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്. ഇനി നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. അതിനു മുൻപായി ഒരു ഗാനം കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.

0: നിങ്ങൾക്കറിയാമോ, പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി
1: മുതിര. നിത്യജീവിതത്തിൽ വ്യത്യസ്ത രീതിയിൽ മുതിര ഉപയോഗിക്കാറുണ്ട്. മുതിരയിൽ ഇരുമ്പ് സത്ത് ധാരാളമായി അടങ്ങിയിരിക്കുന്നതിനാൽ മുതിരയുടെ ഉപയോഗം ഏറെ ഗുണം ചെയ്യും. മുതിരയുടെ പേസ്റ്റ് ഇളം ചൂടോടെ നീരുള്ള ഭാഗത്ത് പുരട്ടിയാൽ നീരും വേദനയും കുറയുന്നതായി കാണാൻ പറ്റും. മുതിര പൊടിച്ച് അതുകൊണ്ട് ഒരു കിഴി കെട്ടി വേദനയുള്ള സന്ധികളിൽ ചൂടേൽപ്പിക്കുന്നത് വേദന കുറയുന്നതിന് കാരണമാകുന്നു. അതുപോലെ മുതിര തിളപ്പിച്ച് സൂപ്പ് പോലെയാക്കി ഉപയോഗിക്കുന്നത് വൃക്കയിലെ കല്ല്, മൂത്ര തടസ്സം, മൂത്രസഞ്ചിയിലുണ്ടാകുന്ന കല്ല്, വേദനയോടുകൂടിയ മൂത്രസ്തംഭനം എന്നിവ കുറയുന്നതിന് കാരണമാകുന്നു. സ്ത്രീകളിലുണ്ടാകുന്ന ആർത്തവ സംബന്ധമായ തകരാറുകൾക്ക് ശാശ്വത പരിഹാരം മുതിര ഉപയോഗം കൊണ്ട് ലഭിക്കുന്നു. ആഹാരമായും ഔഷധമായും ഉപയോഗിക്കുന്ന ഒരു ദ്രവ്യം തന്നെയാണ് മുതിര. കൃമി, ശുഷ്കാർശസ്, മലബന്ധം എന്നിവയുള്ള വ്യക്തികൾ മുതിരയുടെ ഉപയോഗം കുറയ്ക്കുന്നതാണ് നല്ലത്. ഈ വക രോഗങ്ങൾ ഉള്ളവരിൽ മുതിര ഉപയോഗിക്കുമ്പോൾ ഇത്തരം അസ്വസ്ഥതകൾ വർദ്ധിക്കുന്നതായി കാണാൻ സാധിക്കും.
2: നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ. ഭക്ഷ്യസുരക്ഷയാണ് ഒരു രാജ്യത്തിന്റെ സ്ഥിരതയുടെ അടിത്തറ. ഇന്ത്യയിലെ ഓരോ പൗരനും മതിയായ അളവിൽ ഗുണമേന്മയുള്ള ഭക്ഷണം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ, ചുരുക്കത്തിൽ NFSM. ഈ മിഷന്റെ പ്രധാന ലക്ഷ്യം അരിയും ഗോതമ്പും പയർവിളകളും ന്യൂട്രി ധാന്യങ്ങളും പോലുള്ള പ്രധാന വിളകളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നതാണ്. വിള ഉയർത്തൽ, കൃഷിഭൂമിയുടെ വിസ്തീർണം വർദ്ധിപ്പിക്കൽ, വിളകളുടെ ഉൽപ്പാദനക്ഷമത മെച്ചപ്പെടുത്തൽ എന്നീ മാർഗങ്ങളിലൂടെയാണ് ഈ ലക്ഷ്യം കൈവരിക്കുന്നത്. അതുവഴി രാജ്യത്തിന്റെ ഭക്ഷ്യധാന്യ ലഭ്യത ഉറപ്പാക്കുകയും കർഷകരുടെ വരുമാനം ഉയർത്തുകയും ചെയ്യുന്നു. NFSM പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് മെച്ചപ്പെട്ട വിത്തുകൾ, ശാസ്ത്രീയ കൃഷിരീതികൾ, പരിശീലനങ്ങൾ, പ്രദർശന കൃഷി എന്നിവയ്ക്ക് പിന്തുണ നൽകുന്നു. പ്രത്യേകിച്ച് പയർവിളകളുടെയും ന്യൂട്രി ധാന്യങ്ങളുടെയും കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ പോഷക സുരക്ഷയും ഉറപ്പാക്കുകയാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഈ പദ്ധതി കൃഷിയെ കൂടുതൽ കാലാവസ്ഥാ സൗഹൃദവും സുസ്ഥിരവുമായ രീതിയിലേക്ക് മാറ്റുന്നതിലും ശ്രദ്ധിക്കുന്നു. ജലസംരക്ഷണം, മണ്ണാരോഗ്യം, സമന്വിത പോഷക കീടനിയന്ത്രണം എന്നിവ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൃഷി ചെലവ് കുറയ്ക്കാനും പരിസ്ഥിതി സംരക്ഷിക്കാനും പദ്ധതി സഹായിക്കുന്നു. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്ന ഒരു പദ്ധതി മാത്രമല്ല, ഇന്ത്യയുടെ ഇന്നത്തെയും നാളത്തെയും ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ദീർഘദർശനമാണ്. കർഷകരുടെ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മിഷൻ ശക്തമായ

0: കൃഷിയും ആരോഗ്യമുള്ള സമൂഹവും സൃഷ്ടിക്കാൻ സഹായിക്കുന്നു. ഇന്നത്തെ വയലും വീടും പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുകയാണ്. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിൻ്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു: തോട്ടവിളകളുടെ കാര്യത്തിൽ പരിശോധനയ്ക്കായി മണ്ണ് ശേഖരിക്കുന്നത് ഏതളവിലാണ്? ശരിയുത്തരം: കൃഷിസ്ഥലത്തിൻ്റെ 30, 60, 90 സെൻറ്റിമീറ്റർ ആഴത്തിൽ 3 മണ്ണ് സാമ്പിളുകളാണ് ശേഖരിക്കേണ്ടത്. പരിശോധനയ്ക്കായി എടുക്കുന്ന സാമ്പിൾ കൃഷിസ്ഥലത്തെ മുഴുവൻ പ്രതിനിധീകരിക്കുന്നതായിരിക്കണം. ഓരോ പറമ്പ് അല്ലെങ്കിൽ ഓരോ നിലത്തിൽ നിന്നും പ്രത്യേക സാമ്പിളുകൾ എടുക്കുക. കൃഷിയിടത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന മണ്ണ് കൂട്ടിക്കലർത്തി ഒരു സാമ്പിൾ തയ്യാറാക്കി പരിശോധിക്കണം. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. വ്യത്യസ്തമായ മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
1: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.

0: മൻ കി ബാത്ത്,
1: മനസ്സു പറയുന്നത് ജനങ്ങൾ പറയുന്നത്
0: കേൾക്കാം. പോരാട്ടങ്ങളുടെ വിജയങ്ങളുടെ കഥകൾ
1: അറിയാം. അറിയപ്പെടാത്ത പൈതൃകങ്ങളെ കുറിച്ച്
0: പങ്കുവയ്ക്കാം. ഭാരതത്തെക്കുറിച്ചുള്ള പുതു പ്രതീക്ഷകൾ
1: രാജ്യം കാത്തിരിക്കുന്നു. എല്ലാ മാസവും അവസാനത്തെ ഞായറാഴ്ചയ്ക്കായി
0: മൻ കി ബാത്ത് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. കേൾക്കൂ ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലൂടെയും.
1: തുടർന്ന് മലയാള പരിഭാഷ.
0: പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്. മൻ കി ബാത്ത് നാളെ രാവിലെ 11 മണിക്ക്.

ആകാശവാണി ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കേൾക്കാം. വാണിജ്യ കൃഷിയിലേക്ക് സജീവമായി വരുന്ന കർഷകർ, കാർഷിക കൂട്ടായ്മകൾ, കാർഷിക ഉത്പാദക സംഘടനകൾ, കാർഷിക സംരംഭകർ, പ്രവർത്തന കയറ്റുമതിക്കാർ, കാർഷിക സ്റ്റാർട്ടപ്പുകൾ എന്നിവർക്ക് വിവിധ കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി ആവശ്യമായ കൃഷിഭൂമി ലഭ്യമാക്കുവാൻ കഴിഞ്ഞാൽ ആയത് നമ്മുടെ കാർഷിക വികസനത്തിന് വളരെ സഹായകരമാകും. ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പാണ് നവോധൻ പദ്ധതി. കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ സാങ്കേതിക കാര്യങ്ങളുടെ നിർവഹണത്തിനായി കേരള അഗ്രോ ബിസിനസ് കമ്പനി കാപ്കോയെ SPV ആയി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഭൂ ഉടമകൾ, കർഷക സംരംഭകർ എന്നിവർക്കുള്ള ഓൺലൈൻ ഏകജാലക സംവിധാനവും തുടർ നടപടികളും ഭൂ ഉടമകൾ, കർഷക സംരംഭകർ എന്നിവർക്കൊപ്പം കൃഷി സഹകാരി സേവന ഉടമ്പടിയിലെ പങ്കാളിത്തം, പരിശോധനയും അംഗീകാരവും കാപ്കോയുടെ മേൽനോട്ടത്തിലാണ്. www.kapco.co.in എന്ന കാപ്കോയുടെ വെബ്സൈറ്റ് മുഖേന നവോധൻ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്ക തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്ക തലയ്ക്ക് 1 രൂപ എന്ന നിരക്കിൽ ലഭ്യമാണ്. വിൽപ്പന സമയം 9 മണി മുതൽ 4 മണി വരെ. ഫോൺ നമ്പർ 9188824481. 2025-26 അധ്യയന വർഷത്തെ SSLC പ്ലസ് ടു, VHSE, CBSE 10, 12 എന്നീ പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങളിലും A+, A1 കരസ്ഥമാക്കിയ മത്സ്യഫെഡിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘങ്ങളിൽ അംഗങ്ങളായ മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് വിദ്യാഭ്യാസ അവാർഡ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. ബന്ധപ്പെട്ട എല്ലാ രേഖകളും സഹിതം രക്ഷിതാവിന്റെ അപേക്ഷ June 1 മുൻപായി ലഭ്യമാക്കണം. വിശദവിവരങ്ങൾ മത്സ്യഫെഡ് ക്ലസ്റ്റർ ഓഫീസുകളിലോ ജില്ലാ ഓഫീസിലോ ലഭ്യമാണ്. ഫോൺ 9526

0: 0 4 1 2 3 1. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന രോഗകീട നിയന്ത്രണം ജൈവ ജീവാണു മാർഗങ്ങളിലൂടെ എന്ന വിഷയത്തിലെ സൌജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് 2026 ജൂൺ 3 ആരംഭിക്കുന്നു. ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർക്ക് https://celku.in എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ പരിശീലന കോഴ്സിൽ രജിസ്റ്റർ ചെയ്യാം. ജൂൺ 13 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 24 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. 10 സെഷനുകളിലായി തയ്യാറാക്കിയ കോഴ്സ് KAU MOOC പ്ലാറ്റ്ഫോമിലൂടെ പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് നിശ്ചിത ഫീസ് ഈടാക്കി സർട്ടിഫിക്കറ്റും നൽകുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ജൂൺ 3 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0487243867 അല്ലെങ്കിൽ 85478372256. ഇതുവരെ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ കേൾക്കാം. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 23,800, ആലപ്പുഴ 24,100, ചെങ്ങന്നൂർ 28,000, കോട്ടയം 27,600, പാലാ 25,900, എറണാകുളം 22,800, കൊച്ചി റെഡി 23,800, ആലുവ 25,500, വടക്കൻ പറവൂർ 25,400. കൊപ്ര ക്വിന്റലിന് കൊല്ലം 14,600, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 13,500, വടക്കൻ പറവൂർ 14,100. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിങ്കര 20,000, പുളിങ്കുന്ന് 22,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിങ്കര 18,000, എറണാകുളം 26,000, തൊടുപുഴ 25,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600, തൊടുപുഴ 2,700, കട്ടപ്പന 2,500. കയർ ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,200. റബ്ബർ ലോഡ് ക്വിന്റലിന് നെടുമങ്ങാട് 20,000, പുനലൂർ 24,300, കോട്ടയം 21,200, പാല 20,500, മൂവാറ്റുപുഴ 20,000, കോതമംഗലം 24,200, തൊടുപുഴ 24,600. നേന്ത്രക്കായ പച്ച ക്വിന്റലിന് നെയ്യാറ്റിങ്കര 3,700, പുനലൂർ 7,000, ചങ്ങനാശ്ശേരി 5,800, പാല 5,500, എറണാകുളം 5,200, ആലുവ 4,800. ഇതുവരെ കേട്ടത് കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ, ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. അല്പസമയത്തിനകം മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. സാഹചര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഇന്ത്യൻ സൈന്യം സജ്ജമാണെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പൊതുജനങ്ങൾക്ക് ഏതുവിധ പരാതികളും ലളിതമായി രജിസ്റ്റർ ചെയ്യാനായി തയ്യാറാക്കിയ സമാധാൻ ദീദി എന്ന നിർമ്മിത ബുദ്ധി വോയിസ് ചാറ്റ്ബോട്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ ഭരണഘടനാപരവും സുതാര്യവുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ബ്രിസ്റ്റോളിൽ പുരോഗമിക്കുന്നു. IPL ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. കോട്ടയത്ത് നടക്കുന്ന ദീപിക മലയാള ദിനപത്രത്തിന്റെ 140-ാം സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂരിൽ രാജ്യസഭാ MP സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് സംസ്ഥാനത്ത് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യൻ സായുധ സേന അതീവ ജാഗ്രതയിലാണെന്നും കൂടുതൽ സൈനിക നടപടി ആവശ്യമാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 തയ്യാറാണെന്നും കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പൂനെ

0: ഇന്ത്യ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നടന്ന 150-ാമത് പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കവെയാണ് ജനറൽ ദ്വിവേദി ഇക്കാര്യം പറഞ്ഞത്. പ്രകോപനങ്ങളോട് കൃത്യതയോടും ദൃഢതയോടും പ്രതികരിക്കാനുള്ള രാജ്യത്തിന്റെ ശേഷി ഓപ്പറേഷൻ സിന്ദൂർ പ്രകടമാക്കിയെന്നും ഉയർന്നുവരുന്ന സുരക്ഷാ വെല്ലുവിളികളോടുള്ള രാജ്യത്തിന്റെ പ്രതികരണത്തിന് ഒരു മാനദണ്ഡം സൃഷ്ടിച്ചുവെന്നും സായുധസേനകളുടെ സമന്വയത്തിന്റെ പ്രാധാന്യം അടിവരയിട്ടതായും ജനറൽ ദ്വിവേദി പറഞ്ഞു.
1: As far as Operation Sindoor is concerned, firstly, it is still continuing. There is temporary cessation of hostilities. So the Indian Army or all the three services are preparing well for Operation Sindoor 2.0 if it takes place. Presently, we are looking at enhancing our synergy within the three services. We are looking at equipping ourselves for the next warfare. As I have told you, the next warfare will not be limited to the land, maritime and air alone. The new entries, that is the space, cyber and cognitive warfare, will play a very important role.
0: കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐടി മന്ത്രി അശ്വിനി വൈഷ്ണവ് ഗ്രേറ്റർ നോയിഡയിലെ സൂരജ്പൂരിലുള്ള ലോഹം സ്റ്റാർട്ടപ്പ് കമ്പനി സന്ദർശിച്ചു. സുസ്ഥിരമായ നിർണായക ധാതുക്കളും ആധുനിക സാമഗ്രികളും ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥാപനമാണിത്. ആധുനിക സാങ്കേതിക വിദ്യകളിൽ സുപ്രധാനമായ ലിഥിയം ബാറ്ററികളും പെർമനന്റ് മാഗ്നറ്റുകളും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കണമെന്നും അതിന് സാങ്കേതികവിദ്യ ഇവിടെ തന്നെ വികസിപ്പിക്കണമെന്നുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാഴ്ചപ്പാടെന്ന് മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലേങ് ന്യൂഡൽഹിയിലെത്തി. ഡൽഹിയിലെത്തുന്നതിന് മുൻപ് ബീഹാറിലെ ഗയ സന്ദർശിച്ച അദ്ദേഹം മഹാബോധി ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തി. തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തുന്ന കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരവും സാംസ്കാരികവുമായ ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തും. തുടർന്ന് ബിസിനസ് ഫോറത്തിലും പങ്കെടുക്കുന്ന അദ്ദേഹം ചൊവ്വാഴ്ച വ്യവസായ പ്രമുഖരുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി മുംബൈയിലേക്ക് തിരിക്കും. തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നൽകിയ സ്വകാര്യ കോച്ചിംഗ് സെന്ററിന് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി 7 ലക്ഷം രൂപ പിഴ ചുമത്തിയതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി അറിയിച്ചു. 2023 UPSC സിവിൽ സർവീസ് പരീക്ഷാഫലവുമായി ബന്ധപ്പെട്ട് തെറ്റായ വിവരങ്ങൾ നൽകിയതിനാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം നടപടി സ്വീകരിച്ചത്. ഇതുവരെ വിവിധ കോച്ചിംഗ് സ്ഥാപനങ്ങളിൽ നിന്ന് 1,46,00,000+ രൂപ പിഴയായി ഈടാക്കിയിട്ടുണ്ടെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം ലഭ്യമാകും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും ഉണ്ടാകും. പൊതുജനങ്ങൾക്ക് ലളിതമായി പരാതികൾ രജിസ്റ്റർ ചെയ്യാനായി സമാധാൻ ദീദി എന്ന നിർമ്മിത ബുദ്ധി വോയിസ് ചാറ്റ്ബോട്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര പൊതുജന പരാതി പരിഹാര പോർട്ടലായ CP Grams വേണ്ടിയാണ് ഇത് വികസിപ്പിച്ചിരിക്കുന്നത്. മലയാളം ഉൾപ്പെടെ ഭരണഘടനയുടെ 8-ാം പട്ടികയിലുള്ള 22 ഇന്ത്യൻ ഭാഷകളിലും സമാധാൻ ദീദിയിലൂടെ സംസാരിച്ചോ ടെക്സ്റ്റ് വഴിയോ പരാതികൾ നൽകാം. പരാതികൾ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്കോ വകുപ്പുകൾക്കോ സ്വയം തരംതിരിച്ചു നൽകാൻ ഈ AI സംവിധാനത്തിന് കഴിയും. കേരളത്തിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ ഓപ്പറേഷൻ ചക്രവ്യൂഹം റെയ്ഡിൽ 24 കിലോഗ്രാമിലധികം മയക്കുമരുന്ന് പിടികൂടി. കൊച്ചി, മലപ്പുറം, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നായി മെത്തക്കലോൺ, മെതാംഫൈറ്റാമിൻ, ഹാഷിഷ് ഓയിൽ എന്നിവയാണ് പിടിച്ചെടുത്തത്. ലഹരിക്കടത്ത് സംഘത്തിലെ പ്രധാനികളായ 5 പേരെ അറസ്റ്റ് ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AER News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AER News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളും ദുരന്ത സാധ്യതകളും കണക്കിലെടുത്ത് കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ എല്ലാ വകുപ്പുകളും അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കാലവർഷ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പ്രസിദ്ധീകരിച്ച ഓറഞ്ച് ബുക്കിലെ നിർദ്ദേശങ്ങൾ എല്ലാ വകുപ്പുകളും കൃത്യമായി പാലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരുന്നു. ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. അടുത്ത 5 ദിവസങ്ങൾക്കുള്ളിൽ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ചില ഭാഗങ്ങളിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷമെത്തുന്നതിന് അനുകൂല സാഹചര്യമാണെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് ഭരണഘടനയും തെരഞ്ഞെടുപ്പ് നിയമങ്ങളും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സുതാര്യമായ മാർഗനിർദ്ദേശങ്ങളും കർശന

0: was counting. We are roughly 95 crores plus today.
1: വോട്ടർ പട്ടിക മാനേജ്മെന്റ്, വോട്ടെണ്ണൽ നടപടിക്രമങ്ങൾ എന്നിവയിലെ സുതാര്യതയും സുരക്ഷാ സംവിധാനങ്ങളും സമ്മേളനത്തിൽ വിശദീകരിച്ചു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യത നിലനിർത്താൻ സഹായിക്കുന്ന ഘടകങ്ങളും ചർച്ചയായി. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ബ്രിസ്റ്റോളിൽ ആരംഭിച്ചു. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ ഇംഗ്ലണ്ട് 7 ഓവറിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 47 റണ്ണെന്ന നിലയിലാണ്. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ സാത്വിക് സായ്രാജ് രംഗിറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം പുരുഷ ഡബിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് നടന്ന സെമിഫൈനൽ മത്സരത്തിൽ ദക്ഷിണ കൊറിയൻ സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. അതേസമയം മിക്സഡ് ഡബിൾസ് സെമിഫൈനലിൽ ഇന്ത്യയുടെ ധ്രുവ് കപില തനിഷ ക്രാസ്റ്റോ സഖ്യം ജപ്പാനോട് പരാജയപ്പെട്ടു. കേരളത്തിൽ ജൂൺ 9 അർദ്ധരാത്രി മുതൽ ജൂലൈ 31 അർദ്ധരാത്രി വരെ ട്രോളിംഗ് നിരോധനം ഏർപ്പെടുത്തും. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനം തുടരുന്നത്. ട്രോളിംഗ് നിരോധന കാലത്ത് തൊഴിൽ നഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്ക് സൌജന്യ റേഷൻ നൽകുന്നതിന് സിവിൽ സപ്ലൈസ് വകുപ്പുമായി സഹകരിച്ച് നടപടി സ്വീകരിച്ചു വരുന്നതായി ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1-ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. രാജ്യത്തെ പരുത്തി ഇറക്കുമതിക്കുള്ള കസ്റ്റംസ് നികുതി കേന്ദ്ര സർക്കാർ താൽക്കാലികമായി ഒഴിവാക്കി. അടുത്ത മാസം 1 മുതൽ ഒക്ടോബർ 31 വരെയാണ് ഇളവ് അനുവദിച്ചിരിക്കുന്നത്. പരുത്തി കർഷകരുടെയും ടെക്സ്റ്റൈൽ മേഖലയുടെയും താൽപര്യങ്ങൾ മുൻനിർത്തിയാണ് തീരുമാനമെന്ന് വസ്ത്രമന്ത്രാലയം അറിയിച്ചു. പരുത്തിയുടെ വിലക്കയറ്റം തടയാനും ആഭ്യന്തര വിപണിയിൽ സ്ഥിരത ഉറപ്പാക്കാനും ഇതിലൂടെ സാധിക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ഒരു ദിവസത്തെ കേരള സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കോട്ടയത്തെത്തും. സാഹചര്യം ആവശ്യപ്പെടുകയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 ഇന്ത്യൻ സൈന്യം സജ്ജമാണെന്ന് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പൊതുജനങ്ങൾക്ക് ഏതുവിധ പരാതികളും ലളിതമായി രജിസ്റ്റർ ചെയ്യാനായി തയ്യാറാക്കിയ സമാധാൻ ദീദി എന്ന നിർമ്മിത ബുദ്ധി വോയിസ് ചാറ്റ്ബോട്ട് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ ഭരണഘടനാപരവും സുതാര്യവുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ബ്രിസ്റ്റോളിൽ പുരോഗമിക്കുന്നു. ഐപിഎൽ ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി.

0: ആകാശവാണി സമയം 8 മണി.
1: ആകാശവാണി പെയ്ത്ത് നാടകം. രചന അദിത് കൃഷ്ണ ചെമ്പത്ത്. ശബ്ദം നൽകുന്നവർ ഗ്രീറ്റ യൂജിൻ പള്ളിത്തുറ, ശിൽപ, അജ്മൽ നാസർ കൊട്ടാരക്കര, ഷീബ കെ നായർ, നിധീഷ് ധർമ്മരാജ്, ഷെഹനാസ് ബിന്ദ്, ദേവദത്തൻ, ജയന്തി കൃഷ്ണ. സംവിധാനം റൂബി ബാബു.

0: പെയ്ത്ത് അവസാന ഭാഗം.
1: നമുക്കിന്നൊരു കവിത പഠിക്കാം. കവി പാബ്ലോ നെരൂദ. സാമ്രാജ്യത്തെ സ്വേച്ഛാധിപത്യത്തെ അടിയറവ് പറയിച്ച കവിയാണ് പാബ്ലോ നെരൂദ. അതേസമയം മനോഹരങ്ങളായ പ്രണയ ബിംബങ്ങളും അദ്ദേഹം നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു. തളർന്നുപോയ തന്റെ പ്രേമ ഭാജനത്തിന്റെ കൈപിടിച്ച അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: നിന്റെ വിഷാദം നിറഞ്ഞ അഗാധമായ കണ്ണുകളിലാണ് സ്വപ്നത്തിന്റെ കര തുടങ്ങുന്നത് എന്ന്. ഇത്തരത്തിൽ പ്രത്യാശയെ പ്രണയത്തിന്റെ ഭാവത്തിൽ അദ്ദേഹം പുനരവതരിപ്പിച്ചു.
2: വരൂ,
3: എന്താ വൈകിയത്? കുറെ നാളായല്ലോ തന്നെ കണ്ടിട്ട്.
2: അത് ടീച്ചർ, റോഡിൽ ബ്ലോക്ക് ഉണ്ടായിരുന്നു.
3: ആ, വരൂ, വന്നിരിക്കൂ.
4: വിഘ്നേഷിനെ കണ്ടോ? അവരെന്താ പറഞ്ഞത്?
3: ഗായത്രി, ഇന്റർവെല്ലിൽ എന്റെ ക്യാബിനിലേക്ക് ഒന്ന് വരണം. താനൊന്ന് ചോദിച്ച പുസ്തകം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഗായത്രി കേൾക്കുന്നുണ്ടോ?
2: ഉവി ടീച്ചർ.
3: എന്നാൽ നമുക്ക് ക്ലാസ് പിന്നീട് എടുക്കാം.

0: എടാ എന്തായി?
1: അവൻ എന്നോട് സംസാരിക്കാൻ പോലും സമയം കണ്ടെത്തുന്നില്ല. താല്പര്യമില്ലാത്തതുപോലെ ഭയങ്കര അവോയ്ഡിംഗ് ആണ്. എന്നെ അവൻ അറിയാലോ. എന്നിട്ടും എന്നിട്ടും
0: എടാ, നീ ആ കത്തുകളെ കുറിച്ച് ചോദിച്ചോ?
1: അവൻ അതിനൊന്നും പറഞ്ഞില്ല. എനിക്ക് അവന് മനസ്സിലാകുന്നില്ല.
0: അന്ന് കോളേജ് കഴിഞ്ഞ് നമ്മൾ ഒരുമിച്ച് ബീച്ചിൽ പോയത് നീ ഓർക്കുന്നുണ്ടോ? നിനക്കൊരു പരിഗണന പോലും തരാതെയുള്ള ഒരു പെരുമാറ്റമായിരുന്നു അവന്റെ. എല്ലാം ഒരു തമാശ പോലെയാ അവൻ അവതരിപ്പിച്ചത്. അന്നേ മനസ്സിലാക്കേണ്ടതായിരുന്നു.
1: തമാശ തമാശയാണ് അവന്. എന്നെ കണ്ടുമുട്ടിയത്, എന്നോട് സംസാരിച്ചത്, എന്നെ തൊട്ടത്, മൊത്തത്തിൽ ഞാനൊരു തമാശയാണ്. തമാശ. നിനക്കൊരു കാര്യം അറിയാമോ? അവൻ എന്നെ ഭീഷണിപ്പെടുത്തുക, എനിക്കെതിരെ കേസ് കൊടുക്കുമെന്നൊക്കെ. അവൻ എന്തിനാ ഇങ്ങനെ പെരുമാറുന്നത്? അവനെയല്ലേ ഞാൻ സ്നേഹിച്ചത്.
0: ഗായത്രി, എടാ നീ ഇങ്ങനെ കരയാതെ, എന്തെങ്കിലും വഴി കാണാം. അതാ ടീച്ചർ വരുന്നു.
2: നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നേ? ഗായത്രി, ഇതാ അയാള് പറഞ്ഞ പുസ്തകം.
0: അത് അത് ടീച്ചർ.
2: അയ്യോ, ഗായത്രി കരയുന്നല്ലോ. എന്തു പറ്റി ഗായത്രി?
1: ഒന്നുമല്ല ടീച്ചർ.
0: ടീച്ചർ, അത് ബ്രേക്കപ്പ് ഇഷ്യൂ.
2: ഓ, നിങ്ങളിപ്പോ ഹോസ്റ്റലിലേക്ക് ചെല്ലു. ഗായത്രി, നാളെ നമുക്കൊന്ന് കാണണം കേട്ടോ.
1: ആ ടീച്ചർ.
0: എടാ, നേരം വൈകി, വാ ഹോസ്റ്റലിലേക്ക് പോ.
2: ആ ചെല്ലു വേഗം. ഗായത്രി ചെല്ലു.
1: ആ ടീച്ചർ.
0: ശരി ടീച്ചർ.

0: വിഘ്നേഷിനെ ഞാൻ ആദ്യം പരിചയപ്പെടുന്നത് കോളേജിൽ അഡ്മിഷൻ എടുക്കാൻ വരുന്ന ദിവസമാണ്. നിനക്കറിയാലോ, ഞാൻ ഒട്ടും ഓക്കെ അല്ലായിരുന്നു അപ്പോൾ. കുട്ടിക്കാലത്തുണ്ടായ ട്രോമകളിൽ നിന്ന് മാറാൻ എനിക്കൊട്ടും സാധിച്ചിരുന്നില്ല. അരവിന്ദനെ പോലെ തന്നെയായിരുന്നു ഞാൻ എല്ലാ ആൺകുട്ടികളെയും കണ്ടത് സംശയത്തോടെ. പക്ഷേ വിഘ്നേഷ് അങ്ങനത്തെ ഒരാളല്ല എന്ന് മനസ്സിലായത് അവൻ്റെ സംസാരം കേട്ടിട്ടാണ്. ശരിക്കും പറഞ്ഞ ഒരു മെൻ്റൽ തെറാപ്പി ആയിരുന്നു എനിക്കത്. കുട്ടിക്കാലത്തെ ട്രോമയിൽ നിന്ന് മാറാനും കുറച്ചുകൂടി ആക്റ്റീവ് ആവാനും സഹായിച്ചത് അവനാണ്. നിനക്ക് ഓർമ്മയില്ലേ എന്നെ ലേഡി റെപ്പായിട്ട് ഇലക്ഷന് നിർത്തിയത്? എനിക്ക് നല്ല പേടിയായിരുന്നു എല്ലാവരെയും കാണാൻ, വോട്ട് ചോദിക്കാൻ. പക്ഷേ പതിയെ ഞാൻ ഓക്കെ ആയി വന്നു. ക്ലാസ് ക്യാമ്പയിന് അവനും ഒപ്പം വന്നു. ആൾക്കാരോട് പഴയ പോലെ ഇടപഴകാനായി. പതിയെ ഞാൻ അരവിന്ദനെ മറന്നു. വിഘ്നേഷ് എന്നെ ഇത്രയൊക്കെ സഹായിച്ചിട്ടുണ്ട്.
1: എനിക്ക് ഓർമ്മയുണ്ട്, ഇലക്ഷൻ ജയിച്ചപ്പോ എന്ത് ആവേശമായിരുന്നു. നിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് അവ മുമ്പിൽ തന്നെ ഉണ്ടായിരുന്നു.
0: അതെ, അന്ന് പക്ഷേ ഞങ്ങൾക്കിടയിൽ സൗഹൃദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞതും അവനായിരുന്നല്ലോ. എന്നെ ഇതുവരെ മനസ്സിലാക്കിയ ആൾ കൂടെയുണ്ടെങ്കിൽ നന്നായിരുന്നെന്ന് ഞാനും കരുതി. അപ്പോഴേക്കും എനിക്ക് അവനെയും അറിയാൻ കഴിഞ്ഞിരുന്നു.
1: നീ ഇങ്ങനെ വിഷമിക്കാതെ, എല്ലാ ബന്ധങ്ങൾക്കും ഒരു എക്സ്പയറി ഡേറ്റ് ഉണ്ട്. നമ്മുടെ ടീച്ചർ പറഞ്ഞത് കേട്ടിട്ടില്ലേ? പാളിപ്പോയ ബന്ധങ്ങളെക്കുറിച്ച് മനുഷ്യന്മാർ ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്. വേദനിപ്പിക്കുമെങ്കിൽ അതിനെക്കുറിച്ച് പതിയെ മറന്നു തുടങ്ങണം. ചില കാര്യങ്ങൾ മറക്കേണ്ടവയാണ്.
0: ശരിയാണ്, വേദനകൾ മറക്കാൻ എനിക്ക് പ്രയാസമാണ്. ഹൃദയം മാറ്റിവെക്കുന്ന ഒരു ശസ്ത്രക്രിയ പോലെയാണതെനിക്ക്. സമയമെടുക്കടോ?
1: സമയമെടുക്കേണ്ടെന്നല്ല പറഞ്ഞത്, ധൈര്യം നിറഞ്ഞൊരു മനസ്സുണ്ടായാൽ മാത്രം മതി. നമ്മൾ ഒരുമിച്ച് ഈ ഹോസ്റ്റലിലെ സമരം നടത്തിയില്ലേ, അതിന് നമുക്കെങ്ങനെ കഴിഞ്ഞു എന്നോർത്തിട്ടുണ്ടോ? നമ്മൾ ഒരുമിച്ച് നിന്ന് പ്രതികരിച്ചു. ജീവിതത്തിലും അങ്ങനെയാണ് നമ്മൾ.

0: നമ്മളോട് തന്നെ നടത്തുന്ന സമരമാണെന്ന് വിചാരിക്കണം. എല്ലാ സമരവും വിജയിച്ചിട്ടേ ഉള്ളൂ.
1: ശരിയാണ് എടോ, ചിലപ്പോഴൊക്കെ നിന്റെ വർത്താനം എന്നെ സുഖപ്പെടുത്തുന്ന പോലെ.
0: മതി, നാളെ എക്സാം ഉണ്ട്, സംസാരിച്ചിരിക്കാതെ വാ, പഠിക്കാം.

0: ടീച്ചർ ഞാൻ ഉള്ളിലേക്ക് വന്നോട്ടെ.
1: ഗായത്രി, ഗ്രൂപ്പ് ഡാൻസിന് എന്താ ആദ്യം ഇല്ലെന്ന് പറഞ്ഞത്? എല്ലാത്തിനും പങ്കെടുക്കുന്ന കുട്ടിയാണല്ലോ താൻ.
0: അത് സുഖമില്ലായിരുന്നു ടീച്ചർ.
1: ആ, ഈയിടെയായി ഗായത്രി വളരെ സൈലന്റ് ആണ്. ടീച്ചർമാർ തന്നെ കുറിച്ച് പറയാറുണ്ട്, ക്ലാസ്സിൽ വരുന്നില്ല എന്നൊക്കെ.
0: ഇനി എന്നും വരാൻ ടീച്ചർ.
1: എന്താ ഒരു തളർച്ച പോലെ?
0: ഹേയ്, ഒന്നുമില്ല.
1: ഇത്തവണ ആർട്സിന് ഒരു ഇൻഡിവിജ്വൽ ഡാൻസ് കൂടി തന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ.
0: ഓക്കെയാണ് ടീച്ചർ, ഞാൻ ചെയ്യാം. ആർട്സ് എന്നാണ്?
1: ഈ ആഴ്ച തന്നെ ഉണ്ടാകും. പ്രാക്ടീസ് ചെയ്യാൻ കുറച്ച് സമയമേ കിട്ടുള്ളൂ.
0: ടീച്ചറുടെ മനസ്സിൽ ഏതെങ്കിലും പാട്ടുണ്ടോ?
1: സ്വാതി തിരുനാളിന്റെ ഒരു കീർത്തനമുണ്ട്, ഞാൻ അതിന്റെ ഓഡിയോ തരാം. നീ അത് ഇടയ്ക്കൊന്ന് കേട്ടു നോക്ക്. ഒന്ന് ചെയ്യാൻ നോക്കൂ ഗായത്രി.
0: എന്നെ കൊണ്ട് പറ്റുന്നില്ല.
1: അവൾ എന്തിനാ കരഞ്ഞുകൊണ്ടുപോയത്?
2: അറിയില്ല ടീച്ചർ.

0: എടാ ഗായത്രി, എടാ നീ ഡാൻസ് ക്ലാസ്സിൽ നിന്ന് കരഞ്ഞോണ്ട് ഇറങ്ങിയെന്ന് പറഞ്ഞല്ലോ, എന്താ പ്രശ്നം?
1: മനസ്സൊന്നിലും ഫോക്കസ് ചെയ്യാൻ കഴിയുന്നില്ല. മനസ്സിനൊന്ന് ശരിയാക്കി വെച്ചാ ഞാൻ ക്ലാസ്സിലേക്ക് പോയത്, എന്നാൽ പിടി വിട്ടുപോയി, തളർന്നു പോയിടി ഞാൻ.
0: ഇതാ എനിക്ക് പറ്റാത്തത്, ഇന്നലെ രാത്രി പറഞ്ഞത് മുഴുവനും മറന്നോ. ഇങ്ങു വന്നേ, നമുക്കൊരു ചായ കുടിക്കാം. വാ വന്നേ.
1: ശരി.

0: ഡേ, വിഘ്നേഷ് വരുന്നുണ്ടല്ലോ.
1: ഗായത്രി, എനിക്കൊരു കാര്യം പറയാനുണ്ട്.
2: എന്താണ്? എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല.
1: എനിക്ക് സംസാരിച്ചേ മതിയാവൂ.
2: എനിക്ക് സമയമില്ലാന്ന്
1: പണ്ട് നീ ഇങ്ങനെ ഒന്നുമല്ലല്ലോ പറഞ്ഞിരുന്നത്.
2: ഓ, പണ്ടത്തെ വിഘ്നേഷ് ആണോ നീ ഇപ്പോ? അതുകൊണ്ട് പണ്ടത്തെ ഞാനും അല്ല.
1: എല്ലാരും ശ്രദ്ധിക്കുന്നു, അതാ പറഞ്ഞത്, നമുക്ക് മാറി ഇന്ന് സംസാരിക്കാം.
2: എനിക്ക് സൗകര്യം ഇല്ലാന്ന് പറഞ്ഞില്ലേ?
1: പ്ലീസ് ഒന്ന് പറയൂ.
0: ഗായത്രി, അവന് പറയാനുള്ളത് പറയട്ടെ. നിങ്ങൾ മാറിയിരുന്നോ?
1: ഞാൻ എത്ര മെസ്സേജ് അയച്ചു, എത്ര വിളിച്ചു, നീ എന്താ എടുക്കാത്തത്?
2: നിനക്ക് മാത്രം താല്പര്യമുള്ളപ്പോ വിളിക്കാൻ പറ്റുന്ന ഒരാളല്ല ഞാൻ, അങ്ങനെ കരുതിയോ? നീ എന്തിനാണ് ഞാൻ താമസിക്കുന്ന ഹോസ്റ്റലിലേക്ക് കത്തയച്ചത്?
1: അത് ഞാനാണോ നിനക്ക് അങ്ങനെ മനസ്സിലായി? സത്യത്തിൽ അത് എന്റെ ബുദ്ധിയല്ല, എന്റെ ഒരു കൂട്ടുകാരന്റെ ബുദ്ധിയാണ്.
2: നീ ഇങ്ങനെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നീ വളരെ മാറിപ്പോയി. അരവിന്ദ് നീയും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല.
1: അരവിന്ദ് നിന്റെ സമ്മതമില്ലാതെ തൊട്ടു, പക്ഷേ ഞാൻ നിന്റെ സമ്മതത്തോടെ.
2: നീ എത്ര ദുഷ്ടനായി കഴിഞ്ഞു! എന്നെ എന്തിനു പറ്റിച്ചു?
1: ഞാൻ പറ്റിച്ചില്ലല്ലോ. നമുക്കിടയിൽ സത്യത്തിൽ പ്രണയം ഉണ്ടായിരുന്നോ? ഒരു തരത്തിലുള്ള ഇൻഫാക്ച്വേഷൻ മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ.
2: ഓ, അങ്ങനെയെങ്കിൽ നീ എന്തിനാ എന്നോട് വിവാഹ കാര്യം പറഞ്ഞു?
1: അങ്ങനെയൊന്നും ഞാൻ പറഞ്ഞതായി ഓർക്കുന്നില്ല. പഠിക്കുന്ന സമയമല്ലേ ഇപ്പോ?
2: നൂണ, അല്ല, അങ്ങനെ അല്ല നീ പറഞ്ഞത്. സത്യത്തിൽ ഈ റിലേഷൻഷിപ്പിൽ നീയായിരുന്നു സീരിയസ്. എന്നെ കബളിപ്പിക്കുകയായിരുന്നു.
1: ഞാൻ ആരെയും കബളിപ്പിച്ചിട്ടില്ല.
2: ഒരു വാദത്തിന് നിൽക്കണ്ട, നീയാണ് നുണ പറയുന്നത്. ഞാനിപ്പോ എന്നെ കുറിച്ച് പോലും ആലോചിക്കുന്നില്ല. എന്റെ വീട്ടുകാർ അവരെ കുറിച്ച്

0: ആലോചിച്ചു.
1: ഞാൻ എന്തിനാണ് അവരെ കുറിച്ചൊക്കെ ആലോചിക്കുന്നത്?
0: നിനക്ക് ബന്ധങ്ങളുടെ വില മനസ്സിലാകാത്ത കാലമാണല്ലോ ഇപ്പോൾ.
1: ഞാൻ ഒരു കാര്യം പറയണ വന്നത്, അത് പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോകും. എന്തായാലും നമുക്ക് തുടരാൻ കഴിയില്ല, എനിക്ക് കഴിയില്ല.
0: ഇത് നീ പറഞ്ഞു കേൾക്കണമെന്ന് വിചാരിച്ചു നിൽക്കുവായിരുന്നു ഞാൻ. നീ ഏറ്റവും ചീപ്പായിട്ടാണ് എന്നോട് പെരുമാറിയത്. എല്ലാം ഇതോടെ അവസാനിപ്പിക്കാം.
1: അത് പറയാൻ തന്നെയാണ് ഞാനും വന്നത്. നല്ലൊരു ഫ്രണ്ട്ഷിപ്പോട് കൂടി നമുക്ക് പിരിയാം.
0: അത്രയും മോശമായിട്ടാണ് നീ എന്നെ കൈകാര്യം ചെയ്തത്. ഒരു സൗഹൃദത്തിന് പോലും നീയുമായി ഇടപഴകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പോകുന്നു.
1: വേണ്ടെങ്കിൽ വേണ്ട, അത് പറയാൻ തന്നെ ഞാനും വന്നു. ഒന്നോർത്തു, താനില്ലെങ്കിലും എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല.
2: എന്താ എന്തുണ്ടായി രജ്നീഷ്? എന്താ പറഞ്ഞത്?
0: എല്ലാം അവസാനിപ്പിച്ചു. എല്ലാം

0: എല്ലാം കഴിഞ്ഞു ടീച്ചർ, എനിക്കിനി വയ്യ, എനിക്കിനി ഒന്നിനും വയ്യ ടീച്ചർ.
1: ഗായത്രി, ഗായത്രി, താൻ വിഷമിക്കാതെടോ, താൻ വിഷമിക്കാതെ.
0: എത്ര നിസ്സാരമായാണ് അവൻ സംസാരിക്കുന്നത്. എനിക്കൊരു വില പോലും നൽകുന്നില്ല. അവന്റെ താല്പര്യങ്ങളൊന്നും നടക്കാത്തത് കൊണ്ടാവാം അവൻ എന്നെ വേണ്ടെന്ന് വെച്ചത്. എനിക്കിത് സഹിക്കാനാകുന്നില്ല ടീച്ചർ.
1: ഗായത്രി, തന്നെ പോലെ ഒരുപാട് കുട്ടികളെ ഞാൻ കാണാറുണ്ട്, സംസാരിക്കാറുമുണ്ട്. പെൺകുട്ടികളിൽ ഏറിയ പങ്കും ഡിപ്രഷന് കാരണമാകുന്നത് ഇത്തരത്തിലുള്ള റിലേഷൻഷിപ്പുകളുടെ തകർച്ചയിലാണ്. പഠനത്തിൽ പിന്നോക്കം പോകുന്നതിലും എല്ലാത്തിനും കാരണമാകുന്നത് ഇതാണ്. നല്ല ഫോക്കസ് ഉള്ള കുട്ടിയല്ലേ നീ ഗായത്രി, എന്നിട്ടെന്താ ഇങ്ങനെ?
0: ഞാൻ തളർന്നു പോകുന്നു ടീച്ചർ. ഞാൻ ഇനി എന്ത് ചെയ്യും?
1: നിനക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ലോകമാണോ ഇത്? ഗായത്രി, നിനക്ക് ചുറ്റും നിനക്കൊരുപാട് ഒരുപാട് അവസരങ്ങളുണ്ട്.
0: എനിക്ക് പക്ഷെ അങ്ങനെ തോന്നുന്നില്ല ടീച്ചർ. എന്റെ മുൻപിൽ വേറെ ഒരു വഴിയും ഇല്ലാത്ത പോലെ. എനിക്കിപ്പോ ഒറ്റയ്ക്കിരിക്കാൻ പേടിയാ. വിഘ്നേഷിന്റെ മുൻപിൽ നല്ല ധൈര്യമുള്ള പോലെ ഞാൻ അഭിനയിച്ചു. ടീച്ചർ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എങ്ങനെയാണ് നാം മനുഷ്യരെ വിശ്വസിക്കുക?
1: അത് ഈ കാലത്തിന്റെ കൂടി പ്രത്യേകതയാണ് കുട്ടി. മനുഷ്യന്മാർ അവരവരിലേക്ക് ചുരുങ്ങിപ്പോകുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ നാം അതിനെ അതിജീവിക്കണം.
0: അപ്പോ ടീച്ചർ പറയുന്നത് ഇന്നത്തേതൊരു മോശം കാലഘട്ടമാണെന്നാണോ?
1: എന്ന് പറഞ്ഞില്ല. ഈ കാലത്തും സ്നേഹവും പരിഗണനയും ഒക്കെയുണ്ട്. പക്ഷെ അവ ലഭിക്കാൻ കുറച്ച് സമയമെടുക്കും.
0: മാനസികമായി വളരെ തകർന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ നിരന്തരം ചൂഷണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു.
1: അത് വളരെ ഗൗരവമായ വിഷയമാണ്. ഇവിടെ ഗായത്രിക്ക് സൈക്കോളജിസ്റ്റുകളുടെയോ മറ്റോ സഹായം തേടാവുന്നതാണ്. പക്ഷേ അതിജീവിക്കണമെന്ന തോന്നൽ തനിക്ക് കൂടി ഉണ്ടാവണം. മനസ്സിലായോ നിനക്ക്?
0: പക്ഷേ എന്നെ പോലൊരു പെൺകുട്ടിക്ക് അതിജീവിക്കാൻ കഴിയില്ല എന്ന തോന്നലാണ് എനിക്കിപ്പോൾ ഉള്ളത്.
1: ഈ ചിന്തയാണ് മാറ്റിയെടുക്കേണ്ടത്. ഗായത്രി, നിനക്ക് മുന്നിൽ ഒരുപാട് വഴികളുണ്ട്. ഗായത്രി, നിനക്ക് വേണ്ടി ഞാൻ എന്റെ പ്രണയത്തകർച്ചയെ പറ്റി പറയട്ടെ. അന്ന് ഞാനും തന്നെ പോലെ ഒരു കുട്ടിയായിരുന്നു. പക്ഷെ ഞാനതിനെ എന്നെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമാക്കി മാറ്റി. അന്ന് ഞാൻ ഇഷ്ടപ്പെടുന്ന ആൾക്ക് വേണ്ടി ഞാൻ എന്നെ തന്നെ മാറ്റിവെച്ചിരുന്നു. പ്രണയത്തകർച്ച, അതുവഴി ഉണ്ടായ ട്രോമ, ഇവ മാറ്റാൻ എന്നെ സഹായിച്ചത് എന്നെ കുറിച്ചിട്ടുള്ള എന്റെ ബോധ്യമാണ്. പക്ഷെ ചില ട്രോമകൾ ചില ആൾക്കാരെ ജീവിതകാലം മുഴുവൻ വേട്ടയാടിയെന്ന് വരാം. പിന്നെ കവികളും സാഹിത്യകാരന്മാരും പറയുന്ന പ്രണയമല്ല റിയലിസ്റ്റിക്കായ പ്രണയബന്ധം. ആ വ്യത്യാസം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നിനക്കിവിടെ ആ തിരിച്ചറിവാണ് ഉണ്ടാവേണ്ടത്.
0: ടീച്ചർ പറഞ്ഞു വരുന്നത് അപ്പൊ ഈ കാലത്ത് ആത്മാർത്ഥമായ പ്രണയം

0: ഇല്ല, നല്ല കുട്ടി പറഞ്ഞത്. ഏറ്റവും മനോഹരങ്ങളായ പ്രണയങ്ങൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. പ്രണയത്തകർച്ചയെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് പ്രധാനം. രമണൻ ആത്മഹത്യ ചെയ്തതിനെ കുറിച്ച് ഓർത്തു നോക്കൂ. ആ കാലം മാനസിക പിന്തുണ നേടാൻ ഒരുപാട് മാർഗങ്ങളുള്ള ഈ കാലത്ത് പ്രണയങ്ങളെ പോലെ പ്രണയത്തകർച്ചയും മനോഹരമായി കൈകാര്യം ചെയ്യാൻ കഴിയണം. ഞാൻ അത്രയേ പറഞ്ഞുള്ളൂ. ഗായത്രി, താനൊരു ഡിഗ്രി വിദ്യാർത്ഥിനിയാണ്. ഇനിയും ഒരുപാട് ഒരുപാട് നല്ല നാളുകൾ നിനക്കുണ്ട്. സ്നേഹവും അനുകമ്പയും സൗഹൃദവും ഒക്കെ കാത്തു സൂക്ഷിച്ച് മുന്നേറാനുള്ള നാളുകൾ. മനസ്സിലാകുന്നുണ്ടോ നിനക്ക്?
1: എനിക്ക് കുറെ മനസ്സിലാകുന്നുണ്ട് ടീച്ചർ. വിഘ്നേഷിന്റെ അവഗണന അതിന്റെ സമനില തെറ്റിച്ചിരുന്നു. അവനിലൂടെയായിരുന്നു ഞാൻ എന്നെ കണ്ടിരുന്നത്. ഇപ്പോൾ എനിക്ക് എന്നെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. താങ്ക് യു ടീച്ചർ.
0: ഒരു കാര്യം കൂടി പറയട്ടെ, ഒരധ്യാപിക എന്ന നിലയിൽ ഈ വിഷയത്തിൽ എന്റെ അറിവ് ചെറുതാണ്. ട്രോമകളിൽ നിന്ന് അതിജീവിക്കാൻ കഴിയാത്തവർക്ക് ക്ലിനിക്കലായ സഹായങ്ങൾ തേടാവുന്നതാണ്. അതിലൊരു കുറവും വിചാരിക്കേണ്ടതില്ല. കേട്ടോ ഗായത്രി?
1: ശരി ടീച്ചർ.
2: ഓ, ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ എന്തൊരാശ്വാസം. ഗായത്രി നന്നായി പെർഫോം ചെയ്യുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഡോക്ടറെ കാണിച്ചത് കൊണ്ട് കുറെ പുരോഗതി ഉണ്ടല്ലേ?
1: ടീച്ചർ പറഞ്ഞിട്ടാ പോയത്. ശരിക്കും എനിക്ക് നല്ല മാറ്റമുണ്ട്.
2: ഇത്രയും ഉത്സാഹവും ധൈര്യവുമുള്ള ഗായത്രിയെ തന്നെയാ എനിക്ക് കാണേണ്ടത്. അരവിന്ദനെയും വിഘ്നേഷിനെയും നീ മുഴുവനും മറന്നല്ലോ.
1: ഏയ്, ഞാനവരെ മറന്നിട്ടില്ല. ടീച്ചർ പറഞ്ഞ പോലെ എന്റെ ഏതെങ്കിലും ഓർമ്മയായി അവരെ നിൽക്കട്ടെ. ജീവിതത്തെ എനിക്ക് നല്ല രീതിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അവനില്ലെങ്കിൽ ഭൂമിയിൽ ഞാൻ ഒറ്റയ്ക്കായ പോലെ തോന്നിയിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കല്ല. ഗായത്രിയുടെ ഉള്ളിലെ ധൈര്യവും ഉത്സാഹവുമുള്ള മറ്റൊരു ഗായത്രിയുണ്ട് കൂട്ടിന്. അത്രയും പോരെ.
2: ഇതെല്ലായ്പ്പോഴും ഉണ്ടാവട്ടെ. നാളെയല്ലേ തന്റെ ഡാൻസ്? ഓൾ ദ ബെസ്റ്റ്.
1: താങ്ക്സ് ഡോ.

പെയ്ത്ത് നാടകം സമാപിക്കുന്നു. രചന അദിത് കൃഷ്ണ ചെമ്പത്ത്. സംവിധാനം റൂബി ബാബു. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും ഗായത്രി, ഗ്രീറ്റ യൂജിൻ പള്ളിത്തുറ, ഗായത്രിയുടെ സുഹൃത്ത് ശിൽപ, വിഘ്നേഷ്, അജ്മൽ നാസർ കൊട്ടാരക്കര, കൂട്ടുകാരൻ ഗോകുൽ, നിധീഷ്, ഗായത്രിയുടെ ആൺ സുഹൃത്ത് ദേവദത്തൻ, വാർഡൻ ഷെഹനാസ് ബിന്ദ്, മലയാളം ടീച്ചർ ഷീബ കെ നായർ, ഡാൻസ് ടീച്ചർ ജയന്തി കൃഷ്ണ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതിക്കൽ, എൻ സുനിത.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രപാടിയ ഗാനം ചിത്രം വഴിയോര കാഴ്ചകൾ, രചന ഷിബു ചക്രവർത്തി, സംഗീതം എസ് പി വെങ്കടേഷ്.

0: ആകാശവാണി സമയം 8:30.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്.

0: ഇന്നീ പരിപാടിയിൽ ഗ്രാമോദ്യോഗ് വികാസ് യോജനയെക്കുറിച്ച് അറിയാം.
1: ഖാദി ഗ്രാമോദ്യോഗ് വികാസ യോജനയുടെ രണ്ട് ഘടകങ്ങളിൽ ഒന്നാണ് ഗ്രാമോദ്യോഗ് വികാസ് യോജന. ഇന്ത്യയുടെ വടക്കു കിഴക്കൻ ഭാഗത്ത് ഉൾപ്പെടെ 4 പൈലറ്റ് പ്രൊജക്ടുകളായാണ് ഇത് നടപ്പിലാക്കുന്നത്. ഈ പദ്ധതി പ്രകാരം ഗ്രാമങ്ങളിലും ചെറുപട്ടണങ്ങളിലും 500 അധിക തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ഗ്രാമവ്യവസായങ്ങൾക്ക് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. ഗ്രാമവ്യവസായങ്ങൾ പുരോഗമിക്കുന്നതിലൂടെ ഗ്രാമീണ മേഖലയിൽ ധാരാളം തൊഴിലവസരങ്ങൾ ഉണ്ടാകുകയും ഇതുവഴി ഗ്രാമങ്ങളിലെ തൊഴിലില്ലായ്മ കുറയുന്നതിനും സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഗ്രാമീണ മേഖലകളുടെ മൊത്തത്തിലുള്ള വികസനത്തിന് ഗ്രാമവ്യവസായങ്ങൾ സംഭാവന ചെയ്യുന്നു. ചെറുകിട സംരംഭങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ പ്രാദേശിക സാമ്പത്തിക പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കുന്നതിനും അതുവഴി നഗരങ്ങളിലേക്കുള്ള ജനങ്ങളുടെ കുടിയേറ്റം കുറയ്ക്കുന്നതിനും നഗരങ്ങളിലെ ജനസംഖ്യാ കേന്ദ്രീകരണം തടയുന്നതിനും സഹായിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. ഗ്രാമീണ സമൂഹങ്ങൾക്ക് വരുമാനമുണ്ടാക്കി അവിടെ ദാരിദ്ര്യം കുറയ്ക്കുകയും ഉപജീവന മാർഗം നൽകുകയും ചെയ്യുന്നു. സംരംഭകത്വവും സ്വയം തൊഴിലും പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഗ്രാമവ്യവസായങ്ങൾ വ്യക്തികളുടെ സാമൂഹിക സാമ്പത്തിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താൻ അവരെ പ്രാപ്തരാക്കുന്നു. പ്രധാനമായും 3 പ്രവർത്തനങ്ങളാണ് ഗ്രാമോദ്യോഗ് വികാസ യോജനയുടെ കീഴിലുള്ളത്. 1. കളിമൺ പാത്ര നിർമ്മാണം. ഈ പദ്ധതി പ്രകാരം പല വിധത്തിലുള്ള പരിശീലനങ്ങൾ ഗ്രാമീണ ജനതയ്ക്ക് നൽകുന്നു. 18-55 ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം. മുൻപ് ഈ മേഖലയിൽ പ്രവർത്തിച്ചിട്ടില്ലാത്തവർക്കും പരിശീലനത്തിലൂടെ ഈ മേഖലയിലേക്ക് കടന്നുവരാൻ സാധിക്കുന്നു. മറ്റൊരു വ്യവസായമാണ് തേനീച്ച വളർത്തൽ. 18-55 ഇടയിൽ പ്രായമുള്ള അംഗീകരിക്കപ്പെട്ട തിരിച്ചറിയൽ രേഖയോടുകൂടി

0: ചെയ്യാൻ ഈ പദ്ധതിയിലൂടെ സാധിക്കും. കരകൗശല തൊഴിലാളികളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ഓരോ ചെറു സംഘത്തിനും നിർമ്മാണ യന്ത്രങ്ങളും മിക്സിംഗ് മെഷീനുകളും നൽകുകയും കരകൗശല വിദഗ്ധർക്ക് ആവശ്യമായ പരിശീലനം ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് കമ്മീഷൻ വഴി നൽകുകയും ചെയ്യുന്നു. സംസ്ഥാന ഖാദി ഗ്രാമ വ്യവസായ ബോർഡുകളിൽ ഈ പദ്ധതിക്കുള്ള പരിശീലനങ്ങൾക്കായി അപേക്ഷിക്കാവുന്നതാണ്.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഗ്രാമോദ്യോഗ് വികാസ് യോജനയെക്കുറിച്ചാണ്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക്.

മൊഴിയുറവകൾ. മറവിയിലാണ്ടുപോയ ശബ്ദശകലങ്ങൾ, ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, ഓർമ്മകൾ, ആകാശവാണിയുടെ ശബ്ദശേഖരത്തിലെ മൊഴിമുത്തുകൾ. കേൾക്കാം മൊഴിയുറവകൾ നാളെ വൈകിട്ട് 5 മണിക്ക്.

0: അല്പസമയത്തിനകം വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഒരു ദിവസത്തെ സന്ദർശനത്തിനായി നാളെ കേരളത്തിലെത്തും. കോട്ടയത്ത് നടക്കുന്ന ദീപിക മലയാള ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷികാഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് കണ്ണൂരിൽ രാജ്യസഭാ എംപി സി സദാനന്ദൻ മാസ്റ്റർ സംഘടിപ്പിക്കുന്ന ചടങ്ങിലും അദ്ദേഹം പങ്കെടുക്കും. ഇന്ത്യൻ സായുധസേന അതീവ ജാഗ്രതയിലാണെന്നും കൂടുതൽ സൈനിക നടപടി ആവശ്യമാണെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂർ 2.0 തയ്യാറാണെന്നും കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. പൂനെയിലെ നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നടന്ന 150th പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കവെയാണ് ജനറൽ ദ്വിവേദി ഇക്കാര്യം പറഞ്ഞത്. സമന്വയത്തിന്റെ പ്രാധാന്യം അടിവരയിട്ടതായും ജനറൽ ദ്വിവേദി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം ലഭ്യമാകും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം. സമ്മേളനം ചൊവ്വാഴ്ച ആരംഭിക്കും. അന്നേ ദിവസം ഡെപ്യൂട്ടി സ്പീക്കർ തിരഞ്ഞെടുപ്പ് നടക്കും. ജൂൺ 1 സ്കൂൾ പ്രവേശനോത്സവം കണക്കിലെടുത്താണ് സഭാസമ്മേളനത്തിന്റെ സമയക്രമത്തിൽ മാറ്റം വരുത്തിയത്. ജൂൺ 4 വരെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയം ചർച്ച ചെയ്യും. അപ്രതീക്ഷിത കാലാവസ്ഥാ വ്യതിയാനങ്ങളും ദുരന്ത സാധ്യതകളും കണക്കിലെടുത്ത് കാലവർഷത്തിന് മുന്നോടിയായുള്ള പ്രവൃത്തികൾ എല്ലാ വകുപ്പുകളും അടിയന്തരമായി പൂർത്തിയാക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കാലാവസ്ഥാ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മധ്യവേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ സ്കൂളുകൾ മറ്റന്നാൾ തുറക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. സ്കൂൾ പ്രവേശനോത്സവത്തിൽ വിദ്യാർത്ഥികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിക്കുന്ന എല്ലാ ജീവനക്കാരെയും സർക്കാർ സംരക്ഷിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന ജനകീയ മഹാശുചീകരണ പ്രവർത്തനം തുടക്കം പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരത്ത് തീരദേശ മേഖലയിലെ കാലവർഷ മുന്നൊരുക്കം ഏകോപിപ്പിക്കുന്നത് സംബന്ധിച്ച് മന്ത്രി സി പി ജോണിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല അവലോകന യോഗം ചേർന്നു. കടലാക്രമണം തടയുന്നതിനാവശ്യമായ ജിയോ ബാഗുകൾ സജ്ജീകരിക്കുന്നതിനും ദുരിതാശ്വാസ ക്യാമ്പുകൾ ഒരുക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. 50-ലധികം ജീവനക്കാരുള്ള പൊതു സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളിൽ ശിശുസംരക്ഷണ കേന്ദ്രങ്ങൾ ഒരുക്കുന്നത് പരിഗണനയിലെന്ന്

0: മന്ത്രി ബിന്ദു കൃഷ്ണ. അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കൊല്ലത്ത് നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മുഖ്യമന്ത്രിയെ അപമാനിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട സ്കൂൾ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർദ്ദേശിച്ചു. ആറ്റിങ്ങൽ മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എസ് ജവാദിനെയാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇന്നലെ സസ്പെൻഡ് ചെയ്തത്. ബ്രിസ്റ്റോളിൽ നടക്കുന്ന ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയിൽ ഇന്ത്യയ്ക്ക് 169 റൺ വിജയലക്ഷ്യം. ടോസ് നേടിയ ഇംഗ്ലണ്ട് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഐ പി എൽ ക്രിക്കറ്റ് ഫൈനൽ പോരാട്ടം നാളെ. അഹമ്മദാബാദിൽ നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗുജറാത്ത് ടൈറ്റൻസ് നേരിടും. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴ തുടരുന്നു. തിരുവനന്തപുരം ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. 7 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് കേരളം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്ത് 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനം അടുത്ത മാസം 9 അർദ്ധരാത്രി മുതൽ ആരംഭിക്കും. ജൂലൈ 31 അർദ്ധരാത്രി വരെ നിരോധനം തുടരും. മത്സ്യസമ്പത്ത് സംരക്ഷിക്കുകയും ശാസ്ത്രീയ മത്സ്യബന്ധനം ഉറപ്പാക്കുകയും ചെയ്യുന്നതിനായാണ് ട്രോളിംഗ് നിരോധനമെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു. പൊതുജനങ്ങൾക്ക് ലളിതമായി പരാതികൾ രജിസ്റ്റർ ചെയ്യാനായി സമാധാൻ ദീദി എന്ന നിർമ്മിത ബുദ്ധി വോയിസ് ചാറ്റ്ബോർഡ് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ഉദ്ഘാടനം ചെയ്തു. മലയാളം ഉൾപ്പെടെ 22 ഇന്ത്യൻ ഭാഷകളിലും പരാതികൾ നൽകാം. പരാതികൾ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്കോ വകുപ്പുകൾക്കോ സ്വയം തരംതിരിച്ച് നൽകാൻ ഈ AI സംവിധാനത്തിന് കഴിയും. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ റെയ്ഡ് നടത്തി മടങ്ങിയ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 5 പ്രതികളുടെ ജാമ്യാപേക്ഷ കോടതി തള്ളി. തിരുവനന്തപുരം ജുഡീഷ്യൽ 1 ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ മ്യാൻമർ പ്രസിഡന്റ് യു മിൻ ഓങ് ലെയ്ങ് ന്യൂഡൽഹിയിലെത്തി. ഡൽഹിയിലെത്തുന്നതിന് മുമ്പ് ബീഹാറിലെ ഗയ സന്ദർശിച്ച അദ്ദേഹം മഹാബോധി ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തി. തിങ്കളാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി. ഇനിയൊരു ചലച്ചിത്രഗാനം കേൾക്കാം. യേശുദാസും സിന്ധുവും പാടിയത്. ചിത്രം കോട്ടയം കുഞ്ഞച്ചൻ. രചന ചുനക്കര രാമൻകുട്ടി. സംഗീതം ശ്യാം.

0: 169 runs for India in the second T20 international of the three-match series in Bristol. In reply, India was 70 for 2 in 9 overs when reports last came in. Opting to bat first, England posted 168 runs for the loss of 5 wickets in their allotted 20 overs. Freya Kemp was the highest run scorer with 39 not out of just 13 deliveries. For India, Sri Charani took 3 wickets. Indian team is currently leading the series 1-0 after a commanding 38-run victory in the opening match in Chelmsford on Thursday. Indian wrestlers delivered an impressive performance at the Asian Under-17 Wrestling Championships in Da Nang, Vietnam today, securing several medals across different weight categories. In the 73-kilogram category, Garima claimed the gold medal, defeating Mongolia's Namun Sedseg Batbold 18-6. In the 43-kilogram category, Deeksha secured gold, beating Uzbekistan's Muklisa Masharipova 6-0. In the 49-kilogram category, Nikita settled for silver after a loss against China's Yuting Yuan. And now before we end the bulletin, the headlines once again. D.K. Shivakumar elected leader of Congress Legislature Party in Karnataka to take oath as Chief Minister on Wednesday. Month-long Khet Bachao Abhiyan to be launched from Monday to promote balanced and judicious use of fertilizers. Prime Minister Narendra Modi to share his thoughts in Man Ki Baat program on Akashvani tomorrow. IMD forecasts thunderstorms accompanied by hailstorms over East Rajasthan, Himachal Pradesh, Uttarakhand and Vidarbh tomorrow. In badminton, Sattvik Sairaj, Ranki Reddy and Chirag Shetty advanced to men's doubles final of Singapore Open. And in women's cricket, England set a target of 169 runs for India in the second T20 international in Bristol. That is all in the news at 9. Good night.
1: Akashvani. കായിക ലോകം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആരവമുയരുമ്പോൾ ചർച്ച. പങ്കെടുക്കുന്നവർ ഫുട്ബോൾ താരം എബിൻ റോസ്, ഫുട്ബോൾ പരിശീലകൻ വി പി ഷാജി, ചർച്ച നയിക്കുന്നത് സ്പോർട്സ് ജേർണലിസ്റ്റ് അൻസാർ എസ് രാജ്.
2: നമസ്കാരം, കായിക ലോകത്തിലേക്ക് സ്വാഗതം. ഫുട്ബോൾ പ്രേമികളുടെ ഉത്സവകാലം ഫിഫ വേൾഡ് കപ്പ് ഈ വരുന്ന ജൂൺ 11 അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലുമായി ആരംഭിക്കുകയാണ്. കേരളത്തിൽ ഫുട്ബോൾ എന്ന് പറയുന്നത് ഒരു വികാരമാണ്. ഈ ഫുട്ബോൾ ലോകകപ്പിനെ കുറിച്ച് നമ്മളോട് ഇന്ന് ചർച്ച ചെയ്യാൻ ഒപ്പമുള്ളത് കേരളത്തിന്റെ മുൻ താരവും സന്തോഷ് ട്രോഫി ടീമിന്റെ പരിശീലകനും എസ് ബി ഐ ടീമിന്റെ പരിശീലകനും ഒക്കെയായി കേരള ഫുട്ബോൾ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ശ്രീ വി പി ഷാജി സാറാണ്. അതോടൊപ്പം കളിക്കാരനായി ദേശീയ തലത്തിൽ നിരവധി ക്ലബ്ബുകൾക്ക് വേണ്ടി കളിക്കുകയും പരിശീലകനായി കോവളം എഫ് സി എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ ക്ലബിനെ ഉയർത്തിയെടുത്തുകൊണ്ട് വരികയും ചെയ്ത ശ്രീ എബിൻ റോസ് ആണ്. രണ്ടുപേർക്കും കായിക ലോകത്തിലേക്ക് സ്വാഗതം.
3: താങ്ക് യു.
2: ലോകകപ്പ് വരുമ്പോൾ സത്യത്തിൽ എന്താണ് മനസ്സിലേക്ക് വരുന്നത്? ലോകകപ്പ് എന്ന് പറയുന്നത് ആ ഒരു ഫീൽ എന്താണ് ഒരു കളിക്കാരൻ എന്ന നിലയ്ക്ക്?
3: ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടെ പരിഗണിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം ഫുട്ബോൾ കളി കാരണം ലോക മഹായുദ്ധം വരെ നിർത്തി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോഴും മറ്റൊരു യുദ്ധത്തിന്റെ വക്കിലാണ്, അല്ലെങ്കിൽ ആ യുദ്ധത്തിന്റെ ഇടയിലാണ്. അവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാച്ച് എന്ന് പറയുന്നത് ഇറാനും യു എസ് എ തമ്മിലൊരു മത്സരം വരുമോ എന്നുള്ളത് ഒരു വൈകാരികമായിട്ട് കാണേണ്ട ഒരു ഇതാണ്. പക്ഷേ അതിനോടൊപ്പം തന്നെ ഈ വേൾഡ് കപ്പ് കാരണം ഗൾഫ് നാടുകളിൽ ആ ഒരു യുദ്ധം അവസാനിക്കുമോ എന്നാണ് എനിക്ക് ഈ ഒരു കാര്യം. ഫുട്ബോൾ വിഭാവനം ചെയ്യുന്നത് യൂണിറ്റി, അല്ലെങ്കിൽ ഈ എല്ലാ രാജ്യങ്ങളും ഐക്യരാഷ്ട്ര സംഘടനയേക്കാൾ കൂടുതൽ രാജ്യങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഫുട്ബോൾ സംഘടനയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫുട്ബോൾ ലോകകപ്പ് ചിലപ്പോൾ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് മാറാം, ഈ ഒരു യുദ്ധം തന്നെ നിർത്തിവെക്കാൻ അല്ലെങ്കിൽ അതിലൂടെ സമാധാനം പുലരാൻ സാധ്യത ഉണ്ട് എന്നുള്ള ഒരു ആംഗിളിൽ ചിന്തിക്കുന്ന ഒരു ആളാണ് ഞാൻ.
2: ഷൈസാറും ഏറെക്കുറെ അങ്ങനെയാണോ ഈ ലോകകപ്പ്?
4: തീർച്ചയായിട്ടും ഒരു സമാധാനത്തിൽ വേൾഡ് കപ്പ് കാണണം എല്ലാ രാജ്യക്കാരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം ആ സമയത്ത് ബാക്കിയുള്ള ഒരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ രീതിയിൽ വേൾഡ് കപ്പ് കാണാനുള്ള ഒരു അവസരം ലോകത്തിലെ ഈ മുതിർന്ന രാഷ്ട്രീയ ആയും രാഷ്ട്ര നേതാക്കളൊക്കെ ചേർന്ന് ഒരു തീരുമാനം എടുക്കുക.
2: കാരണം ഇതിന്റെ ഒരു സൈഡിൽ നിൽക്കുന്നത്, ആതിഥേയരായിട്ട് നിൽക്കുന്നത് അമേരിക്കയാണ്. അമേരിക്കയിലാണ് ഇറാനുമായിട്ടാണല്ലോ ശത്രുത. ഇറാൻ അവിടെ പോയാണ് കളിക്കേണ്ടത്. അപ്പൊ അവരുടെ മൂന്ന് മത്സരങ്ങൾ അവിടെ ഉണ്ട്. തീർച്ചയായും അതൊരു ലോകത്തൊരു സമാധാനത്തിന്, ഇപ്പം പറഞ്ഞ കണക്ക് ഒരു സമാധാനത്തിനൊരു ശത്രുക്കൾ ഒരുമിക്കുകയാണ് അല്ലേ?
4: ശത്രുക്കളല്ല, ഫുട്ബോളിലെ ശത്രുക്കൾ ആ ഗ്രൗണ്ടിൽ മാത്രമേ ഉള്ളൂ, പുറത്ത് മിത്രങ്ങളാണ്. അപ്പൊ അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രങ്ങളും ശത്രുക്കളാതെ മിത്രങ്ങളായി, എന്നാൽ മാത്രമേ ലോകം മുന്നോട്ട് പോകുള്ളൂ.
2: അതെ, മത്സരിക്കുമ്പോഴും ഒരു സ്നേഹബന്ധം ബന്ധം നിലനിർത്താൻ കഴിയുക.

0: എന്നുള്ള ഒരു
1: അതെ
0: സന്ദേശം,
1: അതെ അതെ
0: അത് പകരാൻ ഈ ലോകകപ്പിന് കഴിയട്ടെ എന്നുള്ളതാണ് നമുക്ക് ആദ്യം
1: ആദ്യം
0: പറഞ്ഞിരിക്കുന്നത്.
1: പറയാനുള്ളത്.
0: ശരിക്കും 2022 വേൾഡ് കപ്പ് മലയാളത്തിലേയും കേരളത്തിലേക്ക് ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതായിരുന്നു. കാരണം നമുക്ക് ഏറ്റവും അടുത്ത് വന്ന ലോകകപ്പുകളിലൊന്നാണ്, ഏറ്റവും പെട്ടെന്ന് പോയി വരാവുന്ന ഒരു രാജ്യത്താണ്. അപ്പോൾ ഒരുപാട് പേര് പോയി കളി കണ്ടു, അവർ പ്രതീക്ഷിച്ച ഒരു ടീം വിജയിച്ചു. ഇപ്പൊ നമ്മൾ കേരളത്തിലെ രാഷ്ട്രീയം പോലെ തന്നെ, ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ, ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിലൂടെ മറ്റും ആ ഒരു ആഗ്രഹിച്ച ഒരു ടീം വിജയിക്കുന്ന ഒരു ചിത്രമാണ് 2022 ഉണ്ടായത്. എങ്ങനെ തോന്നുന്നു 2022 ലോകകപ്പ് കഴിഞ്ഞ 4 വർഷമാകുന്നു, എന്താണ് അന്നത്തെ ആ ഒരു ഓർമ്മകൾ എങ്ങനെ മനസ്സിലുണ്ട്?
1: ഞാനും ഖത്തറിൽ ഉണ്ടായി, 1 മാസത്തോളം ഉണ്ടായി, 10 മാച്ച് കണ്ടു. ഫൈനലടക്കം അർജന്റീനയുടെ ഒരു വലിയ ആരാധകൻ തന്നെയായിരുന്നു ഞാൻ.
0: അപ്പം
1: ഇവിടുന്ന് കയറി പോകുന്നതിന് മുന്നേ അർജന്റീന ചാമ്പ്യൻസ് ആകണമെന്നുള്ളത് ഞാൻ പറഞ്ഞുകൊണ്ടാണ് പോയത്. അത് നടന്നു കണ്ടപ്പോഴേക്ക് വളരെ സന്തോഷം. ഇല്ലെങ്കിൽ അർജന്റീന ആദ്യത്തെ കളി തോറ്റു കഴിഞ്ഞപ്പോൾ തന്നെ ആ ഗ്രൗണ്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മുടെ തന്നെ കൂടെയുള്ള ആൾക്കാർ തന്നെ, നമ്മൾ അർജന്റീന ജേഴ്സി ഇട്ട് തന്നെയാണ് പോയത്, തിരിച്ചു വരുമ്പോൾ നമ്മളെ ഒരു കളിയാക്കണ്ട, നമ്മളെ കൂട്ടുകാരാണെങ്കിലും തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണുള്ളത്.
0: ശേഷം ഒരിക്കൽ പോലും 2022 വരെ അർജന്റീന ജയിക്കും ജയിക്കും ജയിക്കും എന്നപ്പോ ഒരു തമാശ കാര്യം കൂടെ ഉണ്ട്. ഈ കളർ ടിവി വന്നതിന് ശേഷം അർജന്റീന ലോകകപ്പ് നേടിയിട്ടില്ല എന്നുള്ള ഒരു കുറവ് 2022 തീർത്തത്?
1: അല്ല, അത് ഞാൻ പറയാം, 86 ശരിക്കും പറഞ്ഞാൽ വേൾഡ് കപ്പിന്റെ ഒരു ജ്വരം കേരളത്തിൽ വന്നത്, അന്നാണ് ടി വി വരുന്നത്.
0: അതെ,
1: എന്റെയൊക്കെ ചെറുപ്പകാലത്തില്ലേ, ഞാൻ ആദ്യമായിട്ട് കാണാൻ, അന്നാണ് മറഡോണയുടെ പീക്ക് സമയം. അതോടുകൂടിയാണ് അർജന്റീനയുടെ ആരാധകനായത്. അതിങ്ങനെ തുടർന്ന് വന്നു, പിന്നീട് മെസ്സി വന്നു. ബാക്കിയുള്ള ടീമിനോട് ഇഷ്ടക്കേടുണ്ടല്ല, പക്ഷെ അത് അന്നോട്ട് ആ മറഡോണയോടുള്ള ഒരു ആരാധന ആണ് അർജന്റീനയായിട്ട് അടുപ്പിച്ചത്.
0: ആ ഒരു വിജയം കാണാൻ മറഡോണ ജീവനോടെ ഇല്ലായിരുന്നു എന്ന് ഒരു വലിയ സങ്കടമായിരുന്നു. പക്ഷേ 2022 വേൾഡ് കപ്പ് ഒരു വളരെ മികച്ച രീതിയിൽ സംഘാടനം ചെയ്യപ്പെട്ടൊരു വേൾഡ് കപ്പ് ആയിരുന്നില്ലേ?
1: ആണ്, തീർച്ചയായിട്ടും. അവിടെയുള്ള യാത്രാ സൗകര്യമായാലും ഗ്രൗണ്ടിലേക്ക് പോകുന്ന സൗകര്യമായാലും എല്ലാം വളരെ പക്കയായിരുന്നു. നമുക്ക് പിന്നെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു വേൾഡ് പോലെയാണ് നമുക്ക് തോന്നിയത്. ഖത്തർ നമ്മുടെ കേരളം പോലെ
0: തന്നെയാണ്,
1: മൊത്തം പകുതി കൂടുതൽ മലയാളീസ് ആണ്. അപ്പൊ ആ ഒരു ജ്വരം വളരെ, എന്താ പറയാ, കളികളിൽ ത്രില്ലിംഗ് മാച്ചസ് ഉണ്ട്. അർജന്റീന ഹോളണ്ട് ഫൈനല് ഇതൊക്കെ എന്ന് വെച്ചാല് ഓരോ
0: നിമിഷ
1: സെക്കൻഡും വളരെ വിലയാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് കണ്ണെടുക്കാൻ തോന്നുന്നില്ല ആ ഗ്രൗണ്ട്.
0: അത്രയും നല്ല ഫൈറ്റുകളും നിറഞ്ഞൊരു മത്സരമായിരുന്നു. ഏകപക്ഷീയമായിട്ടൊരു വിജയമായിരുന്നില്ല.
1: അല്ല,
0: പക്ഷെ അവർ അർജന്റീനയുടെ ഏറ്റവും മികച്ച പ്രകടനവും പുറത്തു വന്നു
1: ആണ്. അതുപോലെ ഫ്രാൻസോ എംബാപ്പ 3 ഗോളടിച്ച് മുങ്ങിപ്പോയി. ഈ അർജന്റീന ചാമ്പ്യൻസ് ആയപ്പോ
0: എംബാപ്പെ 4-3
1: ജയം, എംബാപ്പെ പിക്ചറിലേ ഇല്ല.
0: എബിൻഡോസ് ആദ്യമേ വിചാരിച്ചിരുന്നു കഴിഞ്ഞ 2022 ലോകകപ്പിന് തൊട്ട് മുമ്പ് എബിൻഡോസ് വിചാരിച്ചിരുന്നു ഏത് ടീം ജയിക്കുന്നതാണ്?
2: തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന പോലെ ഓരോ മലയാളികളും അർജന്റീനയുടെ ടീമിൽ, ഷാജിട്ടൻ പറഞ്ഞ പോലെ 86 മറഡോണ എന്നുള്ളൊരു ഇതിഹാസത്തിന്, അല്ലെങ്കിൽ ഒരിക്കലും എനിക്കാണ് ഈ ലോകം അവസാനിച്ച പോലെ അദ്ദേഹത്തിന്റെ പേര് ഫുട്ബോൾ കളിയിൽ എപ്പോഴും ചർച്ചയായിരിക്കും. അങ്ങനെ ഒരു മനുഷ്യനെ, ആ ലെജൻഡിന്റെ ആരാധന കൊണ്ട് തന്നെയാണ് അർജന്റീന എന്ന ടീമിനെ കേരളക്കാര് ഹൃദയത്തിലേറ്റിയത്. ആ ഒരു വശം തന്നെ, അതുകൊണ്ട് തന്നെ അർജന്റീന ജയിക്കും എന്ന് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ പോലും ആ ഒരു വശത്ത് ഫിസിക്കലി നമ്മുടെ അർജന്റീന ടീം അത്രത്തോളം ഈ കഴിഞ്ഞ ഈ 86 ശേഷം അത്രത്തോളം സ്ട്രോങ് ആയിരുന്നില്ല. പലപ്പോഴും അവർ സ്കിൽഫുൾ, അതായത് നമ്മൾ ഒരുപാട് ഒട്ടേക അടക്കോളം നിരവധി ടാലന്റ് ആയിട്ടുള്ള താരങ്ങൾ വന്നിട്ടുണ്ട്. എറിക് കൊൽമ അടക്കോളം നിരവധി താരങ്ങളുണ്ടെങ്കിൽ
0: പോലും
2: ടഫ് ഫൈറ്റിൽ ഫിസിക്കൽ ചലഞ്ചസ് വരുമ്പോൾ പലപ്പോഴും ഒരു പതറിപ്പോകുന്ന ഒരു കാഴ്ചയുണ്ട്. അതുകൊണ്ട് തന്നെ അർജന്റീന അങ്ങനെ വലിയൊരു പ്രതീക്ഷയില്ല. പക്ഷെ മെസ്സിക്ക് ഒരു വേൾഡ് കപ്പ് എന്നുള്ളത് എല്ലാവരുടെയും ഡ്രീമായിരുന്നു, എല്ലാവരുടെയും പ്രാർത്ഥനയായിരുന്നു,
0: അർഹതപ്പെട്ട ഒരാൾ. അതിലെ
2: അത് ഏറ്റവും ഞെട്ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഏഷ്യൻ കൺട്രിയായിട്ട് തോറ്റിട്ടാണ് അവര് തുടങ്ങുന്നത്. സൗദിയുമായിട്ട് അവർ ആ മത്സരം തോറ്റ് ആലോചിക്കുക. ആ ഒരു ഇതില് ആ ഒരു ഇവിടെ നിന്ന് മടങ്ങി വന്നുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഒരു ഫൈനൽ കളിച്ച് കപ്പെടുക, അതും ഇത്രയും ടഫ് ടീംസിനെതിരെ. ഒരിക്കലും അവർക്ക്, നമ്മൾ ആ മത്സരം തോറ്റപ്പോൾ തന്നെ നമ്മൾ അവരുടെ ചാൻസ് പോയി. അത് ഇനി എന്തായാലും സൗദി പോലും ജയിക്കാത്ത അർജന്റീന എങ്ങനെയാണ് ഫൈനലെത്തുക? ആ മെസ്സി റിട്ടയർമെന്റ് നമ്മൾ ഓർക്കുക. ചിലിയുമായിട്ടുള്ള ആ പെനാൽറ്റി ഷൂട്ട് എടുത്ത് ഇനി കളിക്കുന്നില്ല എന്ന് പറഞ്ഞ് ആ തിരിച്ചു വന്ന ആ ഒരു വികാരം, ആ കണ്ണുനീരൊക്കെ നമ്മൾ കണ്ടുവന്ന ആ ഒരു അതേ ഒരു അവസ്ഥയിലായി. പക്ഷെ അവർ തിരിച്ചു വന്ന ആ കപ്പ് നേടിയത് ഇപ്പോഴും ത്രില്ല്. എനിക്കത് അതേപോലെ ഒരു അനുഭവം, എനിക്കിപ്പോഴുണ്ട ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, ഞങ്ങളെ കേരള പ്രീമിയർ ലീഗ് കളിക്കുന്ന ടീമാണ്, ഫസ്റ്റ് കളി 5 തോറ്റു കേരള പോലീസ്, 5 തോറ്റു ഒരു ആ ടീം പിന്നെ ഒരു കളി പോലും തോക്കാതെ ക്വാളിഫൈ ചെയ്തു. പക്ഷെ നമ്മൾ ടെക്നിക്കലി എറർ കാരണം നമുക്കൊരു മിസ്റ്റേക്ക് പറ്റി. അത് രണ്ടുമൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതാണ് ഫുട്ബോൾ,
0: പരാജയം വിജയത്തിന്റെ,
2: ഇതാണ് ഫുട്ബോൾ, ഇതാണ് ഫുട്ബോൾ. അതായത് ഒരു ദിവസം രാജാവ് വന്ന് അടുത്ത ദിവസം നേരെ സീറിയലോട്ട് പോകും, വീണ്ടും അതിന് മുകളിൽ വരും. പക്ഷെ അതിന്റെ എഫർട്ടുകൾ, വർഷങ്ങളുടെ എഫർട്ടാണ്. അപ്പം ആ രാജ്യം തീർച്ചയായിട്ടും അർജന്റീന, നമ്മൾ ഇപ്പോഴും പറയും ഈ വേൾഡ് കപ്പ് അർജന്റീന ജയിക്കാൻ സാധ്യതയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അവരോടുള്ള ഇഷ്ടമാണ്, ആരാധനയാണ്. 86 തുടങ്ങിയത്
0: ആ ഇഷ്ടത്തിന് അപ്പുറത്തേക്ക് അർജന്റീന ജയിക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ജയിക്കും എന്ന് സാർ കരുതുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണങ്ങളായിട്ട് കരുതുന്നത്?
1: അല്ല, കഴിഞ്ഞ വേൾഡ് കപ്പിനെക്കാളും എനിക്ക് തോന്നുന്നു ഇപ്പം മെസ്സി മാത്രമല്ല, അവരുടെ കൂടെ കളിക്കുന്ന പ്ലെയേഴ്സും വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് പ്ലെയേഴ്സാണ്. പല സൂപ്പർ പ്ലെയേഴ്സ് ഇതിനകത്ത് അർജന്റീനയിൽ ഉണ്ട് ഇപ്പോൾ. അപ്പം അതെല്ലാം കൂടി ഫങ്ഷൻ ചെയ്ത് വന്നാൽ ഒരിക്കൽ കൂടി അർജന്റീനക്ക് ചാൻസ് ആണ്. പക്ഷെ ഞാൻ എന്റെ അഭിപ്രായത്തിൽ ഇപ്രാവശ്യം ഒരു 6-7 ടീം ഒരുപോലെയുണ്ട്. അതിൽ മുൻഗണന കൊടുക്കുന്നത് ഞാൻ സ്പെയിനാണ്.
0: സ്പെയിൻ യൂറോകപ്പ് ചാമ്പ്യന്മാരായ സ്പെയിൻ.
1: ആ അത് മാത്രമല്ല, നല്ല ബാഴ്സലോണയുടെ റിയൽ മാഡ്രിഡിന്റെ ഒക്കെ താരങ്ങൾ അതിനകത്തുണ്ട്. നല്ല വളരെ എക്സ്പീരിയൻസ്. ഈ ചെറിയ പ്രായത്തില് ഒരുപാട് എന്താ ലാമലിനെ പോലെയൊക്കെയുള്ള
0: എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെട്ടു.
1: അതെ അതെ. അപ്പൊ ഒരുപാട് കളിക്കാരുണ്ട്. ഒരു ടീം ഗെയിം എന്ന നിലയിൽ സ്പെയിൻ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഫ്രാൻസ്, പിന്നെ എന്നും എല്ലാവരും പ്രതീക്ഷയോട് കാണുന്ന ടീം ഇംഗ്ലണ്ട്. താരങ്ങളുടെ ആധിപത്യമാണ്.
0: അതെ, ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ താരങ്ങളുടെ ഏറ്റവും മികച്ച
1: താരം. എന്തോ ഒരു
0: 60 ശേഷം ഇതൊരു
1: ഒരു ബുദ്ധിമുട്ടുണ്ട് ആ ടീം. ആ ഇൻഡിവിജ്വൽ ആയിട്ട് ആ പ്ലേയേഴ്സിനടുക്ക് ഏറ്റവും താരമൂല്യമുള്ള പ്ലേയേഴ്സ് കളിക്കുന്ന ഒരു ടീം ഇംഗ്ലണ്ടാണ്
0: തീർച്ചയായും.
1: പക്ഷെ അവർക്ക് എന്തുകൊണ്ടോ ഈ ടീം ഗെയിമില്ല. പക്ഷെ എനിക്കൊന്ന് ഇപ്പോഴത്തെ കോച്ച്,
0: ആ പുതിയ കോച്ച് വന്നു, സൗത്ത് ഗേറ്റ് മാറി പുതിയ കോച്ച് വന്നിട്ടുണ്ട്,
1: അദ്ദേഹം വളരെ ഇതിനകത്ത് കുറച്ചുകൂടി പ്രഗത്ഭം കാണിക്കുമായിരിക്കും.
0: ഒരു 10 മുമ്പായിരുന്നു നമ്മൾ ഈ ചർച്ചയിലിരുന്നെങ്കിൽ ആദ്യം പറയുന്ന പേരുകളിലൊന്ന്, ടീമുകളുടെ പേരുകളിലൊന്ന്
1: ഇംഗ്ലണ്ടാണ്.
0: ഇംഗ്ലണ്ടിലായിരിക്കും, ബ്രസീലായിരിക്കും.
1: അല്ല, പക്ഷേ ബ്രസീൽ ഇപ്പം എനിക്ക് തോന്നുന്ന നെയ്മർ തിരിച്ചു വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ബ്രസീലും ആരും മോശക്കാരല്ല. ഞാൻ പറയാനല്ല, എല്ലാം ഏകദേശം ഒരേ ലെവലിലാണ്. ചെറിയൊരു ഇതിൽ മാത്രം മാറുന്നുള്ളൂ.
0: അല്ലെ, ബ്രസീല് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാർലോ ആഞ്ചലോട്ടി എന്ന് പറയുന്ന റയൽ മാഡ്രിഡിന്റെ ഒരു പുതിയ
1: ചേഞ്ച് ഉണ്ടാവും.
0: അദ്ദേഹത്തിന് ഈ ലോകത്ത് ഏറ്റവും മികച്ച ലീഗുകൾ ഏതെടുത്താലും അവിടെ ഒരു ബ്രസീലിയൻ കളിക്കാരുണ്ടായിരിക്കും. ആ ബ്രസീലിയൻ കളിക്കാരൻ അയാളുടെ ആ ഒരു ശൈലി ഗ്രൗണ്ടിലെടുക്കും. ഇനിയും ശൈലി നഷ്ടപ്പെടാത്ത ഒരു ടീമുകളിൽ ഒന്നാണ് ബ്രസീൽ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെ,
1: ലാറ്റിൻ അമേരിക്കൻ ശൈലി ഇപ്പോഴും പിന്തുടരുന്ന
0: ഒരു ടീം ബ്രസീൽ
1: തന്നെയാണ്. അതിനുശേഷമേ
0: അർജന്റീന പോലും
1: കുറച്ചുകൂടി സ്റ്റൈലിയൊക്കെ
0: മാറ്റിയല്ലോ. കാരണം അവരെ യൂറോപ്യൻ ഫുട്ബോളിലേക്ക് ആധിപത്യത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് അവർ മെസ്സിയെ കേന്ദ്രീകരിച്ച് കളിക്കുന്ന രീതിയിലേക്കൊക്കെ അവർ മാറി. പണ്ട് അവർ എപ്പോഴും മിഡ്ഫീൽഡിൽ ഉള്ള ഒരു പ്ലെയറിൽ നിന്നാണ് കളി.
1: ഒരുപാട് നല്ല നല്ല മിഡ്ഫീൽഡേഴ്സ് ഉണ്ടായിട്ടുണ്ട്.
0: അതെ, റിക്കൽമിയെ പോലുള്ള കളിക്കാരന്റെ ഒക്കെ ആ ഒരു കഴിവ് നമ്മൾ വിസ്മരിക്കാൻ കഴിയില്ല. നമ്മൾ ബ്രസീലിനെ കുറിച്ച് ചോദിച്ചു, എബിൻ ടോസിന്റെ ബ്രസീലിനെ കുറിച്ചുള്ള കാൽക്കുലേഷൻ എന്താണ്?
2: അല്ല, നമ്മളെ ഈ പറഞ്ഞതിൽ ഒരുപാട് ഫുട്ബോൾ ഒരുപാട് മുന്നോട്ട് പോയി ടെക്നിക്കലി ടാക്റ്റിക്കലി. നമ്മൾ പറയുന്നത് ഇന്റർനെറ്റും മറ്റുള്ള കാര്യങ്ങളും, എന്തിന് സാറ്റലൈറ്റ് വരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രെയിനിങ് സെഷൻ അടക്കമുള്ള ഒരു മോഡേൺ വേൾഡിലോട്ടാണ് നമ്മൾ പോയിരിക്കുന്നത്. അപ്പോൾ മോഡേൺ ട്രെൻഡ്സ് ഉണ്ട്. നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു മെസ്സിയോ അല്ലെങ്കിൽ ഒരു റൊണാൾഡോയോ അല്ലെങ്കിൽ നേരത്തെ നമ്മുടെ മറഡോണയൊക്കെ ഒറ്റയ്ക്ക് കളി ജയിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് മറഡോണയെ സ്വീകരിച്ചത് പോലെയാണ് അതിനു മുമ്പ് കളിച്ച പെലെ. കാരണം അപ്പോഴാണ് പെലെ എന്നുള്ള ഒരാൾ ഇങ്ങനെ ഉണ്ടായിരുന്നെന്നും ഇത്രയും വേൾഡ് കപ്പ് നേടിയത് ബ്രസീലാണെന്നും ഇവർക്ക് അർജന്റീനയെ പരാജയപ്പെടുന്ന അവർക്ക് സാധിക്കുള്ളതെന്നും ബ്രസീൽ. അപ്പോഴാണ് നമ്മൾ ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. പക്ഷേ ഇന്ന് ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിന്റെ ശൈലി എല്ലാം നഷ്ടപ്പെടും. എല്ലാം യൂറോപ്യൻ പവർ ഫുട്ബോൾ ശൈലിയിലെ, കാരണം സാമ്പത്തികമുള്ളത് യൂറോപ്പിലെ ലീഗുകളിലാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ പ്രഗത്ഭരായ താരങ്ങൾ ഉയർന്നു വന്നുകൊണ്ട് തന്നെ അവർ ഇതുമായിട്ട് അഡാപ്റ്റ് ചെയ്യേണ്ടി വരുന്നു.
0: റിക്രൂട്ട് ചെയ്യപ്പെടുക യൂറോപ്പിലേക്ക്,
2: അവർ യൂറോപ്പിൽ
0: അവിടുത്തെ കളി പഠിക്കുക,
2: അവരെ സാമ്പത്തികമായിട്ടുള്ള നിലനിൽപ്പ് ഇത് വരുകയാണെങ്കിൽ അവർ അവിടെ വരുമ്പോഴത്തേക്ക് യൂറോപ്യൻ ശൈലിയിൽ ആയി പോകുന്നു. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ ശൈലിയിൽ തന്നെയാണ് മിക്ക താരങ്ങളും കളിക്കുന്നത്. ബ്രസീലിൽ ആ സ്വാഭാവികമായ ശൈലി നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് പറയുന്നത്. നമുക്കറിയാം ഇന്ന് ടാക്ടിക്സുകളുടെ കോച്ചസിന്റെ തന്ത്രത്തിനനുസരിച്ച് കളി. അന്ന് പ്ലെയറിനായിരുന്നു പ്ലേയേഴ്സ്, അതായത് മറഡോണ വന്നു കഴിഞ്ഞാൽ മറഡോണയ്ക്ക് ഒപ്പം കളിക്കുന്ന കളിക്കാർ അദ്ദേഹം നിശ്ചയിക്കും. ഇന്ത്യയിലും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ അവർക്ക് എനിക്ക് പാസ് കിട്ടുന്ന അല്ലെങ്കിൽ എനിക്ക് തരുന്ന എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കളിക്കാർ ഒപ്പം ഉണ്ടെങ്കിൽ കളിക്കാൻ കഴിയും. അന്ന് അതുകൊണ്ട് സ്വതന്ത്രമായിട്ട് കളിക്കാൻ കഴിയും. അപ്പൊ അവരൊരു ഈ പറഞ്ഞ പോലെ ടിക്കറ്റ്. പക്ഷെ ഇന്ന് അതല്ല, ഇന്ന് ടാക്ടിക്കൽ കോച്ചസിന് വളരെ അധികം പ്രാധാന്യമുള്ള കോച്ചസിന്റെ ആ ബുദ്ധിയും അവരുടെ എഫർട്ടും അനുസരിച്ച് റിസൾട്ട് ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ്. അതിനനുസരിച്ച് കളിക്കാരെ കണ്ടെത്തി അവരെ ഒരുമിച്ച് കൊണ്ടുവരുമ്പോഴാണ് പലപ്പോഴും റിസൾട്ട് ഉണ്ടാകുന്നത്. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ മെസ്സിയും അല്ലെങ്കിൽ റൊണാൾഡോയും വ്യത്യസ്തരാകുന്നത്. അതുകൊണ്ടാണ് അവരെ നമ്മൾ ലെജൻഡ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഈ പറഞ്ഞ പോലെ ടീം ഗെയിമിനാണ് പ്രാധാന്യം. കോച്ചസിന്റെ തീരുമാനങ്ങൾ, കോച്ചസ് എടുക്കുന്ന ഡിസിഷൻസ്, അതുപോലുള്ള എലമെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ്. ഈ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ അതാത് സമയത്ത് കറണ്ടായിട്ട് അവിടെ അപ്ഡേഷൻ കിട്ടുകയാണ്, ഇന്ന പ്ലെയർ ടയർഡായി അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പാസിന്റെ എഫക്റ്റീവ്നെസ് ഇത്രയേ ഉള്ളൂ, ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി സാറ്റലൈറ്റ് വഴി ഇവർ കിട്ടിക്കൊണ്ടിരിക്കുക ഇൻഫർമേഷൻസ്. ആ ഇൻഫർമേഷൻ അനുസരിച്ച് കൃത്യമായ ഡിസിഷൻ എടുക്കുന്ന കറക്റ്റായിട്ടുള്ള, നമ്മൾ പറഞ്ഞ സൂപ്പർ സബ് നമ്മളിപ്പോൾ കേൾക്കാൻ തുടങ്ങിയ വാക്കുകളാണ്, ആ സൂപ്പർ സബ് പോലുള്ള കളിക്കാരെ അൺഎക്സ്പെക്റ്റഡായിട്ട് ഇറക്കുമ്പോൾ അവിടെയാണ് ആ എലമെന്റ്സ് ആണ്
0: പലപ്പോഴും കൊടുത്തുകൊണ്ട്
2: കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന പോലെ ടിക്കി ടാക്ക ശൈലി അല്ലെങ്കിൽ ആ ശൈലിക്കുപരിയായിട്ട് ഒരു യാന്ത്രികമായിട്ട് കളിക്കുന്ന അല്ലെങ്കിൽ ടാക്ടിക്സിനനുസരിച്ച് കളിക്കുന്ന, സമയത്തിൻ്റെ എപ്പോഴും അറ്റാക്ക് ചെയ്യണം എപ്പോഴും ഡിഫെൻഡ് ചെയ്യണം ഇങ്ങനെയൊക്കെ കൃത്യമായിട്ടൊരു പ്ലാനിങ്ങോടെ ഇറങ്ങി ഏറ്റവും കൃത്യമായിട്ട് പ്ലാൻ ചെയ്യുന്ന, അതിനനുസരിച്ച് ഇപ്പോൾ ഒരു പ്ലെയറുടെ പരിക്ക് പോലും ചിലപ്പോൾ ആ ടീമിനെ ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഈ ശൈലികളിലോട്ട് പോകുന്നില്ല, ലാറ്റിൻ അമേരിക്കൻ ശൈലി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം എല്ലാവർക്കും വിൻ ചെയ്യുക എന്നുള്ള ഫോർമുല എന്ന് പറഞ്ഞാൽ കളിക്കുക.
0: ഫുട്ബോൾ വിജയം മാത്രമാണോ ഫുട്ബോളിന് കളിയുടെ ഒരു സൗന്ദര്യം ഉണ്ടോ?
1: പിന്നെന്താ, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ വിജയത്തിലും ഗോളുകളിലും അല്ല ഫുട്ബോൾ കിടക്കുന്നത്. അതിനകത്ത് കുറേ ഫ്രണ്ട്ഷിപ്പുകളുണ്ട്, വളരെ സഹകരണമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഫുട്ബോളിലുണ്ട്.
0: പാസിംഗിന്റെ ഒരു
1: പാസിംഗ് ഉണ്ട്,
0: ഡ്രിബ്ലിംഗിന്റെ സൗകര്യം,
1: ഒരാൾ വീണ് കയറുന്ന അവനെ കൈവടിച്ചു ഉയർത്തുന്ന മറ്റേ പ്ലെയർ എതിരാളിയാണ്. അതൊക്കെ എന്ന് വെച്ചാൽ കൊടുക്കുന്ന സന്ദേശം വളരെ വലുതാണ് ഇന്നത്തെ തലമുറക്കായാലും ആർക്കായാലും. അപ്പം അത്രയും എന്താ പറയാ, ഫുട്ബോൾ എന്താ ഒരു സംസ്കാരം തന്നെയാണ്. അപ്പം ഫുട്ബോള് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലേ? എവിടെയെങ്കിലും ഒരു പന്ത് കെട്ടുന്ന കണ്ടാ കണ്ട് നിന്ന് പോയി, ഏത് കുട്ടിയായാലും ശരി, എത്ര വലിയ
0: ചലനങ്ങളെ നമ്മൾ ഇഷ്ടപ്പെടുന്നു.
1: അതെ അതെ, ആ പന്ത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും ഈ ലോകാവസ്ഥ.
2: ഹ്യൂമൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫുട്ബോളിൽ. ഇപ്പൊ നമ്മൾ

0: നമ്മൾ ഭയങ്കര അഗ്രസീവ് ആയിരിക്കും, ഭയങ്കര ഇതായിരിക്കും, പക്ഷെ നമ്മൾ ആ ചില സമയങ്ങളിൽ ചെയ്യുന്നത് ജനങ്ങൾ ഹൃദയങ്ങളിലേറ്റും. നമ്മൾ കണ്ടിട്ടുണ്ട് രണ്ട് കളിക്കാർ തമ്മിൽ ഫൈറ്റ് ചെയ്ത് എയറിൽ കൂടെ ഒരാളിങ്ങനെ അദ്ദേഹത്തെ ഗ്രിപ്പ് ചെയ്യണം, കഴുത്തിൽ ഹോൾഡ് ചെയ്ത്, പക്ഷെ അദ്ദേഹം അയാൾ തറയിൽ വീഴാതെ സേഫായിട്ട് അദ്ദേഹത്തിന് ഇറക്കുമ്പോൾ ഇത് ഇന്ന് ലോകം മൊത്തം കാണുന്നുണ്ട്. ഇത് ഫുട്ബോൾ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് കിട്ടുന്നതാണ്. പറഞ്ഞാൽ ഈ ജയം ജയം ഇമ്പോർട്ടൻ്റ് ആണ്, ടീമിന് മുന്നോട്ട് ജയിച്ചാലേ അംഗീകരിക്കപ്പെടുള്ളൂ. അപ്പോൾ എല്ലാവരും ജയത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുമ്പോഴും ഈ വാല്യൂസ് നഷ്ടപ്പെടാതെ ഇന്നും ഫുട്ബോൾ നിലനിൽക്കുന്നത് തന്നെയാണ് ജനങ്ങളിലേക്ക്, ഈ ലോകം മൊത്തം ഫുട്ബോളിലേക്ക് വരുന്നത്. വളരെ വലുത്, അതായത് ജനങ്ങൾക്ക് ദൈവം തന്ന ഒരു അനുഗ്രഹമാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. പരസ്പരം സ്നേഹിക്കാനും നമ്മൾ ഫൈറ്റ് ചെയ്താൽ പോലും ട്രൂ സ്പോർട്സ്മാൻ പിറകെ നടന്ന് ദ്രോഹിക്കാറില്ല. ട്രൂ സ്പോർട്സ്മാൻ എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കൈ കൊടുത്ത് പിരിയ, പരസ്പരം ഇത് ചെയ്യുക, ഒരു അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ജനങ്ങളെ ഒരുമി, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, യുദ്ധം പോലും മാറ്റി നിർത്തിക്കൊണ്ട് ഫുട്ബോൾ കളിക്കുന്ന ആ ഒരു ഇത് വരണമെങ്കിൽ അത് ദൈവികമായ ഒരു അനുഗ്രഹം തന്നെയാണ്. പക്ഷെ നമ്മളാണത് നെഗറ്റീവായിട്ട് ഇത് ചെയ്തുകൊണ്ട് നെഗറ്റീവ് സൈഡിലോട്ട് പോകുന്നത്.
1: ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആരവമുയരുമ്പോൾ ചർച്ചയുടെ ആദ്യ ഭാഗം സമാപിക്കുന്നു. ചർച്ചയുടെ അവസാന ഭാഗം കായിക ലോകത്തിന്റെ അടുത്ത അധ്യായത്തിൽ കേൾക്കാം. പങ്കെടുത്തവർ ഫുട്ബോൾ താരം എബിൻ റോസ്, ഫുട്ബോൾ പരിശീലകൻ വി പി ഷാജി, ചർച്ച നയിച്ചത് സ്പോർട്സ് ജേർണലിസ്റ്റ് അൻസാർ എസ് രാജ്, നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

0: ആകാശവാണി സമയം 11 മണി.
1: ആകാശവാണി ജൈവ വൈവിധ്യം സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. ഭൂമിയിലെ ജീവജാലങ്ങളുടെ വൈവിധ്യത്തെയാണ് ജൈവ വൈവിധ്യം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സസ്യങ്ങൾ, മൃഗങ്ങൾ, പക്ഷികൾ, പ്രാണികൾ, സൂക്ഷ്മാണുക്കൾ, വനങ്ങൾ, നദികൾ, സമുദ്രങ്ങൾ, തണ്ണീർത്തടങ്ങൾ തുടങ്ങിയ ആവാസ വ്യവസ്ഥകൾ ഒന്നടങ്കം ജൈവ വൈവിധ്യത്തിൻ്റെ ഭാഗമാണ്. ഭൂമിയിലെ ജീവന്റെ അടിത്തറ തന്നെ സമൃദ്ധവും സുസ്ഥിരവുമായ ജൈവ വൈവിധ്യമാണ്. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ജൈവ വൈവിധ്യം സുപ്രധാന പങ്കുവഹിക്കുന്നു. ഓരോ ജീവിയും അതെത്ര ചെറുതാണെങ്കിലും പ്രകൃതിയുടെ സുഗമമായ പ്രവർത്തനത്തിന് സംഭാവന ചെയ്യുന്നുണ്ട്. അതിനാൽ മനുഷ്യരുൾപ്പെടെ എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനും ക്ഷേമത്തിനും ജൈവ വൈവിധ്യം സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. വനങ്ങൾ ഓക്സിജൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ജീവന്റെ നിലനിൽപ്പിനെ പിന്തുണയ്ക്കുകയും കാർബൺ ഡയോക്സൈഡ് ആഗിരണം ചെയ്യുകയും കാലാവസ്ഥയെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. തേനീച്ചകൾ, ചിത്രശലഭങ്ങൾ, മറ്റു ചെറു പ്രാണികൾ എന്നിവ വിളകളിൽ പരാഗണം നടത്തുന്നതിലൂടെ ഭക്ഷ്യോൽപാദനം സാധ്യമാകുന്നു. ഭക്ഷ്യചങ്ങലയെ സന്തുലിതമായി നിലനിർത്താൻ മറ്റു വലിയ മൃഗങ്ങളും പക്ഷികളും സഹായിക്കുന്നു. ജൈവ വൈവിധ്യത്തിന്റെ ഏറ്റവും വലിയ നേട്ടങ്ങളാണിവ. ഭൂമിയുടെ സ്വാഭാവികമായ നിലനിൽപ്പിന് ജൈവ വൈവിധ്യം ഇത്തരത്തിൽ നികത്താനാകാത്ത പങ്കാണ് വഹിക്കുന്നത്. ഭക്ഷണം, മരുന്ന്, വസ്ത്രം, പാർപ്പിടം, ഉപജീവന മാർഗം എന്നിവയ്ക്കായി മനുഷ്യൻ ജൈവ വൈവിധ്യത്തെ വളരെയധികം ആശ്രയിക്കുന്നു. മനുഷ്യർക്ക് ആവശ്യമായ പല മരുന്നുകളും സസ്യങ്ങളിൽ നിന്നും മറ്റ് പ്രകൃതിദത്ത സ്രോതസ്സുകളിൽ നിന്നുമാണ് ലഭിക്കുന്നത്. ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ വനങ്ങൾ, കൃഷി, സമുദ്രവിഭവങ്ങൾ എന്നിവയിൽ നിന്ന് ഉപജീവന മാർഗം കണ്ടെത്തുന്നവരാണ്. എന്നാൽ വനനശീകരണം, മലിനീകരണം, കാലാവസ്ഥാ വ്യതിയാനം, നഗരവൽക്കരണം, പ്രകൃതി വിഭവങ്ങളുടെ അമിത ചൂഷണം, നിയമവിരുദ്ധ വേട്ടയാടൽ എന്നിവ കാരണം ജൈവ വൈവിധ്യം ഗുരുതരമായ ഭീഷണി നേരിടുകയാണ്. വികസന പദ്ധതികളുടെ പേരിൽ വനങ്ങൾ നശിപ്പിക്കപ്പെടുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സമുദ്രങ്ങളെയും നദികളെയും മണ്ണിനെയും മലിനമാക്കുന്നു. നിരവധി ജീവിവർഗങ്ങൾക്ക് ഭയാനകമായ തോതിൽ വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭൂമിയിലെ ഏതെങ്കിലും ഒരു ജീവിവർഗത്തിന്റെ അഭാവം പോലും ആവാസ വ്യവസ്ഥയുടെ സന്തുലിതാവസ്ഥയെ തടസ്സപ്പെടുത്തുകയും പരിസ്ഥിതിയിൽ ദോഷകരമായ അനന്തരഫലങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. ജൈവ വൈവിധ്യം സംരക്ഷിക്കേണ്ടത് ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്നവർക്കു വേണ്ടി മാത്രമല്ല, ഭാവി തലമുറയ്ക്കും കൂടി വേണ്ടിയാണ്. ശുദ്ധവായു, സുരക്ഷിതമായ ജലം, ഫലഭൂയിഷ്ഠമായ ഭൂമി, സുസ്ഥിരമായ കാലാവസ്ഥ എന്നിവയിൽ എല്ലാ ജന്തുജാലങ്ങൾക്കും തുല്യ അവകാശമാണുള്ളത്. മനുഷ്യന്റെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് പലപ്പോഴും ബലിയാടാകുന്നത് നിരപരാധികളായ ജീവിവർഗമാണ്. കുന്നുകൾ ഇടിച്ചും വയലുകൾ നികത്തിയും കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പണിതുയർക്കുമ്പോൾ പരിസ്ഥിതിയിലെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥകൾ തകരുന്നു. ഇത് വിദൂര ഭാവിയിൽ മനുഷ്യർക്ക് തന്നെ ദോഷകരമായി ഭവിക്കുമെന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് അടുത്ത കാലത്തായി നാം അനുഭവിക്കുന്ന ദുഷ്കരമായ ഉഷ്ണകാലം. അതിനാൽ ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനും കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനും മലിനീകരണം കുറയ്ക്കുന്നതിനും ജലം സംരക്ഷിക്കുന്നതിനും സുസ്ഥിരമായ ജീവിതം പ്രോത്സാഹിപ്പിക്കുന്നതിനും സർക്കാരുകളും സംഘടനകളും വ്യക്തികളും ഒരുമിച്ച് പ്രവർത്തിക്കണം. ജൈവ വൈവിധ്യത്തിന്റെ നാശവും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ തകരുന്നതും മനുഷ്യജീവിതത്തെ എത്രത്തോളം ബാധിക്കാമെന്നതിന് കേരളം സമീപകാലത്ത് അനുഭവിച്ച ദുരന്തങ്ങൾ തന്നെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ്. 2018 പ്രളയം കേരളത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായിരുന്നു. അതിശക്തമായ മഴയോടൊപ്പം അനിയന്ത്രിതമായ കുന്നിടിച്ചിൽ, വനനശീകരണം, നദീതീര കയ്യേറ്റം, പാറമ

0: പ്രവർത്തനങ്ങൾ തുടങ്ങിയ മനുഷ്യ ഇടപെടലുകളും ദുരന്തത്തിന്റെ ആഘാതം വർദ്ധിപ്പിച്ചുവെന്നതാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഇതിനു പിന്നാലെ വയനാട്ടിലുണ്ടായ ഉരുൾപൊട്ടലും പ്രകൃതിയുടെ മുന്നറിയിപ്പായി കരുതേണ്ടതാണ്. പശ്ചിമഘട്ട മലനിരകളിലെ പരിസ്ഥിതി ദുർബല മേഖലകളിലെ വനനശീകരണവും അനിയന്ത്രിത നിർമ്മാണ പ്രവർത്തനങ്ങളും മണ്ണിന്റെ സ്വാഭാവിക ശക്തി കുറയ്ക്കുന്നതായി പഠനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. മലകൾ ഇടിച്ചു നിരത്തി റോഡുകളും റിസോർട്ടുകളും നിർമ്മിക്കുമ്പോൾ പ്രകൃതിയുടെ പ്രതിരോധ ശേഷി കുറയുകയും ഇതിന്റെ ഫലമായി ഉരുൾപൊട്ടലും മിന്നൽ പ്രളയവുമെല്ലാം പതിവ് സംഭവങ്ങളാകുകയും ചെയ്യുന്നു. പശ്ചിമഘട്ടത്തിൽ ജൈവ വൈവിധ്യം സംരക്ഷിക്കേണ്ടതിന്റെ അനിവാര്യതയെക്കുറിച്ച് ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ നിരന്തരം സംസാരിച്ചിട്ടുണ്ട്. പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിയുടെ അധ്യക്ഷനായിരുന്ന അദ്ദേഹം ഈ മേഖലയിൽ സുസ്ഥിര വികസന നടപടികളും ശക്തമായ പരിസ്ഥിതി സംരക്ഷണവും ശുപാർശ ചെയ്തു. വനങ്ങൾ, കുന്നുകൾ, നദികൾ, തണ്ണീർത്തടങ്ങൾ എന്നിവ അനിയന്ത്രിതമായി ചൂഷണം ചെയ്യുന്നത് മണ്ണിടിച്ചിൽ, വെള്ളപ്പൊക്കം, വന്യജീവികളുടെ നാശം, കാലാവസ്ഥ അസന്തുലിതാവസ്ഥ എന്നിവയുൾപ്പെടെ ഗുരുതരമായ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്ന് ഗാഡ്ഗിൽ പലപ്പോഴും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രകൃതിയെ സംരക്ഷിക്കുന്നതിന് മാത്രമല്ല മനുഷ്യജീവിതത്തെയും ഉപജീവന മാർഗങ്ങളെയും ജൈവ വൈവിധ്യവുമായി കൂട്ടിയിണക്കിക്കൊണ്ടുപോകേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹത്തിന്റെ പഠനങ്ങളും ശുപാർശകളും അടിവരയിട്ട് പറയുന്നു.
1: Our basic thesis is that environment will be protected by people who are interested in healthy environment for their own livelihoods and for their own health. And this is abundantly reflected in our Westergaard Ecology Expert Panel report. Industrial production, primarily there is a chemical industry complex and livelihoods of farmers in that area as well as fisher folk. There are no official studies of the impact on agriculture and on fisheries, which is unfortunate. There should be such studies. We conducted, of course, relatively brief studies on the negative impact on agriculture, but particularly on fisheries, because this chemical industry complex has very drastically affected fisheries of Vashishti and Dabhol area, which are once were very rich fishing grounds. And our estimate was that while 11,000 jobs have been created, some 20,000 fishermen have lost their livelihood. I am quite convinced that people want healthy environment, and our report has not given any rigid recommendations. An impression has been created that we have suggested some rigid regulations. That is incorrect.
0: ലോകത്തിലെ 8 ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിലൊന്നായി കണക്കാക്കപ്പെടുന്ന പശ്ചിമഘട്ടം ഏഷ്യനാന, സിംഹവാലൻ കുരങ്ങ്, വരയാട് എന്നിവയുൾപ്പെടെയുള്ള ജീവജാലങ്ങളുടെ നിർണായക ആവാസ വ്യവസ്ഥയാണ്. പാരിസ്ഥിതികമായി വളരെയധികം പ്രാധാന്യമുണ്ടായിരുന്നിട്ടും കേരളത്തിന്റെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനുമുള്ള ശ്രമങ്ങൾ വളരെയധികം പ്രതിസന്ധികളും വെല്ലുവിളികളും നിറഞ്ഞതാണ്. കൃഷിക്കായുള്ള മരമുറിക്കൽ, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്കായി മുൻകാലങ്ങളിലും മറ്റുമുണ്ടായ വനനശീകരണം കേരളത്തിന്റെ സൂക്ഷ്മമായ ജൈവ വൈവിധ്യ സന്തുലിതാവസ്ഥയ്ക്ക് ഭീഷണിയാകുന്ന കാഴ്ചയാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. ഭൂമിയെ മാതൃസ്ഥാനത്ത് കരുതുന്ന പാരമ്പര്യമാണ് ഇന്ത്യയുടേത്. ഈ ആശയം മുൻനിർത്തിയാണ് ഏക് പേട് മാ കെ നാം എന്ന ബൃഹത്തായ പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ രൂപം നൽകിയത്. സ്വന്തം അമ്മയുടെ പേരിൽ ഒരു മരം നടുക, ഈ ലളിതമായ പ്രവൃത്തിയിലൂടെ 2 ലക്ഷ്യങ്ങളാണ് നിറവേറുന്നത്: ഭൂമിയുടെ സമൃദ്ധിയും ആരോഗ്യവും നിലനിർത്തുക, ഒരു ജീവൻ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ അമ്മമാർ വഹിക്കുന്ന പങ്കിനെ ആദരിക്കുക. പരിസ്ഥിതി സംരക്ഷണത്തിനുള്ള കൂട്ടായ ശ്രമങ്ങളുടെ പ്രാധാന്യം ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്ന വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ആഹ്വാനം പിന്നീട് ലോകരാജ്യങ്ങളുൾപ്പെടെ ഏറ്റെടുക്കുകയും ചെയ്തു. ഇത്തരത്തിൽ നിരവധി സംരംഭങ്ങളിലൂടെ പരിസ്ഥിതിയുമായി ഇണങ്ങി ജീവിക്കണമെന്ന ആശയം ജനങ്ങളിലെത്തിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. നമുക്ക് സൃഷ്ടിക്കാൻ കഴിയാത്തതിനെ നശിപ്പിക്കാതിരിക്കാം എന്നതാണ് ഇന്ന് മനുഷ്യർ ഏറ്റെടുക്കേണ്ട ഏറ്റവും വലിയ സന്ദേശമെന്ന് ഇക്കഴിഞ്ഞ ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടിയിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവ് പറഞ്ഞു. പ്രകൃതിയും നാഗരികതയും സഹവർത്തിത്വത്തിൽ ജീവിക്കുന്ന പാരമ്പര്യമാണ് നമ്മുടേതെന്നും അദ്ദേഹം വ്യക്തമാക്കി.
2: ഭാരത് മേ ഏക് പരമ്പര രഹി ഹൈ കി ഹം വൻ സമ്പദ കാ ബി ഉപയോഗ് സാമാന്യത ജോ ഹം ത്യോഹാർ മനാതേ ഹൈ വോ ഉസ്കേ ദോനോ ലക്ഷ്യ ഹോതേ ഹൈ ഏക് വൻ സമ്പദ കാ സംരക്ഷണ ഹൈ ഓർ ഏക് ഉസ്കാ സഹീ ഉസ്കാ ഫൽ യാ ഫൂൽ ആനേ കാ സമയ തഭി ഉസ്കാ ഹം ഉസ്കോ തോഡ്നേ കാ കാര്യ കർതേ ഹൈ ജോ ചീസ് ഹം ബനാ നഹീ സക്തേ കം സേ കം ഉസ്കോ ബിഗാഡേ നാ ये आज की मानवता को सबसे बड़ा संदेश है जो हमें लेना चाहिए. इस धरती पे जितनी भी जैव विविधता है वो हमें भोजन प्रदान करती है, वो हमें दवाई प्रदान करती है, वो हमें जीवन प्रदान करती है. नेचर की जो विरासत है

0: ये इतनी संपन्न जो जैव विविधता है, इसकी कई बार हम कल्पना नहीं करते हैं।
1: ഇക്കോ റീസ്റ്റോറേഷൻ പോളിസി 2021 എന്ന പേരിൽ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സമഗ്രമായ സ്വാഭാവിക വനങ്ങളുടെ പുനഃസ്ഥാപന നയം അംഗീകരിച്ച സംസ്ഥാനമാണ് കേരളം. കേരളത്തിന്റെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുന്നതിനും പ്രകൃതി വിഭവങ്ങൾക്ക് സുസ്ഥിര പരിപാലനം ഉറപ്പാക്കുന്നതിനുമുള്ള ഒരു മാർഗരേഖയായിട്ടാണ് ഈ സ്വാഭാവിക വനങ്ങളുടെ പുനഃസ്ഥാപന നയത്തെ സർക്കാർ ആവിഷ്കരിച്ചത്. ഇതിനു പുറമെ വനപ്രദേശങ്ങൾക്ക് പുറത്ത് മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിനായി വനം വകുപ്പ് വലിയ തോതിൽ തൈകൾ വിതരണം ചെയ്യുന്നുമുണ്ട്. കർഷകർക്കും ഭൂവുടമകൾക്കും അവരുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിയിൽ മരങ്ങൾ നട്ടുപിടിപ്പിച്ച് പരിപാലിക്കുന്നതിനായി സാമ്പത്തിക ആനുകൂല്യങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായി തുടരുന്നത് വനത്തിലെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിലുണ്ടായ വ്യതിയാനങ്ങൾ മൂലമാണെന്ന് മനസ്സിലാക്കി ഉൾവനങ്ങളിൽ കൂടുതൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കാനുള്ള ശ്രമങ്ങളും നടക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഭൂപ്രകൃതിക്കിണങ്ങുന്ന വിധത്തിലുള്ള വിത്തുകൾ തിരഞ്ഞെടുത്ത് മണ്ണുമായി ചേർത്ത് വിത്തുണ്ടകൾ തയ്യാറാക്കി വനത്തിലെങ്ങും വിതറുന്ന ജോലി ഏറെ കാര്യക്ഷമമായാണ് വനംവകുപ്പ് ഏറ്റെടുത്ത് നടത്തുന്നത്. നഗര അർദ്ധനഗര പ്രദേശങ്ങളിൽ നഗരവനങ്ങൾ എന്ന പേരിൽ പച്ചപ്പിന്റെ തുരുത്തുകൾ സൃഷ്ടിച്ചും കേരളം പ്രകൃതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ മാതൃകയാകുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് പ്രാദേശിക തലത്തിൽ പ്രകൃതിയെ സംരക്ഷിക്കാനായി നിരവധി പ്രവർത്തനങ്ങളാണ് സജീവമായി നടന്നുവരുന്നത്. കാവുകൾ സംരക്ഷിച്ചും പുഴകളുടെ പുനരുജ്ജീവനത്തിലൂടെയും കണ്ടൽക്കാടുകൾ സംരക്ഷിച്ചും പല പ്രാദേശിക സംഘടനകളും മനുഷ്യരും കേരളത്തിന്റെ ജൈവ വൈവിധ്യങ്ങളുടെ കാവലാളാകുന്നുണ്ട്. കേരളത്തിന്റെ വൈവിധ്യമാർന്ന സസ്യജാലങ്ങൾ മനുഷ്യരും പരിസ്ഥിതിയും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നതാണ്. ജൈവ വൈവിധ്യ ഭീഷണിയിൽ ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് അധിനിവേശ സസ്യങ്ങളും ജീവികളും. ഇവയുടെ വ്യാപനം മറ്റ് സ്വാഭാവിക ജീവജാലങ്ങളുടെ വംശനാശത്തിനു വരെ കാരണമാകുന്നുണ്ട്. വനമേഖലകളിലും കൃഷിയിടങ്ങളിലും ജലാശയങ്ങളിലും തണ്ണീർത്തടങ്ങളിലും അതിവേഗം വ്യാപിച്ച് ആവാസ വ്യവസ്ഥയ്ക്ക് തന്നെ ഭീഷണിയായി മാറുകയാണിവ. ആഫ്രിക്കൻ പായൽ, കുളവാഴ, ആഫ്രിക്കൻ ഒച്ച് തുടങ്ങിയവ ഇവരിൽ പ്രധാനികളാണ്. ജൈവ വൈവിധ്യ സംരക്ഷണത്തോടുള്ള കേരളത്തിന്റെ പ്രതിബദ്ധത കേവലം സർക്കാരുകളുടെ മാത്രമല്ല, മറിച്ച് സമൂഹത്തിന്റെ കൂട്ടുത്തരവാദിത്തം കൂടിയാണ്. ഇത്തരം അധിനിവേശ ഭീഷണിയെ നേരിടുന്നതിൽ ഓരോ പൌരനും പങ്കുവഹിക്കാനാകും. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മുൻ അധ്യക്ഷൻ ഡോക്ടർ സി ജോർജ് തോമസ് ആകാശവാണിയോട്.
2: മനുഷ്യരുടെ പ്രവർത്തനങ്ങൾ ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥകളുടെയും വംശം നാശത്തിനും ജൈവ വൈവിധ്യത്തിന്റെ നാശത്തിനും കാരണമാകുന്നതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. സുസ്ഥിരമല്ലാത്ത മനുഷ്യപ്രവർത്തനങ്ങളാൽ ആവാസ വ്യവസ്ഥകൾക്കും ആയിരക്കണക്കിന് സ്പീഷീസുകൾക്കും വംശനാശം സംഭവിക്കുന്ന തരത്തിൽ വളരെ കഠിനമായ ആഘാതമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ജൈവ വൈവിധ്യ നഷ്ടം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ അർത്ഥമാക്കുന്നത് ഒരു സ്പീഷീസ്, ഒരു ഇനം, ഒരു ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു നിശ്ചിത പ്രദേശത്തിൻ്റെ നഷ്ടം എന്നാണ്. ജൈവ വൈവിധ്യ നഷ്ടത്തിന് കാരണമാകുന്ന ചില പാരിസ്ഥിതിക അസ്വസ്ഥതകളാണ് കാട്ടുതീ, വെള്ളപ്പൊക്കം, ചുഴലിക്കാറ്റ്, വരൾച്ച, പകർച്ചവ്യാധികൾ, സുനാമി, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, അധിനിവേശ ജീവികൾ, മനുഷ്യ വന്യജീവി സംഘർഷം തുടങ്ങിയവ. ഇതിലൊക്കെ മനുഷ്യന് ഇടപെടുന്നതിന് പരിമിതികളുണ്ടെങ്കിലും കാട്ടുതീ പോലുള്ള ഒഴിവാക്കുന്നതിന് മുൻകരുതലെടുക്കാം. അതുപോലെ തന്നെ ആവാസ വ്യവസ്ഥ പുനഃസ്ഥാപനത്തിന് പദ്ധതികൾ നടപ്പിലാക്കാം. അധിനിവേശ ജീവികൾ, മനുഷ്യ വന്യജീവി സംഘർഷം തുടങ്ങിയവയുടെ കാര്യത്തിലും മനുഷ്യന് ധാരാളമായിട്ട് വളരെ വലിയ രീതിയിൽ ഇടപെടാൻ സാധ്യതയുണ്ട്. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സമാധാനപരമായ സഹവർത്തിത്വത്തിനായി അവ തമ്മിലുള്ള സംഘർഷം കുറയ്ക്കുന്നതിന് ആവശ്യമായ ഇടപെടലുകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യേണ്ടിയിരിക്കുന്നു. ഓരോ പ്രദേശത്തെയും ജൈവ വൈവിധ്യത്തെ ബാധിക്കുന്ന ഭീഷണികൾ തിരിച്ചറിഞ്ഞ് അവയെ സംരക്ഷിക്കാനും പുനഃസ്ഥാപിക്കാനുമുള്ള പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കേണ്ടിയിരിക്കുന്നു.
1: പ്രാദേശിക പ്രവർത്തനങ്ങൾക്ക് ആഗോളതലത്തിൽ സ്വാധീനം സൃഷ്ടിക്കാൻ കഴിയുമെന്ന ഓർമ്മപ്പെടുത്തലായിരുന്നു ഈ വർഷത്തെ ലോക ജൈവ വൈവിധ്യ ദിന സന്ദേശം. വീടുകളിലും സ്കൂളുകളിലും സമൂഹങ്ങളിലും നിന്ന് ജൈവ വൈവിധ്യ സംരക്ഷണം ആരംഭിക്കാമെന്ന ശക്തമായ ഈ സന്ദേശം ലോകമെമ്പാടും ഏറ്റെടുക്കേണ്ട സമയമാണിത്. ഭൂമിയെ താങ്ങി നിർത്തുന്ന നെടുംതൂണാണ് ജൈവ വൈവിധ്യം. പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിൽ ഓരോ ജീവിവർഗത്തിനും പങ്കുണ്ട്. ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നത് ഒരു പാരിസ്ഥിതിക ഉത്തരവാദിത്തം മാത്രമല്ല, മനുഷ്യന്റെ നിലനിൽപ്പിനും ഭൂമിയുടെ ഭാവിക്കും അത്യന്താപേക്ഷിതമാണ്. പ്രകൃതിയെ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതിലൂടെ വരും തലമുറകൾക്ക് ആരോഗ്യകരവും സുരക്ഷിതവുമായ ഒരു ലോകമുറപ്പാക്കാൻ നമുക്ക് കഴിയും. ജൈവ വൈവിധ്യം സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ആകാശവാണി

ണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കിയത് കാർത്തിക വിശ്വംഭരൻ, കൃഷ്ണ പ്രകൃതി, അവതരണം ഹരിഷ്ണ.

കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ടുള്ള മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 35 മുതൽ 55 കിലോമീറ്റർ വരെയാകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ സൂക്ഷിക്കുക.

ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റും 8 സെക്കൻഡും. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുന്നു. നാളെ രാവിലെ 5:48 വരെ ന്യൂസ് ഓൺ എയർ ആപ്പിൽ FM Gold പരിപാടികൾ കേൾക്കാം. ഡൽഹി റിലേ. ഏവർക്കും ശുഭരാത്രി. ജയ് ഹിന്ദ്.